ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ആഷാഢം 2, കൊല്ലവർഷം 1201 മിഥുനം 9, 2026 ജൂൺ 23 തീയതി ചൊവ്വാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് KM സോമരാജൻ.
1: ഉഷസ്സേ മനുഷ്യന്റെ

0: പുണ്യമേ സത്യസൗന്ദര്യമേ സാരസർവസ്വമേ. മനുഷ്യന്റെ സൗന്ദര്യ സങ്കല്പങ്ങളെല്ലാം ചേർത്ത് ഉണ്ടാക്കപ്പെട്ട സുന്ദരമായ ഉഷസ്സിനെ ഉൾക്കൊണ്ട് കൊതി തീരാത്ത കവി എം എൻ പാലൂര് ആ പ്രപഞ്ച പ്രതിഭാസത്തോട് അന്തരീക്ഷത്തിൽ അല്പസമയം കൂടി തങ്ങി നിൽക്കാൻ അപേക്ഷിക്കുന്നു. ഈ കവിമോഹം ചിലപ്പോൾ നമ്മളിലും മുളച്ചിട്ടുണ്ടാകും. വെളുക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് സത്യവതിയായി സൗന്ദര്യവതിയായി വന്നു നിൽക്കുന്ന ധർമ്മപത്നിയെ പോലല്ലേ ഉഷസ് നമ്മെ വിളിച്ചുണർത്തുന്നത്? മനുഷ്യർക്ക് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കും രാഗവും രോമഹർഷവും ഉണ്ടാക്കുന്നതാണ് ഉഷസ്സിന്റെ സ്പർശനം. പശുക്കുട്ടി പാൽ എന്ന പോലെ പ്രഭാത വെളിച്ചം കുളിച്ചാണ് പ്രകൃതി ജീവിതത്തിലേക്ക് ഇറങ്ങുന്നത്. മഞ്ഞാൽ ഇറനൊടുത്തൊരു പാവനഭാവം മഹാകവി വൈലോപ്പള്ളി ഉഷസ്സിന്റെ മുഖത്ത് ദർശിക്കുന്നു. പ്രഭാത ദർശനം നഷ്ടപ്പെടുത്തുന്നവർ ഈ പാവനത അറിയാതെ പോകുന്നു. ശരീരശുദ്ധി വരുത്തുന്നതിന് ഉചിത സമയം പ്രഭാതമാണ്, അതിനാൽ അത് പ്രഭാതകൃത്യങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ജീവിത വ്യാപാരങ്ങളിലേക്ക് ഇറങ്ങുന്നതിന്റെ പ്രവേശന കവാടവുമാണ് പ്രഭാതം. പ്രഭാതത്തിലാകുമ്പോൾ നമ്മുടെ കാഴ്ചകളും കേൾവികളും ചെയ്തികളും സുഖകരമാകും. അങ്ങനെ നമുക്ക് പ്രഭാതം സുപ്രഭാതമാകും. അപ്പോൾ ഇംഗ്ലീഷുകാർക്ക് അത് ഗുഡ് മോർണിംഗ്. നേരത്തെ ഉറങ്ങുന്നതും കാലത്തെ ഉണരുന്നതും പ്രഭാതം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പാലിക്കാവുന്ന ദിനചര്യയാണ്. അത് ശീലിക്കുന്നത് ശക്തിയും ബുദ്ധിയും വർദ്ധിപ്പിക്കും, ആരോഗ്യവും ഐശ്വര്യവും വളർത്തും. ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്ക് യു ഹെൽത്തി വെൽത്തി ആൻഡ് വൈസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. വെളുക്കും മുമ്പ് ഉണർന്ന് സൂര്യനെ വരവേൽക്കുന്നതിൽ ഒരു ശാസ്ത്രമുണ്ട്. പ്രകൃതിയുടെ നിദ്ര നിർണയിക്കുന്നതും ക്രമീകരിക്കുന്നതും സൂര്യനാണ്. സൂര്യനാണ് നമ്മെ ഉണർത്തുന്നതും. നമ്മുടെ ദൈവങ്ങളുടെ നിരയിൽ ആദിത്യദേവനുള്ള സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. പോഷകങ്ങളുടെയും രോഗപരിഹാരങ്ങളുടെയും ഒരു നിധിശേഖരമാണ് സൂര്യൻ. പൂർണമായും സൗജന്യമായ ഡി വൈറ്റമിന്റെ ഏറ്റവും വലിയ സ്രോതസ്സും. അധ്യാത്മരാമായണത്തിൽ അഗസ്ത്യ മുനി യുദ്ധവിജയത്തിനായി ശ്രീരാമന് ആദിത്യ ഹൃദയ മന്ത്രം ഉപദേശിക്കുന്നു. അത് ജപിക്കുമ്പോഴുണ്ടാകുന്ന ഫലം അഗസ്ത്യ മുനി പറയുന്നത് ഇങ്ങനെയാണ്: താപത്രയവും വിഷാദവും തീർന്നുപോം, ആപത്ത് മറ്റുള്ളവയും അകന്നുപോം, ശത്രുനാശം വരും രോഗവിനാശനം, വർദ്ധിക്കുമായുസ് സൽകീർത്തി വർധനം, നിത്യമാദിത്യ ഹൃദയമാം മന്ത്രം, ഇതുത്തമമെത്രയും ഭക്ത്യാ ജപിക്കടോ. ശരിയായ സമയത്തും മതിയായ അളവിലും ആകുമ്പോൾ സൂര്യപ്രകാശം ആഹാരവും ഔഷധവും പ്രതിരോധ മരുന്നും ടോണിക്കും ആനന്ദോൽപാദക ഘടകവും എല്ലാം ഒന്നിച്ച് ലഭിക്കുന്ന ഒരു മെഡിക്കൽ പാക്കേജ് തന്നെ. പ്രഭാതത്തിൽ ഉണരുകയും ഉഷസ്സിന്റെ ഉഷ്ണം കുറഞ്ഞ സൂര്യരശ്മികൾ അരമണിക്കൂറെങ്കിലും നിത്യവും ഏൽക്കുകയും ചെയ്യുന്നത് നമുക്ക് ശീലമാക്കാം എന്നതാകട്ടെ ഇന്നത്തെ സുഭാഷിതത്തിന്റെ ഫലശ്രുതി.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ എം സോമരാജൻ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം, വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉണ്ട്. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രം ആദ്യം എന്ന തത്വമാണ് ഇന്ത്യയുടെ നേട്ടങ്ങൾക്ക് കഴിഞ്ഞ ദശകത്തിൽ വഴികാട്ടിയായതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപിപ്പിച്ച പ്രവർത്തനം അനിവാര്യമാണെന്ന് ഇത് സംബന്ധിച്ച് രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ട് ഇന്നലെ മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. കോഴിക്കോട്ട് നിപ്പ ഉറവിട പരിശോധനയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവ്. നിപ്പ പ്രഭവ കേന്ദ്രത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലെ പ്രദേശങ്ങളിൽ നിന്ന് ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രോജക്ട് ആണ് സാമ്പിളുകൾ ശേഖരിച്ചത്. കെട്ടിട നിർമ്മാണം നടക്കുന്നതിനാൽ കോഴിക്കോട്ട് കുതിരവട്ടത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ ക്ഷയരോഗ കേന്ദ്രം OP താൽക്കാലികമായി ബീച്ചിലെ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിലെ പുകയില വിമുക്ത ചികിത്സാ കേന്ദ്രത്തിലാണ് OP പ്രവർത്തിക്കുക. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഒരു മാസം നീണ്ട കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ തൃക്കലശാട്ടോടെ സമാപിക്കും. ചതുശ്ശതങ്ങളിൽ അവസാനത്തെ അത്തം ചതുശ്ശതം ഇന്ന് നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം. എതിരില്ലാത്ത 2 ഗോളിന് ഓസ്ട്രിയയാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ 6:10 കാവ്യാഞ്ജലിയിൽ എം കെ ഗോപകുമാറിന്റെ മധുരസ്മൃതി എന്ന കവിതയിൽ നിന്ന്, ആലാപനം ദീപാ കെ, 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, ക്രോഷ്യയിൽ വർണ്ണവിസ്മയം തീർക്കുന്ന തളിപ്പറമ്പ് സ്വദേശിനി ചന്ദ്രലേഖ കുളങ്ങരത്ത് പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറിയിൽ അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ, നളന്ദ കോളേജ് ഏച്ചൂർ സിനിമാ പാരഡൈസോയിൽ അകിര കുറോസോവ സംവിധാനം ചെയ്ത റെഡ് ബയേർഡ് എന്ന സിനിമയെക്കുറിച്ച് അനുജിത് ശശിധരൻ സംസാരിക്കുന്നു, തുടർന്ന് ചിന്താകിരണം. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീത മാധുരിയിൽ ലക്കി അലി ആലപിച്ച ഇൻഡി പോപ്പ് ഗാനങ്ങൾ, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ, 9:00 ഗാനാമൃതം ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 NHM പ്രായോജിക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സിക്കിൾ സഹോദരിമാരുടെ പുല്ലാങ്കുഴൽ കച്ചേരി, 12:10 സേവന വാർത്തകൾ, 12:15 സി കാർത്തിയാനിയും സംഘവും അവതരിപ്പിച്ച നാട്ടിപ്പാട്ട്, 12:40 ആരോഗ്യദീപ്തിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് യോഗ നാച്ചുറോപ്പതി ഫിസിഷ്യൻ ഡോക്ടർ സ്റ്റെനി സെബാസ്റ്റ്യൻ സംസാരിക്കുന്നതിന്റെ അവസാന ഭാഗം, 1:00 എവർഗ്രീൻ 80s 1980s അനശ്വര ഗാനങ്ങൾ, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 ആകാശവാണി ടെലിക്വിസ് തത്സമയ ഫോണിൻ പരിപാടി, വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം, വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 തായമ്പക അവതരണം രാജീവ് മാരാരും സംഘവും, 5:30 ലളിത ഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജിക പരിപാടി, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ,

ഒരറിയിപ്പ്. ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ മഴക്കാല മൃഗസംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പുല്ലൂപ്പി വെറ്ററിനറി ഡിസ്പെൻസറിയിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ റിൻസി തെരേസ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497-2956007. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497-2956007. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രം.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിന്റെ നവീകരിച്ച പേ അക്കൌണ്ട്സ് ഓഫീസിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ 9 മണിക്ക് ഡിഫൻസ് അക്കൌണ്ട്സ് അഡീഷണൽ കൺട്രോളർ കെ പുരുഷോത്തമൻ നിർവഹിക്കും. ഡയമണ്ട് ജൂബിലി ആഘോഷവും നടക്കും. കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൌണ്ട്സ് എം എസ് ശരവണൻ മുഖ്യാതിഥിയാകും. കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായ ഇന്ന് രാവിലെ 7 മണിക്ക് കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ മുതൽ ഉദയഗിരി ജില്ലാ സ്പോർട്സ് അക്കാദമി പരിസരം വരെ ഒളിമ്പിക് റൺ സംഘടിപ്പിക്കും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. മോട്ടോർ വാഹന വകുപ്പും കണ്ണൂർ റൂറൽ പോലീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇ ചലാൻ അദാലത്ത് നാളെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ പയ്യന്നൂർ ആർടി ഓഫീസ് ഹാളിൽ നടത്തും. കേരള പോസ്റ്റൽ സർക്കിൾ വടക്കൻ മേഖലയുടെ ഡാക് അദാലത്ത് ഈ മാസം 30 രാവിലെ 11 മണിക്ക് കോഴിക്കോട് നടക്കാവിലുള്ള പോസ്റ്റ് മാസ്റ്റർ ജനറലിന്റെ ഓഫീസിൽ നടക്കും. കത്തുകൾ, മണിയോർഡറുകൾ, പാഴ്സലുകൾ, സ്പീഡ് പോസ്റ്റ്, തപാൽ സേവിംഗ് ബാങ്ക് സേവനവുമായി ബന്ധപ്പെട്ട പരാതികൾ ഇന്ന് വൈകുന്നേരത്തിന് മുൻപായി സമർപ്പിക്കണം. കാസർഗോഡ് ജില്ലാ ക്വിസ് അസോസിയേഷനും വെള്ളിപ്പാടി മധുവാഹിനി ഗ്രന്ഥാലയവും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല ക്വിസ് മത്സരം ഈ മാസം 28 രാവിലെ 9:30 ഇരിയണ്ണി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. കേരളീയ നവോത്ഥാന നായകരുടെ ആത്മകഥകളും ജീവചരിത്രങ്ങളും എന്ന വിഷയത്തിൽ LP UP ഹൈസ്കൂൾ പൊതുവിഭാഗങ്ങളിലായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുള്ളവർക്ക് 2 പേരടങ്ങുന്ന ടീമായാണ് മത്സരം. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 25 വൈകുന്നേരം 5 മണിക്കകം പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 94 00 85 06 15. യോഗ അസോസിയേഷൻ ഓഫ് കണ്ണൂർ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ജൂലൈ 5 മുതൽ ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ഈ മാസം 30. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 95 67 82 52 02. IHRD കീഴിൽ ചീമേനി പള്ളിപ്പാറയിൽ പ്രവർത്തിക്കുന്ന അപ്ലൈഡ് സയൻസ് കോളേജിൽ BCOM കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCOM കോർപ്പറേഷൻ, BBA, BCA, BSc കമ്പ്യൂട്ടർ സയൻസ് എന്നീ ബിരുദ കോഴ്സുകളിലേക്കും MSc കമ്പ്യൂട്ടർ സയൻസ്, MCOM ഫിനാൻസ് എന്നീ ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലേക്കും പ്രവേശനം ആരംഭിച്ചു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 85 47 00 50 52. സിഡിറ്റിന്റെ കണ്ണൂർ താഴെച്ചൊവ്വ കമ്പ്യൂട്ടർ പഠന കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന DCA, ഡാറ്റ എൻട്രി, DTP, MS ഓഫീസ്, അക്കൌണ്ടിംഗ് എന്നീ കോഴ്സുകൾക്ക് SSLC മിനിമം യോഗ്യതയുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ച് വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 99 47 76 32 22. കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂർ ഐടിഐയിലേക്ക് NCVT അംഗീകാരമുള്ള പ്ലംബർ ട്രേഡിലേക്ക് സൌജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLC ജയിച്ച പട്ടികജാതി പട്ടികവർഗ പൊതുവിഭാഗത്തിൽപ്പെട്ട ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. വെബ്സൈറ്റ് www.sscdd.kerala.gov.in. ഫോൺ നമ്പർ 80 75 29 02 19. കലക്ട്രോണിന്റെ തലശ്ശേരി നോളജ് സെന്ററിൽ സർക്കാർ അംഗീകാരമുള്ള സ്വദേശത്തും വിദേശത്തും തൊഴിൽ സാധ്യതയുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിന്റെ ഈ വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഇന്ന് നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 93 88 33 83 57. അസാപ് കേരളയുടെ കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ 27 തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 47 32 63 19. കേരള ലോകായുക്ത ക്യാമ്പ് സിറ്റിംഗ് ഈ മാസം 30 കണ്ണൂരും ജൂലൈ 1-2 തീയതികളിൽ കോഴിക്കോട്ടും PWD റെസ്റ്റ് ഹൌസിലെ കോൺഫറൻസ് ഹാളിൽ രാവിലെ 10:30 നടക്കും. ഫിഷറീസ് വകുപ്പിൽ നിന്നും മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല ഇനത്തിൽ തുക കൈപ്പറ്റിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തത് സംബന്ധിച്ച ധനവിനിയോഗ സാക്ഷ്യപത്രം ജൂലൈ 10 കാസർഗോഡ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 04 67 2 2 2 0

0: 0 5 3 7. ഇമെയിൽ വിലാസം ddfishksd@gmail.com. പത്താംകണ്ടം ആനന്ദ ഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 21-ാമത് തുരീയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകുന്നേരം 6:30 പണ്ഡിറ്റ് രമേശ് നാരായണന്റെ ഹിന്ദുസ്ഥാനി സംഗീതം. പോച്ചപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ തലശ്ശേരി ഇരിട്ടി താലൂക്കുകളിലെ SSLC പരീക്ഷയിൽ മുഴുവൻ A+ കരസ്ഥമാക്കിയ പട്ടികജാതി ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ അനുമോദിക്കുന്നു. അർഹരായ വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റ്, ആധാർ കാർഡ് എന്നിവയുടെ കോപ്പി, ഫോട്ടോ, ഫോൺ നമ്പർ സഹിതം കണ്ണൂർ പഠനപ്പാളത്തുള്ള പോച്ചപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വിലാസത്തിൽ ഈ മാസം 25 വൈകുന്നേരം 5 മണിക്ക് മുൻപായി കിട്ടുന്ന വിധത്തിൽ അയക്കണം. ഫോൺ നമ്പർ 94 47 28 30 39. പെരിയ പുക്കളത്ത് മടക്കൊട്ടിൽ ദേവീക്ഷേത്രത്തിലെ നവീകരണ പുനഃപ്രതിഷ്ഠ കലശ മഹോത്സവം ഇന്ന് മുതൽ 25 വരെ നടക്കും. അഞ്ചരക്കണ്ടി പാളയം കടുമ്പേരി മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാ ദിനം നാളെ നടക്കും. ചരപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടമുണ്ടാകും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ സമാപിക്കും. ഇന്ന് അത്തും ചതുശതം. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും +2 വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെച്ചൊവ്വ, കണ്ണൂർ.
5: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
6: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
5: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കോയിലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
7: എടാ, +2 കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
8: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
7: അതെങ്ങനെയാ?
8: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
7: എടാ സംഭവം കൊള്ളാലോ.
8: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
10: ലാപ്ടോപ്പോ?
9: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
11: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ്, കമ്പ്യൂട്ടർ കെയർ, കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
12: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
13: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM, കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
3: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
13: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
3: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
13: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
14: ചൊവ്വാഴ്ചകളിൽ രാവിലെ 7:40 സിനിമ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നളന്ദ കോളേജ്, ഏച്ചൂർ. ഫോൺ 7907-308934.
15: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
16: ബുധനാഴ്ചകളിൽ രാവിലെ 7:40 സയൻസ് കഫേ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച്.

0: ஸ்டடீஸ், பரசினி கடவு, கண்ணூர். போன் 8075772831.
1: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYD BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
6: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
7: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
8: ടൂണിംഗ് സ്റ്റാർസിൽ പാട്ടുമേളം. പാട്ടും പാട്ടു വർത്തമാനവുമായി ഒരിത്തിരി നേരം. കേൾക്കാം നാളെ രാത്രി 8:00.

0: ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി.
1: രാമനോടുള്ള താടകയുടെ വികാരം തിരിച്ചറിയുന്ന മഹർഷി വിശ്വാമിത്രൻ അവൾക്കു നേരെ ശരം തൊടുക്കാൻ ശ്രീരാമനോട് ആജ്ഞാപിക്കുന്നു.

ഇന്ന് രാത്രി 7:35 സയൻസ് കഫേയിൽ റേഡിയോ ഡേറ്റിംഗ്, ചരിത്രത്തിന്റെ കാലപ്പഴക്കം കണ്ടെത്തുന്ന ശാസ്ത്രീയ മാർഗം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു നാച്ചുറലിസ്റ്റ് എർവിൻ സെബാസ്റ്റ്യൻ. ഇന്ന് രാത്രി 7:35 സയൻസ് കഫേയിൽ ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട്ടിലെ, തുടർന്ന് ഡൽഹിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകൾ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142. ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഉന്നതാധികാര സമിതി റിപ്പോർട്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്കും ഫ്രാൻസിനും ജയം. നോർവേ സെനഗൽ മത്സരം പുരോഗമിക്കുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിലുണ്ട്. ഇതോടനുബന്ധിച്ച് പത്മ അവാർഡ് ജേതാക്കളുടെ ജീവിതത്തെയും സംഭാവനകളെയും കുറിച്ച് ആകാശവാണി പീപ്പിൾസ് പത്മ ഓൺ ആകാശവാണി എന്ന പരമ്പരയുടെ ഭാഗമായി പ്രത്യേക പരിപാടികൾ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 9:10 മുതൽ ആകാശവാണി ഗോൾഡിൽ പരിപാടി കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിലും ന്യൂസ് ഓൺ എയർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലും ഇത് ലഭ്യമാകും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രം ആദ്യം എന്ന തത്വമാണ് ഇന്ത്യയുടെ നേട്ടങ്ങൾക്ക് കഴിഞ്ഞ ദശകത്തിൽ വഴികാട്ടിയായതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. വരും നൂറ്റാണ്ടുകളിൽ രാജ്യത്തിന്റെ ഭാവിക്ക് അടിത്തറയായിരിക്കുന്നത് നിലവിലെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡെസ്ക് റിപ്പോർട്ട്.
1: രാഷ്ട്രം ആദ്യമെന്ന തത്വത്തോട് ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത G7 ഉച്ചകോടിയിൽ ആഗോള നേതാക്കളും ശരിവച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രത്തിന്റെ നിലവിലെ പ്രവർത്തനങ്ങൾ 1000 വർഷത്തേക്ക് ഭാവിയെ രൂപപ്പെടുത്തുന്നതാണ്. ഗവൺമെന്റിന്റെ 12 വർഷത്തെ സേവനത്തിൽ 45,000 ഗ്രാമങ്ങളിലേക്ക് മൊബൈൽ കണക്ടിവിറ്റി വ്യാപിപ്പിച്ചു. ഏകദേശം 75,000 ബാങ്കിംഗ് കറസ്പോണ്ടന്റുകളും 6,000-ലധികം പോസ്റ്റ് ഓഫീസുകളും സ്ഥാപിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ മാവോയിസ്റ്റ് ഭീകരത ഇപ്പോൾ അന്ത്യശ്വാസം വലിക്കുകയാണ്. ഭരണഘടന സംരക്ഷണത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നവർ അധികാരത്തിലിരുന്നപ്പോൾ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭരണഘടനയുടെ പേരുപയോഗിച്ചതിന് ആളുകളെ വെടിവെച്ചു കൊലപ്പെടുത്തിയ സംഭവമുണ്ടായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വച്ഛ് ഭാരത് അഭിയാൻ, മെയ്ക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയവ വിജയിക്കാൻ കാരണം ജനങ്ങൾ രാഷ്ട്രത്തിന് പ്രാധാന്യം നൽകി അവരുടെ കടമ നിറവേറ്റിയതുകൊണ്ടാണ്. മധ്യവർഗത്തിന് അനുകൂലമായ സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ച് പരാമർശിക്കവേ നികുതി ഇളവ് നടപടികൾ നികുതിരഹിത വരുമാന പരിധി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ അമീർ ബറാം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ സമഗ്രമായ പരിധിയിൽ ഉൾപ്പെടുത്തി ഇരു രാജ്യങ്ങളും തമ്മിലെ പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിന് ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് അമീർ ബറാം രാജ്നാഥ് സിംഗിനെ അറിയിച്ചു. രാജ്യത്ത് അവയവദാന പ്രതിജ്ഞ എടുത്തവരുടെ എണ്ണം 500,000 പിന്നിട്ടു. അവയവ കോശദാനമെന്ന ജീവൻ രക്ഷാപ്രവർത്തനത്തോട് രാജ്യത്തെ പൌരന്മാരുടെ അവബോധവും കാരുണ്യവും പ്രതിബദ്ധതയുമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ഈ നേട്ടം കൈവരിക്കുന്നതിൽ സഹകരിച്ച എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണകൂടങ്ങളെയും കേന്ദ്രമന്ത്രാലയം അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഇത് സംബന്ധിച്ച് രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ഇന്നലെ മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. ഇത് വിശദമായി പരിശോധിച്ച് അടിയന്തര പ്രാധാന്യത്തോടെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഡെങ്കിപ്പനിയുൾപ്പെടെ പകർച്ചവ്യാധികൾ കൂടുതൽ വ്യാപകമാകാൻ സാധ്യത കണക്കിലെടുത്ത് അടുത്ത 3 മാസം സംസ്ഥാനത്തുടനീളം കൊതുക് നശീകരണ, മാലിന്യ സംസ്കരണ, ശുചീകരണ തീവ്രയജ്ഞം നടത്തണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. പകർച്ചപ്പനി വ്യാപന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിലെയും മെഡിക്കൽ കോളേജുകളിലെയും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റ് പാരാമെഡിക്കൽ ജീവനക്കാരുടെയും ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്നും റിപ്പോർട്ടിലുണ്ട്. കൂടുതൽ ചർച്ച നടത്തി വിവിധ ജില്ലകളിലെ ഹോട്ട്സ്പോട്ടുകൾ സന്ദർശിച്ച് സമിതി വിശദമായ റിപ്പോർട്ട് പിന്നീട് നൽകും. ആരോഗ്യവകുപ്പിലെ വിവിധ വിഭാഗങ്ങളിലെ ഒഴിവുകൾ അടിയന്തരമായി PSC റിപ്പോർട്ട് ചെയ്യാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി.

0: ആരോഗ്യ വകുപ്പ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആയുഷ് വകുപ്പ് എന്നിവയുടെ കീഴിലെ എല്ലാ സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകൾ സംബന്ധിച്ച് അടിയന്തരമായി അവലോകനം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. 2027 ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക പോർട്ടൽ വഴിയും ഹജ്ജ് സുവിധ ആപ്പ് വഴിയും തീർത്ഥാടകർക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് പുതിയ ഹജ്ജ് നയം പുറത്തിറക്കി കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. അംഗൻവാടി ജീവനക്കാർ ഉൾപ്പെടെ സ്കീം വർക്കേഴ്സ് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പോഷൻ ട്രാക്കർ ആപ്പ് പ്രവർത്തനരഹിതമായ മൊബൈൽ ഫോണുകൾക്ക് പകരം പുതിയ ടാബുകൾ നൽകുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും വിവരങ്ങൾ ശേഖരിച്ച ശേഷം പോഷകാഹാരം വിതരണം ചെയ്യുന്നതിന് രജിസ്ട്രേഷനാണ് പോഷൻ ആപ്പ് ഉപയോഗിക്കുന്നത്. കൊച്ചിയിലെ അംഗനവാടിയിൽ 3.5-വയസ്സുകാരി ലൈംഗികാതിക്രമണത്തിന് ഇരയായ സംഭവത്തിൽ അംഗനവാടി വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. അംഗനവാടി വർക്കർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ലഹരി ഉപയോഗത്തിൽ നിന്ന് പുതുതലമുറയെ തിരിച്ചുവിടാൻ കൃഷിയാണ് ലഹരി, സിന്തറ്റിക് ലഹരിയല്ല ലഹരി എന്ന പുതിയ മുദ്രാവാക്യവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം കല്ലിയൂരിൽ കർഷക സഭകളുടെയും ഞാറ്റുവേല ചന്തകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിക്ക് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമായ ഇന്ന് തിരുവനന്തപുരം ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ സൈക്ലിംഗ് ബൈ ദ സീ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര കായിക യുവജനകാര്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അല്പസമയത്തിനകം സൈക്ലിംഗ് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ന് വൈകിട്ട് 4 മണി മുതൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടത്തുന്ന ഏഷ്യൻ ഗെയിംസ് ഫൺ റൺ പരിപാടിയിലും മന്ത്രി പങ്കെടുക്കും.
0: അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഏഷ്യൻ ഗെയിംസ് ഫൺ റൺ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. ഒളിമ്പിക് കൌൺസിൽ ഓഫ് ഏഷ്യ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, സംസ്ഥാന ഗവൺമെന്റ് എന്നിവയുമായി സഹകരിച്ച് കേരള ഒളിമ്പിക് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം. ഡാലസിൽ എതിരില്ലാത്ത 2 ഗോളിന് ഓസ്ട്രിയയാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്. ഗ്രൂപ്പ് ഐയിൽ പുലർച്ചെ ഫിലാഡൽഫിയയിൽ നടന്ന മത്സരത്തിൽ മറുപടിയില്ലാത്ത 3 ഗോളിന് ഫ്രാൻസ് ഇറാഖിനെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ഐയിൽ മറ്റൊരു മത്സരത്തിൽ ന്യൂയോർക്കിൽ നോർവെ സെനഗലിനെ നേരിടുകയാണ്. ഗ്രൂപ്പ് ജെയിൽ രാവിലെ 8:30 ജോർദാൻ അൾജീരിയെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഓസ്ട്രിയക്കെതിരെ 9-ാം മിനിറ്റിൽ ലഭിച്ച പെനാൾട്ടി പുറത്തേക്കടിച്ച് ഉറപ്പിച്ച ഗോൾ പാഴാക്കിയപ്പോൾ ഈ ദിവസം മെസ്സിക്കൊപ്പമല്ലെന്ന് ഫുട്ബോൾ ലോകം ഉറപ്പിച്ചു. പക്ഷേ കാര്യങ്ങൾ മാറി മറയാൻ 30 മിനിറ്റുകൾ മതിയായിരുന്നു. ഗോൾ ദാഹവുമായി അർജന്റീനൻ മുന്നേറ്റക്കർ ആസ്ട്രിയൻ ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാത്തതോടെ മെസ്സിയുടെ ചരിത്ര ഗോൾ പിറന്നു. 38-ാം മിനിറ്റിൽ ഓസ്ട്രിയൻ വലകുലുക്കി ഡാലസ് സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ ആയിരങ്ങളെ സാക്ഷിയാക്കി ഫുട്ബോളിലെ മെസ്സിക ലോകകപ്പിൽ തന്റെ 17-ാം ഗോൾ സ്വന്തമാക്കി. ഗോൾ മടക്കാൻ ആസ്ട്രിയ സമ്മർദ്ദം ശക്തമാക്കിയപ്പോൾ കളിയുടെ വേഗം തണുപ്പിച്ച് പന്ത് കൂടുതൽ നേരം കൈവശം വെച്ച് അർജന്റീന ആസ്ട്രിയൻ മുന്നേറ്റത്തിന്റെ മുന്നോടിച്ചു. ഒടുവിൽ അവസാന മിസ്സിന് തൊട്ടുമുമ്പ് ആസ്ട്രിയൻ പ്രതിരോധ കോട്ടകളെ ഭേദിച്ച് മെസ്സി ഒരിക്കൽ കൂടി പന്ത് വലയിലെത്തിച്ചു. സ്കോർ അർജന്റീന 2-0. ലോകകപ്പ് ചരിത്രത്തിൽ മെസ്സി ഗോൾ നേട്ടം 18-ആയി ഉയർത്തിയ ചരിത്ര നിമിഷമായിരുന്നത്.
0: FI പ്രോ ലീഗ് പുരുഷ ഹോക്കി ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ വൈകിട്ട് 7:00 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഉന്നതാധികാര സമിതി റിപ്പോർട്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്കും ഫ്രാൻസിനും ജയം. നോർവെ സെനഗൽ മത്സരം പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ.

0: ക്രോഷ്യയിൽ വിസ്മയം തീർത്ത് ചന്ദ്രലേഖ. പലതരം റെക്കോർഡുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ കേവലം വർണ്ണനൂലുകളും ഒരു സൂചിയും കൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ നമ്മുടെ നാടിന്റെ പേരെഴുതി ചേർത്ത ഒരു പ്രതിഭ ഇന്ന് ജാലകത്തിൽ നമുക്കൊപ്പമുണ്ട്.
1: 2025 ഗിന്നസ് റെക്കോർഡ് കിട്ടിയത്. ഞാൻ അപ്ലൈ ചെയ്തത് 2024.
0: 1358 അധികം ക്രോഷ്യ ഉൽപ്പന്നങ്ങൾ കൈകൊണ്ട് നെയ്തുണ്ടാക്കി ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കണ്ണൂരിന്റെ സ്വന്തം ചന്ദ്രലേഖ കുളങ്ങരത്ത്. നേരത്തെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവ ചന്ദ്രലേഖയെ തേടിയെത്തിയിട്ടുണ്ട്.
1: ഗിന്നസ് റെക്കോർഡിലേക്ക് ഞാൻ എത്താൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിനെ കൊടുത്തു, അപ്പൊ അത് കിട്ടി. അതേപോലെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി. ഇത് രണ്ടും കിട്ടിയപ്പോഴാണ് എനിക്ക് തോന്നിയത് പിന്നെ ഗിന്നസ് റെക്കോർഡും കൂടെ വാങ്ങിക്കണമെന്ന്. അങ്ങനെ ഞാൻ തന്നെ സെർച്ച് ചെയ്തു, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു ഏതിലാണ് ഗിന്നസ് റെക്കോർഡ്, എങ്ങനെ എനിക്ക് വാങ്ങാൻ പറ്റും, കാരണം മറ്റുള്ളവർ വാങ്ങി വെച്ചതാണെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റൂല.
0: സ്ലോവേനിയക്കാരിയായ ജാഡ്രാനിക സ്മിജിക് സാവോദിന്റെ 1200 ഉൽപ്പന്നങ്ങൾ എന്ന മുൻ റെക്കോർഡാണ് കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിനിയായ ചന്ദ്രലേഖ മറികടന്നത്.
1: അതായത് എന്റെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് മാക്സിമം ഐറ്റംസ് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ അത് വെച്ച് ഞാൻ നോക്കി മാക്സിമം ഐറ്റംസ് ചെയ്തിട്ട് ആരാണ് വിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നോക്കിയപ്പോ യൂറോപ്യൻ കൺട്രിയിലുള്ള ഒരു ലേഡിയാണ് 1200 ഐറ്റംസ് ചെയ്തിട്ട് വിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരെണ്ണെങ്കിലും അധികം ചെയ്താൽ എനിക്ക് വിൻ ചെയ്യാൻ പറ്റും, ട്രൈ ചെയ്തു. അങ്ങനെ ഞാൻ ആദ്യം 1200 സംതിങ് ആയിട്ടു അത് അവർക്ക് അപ്ലൈ ചെയ്തു കൊടുത്തു. പിന്നെ അതിലെന്തോ ഒരു ഇത് വന്നിട്ട് പിന്നെ രണ്ടാമത് കൊടുക്കേണ്ടി വന്നു. അന്ന് കൊടുക്കുമ്പോ 1358. പിന്നെ 2-3 കിട്ടിയല്ലോ. അപ്പൊ 1358 എണ്ണം 2024 നമ്മളത് കൊടുത്തു. 25 അത് നേടിയെടുത്തു. മാക്സിമം ഐറ്റംസ്, ലാർജസ്റ്റ് കളക്ഷൻ ഓഫ് ക്രോഷ്യ ഐറ്റംസ് ആണ് എനിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയത്.
0: അധികം പരിചയമില്ലാത്ത ക്രോഷ്യ വിദേശത്തു നിന്നാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അസമിലും അരുണാചലിലും പ്രചാരത്തിലുള്ള ഈ രീതിയെ നൂലുകൊണ്ടുള്ള കൈത്തുന്നൽ എന്നാണ് അറിയപ്പെടുന്നത്.
1: ക്രോഷ്യ എന്ന് പറയുന്നത് ഒരു മുനയുള്ള സൂചി, വലത് കയ്യില് നമ്മൾ ആ സൂചി പിടിക്കും, ചെറിയൊരു സൂചിയാണ് മുനയുള്ള. അതിന്റെ പല ടൈപ്പിൽ അപ്പൊ ഓരോ വർക്ക് ചെയ്യാനും ഓരോ സൂചിയാണ്. 10-20 സൂചി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. 0.75, 1.3 അങ്ങനെ പറഞ്ഞ് ഒരുപാട് ആ നമ്പർ ഉണ്ടാവും, ആ നീഡിലിന് നമ്പർ ഉണ്ടാവും. അപ്പൊ കുറച്ച് വണ്ണുള്ള ത്രെഡ് വെച്ചിട്ടാണെങ്കിൽ അതേപോലെ നീഡിലിന്റെ മുനയും കുറച്ച് വണ്ണുള്ളതായിരിക്കും. അതെല്ലാം നമുക്ക് വളരെ മൈനോട്ടായിട്ടുള്ള വർക്കാണ് ചെയ്യേണ്ടത്. നേരിയ ത്രെഡ് വെച്ചിട്ടാണ് വളരെ നേരിയ മുനയുള്ള നീഡിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പലർക്കും ക്രോഷ്യ എന്ന് പറയുമ്പോ അറിയാം, പക്ഷെ ആ ക്രോഷ്യയിൽ ഉപയോഗിക്കേണ്ട നീഡിലിനെ കുറിച്ചിട്ട് പലർക്കും അറിയില്ല. നമ്മള് നേരിയ ത്രെഡും വലിയ സൂചിയും വെച്ച് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യാൻ പറ്റൂല. കൂടാതെ വലിയ ത്രെഡും അതുപോലെ നേരിയ സൂചിയും വെച്ച് അങ്ങനെയും വർക്ക് ചെയ്യില്ല. നീഡിലും ത്രെഡും ഒരുപോലെ ആയിരിക്കണം. ചെറിയ മുനയുള്ള നീഡിലിന് അതേപോലുള്ള നേരിയ ത്രെഡ്, വളരെ തിന്നായിട്ടുള്ള ത്രെഡ്.

0: അതുപോലെ നല്ല കട്ടിയുള്ള വലിയ ത്രെഡാണെങ്കിൽ 2 പ്ലേ, 6 പ്ലേ, 8 പ്ലേ അങ്ങനെയുള്ള ത്രെഡാണെങ്കിൽ കുറച്ച് വണ്ണമുള്ള നീഡിലായിരിക്കണം. അതായത് മുനയുള്ള ക്രോഷയുടെ നീഡില്. അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഓരോരോ ഐറ്റംസ് ചെയ്യുന്നത്. ഓരോ ഐറ്റംസിനും ഓരോ നീഡിലാണ്. അത് നീഡിലിനെ കുറിച്ച് ഉള്ള കാര്യം. പിന്നെ ത്രെഡ്, നമ്മൾ ത്രെഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് വർഷങ്ങളായിട്ട് ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ്. ഞാൻ ചെയ്യുന്ന സാധനങ്ങളൊക്കെ 10-30 വർഷമായിട്ടും, അതായത് അത് മോശമാവില്ല, ഒരിക്കലും കളറ് പോവില്ല, ഡിസ്കളർ ആവില്ല. അങ്ങനെയുള്ള സാധനങ്ങള് നൂല് വേണമെങ്കിൽ നമ്മൾ അത്രയും ക്വാളിറ്റിയുള്ള, അപ്പൊ ക്വാളിറ്റി തേടി പോകുമ്പോഴ് കാശും കൂടും. അങ്ങനെ നമ്മൾ നല്ല, അവിടെയൊന്നും ഒരു കോംപ്രമൈസും എടുക്കയില്ല. അപ്പൊ നമ്മൾ ത്രെഡാണ് അവിടെ സെലക്ട് ചെയ്യേണ്ടത്. നല്ല നൂലായിരിക്കണം. നമ്മൾ വെളിച്ച പൊട്ടുന്ന നൂലായിരിക്കാൻ പാടില്ല, കളറ് പോകുന്ന നൂലായിരിക്കാൻ പാടില്ല, ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകുന്ന നൂലായിരിക്കാൻ പാടില്ല. ഞാൻ സ്കൂളിലെ ടീച്ചറായിരുന്നു, കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ വളരെ വില കുറഞ്ഞ നൂല് വെച്ചിട്ട് പഠിപ്പിക്കൂല. കാരണം കുട്ടികൾക്ക് വളരെ ചെറിയൊരു പോക്കറ്റ് മണിയെ വീട്ടിന്ന് കൊടുക്കുള്ളൂ. വലിയ പൈസ വേണമെന്ന് പറഞ്ഞാൽ അത് പാരന്റ്സിനും ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഞാൻ വളരെ വില കുറഞ്ഞ നൂല് വെച്ചിട്ട് തന്നെയാണ് കുട്ടികളെ ചെയ്യിപ്പിക്കുന്നത്.
1: അരുണാചൽ പ്രദേശിൽ പോലീസ് ഓഫീസറായ ഭർത്താവ് ഉമേഷിനോടൊപ്പം അരുണാചലിൽ എത്തിയപ്പോഴാണ് അയൽപക്കക്കാരിൽ നിന്ന് ക്രോഷിയെ തുന്നൽ രീതി മനസ്സിലാക്കുന്നത്. പ്രൊഫഷണൽ കോഴ്സുകളിൽ ഒന്നും ചേരാതെ കണ്ടും കേട്ടറിഞ്ഞുമാണ് ചന്ദ്രലേഖ വർണ്ണവിസ്മയം തീർക്കുന്നത്.
0: എന്റെ ഈ ത്രെഡ് ആർട്ടിന്റെ തുടക്കം 95, അതായത് എന്റെ വിവാഹം 95 കഴിഞ്ഞത്. ഹസ്ബൻഡ് അരുണാചൽ പ്രദേശിലാണ്, പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ അവിടെ അരുണാചൽ പ്രദേശിൽ പോയി. അവിടുന്ന് കണ്ട കാഴ്ചകളാണ് അവിടുന്ന് കാണുന്ന. എല്ലാ ലേഡീസും വട്ടത്തിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ കയ്യിലൊക്കെ സൂചിയും നൂലും ഉണ്ടാവും. അത് എനിക്കും അങ്ങനെ കൗതുകം തോന്നി. അടുത്തുള്ള ഒരു സ്ത്രീ അവരെ തന്നെ അതേ നൂലൊക്കെ വാങ്ങിച്ചു കൊണ്ട് തന്നു. ആ നൂല് ഉരുട്ടി തന്നത് പോലും ബോൾ പോലെ ആക്കണം. അതുപോലും ആ നെയ്ബർ ചേച്ചിയായിരുന്നു. അവരവിടെ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു തന്നു. ഞാനും അത് നോക്കി, ആദ്യമൊന്നും മനസ്സിലായിട്ടില്ല, പിന്നെയും നോക്കി. അങ്ങനെ നമുക്കൊരു വാശി ഉണ്ടാവില്ല അവരെ പോലെ തന്നെ ചെയ്യണമെന്നില്ല. പിന്നെ എനിക്ക് ചെറുപ്പത്തിലെ കല എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സംഭവമായിരുന്നു. ഡാൻസ് ഒക്കെ ചെയ്യായിരുന്നു. പക്ഷെ എന്തായാലും നമുക്കൊരു ബോൺ ടാലന്റ് ഉണ്ട്. വീട്ടിൽ എന്റെ അച്ഛൻ വലിയ കലാകാരനാണ്. പക്ഷെ പഴയ ആൾക്കാര് അതൊന്നും ഉപയോഗിക്കൂല. അച്ഛൻ പലതരത്തിൽ, അതായത് കല്ലില് കൊത്തുപണിയെടുത്ത് പല രൂപങ്ങളും ചെയ്തിട്ടുണ്ട്. എന്റെ വീട് തന്നെ പല ഡിസൈനിലും ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അച്ഛൻ. ആ ഗുണങ്ങളെ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലാണ്ട് ഒന്നും പഠിക്കാതെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റണമെങ്കിൽ അത് അച്ഛന്റെ എല്ലാ കഴിവുകളുമാണ്. ഒരു ദിവസം രാവിലെ സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം ആകുമ്പത്തേക്ക് റൗണ്ടിലുള്ള ഒരു ടേബിൾ ക്ലോത്ത് ആക്കിയായിരുന്നു. ഞാൻ ആ ഒരു ഡിസൈനിൽ നിന്ന് ഞാൻ തന്നെ കുറെ ഡിസൈൻ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് തുടങ്ങിയതാണ് സ്വന്തം ക്രിയേഷൻ. 28 വർഷം ആയി ഈ സ്വന്തമായിട്ട് ഡിസൈൻ ഉണ്ടാക്കി. അരുണാചൽ പ്രദേശിൽ പോയപ്പോൾ എനിക്കുണ്ടായ കൗതുകങ്ങൾ എന്ന് പറഞ്ഞാല് വളരെ കച്ചവീട് എന്ന് പറഞ്ഞു. അതായത് മുളയും ഓലയൊക്കെ ആയിരിക്കും. മേൽക്കൂര ഓലയായിരിക്കും, സൈഡൊക്കെ മുളയായിരിക്കും. നമ്മൾ വിചാരിക്കും അയ്യോ ഈ വീടോ എന്ന് വിചാരിക്കും. പക്ഷെ അതിന്റെ അകത്ത് ഇങ്ങനെയായിരിക്കും കയറുന്നുണ്ടാവുക. കയറി കഴിഞ്ഞാലും നമുക്ക് നേരെ നിൽക്കാനും പറ്റും. പക്ഷെ അത്രയും ഭംഗിയായിരിക്കും. അവിടെ ടേബിൾ ക്ലോത്ത് വിരിച്ചിട്ടുണ്ടോ, ഇവിടെ ടേബിൾ ക്ലോത്ത് ഇരിക്കുന്നതൊക്കെ അവര് കൈകൊണ്ടുണ്ടാക്കിയായിരിക്കും. നമ്മൾ ചവിട്ടുന്നത് പോലും കൈകൊണ്ടുണ്ടാക്കിയായിരിക്കും. അത്രയും ഭംഗിയാ കാണാൻ. അവരെ കിച്ചൺ പോലും ഭംഗിയാണ്. അങ്ങനെ നമ്മുടെ ഈ പോലീസ് ക്വാർട്ടേഴ്സിലുള്ള ഓരോ വീട്ടില് പോയി കഴിഞ്ഞാലും വളരെ ഭംഗിയായിട്ട് ആ വീട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഞാൻ എന്റെ വീട് ഡെക്കറേഷൻ ചെയ്യുന്നത്.
1: വൈവിധ്യമാർന്ന ഡിസൈനുകളിലും വർണ്ണങ്ങളിലും ജാക്കറ്റ്, കുഞ്ഞുടുപ്പുകൾ, തൊപ്പി, ഷോളുകൾ, വീട്ടലങ്കാര വസ്തുക്കൾ, ബാഗുകൾ തുടങ്ങി വ്യത്യസ്ത ക്രോഷിയ ഉൽപ്പന്നങ്ങൾ കൈകൊണ്ട് തുന്നിത്തീർത്താണ് ചന്ദ്രലേഖ ഈ അപൂർവ നേട്ടം കൈവരിച്ചത്.
0: ഞാൻ ക്രോഷ്യയിൽ ചെയ്യുന്നത് എന്ന് വെച്ചാല് കുട്ടികളെ ഉടുപ്പുകള്, തൊപ്പി, ഷോള്, ഹെയർ ബാൻഡ്, ഹെഡ് ബാൻഡ്, സോക്സ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. ഇപ്പം അതില് ഗാർമെന്റ്സ് വന്നു. ഗാർമെന്റ്സ് എന്ന് പറയുമ്പോൾ ഡ്രസ്സുകളെല്ലാം വന്നു. പിന്നെ അതുപോലെ ഹോം ഡെക്കർ ഐറ്റംസ് വന്നു. ഹോം ഡെക്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കേണ്ട എല്ലാ സാധനങ്ങളും, ഡൈനിങ് ടേബിൾ മാറ്റ്, സോഫ കവർ അങ്ങനെയൊക്കെ ആയി. പിന്നെ പേഴ്സണൽ യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് ഹെയർ ബാൻഡ്, ഹെഡ് ബാൻഡ് അങ്ങനെയുള്ള വള, മാല, അങ്ങനെ ഞാൻ ചപ്പല് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഷൂ, അതിന്റെ സോക്സ്, അങ്ങനെ ഒരു മനുഷ്യന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഞാൻ കൈകൊണ്ടുണ്ടാക്കിയത്. അതായത് നമ്മള് ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന സാധനങ്ങളാണ് കൈകൊണ്ടുണ്ടാക്കിയത്. ഇപ്പം ഈ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ എനിക്ക് വലിയൊരു ഹാള് വേണം. അല്ലെങ്കിൽ എനിക്ക് ആ മൊത്തം സാധനവും ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ, ഓരോന്നും ഓരോന്നും. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്നുകൂടിയിട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ ഓരോരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ വലിയൊരു ഹാള് വേണം. അപ്പൊ അത് ഇപ്പൊ ഒരു 300 ഉടുപ്പുകൾ, തൊപ്പി അത്രയുണ്ട്, അത്ര തന്നെ സാരികളുണ്ട്, ഒരുപാട് സാരികൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ടേബിൾ ക്ലോത്ത്, പല ടൈപ്പിലുള്ള പല ഡിസൈൻ, ഇപ്പൊ ഇവിടെ വീട്ടിൽ തന്നെ മൊത്തം വിരിച്ച് വെച്ചത് അതിന്റെ എത്രയോ ഇരട്ടി പെട്ടിയിൽ കിടക്കുന്ന ബോക്സിൽ. അപ്പൊ അത്രയും ഐറ്റംസ് ഞാൻ ഈ എന്റെ ഈ കൈകൊണ്ട് ആണ് ചെയ്തെടുത്തത്. അതിന്റെ പുറകിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്, കൈ തരിപ്പ് വന്നായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ട് വന്നായിരുന്നു, എന്നാലും

0: എനിക്ക് അതിനോട് ഒരിക്കലും മടുപ്പ് തോന്നിയിട്ടില്ല. എത്ര അസുഖം വന്നാലും പില്ലൊക്കെ എങ്ങനെ വെച്ച് എങ്ങനെ ചെയ്യുമായിരുന്നു. ഒരു വർക്കിനെ അത്രയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്.
1: കൈത്തുന്നലിന് പുറമെ ശില്പങ്ങളുടെ നിർമ്മാണത്തിലും തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്.
0: എല്ലാരും വിചാരിക്കും ഇപ്പൊ ക്രോഷ്യയില് ഗിന്നസ് കിട്ടി അപ്പൊ ക്രോഷ്യ മാത്രമെന്ന് വെച്ചാൽ അല്ല, ഞാന് കല്ല് കിട്ടിയ ആ കല്ല് പോലും കളയില്ല. ആ കല്ലിനുണ്ടാവും ഡിസൈൻ. നമ്മൾ ഏത് സാധനങ്ങൾ എടുത്താലും അതിന് ഒരു ഡിസൈൻ ഉണ്ടാവും. ഇപ്പൊ ഒരു ഇലയാണെങ്കിലും അതിന് നല്ല ഡിസൈൻ ഉണ്ടാവും. അത് നമ്മള് കണ്ടുപിടിക്കണ. അപ്പൊ ആ കല്ലിനെ പോലും ഞാൻ യൂസ് ചെയ്യും. എന്റെ വീട്ടിലാണെങ്കിലും വലിച്ചെറിയുന്ന എല്ലാ സാധനങ്ങളും വെച്ച് അതൊരു രൂപത്തിലാക്കി ഏതെങ്കിലും ഒരു മൂലക്ക് ഞാൻ അത് വെക്കും.
1: വീടിനകത്തെ ഷോക്കേസിൽ നിറഞ്ഞു നിൽക്കുന്ന ശില്പങ്ങളെല്ലാം ചന്ദ്രലേഖ വിരിയിച്ചെടുത്തവയാണ്.
0: നമ്മള് എളമ്പക്ക എന്ന് പറയുന്ന കക്ക, ആ കക്കയുടെ തോടത്ത് അതിൽ പെയിന്റ് അടിച്ച് എന്തൊക്കെ ചെയ്യുമ്പോൾ കൊറേ ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ അത് അമേരിക്കൻ ഒക്കെ വന്നവരിക്കാന്ന് ഞാൻ ഗിഫ്റ്റ് അത് കൊടുക്കുന്നത്. അവരെ എത്ര സ്നേഹത്തോടെ അത് വാങ്ങിക്കുന്നറിയാം. നല്ല ബോട്ടിലെ ബോട്ടിൽ ആർട്ട് ചെയ്തിട്ട് ഞാൻ കൂടുതൽ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ഒന്ന് തിരക്കൊന്നില്ലാണ്ട് എന്റെ ഒറ്റക്കുള്ള സമയമാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇടക്കിടക്ക് വന്ന് ചെയ്യാനും പറ്റില്ല. ചില ആർട്ട് വർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒരേ സമയത്ത് ഞാൻ രണ്ട് മൂന്ന് ഐറ്റംസും ചെയ്യൂല. ഇപ്പൊ ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നെങ്കിൽ ആ ദിവസം ബോട്ടിൽ ആർട്ടേ ചെയ്യൂ. ക്രോഷ്യ ആണ് ചെയ്യുന്നെങ്കിൽ ആ ദിവസം ഞാൻ ക്രോഷ്യ ചെയ്യൂ. ബോട്ടിൽ ആർട്ട് ചെയ്തു, ക്രോഷ്യ ചെയ്തു, എംബോസ് പെയിന്റ് ചെയ്തു, അങ്ങനെ ചെയ്യൂല. ഒരു സമയം ഒന്നിനു മാത്രമേ ശ്രദ്ധ പോലും.
1: സാധാരണ നമ്മൾ വീടുകളിൽ കണ്ടുവരുന്ന ഒരു വിനോദമായ ക്രോഷ്യയെ റെക്കോർഡ് ശ്രമത്തിലേക്ക് മാറ്റിയതിനു പിന്നിൽ വളരെയധികം കഠിനാധ്വാനവും മനസാന്നിധ്യവുമുണ്ട്.
0: അന്നത്തെ വെച്ചാൽ ഇപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം നമ്മൾ ജോലി ചെയ്യുന്ന പോലെ ഇരിക്കൂലല്ലോ. നമ്മള് വീട്ടില് ചോറും കറിയൊക്കെ ഉണ്ടാക്കി നമുക്ക് ബാക്കി കിട്ടുന്ന സമയം ചെറിയ ചെറിയ പാറ്റേൺ ഇങ്ങനെ ചെയ്ത് വെച്ച് ഒരു 100 എണ്ണമാകുമ്പോ പിന്നെ ജോയിൻ ചെയ്യും, പിന്നെയും 100 എണ്ണമാകുമ്പോ ജോയിൻ ചെയ്യും. അങ്ങനെ ഒരു 3 വലിയ സാധനങ്ങളുണ്ട്. പിന്നെ ഷോള് എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്, പക്ഷെ വലിയ എന്റെ ഈ ഡൈനിങ് ടേബിളിന് നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. അങ്ങനെ മാസങ്ങളോളെടുത്ത്, പക്ഷെ ഒരു സമയവും ഞാൻ വേസ്റ്റ് ആക്കിയില്ല. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്, ഇന്നും ഞാൻ വിചാരിക്കുന്നത്, സമയം നമുക്ക് വെറുതെ കളയാനുള്ളതല്ല. ഇപ്പൊ എല്ലാരും പറയും സമയമില്ല സമയമില്ല. സമയം നമ്മൾ ഉണ്ടാക്കില്ല, നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. ഈ സമയത്ത് ഞാൻ ഇന്ന് ഈ ജോലിയാ ചെയ്യുക. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ, എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ ചെയ്യുന്ന ജോലി ഞാൻ വൈകുന്നേരം ചെയ്യൂല. അത് രാവിലെ തന്നെ എനിക്ക് ചെയ്തിരിക്കണം.
1: വർണ്ണനൂലുകളും കൈവിരലുകളുടെ വേഗവും തമ്മിൽ ഇഴപിരിയാത്ത ബന്ധം തുടങ്ങിയിട്ട് 28 വർഷങ്ങളോളമായി. ആദ്യമൊക്കെ തന്റെ നിർമ്മിതികൾ സമ്മാനമായി നൽകുകയായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നിരവധി എക്സിബിഷനുകൾ നടത്തിക്കഴിഞ്ഞു.
0: അരുണാചലിലെ എക്സിബിഷൻ ഒന്നും നടത്തിയില്ല, പക്ഷെ അരുണാചലിൽ എപ്പോഴും എക്സിബിഷൻ ഉണ്ടാവും. 15 ഓഗസ്റ്റ്, 26 ജനുവരി എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ഫീൽഡിൽ എക്സിബിഷൻ ഉണ്ടാവും. ആ ഒരു എക്സിബിഷനെ ഞാൻ അരുണാചലിൽ കണ്ടിട്ടുള്ളൂ. അന്ന് എന്റെ ഒരു എക്സിബിഷനോ കാര്യമോ അങ്ങനെയൊന്നും നടത്താൻ പറ്റിയില്ല. കാരണം അന്ന് ഞാൻ വളരെ കുറവ് വർക്കുകളൊക്കെ ചെയ്യുന്നുള്ളു. നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഒരുപാട് വർക്കുകൾ ചെയ്തത്. അന്ന് ചെയ്യുന്ന വർക്കുകളൊക്കെ നാട്ടിൽ വരുമ്പോൾ എല്ലാ ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കലായിരുന്നു. കുട്ടികൾക്ക് ഗിഫ്റ്റ്, ഏച്ചിമാർക്കാണെങ്കിൽ അവരെ വീട്ടിലെ സോഫക്കൊക്കെ വിരിക്കാൻ, അങ്ങനെ ഓരോ തവണ നാട്ടിൽ വരുമ്പോ ചെയ്തതൊക്കെ കൊണ്ടുവരും, അവർക്കൊക്കെ കൊടുക്കും. അങ്ങനെയായിരുന്നു ആദ്യകാലങ്ങളിൽ അവിടെ നിൽക്കുമ്പോ. നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ സെയില് ചെയ്യാൻ തുടങ്ങിയതും സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങിയതൊക്കെ. ആ സമയത്ത് ഒരിക്കൽ മാതൃഭൂമി പത്രത്തിൽ ഒരു ആർട്ടിക്കിൾ വന്നു. അന്ന് മാതൃഭൂമി പത്രമായിരുന്നു ഞാൻ കൈകൊണ്ട് ഉണ്ടാക്കിയത്. അങ്ങനെ കാഴ്ചയിൽ ഒരു പേജ് വന്നായിരുന്നു. പത്രം ഉണ്ടാക്കിയത് ഞാൻ ഒരു വൈറ്റ് മെറ്റീരിയൽ ക്ലോത്തിൽ 1.5 മീറ്റർ തുണിയിൽ അന്ന് ചെയ്തത്. ആ ഒരു ദിവസത്തിന് 2009 അത് ചെയ്തത്. അപ്പോ പത്രത്തിൽ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ തുണിയിൽ സൂചിയും നൂലും വെച്ചിട്ട് ഹാൻഡ് എംബ്രോയിഡറി ആയിട്ടാണ് ചെയ്തത്. അത് ഒരു ദിവസത്തെ വാർത്തയായിരുന്നു. ഹെഡിങ് തൊട്ട് എൻഡ് വരെ ചിത്രങ്ങളും അക്ഷരങ്ങളും. അപ്പൊ വളരെ ചെറിയ അക്ഷരങ്ങളിൽ ഞാൻ ഡോട്ട് ഡോട്ട് കൊടുത്തു, ബ്ലാക്ക് ഡോട്ട് കൊടുത്തു. ബാക്കിയുള്ളതെല്ലാം അക്ഷരങ്ങൾ തന്നെ, വലിയ അക്ഷരങ്ങളെല്ലാം നൂലിനെ കൊണ്ട് തുന്നിയെടുത്തു. 10 വർഷത്തോളമായി എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോ നന്നായിട്ട് സെയിൽ നടന്നിരുന്നു. പോലീസ് മൈതാനിലെ ഒരു ക്രാഫ്റ്റ് മേള ഉണ്ടായിരുന്നു, മലബാർ ക്രാഫ്റ്റ് മേള എന്ന് പറഞ്ഞിട്ട്. അതില് എനിക്ക് നല്ലൊരു സ്റ്റാൾ കിട്ടിയായിരുന്നു. നന്നായിട്ട് സെയിൽ ആയിരുന്നു. ഒരു 2 ആഴ്ചയോളം അവിടെ ഉണ്ടായിരുന്നു. ചേംബർ ഓഫ് കൊമേഴ്സുകളില് വെച്ചിട്ടുണ്ട്. എല്ലാ വർഷവും അവിടെ വെക്കും. ഒരു തവണ ഒറ്റക്കായിരുന്നു, ഒരു ഹാള് തേച്ചും എന്റേത് മാത്രമായിരുന്നു. പിന്നെ നമ്മള് കണ്ണൂർ എപ്പോഴും ലയൺസ് ക്ലബ്ബ് അങ്ങനെ എല്ലാരും ഈ എക്സിബിഷൻ കണ്ടക്ട് ചെയ്യും. അപ്പൊ അതിൽ സ്റ്റാൾ എടുക്കും. അപ്പൊ വിമൻസിന്റെ ഒരുപാട് ഉണ്ട്. അപ്പൊ നല്ല ഡിമാൻഡാണ്. സാരികള്, കുട്ടികളെ ഉടുപ്പുകള്, ഹെയർ ബാൻഡ് അങ്ങനെയുള്ള ഐറ്റംസ് നന്നായിട്ട് സെയിൽ ചെയ്യും. 2009 സ്റ്റാർട്ട് ചെയ്തു പഠിപ്പിക്കാൻ. തളിപ്പറമ്പ് തന്നെയുള്ള 2 സ്കൂളായിരുന്നു. ഒന്ന് സാന്റ് ജോസ് ഇംഗ്ലീഷ് മീഡിയം, ഭാരതീയ വിദ്യാഭവൻ. അവിടെ പാർട്ട് ടൈം ടീച്ചറായിട്ടായിരുന്നു, ക്രാഫ്റ്റ് ടീച്ചർ. അവിടെ ഒരു വർഷം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പിന്നെ കേന്ദ്രീയ വിദ്യാലയത്തിൽ നല്ലൊരു അധ്യാപികയായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്തു. പിന്നെ ശ്രീകണ്ഠപുരം സൽസബി പബ്ലിക് സ്കൂൾ ഞാൻ 6 വർഷം അവിടെ ജോലി ചെയ്തു.
1: വളരെയധികം ക്ഷമയും വിരലുകളുടെ വേഗവും അളവും കൃത്യതയും സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു വലിയ ടാസ്ക് ഏറ്റെടുക്കാനുള്ള മനസാന്നിധ്യം കഠിനാധ്വാനത്തിന് ലോകം നൽകിയ അംഗീകാരം, വീട്ടുകാരും നാട്ടുകാരും നൽകിയ പിന്തുണയും ഈ പുരസ്കാരം

0: ത്തിന്റെ തിളക്കം കൂട്ടി.
1: ഫാമിലി, ഞാൻ 95 കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡ് മിസ്റ്റർ ഉമേശൻ കണ്ണാടിപ്പറമ്പിലും പഴാതിയിലും ആയിട്ടാണ് അവരുടെ തറവാട്. പോലീസ് ഓഫീസറാണ്, അരുണാചൽ പ്രദേശിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ റിട്ടയർ ആയി. പിന്നെ രണ്ട് കുട്ടികളാണ്, മൂത്തത് മകളാണ്, മകള് ഡോക്ടറാണ്.

0: എന്റെ മക്കളും അങ്ങനെയാ, അതേപോലെ ഹസ്ബൻഡും. എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. ഒന്നിനും ഞോയില്ല. ഇപ്പൊ ഇത്രയും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ പൈസ വേണം. അത് ഒരിക്കലും ഹസ്ബൻഡ് പറയലില്ല, അത് ഇത്രയും പൈസ വാങ്ങിക്കാൻ പറ്റൂല. അത് എത്ര സാധനം വേണമെന്ന് പറഞ്ഞാലും അത് എനിക്ക് കൊണ്ടുതരും. ഫ്യൂച്ചറിൽ നല്ലൊരു ബിസിനസ് വുമൺ ആവണം. ഈ ക്രോഷ്യ ഒന്നും കൂടെ നന്നായിട്ട് ലോകം മുഴുവനും എത്തിക്കണം. ഇപ്പം എന്നെ നേരിട്ട് അറിയില്ലെങ്കിലും ചന്ദ്രലേഖ മഷി ഗൂഗിളിൽ എല്ലാവർക്കും എന്നെ അറിയാം. ആരാന്ന് വിൻ ചെയ്തിരിക്കുന്നതെന്ന് സെർച്ച് ചെയ്യുമ്പോൾ എന്റെ പേര് വരുന്നുണ്ടല്ലോ. അത് ഞാനാന്ന് നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം.
1: ലക്ഷ്യബോധമുണ്ടെങ്കിൽ സമയം ഒന്നിനും ഒരു തടസ്സമല്ല. നിരന്തരമായ പരിശ്രമവും ക്ഷമയുമുണ്ടെങ്കിൽ ഏത് സാധാരണക്കാരനും അസാധാരണമായ നേട്ടങ്ങൾ കൈവരിക്കാമെന്ന് ചന്ദ്രലേഖ തെളിയിക്കുന്നു.
0: അപ്പൊ എനിക്ക് എന്നെ പോലുള്ള സ്ത്രീകളോടും എന്റെ അനുജത്തിമാരോടും ഇന്ന് വളരുന്ന കുട്ടികളോടും വെറുതെ ഇരിക്കുന്ന കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത് വെച്ചാല് സമയം വിലപ്പെട്ടതാണ്. നമുക്ക് എന്താണ് നമ്മുടെ കഴിവെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് എന്ത് നമുക്ക് ഫുഡ് ഉണ്ടാക്കാനാന്ന് അറിയെങ്കിൽ ആ ഫുഡ് ഉണ്ടാക്കിയിട്ടും നമുക്ക് ഏൺ ചെയ്യാം. ഒന്നും ആരും മുന്നിലും നമ്മൾ കൈനീട്ടേണ്ട കാര്യമില്ല. ഒരു നല്ലൊരു കുക്കായാൽ മതി. ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ നുറുക്കുണ്ടാക്കിയിട്ടോ മിച്ചർ ഉണ്ടാക്കിയിട്ടോ എന്താ നമുക്ക് അറിയാം ആ അറിയുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ ഇതൊക്കെ അറിയുന്നതുകൊണ്ട് എനിക്ക് ഇതാണ് ഇഷ്ടമുള്ളതുകൊണ്ടും ഞാൻ ഇതൊക്കെ ചെയ്ത് ഞാൻ നന്നായിട്ട് ഏൺ ചെയ്യുന്നുണ്ട്. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്താണെങ്കിലും അല്ലാണ്ടാണെങ്കിലും ആ സമയത്തും ശമ്പളം കൂടാണ്ട് ഞാൻ വീട്ടിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ ഏൺ ചെയ്യുമായിരുന്നു. ജ്വല്ലറി മേക്കിങ്ങും അങ്ങനെ എല്ലാം ചെയ്തിട്ടും. അപ്പൊ ഇപ്പോഴും അങ്ങനെ ഇതൊരു പൈസ നല്ലതല്ല, നമ്മുടെ സമയം നമ്മുടെ മൈൻഡ് ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കുക. വെറുതെ അതും ഇതും ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കേണ്ട കാര്യമില്ല.
1: ഈ ഗിന്നസ് റെക്കോർഡ് ഒരു തുടക്കം മാത്രമാകട്ടെ. ഇനിയും വലിയ വലിയ നേട്ടങ്ങൾ ചന്ദ്രലേഖയെ തേടിയെത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ക്രോഷയിൽ വർണ്ണനൂലുകൾ കൊണ്ട് വിസ്മയം തീർത്ത ചന്ദ്രലേഖ കുളങ്ങരത്തിന്റെ വിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇന്നത്തെ ജാലകം സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ജ്യോതി രാജീവ്.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയസ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: ഒരറിയിപ്പ്. ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ മഴക്കാല മൃഗസംരക്ഷണം, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പുല്ലൂപ്പി വെറ്റിനറി ഡിസ്പെൻസറിയിലെ വെറ്റിനറി സർജൻ ഡോക്ടർ റിൻസി തെരേസ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497295607. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497295607. അറിയിപ്പ് കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ മഴക്കാല സംരക്ഷണം, തത്സമയ ഫോണിൻ പരിപാടി. രാത്രി 7:35 സയൻസ് കഫേയിൽ റേഡിയോ ഡേറ്റിംഗ്, ചരിത്രത്തിന്റെ കാലപ്പഴക്കം കണ്ടെത്തുന്ന ശാസ്ത്രീയ മാർഗം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു നാച്ചുറലിസ്റ്റ് ഇർവിൻ സെബാസ്റ്റ്യൻ. 8:00 കാവ്യകേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോക വീഥികളിൽ, 10:00 കഥകളിപ്പദങ്ങൾ. ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9

0: 7732370 കോളേജ് ഓഫ് കോമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
1: കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. കാസർകോട് സർക്കാർ അന്ധവിദ്യാലയത്തിൽ നൈറ്റ് വാച്ച്മാൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 നടക്കും. യോഗ്യത 8-ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. ബിരുദധാരികൾ അപേക്ഷിക്കാൻ അർഹരല്ല. പ്രായപരിധി 18-നും 40-നും മധ്യേ. ഫോൺ നമ്പർ 0499452558. മാനന്തവാടി ഗവൺമെന്റ് കോളേജിലെ ഇലക്ട്രോണിക്സ് വിഭാഗം നടപ്പിലാക്കുന്ന ISRO റെസ്പോണ്ട് മേജർ റിസർച്ച് പ്രൊജക്ടിലേക്ക് ജൂനിയർ റിസർച്ച് ഫെല്ലോ തസ്തികയിലേക്ക് നേരിട്ടുള്ള അഭിമുഖം നടത്തുന്നു. ഈ മാസം 30-ന് രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ, അനുബന്ധ രേഖകൾ എന്നിവ സഹിതം കോളേജ് പ്രിൻസിപ്പൽ മുൻപാകെ ഹാജരാകണം. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും ഫോൺ നമ്പർ 94 47 95 93 05. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ അനസ്തേഷ്യ ടെക്നീഷ്യൻ തസ്തികയിൽ 2 ഒഴിവുണ്ട്. യോഗ്യത ഡിഗ്രി, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആന്റ് അനസ്തേഷ്യ ടെക്നോളജി. പ്രവൃത്തി പരിചയം അഭികാമ്യം. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം 30-ന് രാവിലെ 11 മണിക്ക് മുൻപായി ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം. കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം കോമേഴ്സ് ഇംഗ്ലീഷ് അധ്യാപക ഒഴിവിലേക്ക് ഗസ്റ്റ് അധ്യാപക നിയമനത്തിനുള്ള ഇന്റർവ്യൂ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കും. നടുവിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വകുപ്പിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വർക്ക്ഷോപ്പ് ഫോർമാൻ, സിവിൽ എഞ്ചിനീയറിംഗിൽ ട്രേഡ്സ്മാൻ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. PSC യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ രാവിലെ 10:30 നടുവിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ഇൻഫർമേഷൻ ആന്റ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് കാസർകോട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ കരാർ അടിസ്ഥാനത്തിൽ ഫോട്ടോഗ്രാഫർമാരുടെ പാനൽ തയ്യാറാക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 27-ന് കാസർകോട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ നടക്കും. 26-ന് ഉച്ചയ്ക്ക് 1 മണി വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499425145. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSE വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇംഗ്ലീഷ് ജൂനിയർ തസ്തികയിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 നടക്കും. ഫോൺ നമ്പർ 99 46 98 57 75. നർക്കിലക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 27-ന് രാവിലെ 11 മണിക്ക് ആശുപത്രിയിൽ നടക്കും. യോഗ്യത സർക്കാർ അംഗീകൃത DMLT, BSc, MLT, കേരള പാരാ മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധം. ഫോൺ നമ്പർ 0467224188. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് നടക്കും. യോഗ്യത +2 DMLT, BSc, MLT. കേരള പാരാ മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. പ്രായപരിധി 40 വയസ്സിൽ താഴെ. ഫോൺ നമ്പർ 0467225522. സാമൂഹ്യനീതി വകുപ്പിൽ കാസർകോട് പ്രൊബേഷൻ ഓഫീസിൽ പ്രൊബേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 1 ജൂലൈ രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത MSW, സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം. പ്രായപരിധി 40 വയസ്സ്. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കോമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. ഫോൺ 9567 3.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന്

0: കേരളത്തിൽ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. ഖത്തറിലെ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയയ്ക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദശകത്തിൽ രാജ്യം നേടിയ ഓരോ നേട്ടങ്ങളും പരസ്പര വിശ്വാസം, സ്ഥിരത, ആഗോള നന്മയോടുള്ള പ്രതിബദ്ധത എന്നിവയിൽ വേരൂന്നിയാണെന്ന് ശ്രീ മോദി പറഞ്ഞു. ദേശീയ താൽപര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്നതിനുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത G7 ഉച്ചകോടിയിൽ ലോക നേതാക്കൾ അംഗീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. സ്വച്ഛ് ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, ഖാദി, പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കുള്ള പിന്തുണ തുടങ്ങിയ സംരംഭങ്ങളുടെ വിജയത്തിന് പിന്നിൽ പൌരന്മാരുടെ പ്രയത്നമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഭാരത് ജോ കർ റഹാ ഹൈ വോ ആനേ വാലേ 1000 വർഷ കാ ഫ്യൂച്ചർ ലിഖ്നേ വാലാ ഹൈ. और यही दुनिया के लिए सबसे बड़ी भारत की गारंटी है. भारत फास्ट ग्रोइंग इकोनॉमी भी है, एक क्रेडिबल इकोनॉमी भी है.
0: നാഷണൽ അഗ്രികൾച്ചറൽ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പോർട്ടൽ. ചടങ്ങിൽ ചില പ്രധാന ഡിജിറ്റൽ ജനക്ഷേമ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കുമെന്ന് സഹകരണ മന്ത്രാലയം അറിയിച്ചു. ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അപകടത്തിൽ 66 പേർക്ക് പരിക്കേറ്റതായും ഖത്തർ ഊർജ്ജമന്ത്രി പറഞ്ഞു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ബർസാൻ പ്രാദേശിക ഗ്യാസ് വിതരണ കേന്ദ്രത്തിൽ സ്ഫോടനമുണ്ടായത്. ജീവൻ നഷ്ടപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് ദോഹയിലെ ഇന്ത്യൻ എംബസി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. സംഭവത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനുശോചനം രേഖപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അലിഗഞ്ച് പുരാനിയയിൽ കോച്ചിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തത്തിൽ 15 വിദ്യാർത്ഥികൾ മരിച്ചു. 16-നും 18-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചത്. സംഭവത്തിൽ പോലീസ് 6 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഇവരിൽ 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. 5 ലക്ഷത്തിലധികം അവയവദാന പ്രതിജ്ഞകൾ രേഖപ്പെടുത്തിയെന്ന സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ച രാജ്യം. അവയവദാനത്തിനുള്ള വർദ്ധിച്ചുവരുന്ന പൊതുജന അംഗീകാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ഈ നേട്ടം അവയവ കൈമാറ്റത്തിന് കാത്തിരിക്കുന്ന രോഗികളുടെ പ്രതീക്ഷയെയും മാനവികതയുടെ ആഴമേറിയ പ്രവൃത്തിയെയും അടിവരയിടുന്നുവെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പറഞ്ഞു. അവയവദാനത്തിന് രാജ്യത്തുടനീളമുള്ള പൌരന്മാർ നൽകിയ പിന്തുണയ്ക്ക് നാഷണൽ ഓർഗൻ ആന്റ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. നിങ്ങൾക്കിത് സാധിക്കും എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കായികരംഗത്തിലെ മുന്നേറ്റം, കായികക്ഷമത വർദ്ധിപ്പിക്കൽ, പരസ്പര ധാരണ, ഉൾച്ചേർക്കൽ ഉൾപ്പെടെയുള്ള മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. 1894 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം ആചരിക്കുന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ ഭാഗമായി സായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലിംഗ് ബൈ ദ സീ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. എല്ലാ ഞായറാഴ്ചയും സൈക്ലിംഗ് നടത്താൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയാണ് സൈക്ലിംഗ്. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐഷി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ചോദ്യോത്തരവേളയ്ക്കും ശ്രദ്ധ ക്ഷണിക്കലുകൾക്കും ശേഷം ഇന്ന് നിയമസഭയിൽ പുതുക്കിയ ബജറ്റിനെ കുറിച്ച് ചർച്ച നടക്കും. ഇന്നലെയായിരുന്നു ബജറ്റ് ചർച്ച ആരംഭിച്ചത്. നാളെയും പിന്നീട് 29, 30 തീയതികളിലും ബജറ്റ്

0: ചർച്ച തുടരും. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള വിഭവ വിതരണത്തെക്കുറിച്ച് ടി വി ഇബ്രാഹിം, ശമ്പള കമ്മീഷൻ കാലാവധി ദീർഘിപ്പിക്കുന്നതിനെ കുറിച്ച് സി രവീന്ദ്രനാഥ് എന്നിവർ ശ്രദ്ധ ക്ഷണിക്കും.
1: കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലാക്കുന്നത് സംബന്ധിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയുമായി ചർച്ച നടത്തി. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിലായിരുന്നു ചർച്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ധാരണയും വിശ്വാസ്യതയും വളർത്തിയെടുക്കുന്നതിന് ക്രിയാത്മകവും സ്ഥിരതയുള്ളതുമായ ഉഭയകക്ഷി ബന്ധങ്ങൾ സഹായിക്കുമെന്ന് ശ്രീ ഡോവൽ വ്യക്തമാക്കി. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയയ്ക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ഇന്നലെ അമേരിക്കയിലെ ആർലിംഗ്ടണിൽ നടന്ന ഗ്രൂപ്പ് ജെ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അർജന്റീനയുടെ വിജയം. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ കളിക്കാരനെന്ന നേട്ടം മെസ്സിക്ക് സ്വന്തമായി. ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസിന്റെ 16 ഗോളുകളെന്ന റെക്കോർഡാണ് മെസ്സി മറികടന്നത്. മെസ്സിയുടെ ഗോൾ നേട്ടം 18. ഇന്ന് നടന്ന ഗ്രൂപ്പ് ഐ മത്സരത്തിൽ ഇറാഖിനെതിരെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് വിജയിച്ചു. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കാലിഫോർണിയയിൽ ഇന്ന് ആരംഭിക്കുന്ന US ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെന്നും തൻവി ശർമ്മയും ഇന്ത്യൻ ടീമിനെ നയിക്കും. പുരുഷ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ ലക്ഷ്യ സെൻ ബെൽജിയൻ താരത്തെ നേരിടും. കിദംബി ശ്രീകാന്ത് ആദ്യ റൌണ്ട് മത്സരത്തിൽ ചൈനീസ് തായ്പേ താരത്തെ നേരിടും. വനിതാ സിംഗിൾസിൽ തൻവി ശർമ്മ ആദ്യ മത്സരത്തിൽ ജർമ്മൻ താരവുമായി ഏറ്റുമുട്ടും. ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് തുടങ്ങിയ മുൻനിര താരങ്ങളും ടൂർണമെന്റിൽ മത്സരിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ SECensus.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഇറാൻ US യുദ്ധം മൂലം ഗൾഫ് രാജ്യങ്ങളിൽ 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് പ്രൈവറ്റ് വിദ്യാർത്ഥികൾക്കുള്ള മൂല്യനിർണയത്തിനായി പുതിയ നയം CBSE കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചു. പുതിയ രീതി പ്രകാരം പരീക്ഷ നടത്താൻ കഴിയാത്ത വിഷയങ്ങളിൽ 10-ാം ക്ലാസിൽ നേടിയ മാർക്കിന്റെയും അവസാനം എഴുതിയ 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയുടെയും അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിയുടെ പ്രകടനം വിലയിരുത്തുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീംകോടതിയെ അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. ഖത്തറിലെ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയയ്ക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ.
3: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: മോഡേൺ ITI
5: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
6: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
5: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്.
6: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. ഫോൺ 8891107238.

കർണാടക സംഗീതജ്ഞൻ ടി എം കൃഷ്ണ പാടിയ ആദ്യ ചലച്ചിത്ര ഗാനമാണ് നിങ്ങൾ കേട്ടത്. 2020 റിലീസായ ജിപ്സി എന്ന തമിഴ് ചിത്രത്തിൽ നിന്നുള്ളതാണ് ഈ ഗാനം. ഗാനരചന യുഗഭാരതി, സംഗീതം സന്തോഷ് നാരായണൻ. രാജു മുരുകൻ സംവിധാനം ചെയ്ത ജിപ്സിയിൽ മലയാളത്തിൽ നിന്നുള്ള സണ്ണി വെയ്ൻ, ലാൽ ജോസ് എന്നിവർ അഭിനേതാക്കളായി വരുന്നുണ്ട്.

0: മോഡേൺ ഐ ടി ഐ.
1: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിര അംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
0: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
1: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്,
0: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
1: മോഡേൺ ഐ ടി ഐ, കാൽടെക്സ് കണ്ണൂർ.
0: ഫോൺ 8891107238.
2: നിങ്ങൾക്കറിയാമോ,
3: ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ആയിരത്തി നടന്ന പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയത്. റോബർട്ട് ക്ലൈവിന്റെ ഇംഗ്ലീഷ് സൈന്യവും ബംഗാൾ നവാബായിരുന്ന സിറാജു ദൌളയുടെ സൈന്യവും 1757 ജൂൺ 23 മുർഷിദാബാദിന് സമീപമുള്ള പ്ലാസിയിൽ വച്ച് ഏറ്റുമുട്ടി. നവാബിന്റെ സേനാനായകൻ മിർ ജാഫർ ബ്രിട്ടീഷുകാരുമായുള്ള ധാരണയെ തുടർന്ന് തന്റെ കീഴിലുള്ള വലിയ സേനയെ യുദ്ധത്തിനിറക്കിയില്ല. ഇതേ തുടർന്ന് ബ്രിട്ടീഷുകാർ വിജയിക്കുകയും സിറാജു ദൌള വധിക്കപ്പെടുകയും ചെയ്തു.
4: നളന്ദ കോളേജ് ഏച്ചൂർ സിനിമ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. നളന്ദ കോളേജ് ഏച്ചൂർ 37 വർഷത്തെ അക്കാദമിക് മികവുമായി നളന്ദ കോളേജ് ഏച്ചൂർ BA, BCOM, BBA, +1 ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ, കൊമേഴ്സ് വിത്ത് പൊളിറ്റിക്കൽ സയൻസ്. ഉയർന്ന വിജയ ശതമാനം, യൂണിവേഴ്സിറ്റി റാങ്കുകൾ. നളന്ദ കോളേജ് ഏച്ചൂർ. ഫോൺ 2857965 7907308934.
2: സിനിമ പാരഡൈസോ വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം.
5: അകിര കുറോസാവ സംവിധാനം ചെയ്ത റെഡ് ബിയേർഡ് എന്ന സിനിമയെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നത് അനുജിത് ശശിധരൻ.
6: അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ ഒരു കുറോസാവ ക്ലാസിക്കാണ് റെഡ് ബിയേർഡ്. 1965 റിലീസ് ചെയ്ത റെഡ് ബിയേർഡ് കുറോസാവയുടെ ഏറ്റവും മികച്ച ചലച്ചിത്ര സംഭാവനകളിൽ ഒന്നായി ഗണിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അവസാനത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രവും പ്രിയ നടനായ തോഷിറോ മിഫൂണിയുമൊത്തുള്ള അവസാനത്തെ സിനിമയും റെഡ് ബിയേർഡ് ആയിരുന്നു. പീരിയഡ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന റെഡ് ബിയേർഡിന്റെ കഥ നടക്കുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണ്. ഒരു ആശുപത്രി. മനുഷ്യ ദുരിതങ്ങൾ കാണാൻ ആശുപത്രിയേക്കാൾ മികച്ച ഇടങ്ങൾ കുറവാണ്. യാസുമോത്തോ എന്ന യുവ ഡോക്ടറുടെ വരവോടെയാണ് സിനിമ ആരംഭിക്കുന്നത്. ഒരു പ്രശസ്ത ഡോക്ടറായി സമ്പത്തും പ്രതാപവും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന അയാൾ ഏതോ ചരടുവഴികൾ മൂലമാണ് ആ ഒതുങ്ങിയ ഇടത്തെ ആശുപത്രിയിൽ ട്രെയിനിയായി വരേണ്ട വന്നത് എന്നോർത്ത് ആകെ നിരാശനാണ്. എന്നാൽ വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അയാളുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു. സമ്പന്നതയിലേക്കുള്ള വഴി ഉപേക്ഷിക്കുന്ന യാസുമോത്തോ ആദ്യം താൻ ഏറ്റവും വെറുത്ത മുഖ്യ ഡോക്ടർ നീതയുടെ ജീവിതത്തെ മാതൃകയാക്കി ജനസേവനത്തിനായി സ്വജീവിതം മാറ്റിവെക്കുന്നിടത്ത് സിനിമ അവസാനിക്കുന്നു. കോഷിക്കാവയിലെ ചെറിയ ആശുപത്രിയിലെ ഡോക്ടറുടെ തലവനാണ് റെഡ് ബിയേർഡ് എന്ന് വിളിക്കപ്പെടുന്ന ഡോക്ടർ ക്യോജോ നീതേ. ലേശം ചുവപ്പ് രാശിയുള്ള ശ്മശ്രുക്കളാണ് അയാൾക്ക് അങ്ങനെ ഒരു പേരുണ്ടാവാൻ കാരണം. ഒരു ഏകാധിപതിയുടെ രീതിയിലാണ് അവിടെ അയാളുടെ ഭരണം. പുറമേക്ക് പരുക്കനെങ്കിലും ആർദ്രമായ ഹൃദയമുള്ള സമർത്ഥനായ ഡോക്ടർ എന്നും ഉച്ചകഴിഞ്ഞുള്ള സമയം ദരിദ്രരെ സൗജന്യമായി ചികിത്സിക്കാൻ വിനിയോഗിക്കുന്നു. ധനികരുടെ കയ്യിൽ നിന്നും ഉയർന്ന ഫീസ് ഈടാക്കിയാണ് ഭരണകൂടത്തിന്റെ അവഗണനയിലും സാമ്പത്തിക ഞെരുക്കത്തിലും ഡോക്ടർ സേവനം തുടരുന്നത്. ഡച്ചുകാരുടെ കയ്യിൽ നിന്നും പാശ്ചാത്യ വൈദ്യവിദ്യയിൽ പരിശീലനം ലഭിച്ചിട്ടുള്ള യാസുമോത്തോയുടെ കുറിപ്പുകൾ റെഡ് ബിയേർഡ് ആവശ്യപ്പെടുമ്പോൾ അയാൾ വിചാരിക്കുന്നത് അതുകൊണ്ട് നേട്ടം കൊയ്യാനാണ് നീതെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. നമ്മുടെ ചിന്തകളുടെ പ്രതിഫലനങ്ങളാണല്ലോ നാം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നത്. സത്യത്തിൽ റെഡ് ബിയേർഡ് ആ കുറിപ്പുകളിൽ നിന്നും വേണ്ടത് എടുക്കുന്നത് രോഗമുക്തി നേടിക്കൊടുക്കാനാണ്. കൂടാതെ ആ രേഖകളിലെ തെറ്റുതിരുത്തി കൊടുക്കാനും ജാഗ്രതയുള്ളവനാണ് ആ ഡോക്ടർ. സ്വാർത്ഥനായിരുന്ന, ഉത്കർഷേച്ഛുവായിരുന്ന യാസുമോത്തോയുടെ പരിണാമത്തിന്റെ തുടക്കമായിരുന്നു അത്. യാസുമോത്തോയ്ക്കൊപ്പം കാണികളും മനുഷ്യബന്ധ

കളുടെ തീരാത്ത ഒഴുക്കിന് സാക്ഷിയാവുന്നതാണ് പിന്നീട് സംഭവിക്കുന്നത്. ശാരീരികവും മാനസികവുമായ വേദനകൾ തുല്യ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തുന്ന റെഡ് ബിയേർഡിൻ്റെ സ്ക്രിപ്റ്റ് കുറോസാവയും കൂടി ചേർന്ന് എഴുതിയതാണ്. സാമൂഹിക അനീതി കേന്ദ്രമാക്കിയുള്ള ഈ സിനിമ കുറോസാവയുടെ ചിന്താമണ്ഡലത്തിൻ്റെ കേന്ദ്രത്തിൽ കാണപ്പെടുന്ന അസ്തിത്വത്തെക്കുറിച്ചും മാനവികതയെക്കുറിച്ചുമുള്ള പരിശോധനകളാണ് നടത്തുന്നത്. മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളായ ദാരിദ്ര്യം, അരക്ഷിതാവസ്ഥ എന്നിവയോടുള്ള ഭരണകൂടത്തിൻ്റെ അനാസ്ഥ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു. പാവങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ലെന്ന് നീടെ അരിശപ്പെടുന്നുണ്ട്. ആശുപത്രിക്ക് വേണ്ടി ഫണ്ടുണ്ടല്ലോ എന്ന് യാസുമോത്തോ പറയുമ്പോൾ, അവർ വേണ്ട രീതിയിൽ കാര്യങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ ഇത്രയധികം രോഗികൾ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു എന്നാണ് നീതെ കൊടുക്കുന്ന മറുപടി. ഇതുതന്നെയാണ് ഇന്നും നമ്മൾ കാണുന്നത്. രോഗകാരണങ്ങളെ മാറ്റാതെ ലക്ഷണങ്ങളെ ചികിത്സിക്കാൻ മാത്രം സംവിധാനത്തിൻ്റെ മൂർച്ച കൂട്ടുന്നു. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് അധികാരി വർഗത്തിൻ്റെ ജീവിതവും. സുഖഭോഗങ്ങൾ നിറഞ്ഞ ജീവിതം നയിക്കുന്ന രോഗിയായ പ്രഭുവും വെപ്പാട്ടിയെ രഹസ്യമായി പാർപ്പിക്കുന്ന മജിസ്ട്രേറ്റും സിനിമയിൽ അതാണ് കാണിക്കുന്നത്. ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത അധികാരികൾ തന്നെയാണ് ജനതയുടെ സൗഖ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു. ദുരിതങ്ങൾ 12 വയസ്സിൽ തന്നെ ഒരു വേശ്യാലയത്തിൽ എത്തിച്ച ഒതയോയെ സിഫിലിസ് രോഗിയായ ഒരുവളെ ചികിത്സിക്കാൻ വരുന്ന നീതയെ രക്ഷപ്പെടുത്തുന്നു. എതിർക്കാൻ ശ്രമിച്ച ഗുണ്ടകളെ നിലംപരിശാക്കിയ ഡോക്ടർ പക്ഷേ പോകുന്നേരം അവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ട ഏർപ്പാടുകളും ചെയ്യുന്നുണ്ട്. മാനസികമായി തകർന്നിരുന്ന ഒകോയോയെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ക്ഷമയോടെയാണ് നീതെ സമീപിക്കുന്നത്. അത് മാതൃകയാക്കി ആ ഉത്തരവാദിത്വം ഭംഗിയായി തന്നെ യാസുമോത്തോ നിർവഹിക്കുന്നു. ഒരിക്കൽ മനുഷ്യരെ ഭയക്കുകയും വെറുക്കുകയും ചെയ്തിരുന്ന ആ കുട്ടി പിന്നീട് തൻ്റെ തോഴനായി മാറിയ യുവ ഡോക്ടർ തൻ്റേത് മാത്രമാവാൻ ശഠിക്കുന്നത് മനുഷ്യ മനസ്സിൻ്റെ ഒരു വൈചിത്ര്യം. അവളുടെ കൂട്ടുകാരൻ 7 വയസ്സുള്ള കള്ളൻ ചോബോ ദാരിദ്ര്യം ചൂഷണം ചെയ്ത മറ്റൊരു ജീവിതമാണ്. ചോബോ രക്ഷപ്പെടുന്നുണ്ടെങ്കിലും ഒരു കൂട്ട ആത്മഹത്യയിലൂടെ പട്ടിണിയിൽ നിന്നും നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാനാണ് അവരുടെ കുടുംബം ശ്രമിക്കുന്നത്. ആശുപത്രിയിലെ മറ്റൊരു രോഗിയാണ് സഹാച്ചി. ആശ്വാസം തോന്നുമ്പോൾ ഡോക്ടറുടെ വിലക്ക് വകവയ്ക്കാതെ അയാൾ പണിയെടുക്കും. അങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് ദരിദ്രരായ സഹരോഗികളെ സഹായിക്കുകയും ചെയ്യും. മരണമൊഴിയായി അയാൾ തൻ്റെ കഥ പറയുന്നു. ഒരു ഭൂകമ്പത്തിൻ്റെ മറവിൽ അയാളിൽ നിന്നും തിരികെ പോയി കുടുംബത്തിനുള്ള കടപ്പാടിൻ്റെ പേരിൽ മറ്റൊരാളെ വിവാഹം കഴിച്ചവളാണ് സഹാച്ചിയുടെ ഭാര്യ. പിന്നീട് അവളെ കാണാൻ ഇടയായപ്പോൾ മാത്രമാണ് അവൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായത്. അവളോ അയാളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അപ്പോഴാണ് അവൾ ശരിക്കും ഉൾക്കൊണ്ടത്. ധർമ്മസങ്കടത്തിലായ അവൾ സഹാച്ചി അറിയാതെ തൻ്റെ മാറിലേക്ക് ഒരു അത്തിമുന വെച്ച് അയാളോട് തന്നെ മുറുകെ ആലിംഗനം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവൾ മരണം വരിക്കുന്നു. അവളെ രഹസ്യമായി അടക്കം ചെയ്തതിൻ്റെ മുകളിൽ പണിശാല ഉണ്ടാക്കിയാണ് സഹാജി മറ്റുള്ളവർക്ക് വേണ്ടി രോഗത്തിൻ്റെ ഇടവേളകളിൽ പണി ചെയ്തുകൊണ്ടിരുന്നത്. ബാല്യത്തിലെ ലൈംഗിക ചൂഷണത്തിൻ്റെ ഇരയായി പുരുഷന്മാരെ പ്രലോഭിപ്പിച്ച് നീണ്ട പിന്നുകൊണ്ട് കുത്തിക്കൊല്ലുന്ന മാനസിക രോഗിയും അവളുടെ ശുശ്രൂഷയ്ക്കായി ജീവിതം ഒഴിഞ്ഞുവെക്കാൻ വിധിക്കപ്പെട്ട യുവതിയായ വേലക്കാരി ഒസുഗിയും വ്യഥകളുടെ വ്യത്യസ്തങ്ങളായ അധ്യായങ്ങളാണ് രചിക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും വിചിത്രമായ രീതിയിലാണ് കരളിൽ അർബുദം ബാധിച്ച റൊക്കുസുക്കെ എന്ന വൃദ്ധനെ വിധി കളിപ്പിച്ചത്. അയാളുടെ സഹായിക്കൊപ്പം ഓടിപ്പോയവളാണ് അയാളുടെ ഭാര്യ. കാമുകനെ നഷ്ടപ്പെടാതിരിക്കാൻ ആ സ്ത്രീ തൻ്റെ മകളെ തന്നെയാണ് അയാൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാനാവാതെ നീര് ജീവിച്ച റൊക്കുസുക്കോയെ ക്യാൻസറും പിടികൂടുന്നു. കൊടിയ വേദനയിലും ഒന്ന് നിലവിളിക്കുക പോലും ചെയ്യാതെ മരണത്തെ സ്വീകരിക്കുന്ന അയാളുടെ ജീവിതം ഒരു പ്രഹേളികയാണ്. ഈ കഥകളൊക്കെ ഫിലിമിൽ പകർത്തുമ്പോൾ ഫ്രെയിമിങ്ങിൻ്റെ പ്രാധാന്യം എന്തെന്ന് വ്യക്തമാക്കി തരികയും കൂടിയാണ് റെഡ് ബിയേർഡ്. കഥാപാത്രങ്ങളുടെ സ്ഥാനവും ബലാബലവും വ്യക്തമാക്കുന്നതാണ് ഓരോ ഫ്രെയിമും അതിലെ ലൈറ്റിങ്ങും. ആശയ വികാരങ്ങളുടെ പ്രകാശനം ഏറ്റവും മനോഹരമായി ഒപ്പിയെടുത്ത സിനിമകളിലൊന്നാണ് റെഡ് ബിയേർഡ്. കുറോസാവ തന്നെയായിരുന്നു ഇതിൻ്റെ എഡിറ്ററും. ഉറപ്പുള്ള തിരക്കഥയും തികവുറ്റ സാങ്കേതികതയും മികച്ച അവതരണവും കൊണ്ട് 3 മണിക്കൂറിൽ കൂടുതൽ ദൈർഘ്യമുള്ള റെഡ് ബിയേർഡ് 3 മാത്രകൾ പോലെ വേഗം തീർന്നു പോകുന്നു. ഏതായാലും സാമൂഹിക ക്രമവും വിധിയും ഒരുപോലെ ദുരിതം വിതച്ച ജീവിതങ്ങൾ തിരശീലയിൽ കാണുമ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള ഒരുപിടി സന്ദേഹങ്ങൾക്കാണ് വിത്ത് മുളയ്ക്കുന്നത്. ജീവിതത്തെ സ്നേഹിക്കുന്നവർക്കും വെറുക്കുന്നവർക്കും
നിസ്സംഗതയോടെ സമീപിക്കുന്നവർക്കും ഒരേപോലെ ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ

0: തേടാനുമുള്ള ഒരു ദൃശ്യാനുഭവമാണ് റെഡ് ബിയേർഡ്. ഒരുത്തരം തീർച്ചയായും ഡോക്ടർ തരുന്നുണ്ട്. ഒരാൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക, എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്ത് മുന്നോട്ട് പോവുക. ഈ ചുവന്ന താടിക്കാരൻ്റെ അഭാവം നന്നായി അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന ഒറ്റ വസ്തുത തന്നെ ഈ സിനിമയുടെ സമകാലികതയെ അടയാളപ്പെടുത്തുന്നു. അനവധി പുരസ്കാരങ്ങളും നോമിനേഷനുകളും കിട്ടിയിട്ടുള്ള ഈ മാസ്റ്റർ പീസിൻ്റെ ഗരിമ ഒരു ഉപമ കൊണ്ട് ഉപസംഹരിക്കാം. ആധുനിക സാഹിത്യത്തിൽ ആൽബേർ കമ്യുവിൻ്റെ പ്ലേഗ് എന്ന വിഖ്യാത നോവലിൻ്റെ സ്ഥാനമാണ് ചലച്ചിത്ര ലോകത്ത് അക്കീറ കുറോസോവയുടെ റെഡ് ബിയേർഡിന് ഉള്ളത്.
1: അകിര കുറോസാവ സംവിധാനം ചെയ്ത റെഡ് ബിയേർഡ് എന്ന സിനിമയെ പരിചയപ്പെടുത്തി ഇതുവരെ സംസാരിച്ചത് അനുജിത് ശശിധരൻ.
2: സിനിമ പാരഡൈസോ വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം.
3: നളന്ദ കോളേജ് ഏച്ചൂർ സിനിമ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിച്ചത് നളന്ദ കോളേജ് ഏച്ചൂർ. 37 വർഷത്തെ അക്കാദമിക് മികവുമായി നളന്ദ കോളേജ് ഏച്ചൂർ BA, BCOM, BBA, +1 ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ, കൊമേഴ്സ് വിത്ത് പൊളിറ്റിക്കൽ സയൻസ്. ഉയർന്ന വിജയ ശതമാനം, യൂണിവേഴ്സിറ്റി റാങ്കുകൾ. നളന്ദ കോളേജ് ഏച്ചൂർ. ഫോൺ 2857965 7907308934.
2: ചിന്താകിരണം സങ്കീർണമായ ശരീര മാനസിക ഘടനയോടെയാണ് മനുഷ്യൻ രൂപപ്പെട്ടിട്ടുള്ളത്. എന്നാൽ മറ്റേതൊരു ജീവിയേക്കാളും സുതാര്യമായി ജീവിതത്തെ അനുഭവിക്കാനുള്ള സാധ്യത മനുഷ്യനിലാണുള്ളതെന്ന് അനുഗ്രഹീതമായ ഒരു വിരോധാഭാസമാണ്. സംഘർഷഭരിതമായ ദുരിതത്തിനും സൗമ്യവും ശാന്തവുമായ ധ്യാനാത്മകതയ്ക്കുമിടയിൽ ഏറി മാറി തിരിയുകയാണ് മനുഷ്യബോധം. സങ്കല്പങ്ങൾക്കനുസരിച്ച് ഏത് രൂപഭാവങ്ങളും മെനഞ്ഞെടുക്കാവുന്ന കളിമണ്ണായാണ് ഈ സങ്കീർണതയെ നാം മനസ്സിലാക്കേണ്ടത്. ജീവിതത്തെ രൂപപ്പെടുത്താൻ ഉതകുന്ന മനുഷ്യനിലെ സാധ്യതയാണത്. ആ സാധ്യതകളെ വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്താനായാൽ സങ്കീർണതകളെല്ലാം സംഗീതാത്മകമാകും. ജീവിതത്തിൽ സങ്കീർണതകളുണ്ടെങ്കിലും ജീവിതം സങ്കീർണമല്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് പ്രത്യാശയോടെ നാം മുമ്പോട്ട് സഞ്ചരിക്കുന്നത്. സങ്കീർണതകളെല്ലാം വന്നു പോകുമ്പോഴും സ്വച്ഛവും ശാന്തവുമായ ഏതോ ഒരു ഉണ്മയെ നാം ജീവിതത്തിന്റെ അന്തർധാരയായി അനുഭവിക്കുന്നുണ്ട്.

0: ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: മോഡേൺ ITI
2: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
1: PSC അംഗീകൃത ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, റഫ്രിജറേഷൻ ആൻഡ് AC എന്നീ ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
1: ഫോൺ 8891107238.
3: ആകാശവാണി കണ്ണൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
3: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 1:66:10 മംഗളൂരു സെൻട്രൽ പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 4 മിനിറ്റും 1:63:47 ട്രിവാൻഡ്രം സെൻട്രൽ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് 3 മിനിറ്റും 1:63:45 നേത്രാവതി എക്സ്പ്രസ് 2:06:00 വൈകി ഓടുന്നു.
7: ഇതുവരെ

0: കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
1: പ്രായോജകർ
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
3: ലാപ്ടോപ്പോ?
2: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, സിസിടിവി, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
4: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
5: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
6: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
5: അതെങ്ങനെയാ?
6: അവിടെ ബി കോം, ബി ബി എ, ബി സി എ, ബി എ തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ജി എസ് ടി അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
5: എടാ സംഭവം കൊള്ളാലോ.
6: എടാ അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
7: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
8: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
7: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
8: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
7: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
8: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
6: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
7: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
10: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
9: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
11: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: ഇന്നുച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് യോഗ നാച്ചുറോപ്പതി ഫിസിഷ്യൻ ഡോക്ടർ സ്റ്റെനി സെബാസ്റ്റ്യൻ സംസാരിക്കുന്നതിന്റെ അവസാന ഭാഗം കേൾക്കാം. ഇന്നുച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ. ഉച്ചയ്ക്ക് 2:30 ആകാശവാണി ടെലിക്വിസ് തത്സമയ ഫോണിൻ പരിപാടി. വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം കേൾക്കാം. ഇന്ന് വൈകിട്ട് 4:45. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. ആദ്യം സമാചാർ പ്രഭാ, തുടർന്ന് മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.
1: നമസ്കാർ. ആകാശവാണി സേ സമാചാർ പ്രഭാത് കെ സാത്ത് മേ മുകേഷ് കുമാർ. प्रधानमंत्री नरेंद्र मोदी ने कहा, भारत के तेजी से विकसित भरोसेमंद अर्थव्यवस्था और विश्व शक्ति बनने में राष्ट्र प्रथम का सिद्धांत प्रेरक बल. राष्ट्रपति द्रौपदी मुर्मू आज राष्ट्रपति भवन में दूसरे नागरिक अलंकरण समारोह में पद्म पुरस्कार प्रदान करेंगी. उत्तर प्रदेश सरकार ने लखनऊ अग्निकांड में 4 अधिकारियों को निलंबित किया, 4 और आरोपी गिरफ्तार. उर्वरक ले जा रहे 4

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYD BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
3: കർക്കോമേ നിക്കലാ.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ചേൽപേ ജയ്സേ ലോക് ചലേ.

ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ മഴക്കാല മൃഗസംരക്ഷണം, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പുല്ലൂപ്പി വെറ്ററിനറി ഡിസ്പെൻസറിയിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ റിൻസി തെരേസ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കുന്ന നമ്പർ 0497295607. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് മണ്ണ് കയറ്റിയ ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞുകയറി മൂന്ന് പേർക്ക് ദാരുണാന്ത്യം. കൊട്ടാരക്കര നീലേശ്വരം സ്വദേശി ഹരിലാലാണ് മരിച്ച ഒരാൾ. മരിച്ച രണ്ട് വിദ്യാർത്ഥികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പോർട്ടൽ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ അമീർ ബറാം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ സമഗ്രമായ പരിധിയിൽ ഉൾപ്പെടുത്തി ഇരുരാജ്യങ്ങളും തമ്മിലെ പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിന് ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് അമീർ ബറാം രാജ്നാഥ് സിംഗിനെ അറിയിച്ചു. 2027 ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക പോർട്ടൽ വഴിയും ഹജ്ജ് സുവിധ ആപ്പ് വഴിയും തീർത്ഥാടകർക്ക് ഓൺലൈനിൽ അപേക്ഷകൾ സമർപ്പിക്കാം. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 7 പേർക്കും വയനാട് എറണാകുളം മലപ്പുറം ജില്ലകളിൽ ഓരോ ആൾക്കുമാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്ടെ നിപ്പ ഉറവിട പരിശോധനയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവ്. നിപ്പ പ്രഭവ കേന്ദ്രത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലെ പ്രദേശങ്ങളിൽ നിന്ന് ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രോജക്റ്റാണ് സാമ്പിളുകൾ സ്വീകരിച്ചത്. കണ്ണൂർ ശിവപുരത്ത് ഉംറ തീർത്ഥാടകരുമായി പോവുകയായിരുന്ന ബസ് തീപിടിച്ച് നശിച്ചു. വയനാട്ടിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. ആളപായമില്ല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ന്യൂയോർക്കിൽ നോർവെ സെനഗലിനെ 2-3 തോൽപ്പിച്ചു. ഗ്രൂപ്പ് ജെയിൽ കാലിഫോർണിയയിൽ ഇപ്പോൾ ജോർദാൻ അൾജീരിയയെ നേരിടുകയാണ്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഗാനാമൃതം ചലച്ചിത്ര ഗാനങ്ങൾ. ഈ പരിപാടിയിൽ മധു ബാലകൃഷ്ണൻ ആലപിച്ച ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം സൂര്യൻ എന്ന ചിത്രത്തിലെ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ. ഇളയരാജയുടെ സംഗീതം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: മുരുകൻ കാട്ടാക്കടയുടെ രചനയ്ക്ക് ശരത് സംഗീതം നൽകിയ ഗാനം, ചിത്രം തത്സമയം ഒരു പെൺകുട്ടി.

0: ஒன் பேக்கேஜ் சஞ்சரிக்கம் சினிமை கப்பம் ஞாயிற்றுகளில் கிருத்யம் 4 மணிக்கு.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ചിത്രം മ്യാവോ മ്യാവോ കരിമ്പോച്ച. ഗാനരചന സംഗീതം ഷഫീഖ് റഹ്മാൻ.

0: work from home, high salary. ஒரு மொட்டக்கிளிக்கிலோ, அடிப்போலி.
1: குடுங்கி.
2: அக்ஞாத லிங்குகளில் கிளிக் செய்யருது. RBI பரையுன்னு.
3: அறிவு நேடு ஜாகரது புலர்த்து.
4: ഗാനാമൃതത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധു ബാലകൃഷ്ണൻ ആലപിച്ച ഗാനങ്ങൾ. അടുത്തത് റോക്ക് ആൻഡ് റോൾ. ഈ പടത്തിലെ ഗാനം വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് വിദ്യാസാഗർ.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956 007.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ഈണം നൽകി. ചിത്രം മേരി കൊണ്ടൊരു കുഞ്ഞാട്.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: വിദ്യാസാഗരന്റെ സംഗീത സംവിധാനം, ചിത്രം മേക്കപ്പ് മാൻ, ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്രം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYD BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
4: ഇത് ജനപ്രിയൻ എന്ന ചിത്രത്തിലെ ഗാനം. സന്തോഷ് വർമ്മ, മഞ്ജു വെള്ളായണി എന്നിവരുടെ രചന. സംഗീതം ഗൗതം.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് രഞ്ജിൻ രാജ് ഈണം നൽകിയ ഗാനം ചിത്രം കാവൽ.

0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
2: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

കൈതപ്രത്തിന്റെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥൻ ഈണം നൽകി. ചിത്രം നീലാംബരി. പാടിയത് മധു ബാലകൃഷ്ണൻ.

0: ഗാനാമൃതത്തിൽ ഇതുവരെ കേട്ടത് മധു ബാലകൃഷ്ണൻ ആലപിച്ച ഗാനങ്ങൾ. ഇതോടെ ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് ബഹുജന മുന്നേറ്റമായാണ് ലഹരിവിരുദ്ധ പോരാട്ടം ഓപ്പറേഷൻ തൂഫാൻ മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ ലഹരി വ്യാപനം തടയാനാകൂവെന്നും അതിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിച്ചതായി മന്ത്രി സണ്ണി ജോസഫ്. 150.63 മെഗാവാട്ടിന്റെ വർധനയാണ് ഉണ്ടായതെന്നും ആകെ 4100 മെഗാവാട്ടാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. കോളേജുകളിലെ ക്യാമ്പസ് വ്യവസായം യാഥാർത്ഥ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇത് ഗവൺമെന്റിന്റെ വലിയ ലക്ഷ്യങ്ങളിലൊന്നാണെന്നും MSMEകളുടെ പ്രശ്നങ്ങളിൽ ഗവൺമെന്റ് ഇടപെടുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലാക്കുന്നതിന് സംബന്ധിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യുമായി ചർച്ച നടത്തി. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന 16th ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിലായിരുന്നു ചർച്ച. ആണവ നിരീക്ഷകരെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കാൻ ടെഹ്റാൻ സമ്മതിച്ചുവെന്ന US വൈസ് പ്രസിഡന്റ് JD Vanceന്റെ അവകാശവാദം ഇറാൻ നിഷേധിച്ചു. സ്വിറ്റ്സർലൻഡിൽ ഒന്നാംവട്ട ചർച്ചകൾക്ക് പിന്നാലെയാണ് US അവകാശവാദം ഉന്നയിച്ചത്. മണിപ്പൂരിൽ പോലീസും CRPFും അടക്കം സംയുക്ത സേന വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. തീവ്രവാദികളുടെ താവളങ്ങളിൽ നടത്തിയ തെരച്ചിലിലാണ് റൈഫിളുകളടക്കം 40 ആയുധങ്ങൾ കണ്ടെത്തിയത്. കാലിഫോർണിയയിൽ US ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. പുരുഷ സിംഗിൾസ് ആദ്യ റൌണ്ടിൽ ലക്ഷ്യ സെൻ ബെൽജിയം താരത്തെയും കിഡംബി ശ്രീകാന്ത് ചൈനീസ് തായ്പേയ് താരത്തെയും നേരിടും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന്
1: റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഡെങ്കിപ്പനിയും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഈ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഡെങ്കിപ്പനിയുടെ വ്യാപനം കൂടുതലാകാനുള്ള സാഹചര്യങ്ങൾ വളരെയേറെയാണ്. എന്താണ് ഈ അവസരത്തിൽ ഡെങ്കിപ്പനി വ്യാപനത്തെക്കുറിച്ച് മാഡം വിലയിരുത്തുന്നത്?
3: ഡെങ്കി നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച്. കാരണം ഒരു 1996 ശേഷമാണ് കോട്ടയത്തെ ആദ്യത്തെ കേസുകൾ തൊട്ട് 2003 വലിയ ഔട്ട്ബ്രേക്ക് ഉണ്ടായത്. അതിനുശേഷം നമുക്ക് നിരന്തരമായിട്ട് കേരളത്തിൽ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകുന്നു. ഇതൊരു ആഗോള പ്രതിഭാസവുമാണ്. നമ്മുടെ പ്രദേശത്ത് പോലും ശ്രദ്ധിക്കുമ്പോൾ പണ്ട് ഇതൊരു ഏർബൻ രോഗമായിരുന്നു, കൂടുതലും നഗരപ്രദേശങ്ങളും നഗരവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന ഒരു രോഗമായിരുന്നു ഡെങ്കി. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം ഇത് കേരളത്തിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടവും രോഗം പടർന്നു പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പറയുമ്പോഴും ഈ 2017 ഔട്ട്ബ്രേക്കിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗവും ലോകാരോഗ്യ സംഘടന കേരള സർക്കാർ ചേർന്ന് നടത്തിയ ഒരു സീറോ പ്രിവലൻസ് പഠനമുണ്ടായിരുന്നു. അവിടെ നമ്മൾ കണ്ടത് കേരളത്തിലെ 9 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 30% കുട്ടികൾക്കും ഈ ഡെങ്കി വന്നു പോയതിന്റെ ആന്റിബോഡി പോസിറ്റീവ് ആയിരുന്നു എന്നാണ്. അപ്പോൾ ഒരു 50 മുകളിലുള്ളവർ കുറെ സീസണുകൾ ഇവിടെ ജീവിച്ച ഡെങ്കി സീസണുകൾ ജീവിച്ച ആളുകളിൽ ഇതിന്റെ ശതമാനം വളരെ കൂടുതലായിരിക്കും. അവിടെ നമുക്ക് നഗര ഗ്രാമ വ്യത്യാസം നന്നായിട്ട് കാണായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷൻ ഏരിയ നേമത്തൊക്കെ 60% കുഞ്ഞുങ്ങളിൽ ഡെങ്കി ആന്റിബോഡി പോസിറ്റീവ് ആയിരുന്നു, അതായത് അവർക്ക് അറിഞ്ഞോ അറിയാതെയോ രോഗം വന്നു പോയി എന്നുള്ളത്. പക്ഷെ ഗ്രാമപ്രദേശങ്ങളിൽ അതൊരു 20% ആ വ്യത്യാസം ഉണ്ടെങ്കിലും ആ വ്യത്യാസം ഇപ്പം ഇല്ലാതെയായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷത്തെ കേസുകൾ എടുക്കുമ്പോൾ റൂറൽ ഏരിയാസിൽ ഗ്രാമപ്രദേശങ്ങൾ കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നു.

0: പിന്നെ ഇത് നാല് സീറോ ടൈപ്പുകളുണ്ട്, അതിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ആദ്യം സീറോ ടൈപ്പ് ടൂവും പിന്നെ 2017 1 സീറോ ടൈപ്പ് 2017 1 പ്രീഡോമിനൻസും 1 ഉം 2 ഉണ്ടായിരുന്നു. അതിനുശേഷം 18 19 ഇത് നമ്മൾ ട്രിവാൻഡ്രത്തെ നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്റ്റഡി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് 2017 മുതൽ നമ്മൾ തുടർന്ന് നടത്തിയ പഠനമാണ്. ഇതിന്റെ സീറോ ടൈപ്പിങ്ങും മറ്റ് ഫീച്ചേഴ്സും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഡേറ്റയുണ്ട്. 17 2 ഒന്നും സീറോ ടൈപ്പ് 1 2 കൂടുതലായിരുന്നെങ്കിൽ 18 19 ആവുമ്പോൾ 4 കയറി വരുന്നു, 3 2022 ആയപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് ഔട്ട് ബ്രേക്സ് ഉണ്ടായിരുന്നു. ചില ചില പോക്കറ്റുകളിൽ വലിയ വലിയ ഔട്ട് ബ്രേക്കുകൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവന്നു 2022. അപ്പോൾ നമ്മൾ സീറോ ടൈപ്പിംഗ് നടത്തുമ്പോൾ സീറോ ടൈപ്പ് 3 ഏറ്റവും കൂടുതലായിട്ട് 70% കൂടുതലും സീറോ ടൈപ്പ് 3 പോസിറ്റിവിറ്റി കാണിക്കുന്നതും ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ രോഗം നമ്മുടെ കൂടെ തന്നെയുണ്ട്. 4 ടൈപ്പുകളുമുണ്ട്. അത് തമ്മിലുള്ള ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഒരു 1.5-2 വർഷം വളരെ കുറച്ച് ഒരു 1.5 വർഷം 2 വർഷമൊക്കെ ഡോക്യുമെന്റഡ് ആയിട്ടുള്ളൂ. ഈ സീറോ ടൈപ്പുകൾ തമ്മിൽ ഇപ്പോൾ ഒരു സീറോ ടൈപ്പ് 1 എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ സീറോ ടൈപ്പ് 2 വരാതെ, 1 എനിക്ക് പിന്നെ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, 2 വരാതെ ഇരിക്കാനുള്ള സാധ്യത. അത്തരത്തിൽ ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അത് കുറച്ച് ഷോർട്ട് ലിവ്ഡ് ആണ്, ഒരു 1.5 വർഷമൊക്കെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ സീറോ ടൈപ്പുകൾ നേരത്തെ ഇല്ലാത്ത ഒരു പോപ്പുലേഷനിലേക്ക് വരുമ്പോഴേക്കും അവിടെ ഔട്ട് ബ്രേക്കുകൾ ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്, ഔട്ട് ബ്രേക്കുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. മാത്രമല്ല ഒരു സീറോ ടൈപ്പ് ബാധിക്കപ്പെട്ടവർക്ക് പിന്നീട് 2 മറ്റൊരു ടൈപ്പ് ബാധിക്കുമ്പോൾ സങ്കീർണതകൾ കൂടാനും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും ഒരു വലിയ പ്രശ്നമാണ് ഈ രോഗത്തെ സംബന്ധിച്ച്.
1: മാഡം, ഈ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഇത് ഡെങ്കി വൈറസ് വൈറൽ രോഗമാണ്. ഫ്ലൈവി വൈറസ് ഗ്രൂപ്പിൽ വരുന്ന 4 സീറോ ടൈപ്പുകൾ, ഡെങ്കി 1 2 3 4 4 സീറോ ടൈപ്പുകളാണ് ഉണ്ടാക്കുന്നത്. ഇത് കൊതുകുകളാണ് പരത്തുന്നത്. ഈ രോഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പിരീഡ്, ഈ രോഗവാഹകനായ കൊതുക് നമ്മളെ കടിച്ചതിന് ശേഷം ഒരു ആവറേജ് ഒരു 4 to 6 days ഇൻക്യുബേഷൻ പീരീഡ് പറയും. ചിലപ്പോൾ ഒരു 1-2 ആഴ്ച അതിനകത്ത്, 4 to 6 days ആണ് ഒരു ആവറേജ് ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത്. നമുക്ക് രോഗലക്ഷണങ്ങൾ, ഈ കൊതുക് കടിച്ചതിന് ശേഷം നമ്മൾ രോഗലക്ഷണം കാണിക്കുന്ന ഒരു കാലയളവ്. രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ സാധാരണ പനി പോലെ തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ ഫ്ലൂ ആണോ, എലിപ്പനിയാണോ, ഡെങ്കിപ്പനിയാണോ തിരിച്ചറിയാം, കോവിഡ് ആണോ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലാണ് കൂടുതൽ ആളുകൾക്ക്. മാത്രമല്ല ഈ മുഴുവൻ ബാധിക്കുന്നതിൽ തന്നെ ഒരു 80% ആളുകൾക്കും ചിലപ്പോൾ ലക്ഷണങ്ങൾ പോലും കാണത്തില്ല. ഒരു ലക്ഷണമില്ലാതെ വരുന്ന ഒത്തിരി ആളുകളുണ്ട്. കുറച്ച് പേർക്ക് മൈൽഡ് പനിയായിരിക്കും, തിരിച്ചറിയാൻ പോലും പറ്റുകയില്ല. പിന്നെ ആ പനിയുടെ ഡെങ്കിയുടെ തന്നെ ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞ തലവേദന ഇത്തിരി കൂടുതലായിരിക്കും. ഈ കണ്ണിന്റെ പുറകിലെ റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് നമ്മൾ പറയും, കണ്ണിന്റെ പുറകിലെ വേദന, തലവേദന നല്ല കൂടുതലാണ്. പ്രത്യേകിച്ച് ടൈപ്പ് 1 2 നമുക്ക് ഈ ഫീച്ചേഴ്സ് ഭയങ്കര കൂടുതലായിരുന്നു. ഈ സീറോ ടൈപ്പ് അനുസരിച്ചും ഈ ലക്ഷണങ്ങൾ കുറച്ച് വ്യത്യാസമാണ്, നമ്മൾ പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. തലവേദന, പിന്നെ ശരീരവേദന നല്ലപോലെ കാണും. ഡെങ്കി സീറോ ടൈപ്പ് 4 ജോയിന്റ് പെയിൻ, ആർത്രാലജിയെ കുറിച്ച് കൂടി നിൽക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ റീസെന്റ് കൂടുതൽ കേസസ് ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് സീറോ ടൈപ്പ് 3 നമുക്ക് കൂടി വന്നിട്ടുണ്ട്. അവിടെ ഈ വയറ് സംബന്ധമായ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിംപ്റ്റംസ്, പ്രത്യേകിച്ച് വയറുവേദന, ലൂസ് സ്റ്റൂൾസ്, വയറിളക്കം പോലെയുള്ളത്, ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നു. പിന്നെ രക്തം പൊടിയാനുള്ള ടെൻഡൻസി, രക്തസ്രാവം. മാത്രമല്ല ഡെങ്കി ഈ മൈൽഡ് ഡെങ്കി ഉണ്ട്, അതിനുശേഷം സിവിയർ ആവാം, സങ്കീർണതകൾ വരാം. ഗുരുതരമായി സിവിയർ ഡെങ്കി വളരെ കുറച്ചൊരു 10% ആൾക്കാർക്ക് സിവിയർ ഡെങ്കിയിലേക്ക് പോകാം. 15% ആൾക്കാരായിരിക്കും ആശുപത്രിയിൽ എത്തുന്നത്. ഒരു 5% ആൾക്കാർ തീവ്രപരിചരണ ആവശ്യമുള്ള രീതിയിലേക്കുള്ള സങ്കീർണതകളിലേക്ക് എത്തുകയും ഇതിന്റെ മരണനിരക്ക് നമ്മൾ എലിപ്പനിയുടെ അത്രയും മരണനിരക്കില്ല, ഒരു 1% താഴെയാണ്. പൊതുവേ നമുക്കൊരു 0.3-0.4% ആ ഒരു നിരക്കിലാണ് നിൽക്കാറ്. കാരണം നമുക്ക് ഒരു വർഷം ഇവിടെ ഏകദേശം കൺഫേംഡ് ഒരു 15,000-20,000 കേസസ് ആണ് ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതും. ഒരു പ്രോബബിൾ എന്ന് പറയുന്നത്, അതായത് ഇത് ടെസ്റ്റ് പോസിറ്റീവ് അല്ല, നമ്മൾ ഡെങ്കി എന്ന് സംശയിക്കുന്നു, ക്ലിനിക്കലി സംശയിക്കുന്ന ഒരു ഏകദേശം ഒരു 40,000-50,000 ഇടയ്ക്കുള്ള കേസസ് ആണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വർഷം തന്നെ ഇപ്പോൾ ഒരു 5,000 കൺഫേംഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ മരണനിരക്ക് എന്ന് വെച്ചാൽ ഒരു മൊത്തത്തിൽ ഇത് രണ്ടും പ്രോബബിളും കൺഫേംഡോട് ചേർന്ന് ഒരു 150-200 ഡെത്തുകളാണ് നമുക്കുണ്ടാവുന്നത്. 1% താഴെയാണ് അതിന്റെ മരണനിരക്ക്. അപ്പോൾ ഈ സങ്കീർണതകളിലേക്ക് പോകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട സങ്കീർണ രക്തസ്രാവത്തോടു കൂടിയുള്ള ഡെങ്കിയാണ്. ഡെങ്കി ഹെമറേജിക് ഫീവർ എന്ന് പറയും, രക്തസ്രാവം ഉണ്ടാകും. അപ്പോൾ അതിൽ ബ്ലീഡിംഗ് ടെൻഡൻസി കാണിക്കും. ഒരു പ്രധാനപ്പെട്ട ലക്ഷണം അതുകൊണ്ട് മലത്തിന്റെ നിറം കറുത്ത നിറമാകുക, മെല്ലേന എന്ന് പറയും. അതായത് നമ്മുടെ ഗ്യാസ്ട്രോ, നമ്മുടെ ആന്തരികമായിട്ട് കുടലിൽ രക്തസ്രാവം ഉണ്ടാവുമ്പോൾ ഈ മലം കറുത്ത നിറത്തിലായിരിക്കും വരുന്നത്, മെല്ലേന. അതിൽ ശ്രദ്ധിക്കേണ്ട ലക്ഷണമാണ്. പിന്നീട് നമുക്ക് കയ്യിലൊക്കെ പൊടിക്കാം, വായിൽ നിന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടാവാം. ഇത്തരത്തിൽ രക്തം പൊടിക്കുന്നതും അതൊരു അപകട സൂചനയാണ്. ഇതിൽ തന്നെ ഈ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് നമ്മൾ വാർണിംഗ് സൈൻസ് എന്ന് പറയും. അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ സാധാരണ പനിയാണ് എന്ന രീതിയിൽ വീട്ടിൽ ചികിത്സ എടുത്തുകൊണ്ടിരിക്കാതെ ആശുപത്രിയിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും.

0: എന്നതിനെ മനസ്സിലാക്കുവാനാണ് വാർണിംഗ് സൈൻസ് എന്ന ഡെങ്കിയിൽ നമ്മൾ കുറച്ച് സിംറ്റംസിനെ പറയുന്നത്. അത് അതിതീവ്രമായ വയറുവേദന, പിന്നീട് ഈ ബോധവുമായിട്ട് ബന്ധം, ബോധക്ഷയം, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഹൃദയം ഇടുപ്പ് കൂടുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ശ്വാസത്തിന്റെ ഗതി വേഗതയിലാവുക, റെസ്പിറേറ്ററി റേറ്റ് കൂടുക, പിന്നീട് ഇത്തരത്തിലുള്ള ബ്ലീഡിങ് ടെൻഡൻസീസ്, രക്തസ്രാവം ഉണ്ടാവുക, ബി പി താഴോട്ട് പോകുന്നു, ക്ഷീണം, പിന്നെ എപ്പോഴും ഡെങ്കിയിലും പലപ്പോഴും മരണം വരുന്ന കേസുകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പം സഹിക്കാൻ വയ്യാത്ത തന്നെ ക്ഷീണം എന്ന് വെച്ചാൽ തലപൊക്കാൻ വയ്യാത്ത ക്ഷീണവും പിന്നീട് ചിലർക്ക് വയറിളക്കവും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്.
1: മാഡം, സാധാരണഗതിയിൽ ഡെങ്കിപ്പനിയുടെ പകർച്ചാ രീതികൾ ഏതൊക്കെയാണ്?
0: ഇത് ഒരു കൊതുക് ജന്യ രോഗമാണ്. ഈ ഈഡിസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന കൊതുകാണ് ഈ രോഗം പകർത്തുന്നത്. അതിൽ ഈഡിസ് ആൽബോപിക്റ്റസും പകർത്തും, ഈഡിസ് ഈജിപ്ഷ്യയും പകർത്തും. ഈ ആൽബോപിക്റ്റസ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കൊതുക്. പക്ഷെ ഈ ചുരുങ്ങിയ കുറച്ച് കാലമായിട്ട് ഈജിപ്ഷ്യയുടെ പ്രൊപ്പോർഷൻ കൂടുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നു. ഇതിൽ ഈജിപ്ഷ്യ കുറച്ചുകൂടി അപകടകാരിയാണ്. കാരണം ഈജിപ്ഷ്യ എന്ന് വെച്ചാൽ ഭയങ്കര സാധാരണ കൊതുകുകൾക്ക് ഒരു മുട്ടയിടാൻ സൈക്കിൾ പൂർത്തിയാകാൻ ഒരാളെ കടിച്ചാൽ മതി. പക്ഷെ ഈഡിസ് ഈജിപ്ഷ്യയ്ക്ക് അങ്ങനെയല്ല, മൾട്ടിപ്പിൾ പല ആളുകളെ കടിക്കാൻ പറ്റും. കടിച്ചിട്ടും ആ സൈക്കിളിൽ അത് കടിക്കും മുട്ടയിടാനായിട്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ കയറി ഈ രോഗവാഹകനായ കൊതുക് വരികയാണെങ്കിൽ ആൽബോപിക്റ്റസോ മറ്റു കൊതുകുകളൊക്കെ ആണെങ്കിൽ ഒരാളെ കടിച്ചിട്ട് അയാൾക്ക് രോഗം ഉണ്ടാക്കിയിട്ട് പോകും. പക്ഷെ ഇത് ഈഡിസ് ഈജിപ്ഷ്യയാണ് വരുന്നെങ്കിൽ വീട്ടിലുള്ളവർ എല്ലാവരെയും ചറപറ കടിച്ച് രോഗമുണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡെങ്കി ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, ഒരു വീട്ടിൽ തന്നെ എല്ലാവർക്കും വരുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഒരു തവണ തന്നെ കൊതുക് എല്ലാവരെയും കടിക്കുന്നത്. രണ്ട്, ഈ കൊതുകുകൾ ഇതെവിടെയാണ് മുട്ടയിട്ട് എവിടെയാണ് ഇത് കാണപ്പെടുന്നത്? നമ്മുടെ വീടിനകത്തും വീടിന് തൊട്ട് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, പെരി ഡൊമസ്റ്റിക് ഏരിയയിലായിരിക്കും കണ്ടുവരുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, വളരുവാനായിട്ട് നമ്മൾ വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ തന്നെ നമ്മളോ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സുശീല ചേച്ചിയെ വളർത്തിയ കൊതുകെ നമ്മളെ കടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലോ നമ്മുടെ ഓഫീസിലോ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന കൊതുകുകളെ നമ്മളെ കടിക്കുകയുള്ളൂ. ദൂരെയെന്ന് പറഞ്ഞു വരില്ല. തൊട്ട് നമ്മുടെ മിക്ക കേസിൻ്റെ വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് സോഴ്സ് കിട്ടും. അതായത് ഈവൻ നമ്മുടെ വീട്ടിനകത്ത് വെച്ചിരിക്കുന്ന ഈ അലങ്കാര ചെടികൾ, ഫ്രിഡ്ജിൻ്റെ ട്രേ, കൂളറിൻ്റെ ട്രേ, നമ്മുടെ സൺഷെയ്ഡ്, പുറത്ത് ഈവൻ കരിയിലകൾ കൂടി കിടക്കുമ്പോൾ അത്രയും കുറച്ച് ഒരു ചെറിയ തുള്ളി വെള്ളം മതി ഇതിന്, വളരെ കരിയിലയിലേക്കുള്ള വെള്ളം മതി. നമ്മുടെ പൈനാപ്പിൾ കണക്കുള്ള ചെടികൾ, അല്ലെ വാഴയുടെയൊക്കെ ഇലയുടെ ഇടയ്ക്ക് ഒക്കെ വളരാം. പിന്നെ ചിരട്ടകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ, അടപ്പുകൾ, ഇവയൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞിരിക്കുന്ന വേസ്റ്റ്, പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിരിക്കുന്ന വെള്ളം, പിന്നെ റബ്ബർ തോട്ടങ്ങൾ, ഇത്തരത്തിൽ ടയർ വളരെ ഇഷ്ടമാണ് ഈ കൊതുകിന്. ഇവിടെയെല്ലാം ഇത് വളരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കൊതു എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ രോഗാണുമായിട്ടുള്ള കൊതുക് ഒരു മനുഷ്യനെ കടിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്, ഒരു 4 to 6 days ഇൻക്യുബേഷൻ പീരീഡിൽ രോഗലക്ഷണം വരുന്നു. ഇയാളെ മറ്റൊരു കൊതുക് കടിക്കുവാണെങ്കിൽ ആ കൊതുകിന് പിന്നെ ഒരു എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. അതൊരു 8-10 ദിവസമാണ്. 8-10 ദിവസം കഴിയുമ്പോൾ കൊതുക് ഈ രോഗം പകർത്തുവാൻ ഉള്ള പ്രാപ്തി നേടും. മാത്രമല്ല മുട്ടയിലൂടെയും ഈ രോഗം ട്രാൻസ്ഫറിൻ ട്രാൻസ്മിഷൻ എന്ന് പറയും, കൊതുകിന് കുഞ്ഞുങ്ങൾക്ക് നൽകാനുള്ള ശേഷിയുമുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മഴക്കാലത്ത് ഈ ഇത്തരത്തിലുള്ള കൊതുകൾ മുട്ടയിട്ട് വെച്ചിരുന്നു, അതൊരു പാത്രത്തിൻ്റെ അറ്റത്ത് ആ മുട്ട പറ്റിയിരുന്നാൽ അടുത്ത ഡ്രൈഡായിട്ട് ഇതൊരു 6 മാസത്തിൽ കൂടുതലൊക്കെ ഇരിക്കാം. അടുത്ത മഴക്കാലം വരുമ്പോൾ, അല്ലെങ്കിൽ അടുത്തൊരു മഴ പെയ്യുമ്പം ഇത് കുതിർന്ന് വീണ്ടും ഇതിന് മുട്ട വിരിഞ്ഞ് വരാം. സാധാരണ കൊതുകിൻ്റെ നമ്മൾ 7 ദിവസമാണ് ഒരു മുട്ടയിട്ട് വിരിഞ്ഞു വരാനുള്ള സൈക്കിൾ, 7 ദിവസമാണ് പറയുന്നത്. പക്ഷെ ഇത് ഡ്രൈഡായിട്ടിരിക്കാനുള്ള സാഹചര്യവുമുണ്ട്. അപ്പോൾ ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ മഴക്കാലത്തിന് മുമ്പ് ഈ ഇത്തരത്തിലുള്ള പാത്രങ്ങളൊക്കെ ചുരണ്ടി വൃത്തിയാക്കി വേസ്റ്റുകളൊക്കെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രശ്നം തന്നെ നമുക്ക് തുടർന്ന് വരാനുള്ള സാധ്യതയും ഇതിലുണ്ട്.
1: അതുപോലെ തന്നെ മാഡം, ഈ കൊതുക് നശീകരണം മാത്രമാണോ ഇതിനുള്ള ഏക പ്രതിവിധി?
0: കൊതുക് നശീകരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ഇത് കൊതുകാണ് പരത്തുന്നത്. പക്ഷെ നമ്മൾ അതിനകത്ത് ഈ സീസൺ വരുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഡെങ്കി കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പ്രധാന കാര്യം പലപ്പോഴും പലരും മറന്നു പോകുന്നത്, ഈ രോഗികളെ കൊതുക് വലയിൽ കിടത്തണം. കാരണം ഈ നമ്മുടെ വീട്ടിൽ പലപ്പോഴും കിട്ടുന്നത്, അല്ലെ ഓഫീസിൽ കിട്ടുന്നത്, രോഗിയെ കടിച്ച കൊതുക് പിന്നീട് ഈ രോഗവാഹകനാകുന്നു. അപ്പോൾ രോഗിയെ കൊതുക് വലയിൽ കിടത്തുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇപ്പോൾ ഉള്ള ഒരു ഔട്ട്ബ്രേക്ക് സിറ്റുവേഷന്, നമ്മൾ ഓഫീസിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, അവിടെ നമുക്ക് നമ്മുടെ ഓഫീസും സ്കൂളിലും നമുക്ക് വൃത്തിയാക്കാം. ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നു, ബസ്സിൽ യാത്ര ചെയ്യുന്നു, ഒരു സ്ഥലത്ത് നിന്ന് പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നു, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാം. ഒന്ന്, റിപ്പല്ലൻസ്. നമ്മളിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റിപ്പല്ലൻസ് പലതരമുണ്ട്. അപ്പോൾ കുറച്ച് തൊലിപ്പുറത്ത് ഈ ഒരു സീസണിൽ പെരട്ടി എന്ന് പറഞ്ഞ വലിയ അപകടമൊന്നും ഉണ്ടാവാനില്ല. നല്ല കമ്പനികളുടെയൊക്കെ റിപ്പല്ലൻസ്, നമ്മൾ മൊസ്കിറ്റോ റിപ്പല്ലൻസ് ആ ലേപനങ്ങൾ നമുക്ക് പുരട്ടാം. പിന്നെ കഴിവതും കവർ ചെയ്യുന്നുള്ള തുണി ധരിക്കുക. അപ്പൊ കാലും ഈ സീസണിൽ നമ്മൾ കാലും കൈയും ഒക്കെ കവർ ചെയ്ത് കൊതുകടി ഏൽക്കാതിരിക്കുക. പിന്നെ നമ്മളെപ്പോഴും പറയുമായിരുന്നു, സന്ധ്യ ആവുമ്പം വീടും കതവും വാതിലും ഒക്കെ അടച്ചിടുക. വീടുകളിലും ഓഫീസിലും ഒക്കെ മെഷ് കൊതുക് വലകൾ നെറ്റുകൾ നമ്മൾ വിൻഡോസിലും ഡോറിലും ഒക്കെ ഘടിപ്പിക്കുക. ഇത് പറയുന്നുണ്ട്. ഈ

0: ഇന്ത്യക്കും രാവിലെ മാത്രം കടിക്കുന്നുള്ള ഫിനോമിന പോലും കൊതുക് മാറ്റുന്നുണ്ട്. ഈ കാലാവസ്ഥ വ്യതിയാനമായിട്ടനുബന്ധിച്ച് കൊതുകിന്റെ സ്വഭാവം തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഒന്ന്, ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ കൊതുകിന്റെ എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് ഞാൻ നേരത്തെ പറഞ്ഞ 8 മുതൽ 10 ദിവസമൊക്കെ ചുരുങ്ങാം. പിന്നെ അതിന്റെ ലൈഫ് ലോഞ്ചിവിറ്റിയും കൂടും കൊതുകിന്റെ, അത് കൂടുതൽ മുട്ടയിടും. ഇത്തരത്തിൽ ഇതിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ നേരത്തെ ഇല്ലാത്ത ഔട്ട് ബ്രേക്കിനെ കാട്ടി കൂടുതൽ ഔട്ട് ബ്രേക്കുകളും പുതിയ ഔട്ട് ബ്രേക്കുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള. അപ്പം ഇതിൽ പക്ഷേ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊതുകിനെ നശീകരിക്കാൻ, അത് തന്നെ നമ്മുടെ വീട്ടിനകത്തും ചുറ്റുമുള്ള ഈ ചെറിയ സോഴ്സസ്, ഇതിന്റെ ഉറവിടങ്ങളെ നശിപ്പിക്കുക. ഇതിന്റെ സൈക്കിൾ 7 ദിവസമാണ്. ഒരു മുട്ടയിട്ട് കഴിഞ്ഞത് വിരിഞ്ഞു വരാൻ 7 ദിവസം എടുക്കും എന്നുള്ളത് കൊണ്ട് ആഴ്ചയിൽ 1 ദിവസം നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുകയാണ്. അതായത് ആഴ്ചയിൽ 1 ദിവസം ഒന്ന് നടന്ന് സ്കൂളായാലും കോളേജായാലും ഓഫീസ് ആണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും ആഴ്ചയിൽ ഒരു ഫിക്സഡ് ഡേ നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകൾ, അവയൊക്കെ LSG പഞ്ചായത്തിന്റെയൊക്കെ കോർപ്പറേഷന്റെയൊക്കെ ഇടപെടലുകളോടുകൂടി ഈ പലപ്പോഴും ഈ സ്ക്രാപ്പൊക്കെ വിൽക്കുന്ന, നമ്മൾ പലപ്പോഴും ചില ഔട്ട്ബ്രേക്കുകൾ കാണുമ്പോൾ ഈ ആക്രിക്കടകൾ അവിടെ ഇങ്ങനെ ശ്രദ്ധിക്കാതെ, ചില പറമ്പുകൾ ശ്രദ്ധിക്കാതെ ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ഈ ഔട്ട്ബ്രേക്ക് സീസണിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നീട് വലിയ ഔട്ട്ബ്രേക്ക് വരുന്ന സമയത്ത്, നമ്മൾ 2017 ഉണ്ടായ കണക്ക്, ആ സമയത്ത് നമ്മൾ ഫോഗിങ് അത്ര ശാസ്ത്രീയമല്ല, അതിന് കുറച്ച് ഇക്കോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എൻവയോൺമെന്റിനെയൊക്കെ ബാധിക്കും, അത്ര ശാസ്ത്രീയവുമല്ല. അപ്പോൾ നമ്മൾ ഫോഗിങ് കൂടി ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ വീടുകളിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, നമ്മൾ സാധാരണ മോസ്കിറ്റോയ്ക്ക് അടിക്കുന്ന നമ്മൾ സ്പ്രേകളുണ്ട്, നല്ല കമ്പനികളുടെ ഉണ്ട്. ഈ സ്പ്രേകൾ ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. കാരണം വീട്ടിനകത്താണല്ലോ മിക്കവാറും, പുറത്തുനിന്നല്ല നമുക്ക് ഈ കൊതുകടി. അപ്പോൾ വീട് അല്ലെങ്കിൽ ഓഫീസുകളിൽ നമുക്കതും ഒരു ചുവരിൻ്റെ പകുതി തൊട്ട് താഴോട്ട് മതി. കാരണം ഈഡിസ് കൊതുകൾ എപ്പോഴും റെസ്റ്റ് ചെയ്യുന്നത് ഈ ഫർണിച്ചറിൻ്റെയൊക്കെ അടി നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്ന തുണികളും, ഭിത്തിയാണെങ്കിൽ തന്നെ അങ്ങ് ഒത്തിരി പൊക്കത്തിലല്ല, ഒരു പകുതിയിൽ നിന്ന് താഴോട്ട് മതി. ആ താഴോട്ട് ഈ നമ്മൾ സ്പേസ് സ്പ്രേ ചെയ്യുകയും ഈ ഭിത്തികളിൽ നമ്മൾ ഈ കൊതുകിൻ്റെ സ്പ്രേ അടിക്കുകയും ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. അതെന്തിനാണ്? മറ്റേത് കൂത്താടികളെ കൊല്ലുവാനാണ് നമ്മൾ ഉറവിട നശീകരണം. ഇത് നല്ലൊരു സീസൺ ആകുമ്പോൾ അഡൽറ്റ് കൊതുക് വാഹകരാണ്. അപ്പൊ കൂത്താടിയെ കൊന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അഡൽറ്റ് കൊതുക് നമ്മളെ കടിക്കാൻ വരുന്നത്. അതുകൊണ്ട് അഡൽറ്റ് കൊതുകുകളെ കൊല്ലുവാൻ, വലിയ കൊതുകുകളെ കൊല്ലുവാൻ നമുക്ക് ഈ സ്പ്രേ തന്നെ ഉപയോഗിക്കാം. വീടിനകത്ത് തന്നെ സ്പ്രേകൾ ഉപയോഗിക്കാം, പ്രത്യേകിച്ച് ഈ ഫർണിച്ചറിന്റെ അടിയൊക്കെ ശ്രദ്ധിച്ചോ. കുഞ്ഞുങ്ങളെ രാവിലെ ട്യൂഷൻ വിടുമ്പം, രാവിലെയും വൈകിട്ടാണല്ലോ അവർ ട്യൂഷന് പോകുന്നത്, നല്ല ഉടുപ്പ് നിറച്ച് കാലിലൊക്കെ, കാരണം ഈ ഫർണിച്ചറിന്റെ അടിയിൽ മേശയുടെ അടിയിൽ നിന്ന് കടി കിട്ടി കുഞ്ഞുങ്ങൾക്ക് ഡെങ്കി വരാതെ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 17 വരെ 2954 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും 3176 പേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും സംസ്ഥാനത്ത് 84 പോലീസ് സബ് ഡിവിഷനുകൾ രൂപീകരിച്ചതായും ലഹരിമരുന്ന് വ്യാപനത്തിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. June 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൽ എല്ലാ MLA മാരും അവരവരുടെ നിയോജക മണ്ഡലത്തിലെ സ്കൂളിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് പുതിയ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. യുവാക്കൾക്ക് നല്ല ആശയങ്ങളുണ്ടെങ്കിൽ പുതിയ പദ്ധതികൾ തുടങ്ങുമെന്നും കോളേജുകളിൽ ക്യാമ്പസ് വ്യവസായം യാഥാർത്ഥ്യമാക്കുന്ന നടപടി സ്വീകരിച്ചു വരുന്നതായും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. MSME കൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് പരിഹാരം കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിച്ചതായി മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ പറഞ്ഞു. 150.63 MW വർധനയാണുണ്ടായത്. ആകെ 4100 MW പ്രതീക്ഷിക്കുന്നത്. മഴയുടെ കുറവും എൽനിനോ പ്രതിഭാസവും വൈദ്യുതി ലഭ്യതയിൽ കുറവ് വരുത്തിയതായി മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധന ഉണ്ടായതായും June 16 മുതൽ 30 വരെ 900 MW വൈദ്യുതിയുടെ കുറവുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അതിനാൽ ജൂൺ 16 മുതൽ സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ നേരിയ തോതിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയതായും വീടുകളിൽ സോളാർ സ്ഥാപിക്കുന്ന അപേക്ഷകൾ എത്രയും വേഗത്തിൽ തീർപ്പാക്കുമെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി. രാഷ്ട്രപതി

പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ടിപ്പർ ലോറിയിലുണ്ടായിരുന്ന മണ്ണ് ആളുകളുടെ മുകളിലേക്ക് വീണു. മണ്ണ് നീക്കം ചെയ്ത് തിരച്ചിൽ പുരോഗമിക്കുകയാണ്. രാവിലെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും വിജയ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കൊട്ടാരക്കര ടിപ്പർ ലോറി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മെഡിക്കൽ കോളേജിൽ വിവിധ സർജറി വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമിനെ സജ്ജമാക്കി. മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ആരോഗ്യവകുപ്പിലെ വിവിധ വിഭാഗങ്ങളിലെ ഒഴിവുകൾ അടിയന്തരമായി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആയുഷ് വകുപ്പ് എന്നിവയുടെ കീഴിലെ എല്ലാ സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകൾ സംബന്ധിച്ച് അടിയന്തരമായി അവലോകനം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. ആരോഗ്യവകുപ്പിന് കീഴിൽ നിരവധി ഒഴിവുകളുണ്ടായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി റാങ്ക് ഹോൾഡേഴ്സ് നൽകിയ നിവേദനത്തെ തുടർന്നാണ് മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ. മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെ കേരള പോലീസ് ഹൌസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഓഫീസ് സന്ദർശിക്കും. പുതിയ പദ്ധതികളെ സംബന്ധിച്ചും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിലവിലെ സ്ഥിതി വിവരവും മന്ത്രി വിലയിരുത്തും. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 7 പേർക്കും വയനാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ ഓരോ ആളുകൾക്കുമാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്ത് ഈ മാസം 150 പേർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ഇതുവരെ രോഗം ബാധിച്ച് 6 പേരാണ് മരിച്ചത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഈ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട്ട് നിപ ഉറവിട പരിശോധനയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവ്. നിപ പ്രഭവ കേന്ദ്രത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലെ പ്രദേശങ്ങളിൽ നിന്ന് ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രൊജക്റ്റാണ് സാമ്പിളുകൾ ശേഖരിച്ചത്. ഈ പ്രദേശങ്ങളിലെ വളർത്തുമൃഗങ്ങളായ നായ, പൂച്ച എന്നിവയുടെ രക്തം, മൂക്കിലെ സ്രവം തുടങ്ങിയവയും ശേഖരിച്ചിട്ടുണ്ട്. നിപ പ്രഭവ കേന്ദ്രത്തിന് സമീപത്തെ വവ്വാലുകളുടെ താവളങ്ങളിൽ നിന്ന് വിസർജ്യവും പരിശോധനയ്ക്കായി എടുത്തിരുന്നു. അങ്കണവാടി ജീവനക്കാർ ഉൾപ്പെടെ സ്കീം വർക്കേഴ്സ് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പോഷൻ ട്രാക്കർ ആപ്പ് പ്രവർത്തനരഹിതമായ മൊബൈൽ ഫോണുകൾക്ക് പകരം പുതിയ ടാബുകൾ നൽകുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും വിവരങ്ങൾ ശേഖരിച്ച ശേഷം പോഷകാഹാരം വിതരണം ചെയ്യുന്നതിന് രജിസ്ട്രേഷനാണ് പോഷൻ ആപ്പ് ഉപയോഗിക്കുന്നത്. ഫോണുകൾ തകരാറിലാണെന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി ബിന്ദുകൃഷ്ണ അറിയിച്ചു. കൊച്ചിയിൽ അങ്കണവാടിയിൽ 5.5 വയസ്സുകാരി ലൈംഗികാതിക്രമണത്തിനിരയായ സംഭവത്തിൽ അങ്കണവാടി വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദുകൃഷ്ണ നിർദ്ദേശം നൽകി. അങ്കണവാടി വർക്കർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ മന്ത്രി ആവശ്യപ്പെട്ടു. ലഹരി ഉപയോഗത്തിൽ നിന്നും പുതുതലമുറയെ തിരിച്ചുവിടാൻ കൃഷിയാണ് ലഹരി, സിന്തറ്റിക് ലഹരിയല്ല ലഹരി എന്ന പുതിയ മുദ്രാവാക്യവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം കല്ലിയൂരിൽ കർഷക സഭകളുടെയും ഞാറ്റുവേല ചന്തകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലാക്കുന്ന ഉഭയകക്ഷി ഇടപെടലിന്റെ പ്രധാന വശങ്ങളെക്കുറിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ചർച്ച നടത്തി. ന്യൂഡൽഹിയിൽ ഇന്നലെ 16th ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തോടനുബന്ധിച്ചായിരുന്നു ചർച്ച. വിശ്വാസം വളർത്തിയെടുക്കുന്നതിന് ഉഭയകക്ഷി ബന്ധങ്ങൾ സഹായകമാകുമെന്ന് യോഗത്തിൽ ഡോവൽ പറഞ്ഞു. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ രാജ്യത്തെ കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, കരകൌശല വിദഗ്ധർ, ചെറുകിട ബിസിനസ്സുകാർ എന്നിവർക്ക് ആഗോളതലത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുന്ന കരാർ യു കെയിലെ വിവിധ മേഖലകളിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിപണി പ്രവേശം നൽകുമെന്ന് ഇംഗ്ലീഷ് പത്രത്തിലെഴുതിയ ലേഖനത്തിൽ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. 15 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ ലക്നൗ തീപിടുത്തത്തിൽ ഉത്തർപ്രദേശ് ഗവൺമെന്റ് ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. 7 ദിവസത്തിനകം സംഘം റിപ്പോർട്ട് സമർപ്പിക്കും. സംഭവത്തിൽ 6 പേർക്കെതിരെ കേസെടുത്തു. 4 പേരെ അറസ്റ്റ് ചെയ്തു. ലക്നൗ ഡെവലപ്മെന്റ് അതോറിറ്റി, ഫയർ ഡിപ്പാർട്ട്മെന്റ്, ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്നിവയിലെ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ഇന്നലെ ഉച്ചയ്ക്കാണ് അലിഗഞ്ചിലെ പുരാനിയ പ്രദേശത്തെ ഒരു കടയ്ക്ക് മുകളിൽ പ്രവർത്തിച്ചിരുന്ന ആനിമേഷൻ കോച്ചിംഗ് സെന്ററിൽ തീപിടുത്തമുണ്ടായത്. ഇപ്പോൾ കിട്ടിയത്. വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി ബജറ്റിൽ കുറച്ച സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. സി പി ഐ എമ്മിലെ കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. എന്നാൽ വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന്

0: അറിയിച്ച സ്പീക്കർ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിച്ചില്ല. ഇതേ തുടർന്ന് സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. എന്നാൽ സ്പീക്കർ തുടർ നടപടികളിലേക്ക് കടന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ന്യൂയോർക്കിൽ ഗ്രൂപ്പ് ഐ മത്സരത്തിൽ നോർവെ സെനഗലിനെ 2-3 തോൽപ്പിച്ചു. ഇതേ ഗ്രൂപ്പിൽ പുലർച്ചെ ഫിലാഡൽഫിയയിൽ എതിരില്ലാത്ത 3 ഫ്രാൻസ് ഇറാഖിനെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ജെയിൽ സാന്താ ക്ലാരയിൽ ജോർദാൻ ഇപ്പോൾ അൾജീരിയയെ നേരിടുകയാണ്. അൾജീരിയ 1 മുന്നിട്ട് നിൽക്കുന്നു. അൾജീരിയ 2 ജോർദാൻ 1 നേടിയത്. ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 10:30 ഹൂസ്റ്റണിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. കാലിഫോർണിയയിൽ US ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. പുരുഷ സിംഗിൾസ് ആദ്യ റൌണ്ടിൽ ലക്ഷ്യ സെൻ ബെൽജിയൻ താരത്തെയും കിഡംബി ശ്രീകാന്ത് ചൈനീസ് തായ്പേയ് താരത്തെയും നേരിടും. വനിതാ സിംഗിൾസിൽ തൻവി ശർമ്മ ജർമ്മൻ താരത്തെയും ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം സ്പെയിൻ സഖ്യത്തെയും നേരിടും. മിക്സഡ് ഡബിൾസിൽ ധ്രുവ് റാവത്ത് മനീഷ സഖ്യം ഇന്തോനേഷ്യൻ സഖ്യവുമായും ഏറ്റുമുട്ടും. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഏഷ്യൻ ഗെയിംസ് ഫൺ റൺ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. ഒളിമ്പിക് കൌൺസിൽ ഓഫ് ഏഷ്യ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, സംസ്ഥാന ഗവൺമെന്റ് എന്നിവയുമായി സഹകരിച്ച് കേരള ഒളിമ്പിക് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും വൈകിട്ട് 4 ആരംഭിക്കുന്ന ഫൺ റൺ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കി ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ വൈകിട്ട് 7 മത്സരം. 2024 ചൈനയിലെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെ ആദ്യ ഏറ്റുമുട്ടലാണിത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @airnews_calicut എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. സത്യൻ ഇളങ്കോ, ഐശ്വര്യ രവിചന്ദ്രൻ എന്നിവർ പാടിയത് ചിത്രം അടുത്ത സാട്ടേ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: ഹരിഹരസുധൻ, ചാരി, സിന്ദൂരി വിശാൽ എന്നിവർ പാടിയത് ചിത്രം ഹർക്കര.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: പാടിയത് ശ്രീകാന്ത് ദേവ, ചിത്രം അൾട്ടി.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. എഫ് എം പ്രധാന വാർത്തകൾ. വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി ബജറ്റിൽ കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തള്ളി. തുടർന്ന് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജനവികാരം ഗവൺമെന്റ് ഉൾക്കൊള്ളുമെന്നാണ് പ്രതീക്ഷയെന്ന് മുതിർന്ന നേതാവ് വി എം സുധീരൻ. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ ഏറെ പ്രതീക്ഷയുണ്ടെങ്കിലും ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മയക്കുമരുന്ന് കേസുകളിൽ ശിക്ഷ ഉറപ്പാക്കാൻ നിയമത്തിൽ അപാകതകളുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിലാണ് സ്പീക്കർ ഇക്കാര്യം പറഞ്ഞത്. കൊട്ടാരക്കര ടിപ്പർ ലോറി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മെഡിക്കൽ കോളേജിൽ വിവിധ സർജറി വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമിനെ സജ്ജമാക്കിയതായും മന്ത്രി പറഞ്ഞു. കൊട്ടാരക്കര ടിപ്പർ ലോറി അപകടസ്ഥലം മന്ത്രിമാരായ ബിന്ദു കൃഷ്ണയും പി സി വിഷ്ണുനാഥും സന്ദർശിച്ചു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മന്ത്രിമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. കോംഗോയിൽ എബോള ബാധിതരുടെ എണ്ണം 1000-ൽ അധികമായി ഉയർന്നു. 267 പേരുടെ മരണം കോംഗോ ആരോഗ്യ അധികൃതർ സ്ഥിരീകരിച്ചു. ലബനിൽ സമാധാനം നിലനിർത്തുന്നതിന് അമേരിക്ക ഇസ്രയേലി ലബനൻ ഉദ്യോഗസ്ഥരുമായി ഈ ആഴ്ച ചർച്ച നടത്തും. യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൌൺസിലർ ഡാൻ ഹോളറും പ്രതിരോധ അസിസ്റ്റന്റ് സെക്രട്ടറി ഡാൻ സിമ്മർമാനും ചർച്ചയ്ക്ക് നേതൃത്വം നൽകും. സ്വർണവില കുറഞ്ഞു. പവന് 1520 രൂപ താഴ്ന്ന് 1,07,000 രൂപയായി. 13,375 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. എഫ് എം പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സിക്കൽ സഹോദരിമാരുടെ പുല്ലാങ്കുഴൽ കച്ചേരി കേൾക്കാം. ആദ്യം കരുണിംപ വർണ്ണം, രാഗം ഷഹാന.

0: സിക്കിൾ സഹോദരിമാരുടെ പുല്ലാങ്കുഴൽ കച്ചേരിയാണ് ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
7: ടൂണിംഗ് സ്റ്റാർസിൽ പാട്ടുമേളം. പാട്ടും പാട്ടു വർത്തമാനവുമായി ഒരിത്തിരി നേരം. കേൾക്കാം നാളെ രാത്രി 8 മണി.

0: ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി.
1: അക്ഷയപാത്രത്തെ വർണ്ണിച്ചുകൊണ്ട് ഒരു ബ്രാഹ്മണൻ ദുര്യോധനോട് പറയുന്ന ഭാഗമാണ് സന്ദർഭം. കുഞ്ചനമ്പ്യാരുടെ കിരാതൻ തുള്ളലിലെ ഒരു ഭാഗം.

ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ മഴക്കാല മൃഗസംരക്ഷണം, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പുല്ലുപ്പി വെറ്റനറി ഡിസ്പെൻസറിയിലെ വെറ്റനറി സർജൻ ഡോക്ടർ റിൻസി തെരേസ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497-2956-007 എന്ന നമ്പറിൽ 0497-2956-007.

സേവന വാർത്തകൾ തുടരുന്നു. മാനന്തവാടി ഗവൺമെന്റ് കോളേജിലെ ഇലക്ട്രോണിക്സ് വിഭാഗം നടപ്പിലാക്കുന്ന ISRO റെസ്പോണ്ട് മേജർ റിസർച്ച് പ്രോജക്റ്റിലേക്ക് ജൂനിയർ റിസർച്ച് ഫെല്ലോ തസ്തികയിലേക്ക് നേരിട്ടുള്ള അഭിമുഖം നടത്തുന്നു. ഈ മാസം 30-ാം തീയതി രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ, അനുബന്ധ രേഖകൾ എന്നിവ സഹിതം കോളേജ് പ്രിൻസിപ്പൽ മുമ്പാകെ ഹാജരാകണം. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും ഫോൺ നമ്പർ 9447953055 9447953055. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സൊസൈറ്റിക്കു കീഴിൽ അനസ്തേഷ്യ ടെക്നീഷ്യൻ തസ്തികയിൽ 2 ഒഴിവുണ്ട്. യോഗ്യത ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി. പ്രവൃത്തി പരിചയം അഭികാമ്യം. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം 30-ാം തീയതി രാവിലെ 11 മണിക്ക് മുമ്പായി ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം. കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം കോമേഴ്സ് ഇംഗ്ലീഷ് അധ്യാപക ഒഴിവിലേക്ക് ഗസ്റ്റ് അധ്യാപക നിയമനത്തിനുള്ള ഇന്റർവ്യൂ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കും. നടുവിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വകുപ്പിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വർക്ക്ഷോപ്പ് ഫോർമാൻ, സിവിൽ എഞ്ചിനീയറിംഗിൽ ട്രേഡ്സ്മാൻ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. PSC യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ, വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം

കണ്ണൂർ ആകാശവാണി റേഡിയോ നാടക രചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടക രചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതും ആയ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണ യോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കുക. റേഡിയോ നാടകങ്ങൾ അയക്കേണ്ട വിലാസം ആകാശവാണി കെയറോ സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച ബജറ്റ് പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ലഹരിമരുന്ന് കേസ് പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കൊട്ടാരക്കരയിൽ ബസ് കാത്തുനിന്നവർക്കിടയിലേക്ക് ടിപ്പർ ലോറി ഇടിച്ചുകയറി 3 മരണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 ഹൂസ്റ്റണിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറയ്ക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് CPIMലെ KN ബാലഗോപാൽ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ അനുവദിച്ചില്ല. ഇക്കാര്യം സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന് സ്പീക്കർ അറിയിച്ചെങ്കിലും പ്രതിപക്ഷം അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാൻ ദ്രുതഗതിയിൽ നീക്കം നടക്കുന്നതായി ഇറങ്ങിപ്പോക്കിന് ശേഷം നിയമസഭയ്ക്ക് പുറത്ത് ബാലഗോപാൽ കുറ്റപ്പെടുത്തി. LDF ഗവൺമെന്റ് കൊണ്ടുവന്ന ഹോർട്ടി വൈൻ എന്ന പദ്ധതി കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കാനായിരുന്നുവെന്നും ബാലഗോപാൽ പറഞ്ഞു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചത് വിചിത്രമായ കാരണം പറഞ്ഞാണെന്നും ബാലഗോപാൽ കുറ്റപ്പെടുത്തി. ലഹരിമരുന്ന് കേസുകളിൽ പ്രതിയാകുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നതെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 17 വരെ 2954 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും 3176 പേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. പദ്ധതി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ സംസ്ഥാനത്ത് 84 പോലീസ് സബ് ഡിവിഷനുകൾ രൂപീകരിച്ചതായും ലഹരിമരുന്ന് വ്യാപനത്തിനെതിരെ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. June 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൽ എല്ലാ MLAമാരും അവരവരുടെ നിയോജക മണ്ഡലത്തിലെ സ്കൂളിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുക്കുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. മയക്കുമരുന്ന് കേസുകളിലെ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട നിയമത്തിൽ അപാകതകൾ ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ച് ആവശ്യമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. നിയമസഭയിൽ ചോദ്യോത്തരവേളയിലാണ് സ്പീക്കർ ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് പുതിയ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. യുവാക്കൾക്ക് നല്ല ആശയങ്ങൾ ഉണ്ടെങ്കിൽ പുതിയ പദ്ധതികൾ തുടങ്ങുമെന്നും കോളേജുകളിൽ ക്യാമ്പസ് വ്യവസായം യാഥാർത്ഥ്യമാക്കുന്ന നടപടി സ്വീകരിച്ചു വരുന്നതായും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. MSME നേരിടുന്ന പ്രശ്നങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് പരിഹാരം കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിച്ചതായി മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ പറഞ്ഞു. 150.63 MW വർദ്ധനയാണ് ഉണ്ടായത്. ആകെ 4100 MW പ്രതീക്ഷിക്കുന്നത്. മഴയുടെ കുറവും എൽനിനോ പ്രതിഭാസവും വൈദ്യുതി ലഭ്യതയിൽ കുറവ് വരുത്തിയതായി മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധന ഉണ്ടായതായും June 16 മുതൽ 30 വരെ 900 MW വൈദ്യുതിയുടെ കുറവുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അതിനാൽ June 16 മുതൽ സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ നേരിയ തോതിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയതായും വീടുകളിൽ സോളാർ സ്ഥാപിക്കുന്ന അപേക്ഷകൾ എത്രയും വേഗത്തിൽ തീർപ്പാക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സംസ്ഥാനത്ത് ശോചനീയാവസ്ഥയിലായ പോലീസ് സ്റ്റേഷൻ കെട്ടിടങ്ങൾ നവീകരിക്കുമെന്നും ഇതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മുൻഗണനാക്രമത്തിലാണ് നവീകരണമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു.

0: കൊട്ടാരക്കര നീലേശ്വരത്ത് മണ്ണ് കയറ്റിയ ടിപ്പർ ലോറി ബസ് കാത്തുനിന്നവർക്കിടയിലേക്ക് ഇടിച്ചുകയറി വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ടിപ്പർ ലോറിയിൽ ഉണ്ടായിരുന്ന മണ്ണ് ആളുകളുടെ മുകളിലേക്ക് വീണു. മണ്ണ് നീക്കം ചെയ്ത് തെരച്ചിൽ പുരോഗമിക്കുകയാണ്. രാവിലെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും വിജയ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കൊട്ടാരക്കര ടിപ്പർ ലോറി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മെഡിക്കൽ കോളേജിൽ വിവിധ സർജറി വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമിനെ സജ്ജമാക്കി. മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കൊട്ടാരക്കര ടിപ്പർ അപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം താലൂക്ക് ആശുപത്രിയിൽ നടത്താൻ സൌകര്യമൊരുക്കിയതായി മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. പോലീസ് സർജന താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചാണ് പ്രത്യേക സൌകര്യമൊരുക്കുന്നതെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മരിച്ചവരുടെ ബന്ധുക്കളുടെയും മറ്റും അഭ്യർത്ഥനയെ തുടർന്നാണ് പോലീസ് സർജന താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് പ്രത്യേക സൌകര്യമൊരുക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിലാണ് പുരസ്കാര ചടങ്ങ്. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ തുടങ്ങിയവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടും. കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ജോർജ് കുര്യൻ രാജിവെച്ചു. രാജ്യസഭാ അംഗത്വ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് രാജി. ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നീ മന്ത്രാലയങ്ങളുടെ സഹമന്ത്രിയായിരുന്നു അദ്ദേഹം. ജോർജ് കുര്യന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉടനടി പ്രാബല്യത്തോടെ സ്വീകരിച്ചു. പുതിയ സുരക്ഷാ ഭീഷണികളെയും വെല്ലുവിളികളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 16th ബ്രിക്സ് ദേശീയ ഉപദേഷ്ടാക്കളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീറ്റ് യു ജി 2026 പുനഃപരീക്ഷയോടനുബന്ധിച്ച് രാജ്യത്ത് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ ടെലഗ്രാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തിരിച്ചെത്തി. പരീക്ഷാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കാനും തട്ടിപ്പ് നടത്താനും സംഘടിത തട്ടിപ്പ് സംഘങ്ങൾ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ടെന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരോപിച്ചതിനെ തുടർന്നാണ് കേന്ദ്രം ടെലഗ്രാമിന് വിലക്കേർപ്പെടുത്തിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ടെന്നും വകുപ്പ് അറിയിച്ചു. ന്യൂയോർക്കിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഐ മത്സരത്തിൽ നോർവേ സെനഗലിനെ 2-3 3 goals തോൽപ്പിച്ചു. ഇതേ ഗ്രൂപ്പിൽ പുലർച്ചെ ഫിലാഡൽഫിയയിൽ എതിരില്ലാത്ത 3 goals ഫ്രാൻസ് ഇറാഖിനെ തോൽപ്പിച്ചു. സാന്താക്ലാരയിലെ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അൾജീരിയ ജോർദാനെ 1-2 പരാജയപ്പെടുത്തി. ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 10:30 ഹൂസ്റ്റണിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കി ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ വൈകിട്ട് 7 മത്സരം. 2024 ചൈനയിലെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെ ആദ്യ ഏറ്റുമുട്ടലാണിത്. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, വി മുരളീധരൻ MLA, ഹോക്കി താരം PR ശ്രീജേഷ് എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. ഒളിമ്പിക് കൌൺസിൽ ഓഫ് ഏഷ്യ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, സംസ്ഥാന ഗവൺമെന്റ് എന്നിവയുമായി സഹകരിച്ച് കേരള ഒളിമ്പിക് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും വൈകിട്ട് 4 ആരംഭിക്കുന്ന ഫണ്ട് റൺ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. സംസ്ഥാനത്ത് സ്കൂളുകളിൽ നീന്തൽ പരിശീലനം നിർബന്ധമാക്കണമെന്ന ആവശ്യവുമായി കോഴിക്കോട് തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിലെ 3rd class വിദ്യാർത്ഥിനി റന ഫാത്തിമ മുഖ്യമന്ത്രി VD സതീശനെയും മന്ത്രി N ഷംസുദ്ദീനെയും നേരിൽ കണ്ട് നിവേദനം നൽകി. പുഴകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കുട്ടികൾ മുങ്ങിമരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് 8-year-old ആവശ്യവുമായി തിരുവനന്തപുരത്ത് എത്തിയത്. തിരുവമ്പാടി MLA CK കാസിമിന്റെ നേതൃത്വത്തിലാണ് റനയും കുടുംബവും മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും സന്ദർശിച്ചത്. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് നഴ്സുമാർ ജില്ലാ ലേബർ ഓഫീസറെ ഉപരോധിക്കുന്നു. രാവിലെയാണ് ഉപരോധം തുടങ്ങിയത്. 1 month ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർ പണിമുടക്കിലാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക ദിന സമ്മേളനം മറ്റന്നാൾ കോഴിക്കോട് ടൌൺഹാളിൽ ചേരും. സമസ്തയുടെ 100-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് സംഗമം. സമ്മേളനം സമസ്ത ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ഒരു മാസം നീണ്ട കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ തൃക്കലാശവട്ടോടെ സമാപിക്കും. ചതുശതങ്ങളിൽ അവസാനത്തെ അത്തം ചതുശതം ഇന്ന് നടക്കും. വാളാട്ടവും കലശപൂജയും ഇന്ന് ഉണ്ടാവും. പ്രധാന വാർത്തകൾ വീണ്ടും. വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച ബജറ്റ് പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ലഹരിമരുന്ന് കേസ് പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കൊട്ടാരക്കരയിൽ ബസ് കാത്തുനിന്നവർക്ക് ഇടയിലേക്ക് ടിപ്പർ ലോറി ഇടിച്ചുകയറി 3 മരണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 ഹൂസ്റ്റണിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി.

0: അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തോടനുബന്ധിച്ച് യോഗ നാച്ചുറോപ്പതി ഫിസിഷ്യൻ ഡോക്ടർ സ്റ്റെനി സെബാസ്റ്റ്യൻ ഇന്നലെ ആരോഗ്യദീപ്തിയിൽ സംസാരിച്ചതിന്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: യോഗ ശീലിക്കുമ്പോൾ ശരീരക്രിയാപരമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യം നാഡീവ്യൂഹത്തെ മാറ്റം. നമ്മുടെ ശരീരത്തിൽ രണ്ട് പ്രധാന സ്വയം പ്രവർത്തക നാഡീവ്യൂഹങ്ങളുണ്ട്, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും. ഇതിൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ശരീരത്തെ റെസ്പോൺസിനായി സജ്ജമാക്കുന്നു, അതായത് ശരീരത്തെ ജാഗ്രതയിലാക്കുന്നു, അപ്പോൾ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്നു. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ശരീരത്തെ വിശ്രമാവസ്ഥ, ദഹനം, പുനഃസ്ഥാപനം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നു, തുടർന്ന് ഹൃദയമിടിപ്പ് കുറയ്ക്കുന്നു. യോഗയും പ്രാണായാമവും ചെയ്യുന്നതിലൂടെ പാരാസിമ്പത്തറ്റിക് പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നു. ഇതിലൂടെ ഓട്ടോണോമിക് ബാലൻസ് മെച്ചപ്പെടുത്തുന്നു. ഇതുവഴി ശരീരവും മനസ്സും ശാന്തമാകുന്നു. HPA ആക്സിസ്, ഹൈപ്പോതലാമിക് പിറ്റൂട്ടറി അഡ്രിനൽ ആക്സിസ്, സമ്മർദ്ദ സമയത്ത് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് HPA ആക്സിസ്. അമിത സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ കോർട്ടിസോൾ എന്ന ഹോർമോൺ വർദ്ധിക്കുന്നു. യോഗാഭ്യാസം ചെയ്യുന്നതിലൂടെ കോർട്ടിസോൾ അളവ് കുറയ്ക്കുകയും സമ്മർദ്ദ നിയന്ത്രണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രായം കൂടുമ്പോൾ പലർക്കും ഉറക്ക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. യോഗയും ധ്യാനവും ശരീരത്തെ മെലറ്റോണിൻ ഉൽപാദനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. മെലറ്റോണിൻ നമ്മുടെ ഉറക്ക ഉണർവ് ചക്രം നിയന്ത്രിക്കുന്ന പ്രധാന ഹോർമോണാണ്. അതുപോലെ യോഗ സമയത്ത് ശരീരത്തിൽ സന്തോഷ ഹോർമോണുകൾ എൻഡോർഫിൻ, സെറട്ടോണിൻ എന്നിവയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. എൻഡോർഫിനുകൾ ശരീരത്തിന്റെ സ്വാഭാവിക വേദന സംഹാരികളാണ്. സെറട്ടോണിൻ മാനസികാവസ്ഥ, ഉറക്കം, വിശപ്പ്, വികാര സ്ഥിരത എന്നിവ നിയന്ത്രിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ആണ്. ഇവ സന്തോഷം, സമാധാനം, മാനസികാരോഗ്യം എന്നിവ വർദ്ധിപ്പിക്കുന്നു. ഹൃദയാരോഗ്യത്തിലാണെങ്കിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു, ഹൃദയമിടിപ്പ് ക്രമീകരിക്കുന്നു, ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി മെച്ചപ്പെടുത്തുന്നു. മസ്തിഷ്കത്തിൽ ശ്രദ്ധയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്നു. വിഷാദം, ഉത്കണ്ഠ എന്നിവ കുറയ്ക്കുന്നു. പ്രതിരോധ ശേഷിയിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. പഞ്ചകോശങ്ങളും ആരോഗ്യവും. യോഗശാസ്ത്ര പ്രകാരം മനുഷ്യന് 5 കോശങ്ങളുണ്ട്. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. യോഗ ദർശന പ്രകാരം മനുഷ്യൻ ശരീരം മാത്രമല്ല 5 ആവരണങ്ങളാൽ നിർമ്മിതനാണ്. ഇവയെ പഞ്ചകോശങ്ങൾ എന്ന് വിളിക്കുന്നു. ഒന്നാമതായി അന്നമയ കോശം, ഭൗതിക ശരീരം. ആഹാരത്തിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്നതും പോഷണം ലഭിക്കുന്നതുമാണ്. എല്ലുകൾ, പേശികൾ, ചർമ്മം, അവയവങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ശരിയായ ആഹാരവും വ്യായാമവും യോഗാസനങ്ങളും ഇതിനെ ആരോഗ്യകരമാക്കുന്നു. രണ്ടാമത് പ്രാണമയ കോശം, ജീവശക്തിയുടെ ആവരണം. ശ്വസനവും ഊർജ പ്രവാഹവും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രാണായാമം ഈ കോശത്തെ ശക്തിപ്പെടുത്തുന്നു. മൂന്നാമത് മനോമയ കോശം, മനസ്സിന്റെയും വികാരങ്ങളുടെയും ആവരണം. ചിന്തകൾ

0: വികാരങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ധ്യാനവും യോഗാഭ്യാസവും മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്നു. നാലാമതായി വിജ്ഞാനമയ കോശം, ബുദ്ധിയുടെയും വിവേകത്തിന്റെയും ആവരണം. ശരി തെറ്റ് തിരിച്ചറിയാനുള്ള കഴിവും തീരുമാനമെടുക്കാനുള്ള ശേഷിയും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വയം അവബോധവും ആത്മപരിശോധനയും ഇതിനെ വികസിപ്പിക്കുന്നു. അഞ്ചാമത്തേത് ആനന്ദമയ കോശം, ആനന്ദത്തിന്റെയും ആത്മശാന്തിയുടെയും ആവരണം. ഏറ്റവും ആന്തരികമായ കോശം, ആഴത്തിലുള്ള ധ്യാനത്തിലൂടെയും ആത്മീയ അനുഭവങ്ങളിലൂടെയും ഈ അവസ്ഥ അനുഭവിക്കാം. യോഗയുടെ ലക്ഷ്യം ശരീരം മാത്രമല്ല, ഈ അഞ്ച് കോശങ്ങളുടെ സന്തുലിതമായ വികാസത്തിലൂടെ സമഗ്ര ആരോഗ്യം കൈവരിക്കലാണ്. യോഗ ഈ അഞ്ച് കോശങ്ങളുടെ സമന്വയം ഉറപ്പാക്കുന്നു, അതുവഴി സമഗ്ര ആരോഗ്യം കൈവരുന്നു. ആയുഷ് മന്ത്രാലയത്തിന്റെ പ്രധാന പരിപാടികൾ. യോഗാസംഘം. രാജ്യത്തുടനീളം സ്കൂളുകൾ, കോളേജുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ, ആശുപത്രികൾ, യോഗ സ്ഥാപനങ്ങൾ എന്നിവയിൽ ഒരേ സമയം കോമൺ യോഗ പ്രോട്ടോകോൾ അടിസ്ഥാനമാക്കിയുള്ള യോഗാഭ്യാസം സംഘടിപ്പിക്കുന്നു. യോഗ 365 ക്യാമ്പയിൻ, വർഷം മുഴുവൻ, അതായത് 365 ദിവസം യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ യോഗ 365 പ്രചാരണം നടത്തുന്നു. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ശ്രമം. ജൂൺ 14 ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരേ സമയം ഓൺലൈനായി യോഗ ചെയ്യുന്ന റെക്കോർഡ് ശ്രമം നടത്തി. കോമൺ യോഗ പ്രോട്ടോകോൾ എന്നാൽ 45 മിനിറ്റ് ദൈർഘ്യമുള്ള ദേശീയ യോഗ പ്രോട്ടോകോൾ ആണ് കോമൺ യോഗ പ്രോട്ടോകോൾ. ഭാരത സർക്കാർ രൂപകൽപ്പന ചെയ്ത എല്ലാവർക്കും സുരക്ഷിതമായും ശാസ്ത്രീയമായും യോഗം അഭ്യസിക്കാൻ സഹായിക്കുന്ന പ്രോട്ടോകോളാണ്. ഇതിൽ ഉൾപ്പെടുന്നത് പ്രാർത്ഥന, ശീതലീകരണ വ്യായാമങ്ങൾ, അതായത് ജോയിന്റ്സുകളെ ലൂസൻ ചെയ്യുന്ന വ്യായാമങ്ങൾ, ആസനകൾ, പ്രാണായാമം, ധ്യാനം, സങ്കല്പം. യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നല്ല നീളവും വീതിയും കട്ടിയുമുള്ള ഒരു കോട്ടൺ ഷീറ്റ് അല്ലെങ്കിൽ യോഗ മാറ്റ് ഉപയോഗിക്കുക. കാറ്റും വെളിച്ചവും നന്നായി ലഭിക്കുന്നതും ശുചിത്വമുള്ളതുമായ നല്ല മുറി, ടെറസ്, ശാന്തമായ അന്തരീക്ഷം തിരഞ്ഞെടുക്കുക. രാവിലെ പ്രഭാത കർമ്മങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ, ഭക്ഷണം കഴിച്ച് 3 മണിക്കൂർ ശേഷമുള്ള സമയമാണ് ഉചിതം യോഗ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. യോഗ അഭ്യസിക്കുമ്പോൾ കോട്ടൺ വസ്ത്രങ്ങൾ, അയവുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കുക. ഫാൻ, എയർ കണ്ടീഷൻ ചെയ്തെടുത്ത് അഭ്യസിക്കാതിരിക്കുക. യോഗ ചെയ്ത് കഴിഞ്ഞ ശേഷം കുറച്ച് സമയം ശാന്തമായിരിക്കുക. പെട്ടെന്ന് മറ്റു കാര്യങ്ങളിലേക്ക് പ്രവേശിക്കരുത്. 15-20 മിനിറ്റ് കഴിഞ്ഞ് കുളി, പ്രഭാത ഭക്ഷണം മുതലായവ ചെയ്യുക. ബലം പ്രയോഗിച്ചോ മത്സരിച്ചോ യോഗ അഭ്യസിക്കരുത്. ശരീരത്തിന്റെ അവയവങ്ങളുടെ വഴക്കമനുസരിച്ച് മാത്രമേ ഓരോന്നും പരിശീലിക്കാൻ പാടുള്ളൂ. സ്ത്രീകൾ ആർത്തവ കാലങ്ങളിൽ അഭ്യസിക്കരുത്. യോഗ പരിശീലിക്കുമ്പോൾ അതിന് മാത്രം മനസ്സ് കേന്ദ്രീകരിക്കണം. സംസാരം ഒഴിവാക്കുക. പനി, തളർച്ച, ക്ഷീണം ഉള്ള സാഹചര്യങ്ങളിൽ യോഗ കഴിവതും ഒഴിവാക്കുക. ദിവസവും 20-30 മിനിറ്റ് സ്ഥിരമായി യോഗ ചെയ്യാൻ ശ്രമിക്കുക. ധ്യാനം ചെയ്യുമ്പോൾ ചിന്തകൾ വരുന്നത് സ്വാഭാവികമാണ്. അവയെ ശ്രദ്ധിച്ച് വീണ്ടും ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊടുത്ത് ധ്യാനിക്കുകയാണ് വേണ്ടത്. ഗർഭിണികൾ, ഹൃദ്രോഗികൾ, ശസ്ത്രക്രിയ കഴിഞ്ഞവർ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മാത്രം യോഗ ചെയ്യാൻ ശ്രമിക്കുക. യോഗ ഒരു വ്യായാമം മാത്രമല്ല, ആരോഗ്യകരമായ ജീവിതശൈലിയാണ്. പ്രായം ഏതായാലും യോഗ ആരംഭിക്കാം. യോഗയുടെ യഥാർത്ഥ ഗുണം ലഭിക്കാൻ സമീകൃത ആഹാരം, മതിയായ ഉറക്കം, നല്ല സാമൂഹിക ബന്ധങ്ങൾ, പോസിറ്റീവ് ചിന്ത എന്നിവയും പ്രധാനമാണ്. ആരോഗ്യത്തോടെ, ആത്മവിശ്വാസത്തോടെ, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക നമ്മുടെ കൈകളിലാണ്. യോഗ അതിലേക്കുള്ള ലളിതവും ഫലപ്രദവുമായ വഴിയാണ്. ഈ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ നമുക്കെല്ലാവർക്കും യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കാം. നന്ദി, നമസ്കാരം.
1: അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തോടനുബന്ധിച്ച് യോഗ നാച്ചുറോപ്പതി ഫിസിഷ്യൻ ഡോക്ടർ സ്റ്റെനി സെബാസ്റ്റ്യൻ സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ മാത്രമല്ല, വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച കേരള നിയമസഭയിൽ പുരോഗമിക്കുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം. ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനാണ് യുഎസിന്റെ നേതൃത്വത്തിൽ ചർച്ച. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തിരുവനന്തപുരത്ത്. ജില്ലയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ മാത്രമല്ല, വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ദശകത്തിൽ ഗതാഗത കണക്ടിവിറ്റി അടിസ്ഥാന സൌകര്യങ്ങളിലുണ്ടായ ഗണ്യമായ വികാസം രാജ്യത്തെ സമസ്ത മേഖലയെയും ത്വരിതപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. റോഡ്, ഹൈവേകൾ, ജലപാതകൾ, വിമാനത്താവളങ്ങൾ എന്നിവ മികച്ച വളർച്ചയാണ് കൈവരിച്ചതെന്നും പ്രധാനമന്ത്രി.
1: आज करीब 1,28,00,000 लोग हर रोज मेट्रो से सफर कर रहे हैं. बीते वर्षों में एयरपोर्ट की संख्या डबल हुई है. इससे कई छोटे छोटे शहरों में भी मिडिल क्लास को हवाई यात्रा की सुविधा पहली बार मिली है. पिछले 12 वर्षों के जो भी सिद्धियां देश की रही है उनके मूल में राष्ट्र प्रथम की भावना ही केंद्र में है.
0: നാഷണൽ അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പുതിയ പോർട്ടൽ ലക്ഷ്യമിടുന്നതെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ പ്രധാന ഡിജിറ്റൽ ജനക്ഷേപ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് KN ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന് അറിയിച്ചു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. വികസിത രാഷ്ട്രത്തിലേക്കുള്ള യാത്രയിൽ സൈക്ലിംഗ് വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ആരോഗ്യകരമായ ജീവിതശൈലി സാധ്യമാക്കുന്നതിലുപരി മലിനീകരണം നിയന്ത്രിക്കാനും ട്രാഫിക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഇന്ധനം ലാഭിക്കാനുമെല്ലാം സൈക്ലിംഗ് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായി സ്പോർട്സ് അതോറിറ്റി തിരുവനന്തപുരത്ത് ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ നടത്തിയ സൈക്ലിംഗ് പരിപാടിയായ സൈക്ലിംഗ് ബൈ ദ സീ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി K.മുരളീധരൻ സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 2 മുതൽ 17 വരെ 2000

0: 9,954 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 3,176 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തതായും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ സെൻസെക്സ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.government.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടക്കും. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഒരു റിപ്പോർട്ട്.
2: ഈ വർഷം സർക്കാർ ആകെ 131 പത്മ അവാർഡുകളാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകൾ എന്നിവ ഉൾപ്പെടുന്നു. അവാർഡ് ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. കേരളത്തിൽ നിന്ന് ജസ്റ്റിസ് KT തോമസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകനായ P നാരായണൻ എന്നിവർക്ക് പത്മവിഭൂഷണും, നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷണും, നർത്തകി കലാമണ്ഡലം വിമലാ മേനോന് പത്മശ്രീയും രാഷ്ട്രപതി സമ്മാനിക്കും. 16 പേർക്ക് മരണാനന്തര ബഹുമതിയായി പുരസ്കാരം സമർപ്പിക്കും. 1954 സ്ഥാപിതമായ പത്മ അവാർഡുകൾ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് പ്രഖ്യാപിക്കുന്നത്. കലാസാഹിത്യം, വിദ്യാഭ്യാസം, കായികം, വൈദ്യശാസ്ത്രം, സാമൂഹിക പ്രവർത്തനം, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, പൊതുകാര്യങ്ങൾ, വ്യാപാരം, വ്യവസായം തുടങ്ങി വിവിധ മേഖലകളിലെ അസാധാരണമായ നേട്ടങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കൂടുതൽ ശക്തമാക്കാനും മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനുമാണ് US നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ചർച്ചകൾക്ക് മുന്നോടിയായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനുമായും സംസാരിച്ച് സാഹചര്യം വിലയിരുത്തി. മേഖലയിൽ വീണ്ടും ഒരു യുദ്ധ സാഹചര്യം ഒഴിവാക്കാനുള്ള US നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ദീർഘവീക്ഷണമുള്ള നേതാവും മികച്ച ഒരു വിദ്യാഭ്യാസ വിദഗ്ധനുമായിരുന്നു ശ്യാമപ്രസാദ് മുഖർജിയെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. ദേശീയ താൽപര്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധത രാജ്യം എക്കാലവും സ്മരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. രാത്രി 10:30 മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന അർജന്റീന ഓസ്ട്രിയ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മന്ത്രിസഭയിൽ നിന്നും രാജിവച്ചു. രാജ്യസഭാ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് രാജി. രാഷ്ട്രപതി ദ്രൌപദി മുർമു അദ്ദേഹത്തിന്റെ രാജി സ്വീകരിച്ചു. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെയും ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രാലയത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായിരുന്നു ശ്രീ ജോർജ് കുര്യൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെയും അറിയിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 75 പോയിന്റ് ഉയർന്ന് 77,167 നിഫ്റ്റി 26 പോയിന്റ് നേട്ടത്തിൽ 24,129 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,520 രൂപ താഴ്ന്ന് 1,07,000 രൂപയും ഗ്രാമിന് 13,375 രൂപയുമാണ് ഇന്നത്തെ വില. CBSE പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ സമർപ്പിക്കാം. യോഗ്യതാ പരീക്ഷയ്ക്ക് മാർക്ക് നേടിയ മാർക്കുകൾ പരിശോധിക്കുന്നതിനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ www.ce.kerala.government.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്.

0: പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾക്ക് 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച കേരള നിയമസഭയിൽ പുരോഗമിക്കുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം. ഇസ്രായേൽ ലെബനാൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനാണ് യുഎസിന്റെ നേതൃത്വത്തിൽ ചർച്ച. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തിരുവനന്തപുരത്ത്. ജില്ലയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ എവർഗ്രീൻ 80s. 1980s നിത്യഹരിത ഗാനങ്ങൾ. ഇതിൽ പോച്ചിൽ ഖാദർ എഴുതിയ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം നവംബറിന്റെ നഷ്ടം എന്ന ചിത്രത്തിൽ ജെൻസി പാടിയത്. പോച്ചിൽ ഖാദറിന്റെ വരികൾക്ക് KC വർഗീസിന്റെ സംഗീതം.

പ്രേമാഭിഷേകം എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് യേശുദാസും വാണി ജയറാമും. പൂവിർച്ചൽ ഖാദറിന്റെ രചനയ്ക്ക് ഗംഗയമരന്റെ സംഗീതം.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
2: എവർഗ്രീൻ 80s പോച്ചൽ ഖാദർ എഴുതിയ ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ധീര എന്ന ചിത്രത്തിൽ എസ് ജാനകിയും സതീഷ് ബാബുവും പാടിയത്, സംഗീതം രഘുകുമാർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
0: ചിത്രം കരിമ്പൂച്ച, പഴയത് യേശുദാസ്, സംഗീതം കെ.ജെ. ജോയ്.

0: ഒരറിയിപ്പ്. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തെരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
4: പുനഃപ്രക്ഷേപണം. വെള്ളിയാഴ്ചകളിൽ

0: 30-ന്.
1: എവർഗ്രീൻ ഐറ്റേസിൽ പൂച്ചൽ ഖാദർ എഴുതിയ ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം മരുപ്പച്ച എന്ന ചിത്രത്തിലെ യേശുദാസും എസ് ജാനകിയും പാടിയത്, സംഗീതം എ.ടി. ഉമ്മർ.

0: ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ മഴക്കാല മൃഗസംരക്ഷണം, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പുല്ലൂപ്പി വെറ്റർനറി ഡിസ്പെൻസറിയിലെ വെറ്റർനറി സർജൻ ഡോക്ടർ റിൻസി തെരേസ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497-2-9-6-00-7.
1: ടൂണിംഗ് സ്റ്റാർസിൽ പാട്ടുമേളം, പാട്ടും പാട്ട് വർത്തമാനവുമായി ഒരിത്തിരി നേരം. കേൾക്കാം നാളെ രാത്രി 8 മണിക്ക്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
0: എവർഗ്രീൻ ഏറ്റേസിൽ പോച്ചൽ ഖാദർ എഴുതിയ ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ഒന്നു ചിരിക്കൂ എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോനും വാണി ജയറാമും പാടിയത്, സംഗീതം ജോൺസൺ.

മഴനിലാവ് എന്ന ചിത്രത്തിലെ ഗാനം, സംഗീതം രവീന്ദ്രൻ. പാടിയത് യേശുദാസ്, കൂടെ ലത.

0: ായ് നദിയോരം
1: പൂച്ചൽ ഖാദർ എഴുതിയ ഒരു ഗാനം കൂടി കയം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. സംഗീതം എം കെ അർജുനൻ,

എവർഗ്രീൻ ഈറ്റീസിൽ ഇതുവരെ കേട്ടത് പൂച്ചൽ ഖാദർ എഴുതിയ ഗാനങ്ങൾ. എഫ് എം പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു വൈകിട്ട് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിലാണ് പുരസ്കാര ചടങ്ങ്. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ തുടങ്ങിയവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടും. നാഫെഡ് രാജ്യത്തെ 74 ലക്ഷം കർഷകരെ സഹായിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ അടൽ അക്ഷയ് ഊർജ ഭവനിൽ നാഫെഡിന്റെ ലേല പോർട്ടലായ നാഫെക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത രാഷ്ട്രയാത്രയിൽ സൈക്ലിംഗിന് വലിയ പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസൂഖ് മാണ്ഡവ്യ. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായി സായ് സെന്റർ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലിംഗ് ബൈ ദ സിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കയും ഇറാനും തമ്മിലെ സമാധാന കരാറിനെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് ലോകമെമ്പാടും ഊർജ്ജ സുരക്ഷയെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ അപകടത്തിൽ പരിക്കുപറ്റിയ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് സംസ്ഥാന ഗവൺമെന്റ് വഹിക്കുമെന്ന് മന്ത്രി പി സി വിശ്വനാഥ്. മരിച്ചവരുടെ ആശ്രിതർക്ക് ധനസഹായം നൽകുന്നതിന് മന്ത്രിസഭായോഗത്തിന്റെ അനുമതി വേണമെന്നും മന്ത്രി പറഞ്ഞു. കരിമണൽ ഖനനത്തിൽ തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും ഇക്കാര്യത്തിൽ അവരുമായി ചർച്ച ചെയ്യണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. ചില കാര്യങ്ങളിൽ ഗവൺമെന്റുമായി വിയോജിപ്പുണ്ടെന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതായും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി തള്ളി. തുടരന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും പ്രതി തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും പോലീസ് കോടതിയിൽ അറിയിച്ചിരുന്നു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ഹൂസ്റ്റണിലാണ് മത്സരം. എഫ് എം പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇനി മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലേക്ക്.

0: And in hockey, India to face Pakistan in opening match of FIH Pro League in London today. With that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 53-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സുദർശനൻ കുടപ്പനമൂട്. സംവിധാനം പി എ ബിജു.
3: പെട്രോവിച്ച് എന്ന നിലക്കണ്ണാടിക്കു മുന്നിൽ വിവസ്ത്രനാകുന്ന നിക്കോവാണ് രംഗത്ത്. നിക്കോവ് ഒരു കൊലപാതകിയും പെട്രോവിച്ച് അയാളെ ചോദ്യം ചെയ്യുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനും. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ നിക്കോവ് രണ്ടു സ്ത്രീകളെ കൊന്നുവെന്ന സത്യം വിഴുങ്ങിയും തികട്ടിയും നടന്ന് അവസാനം സോണിയ എന്ന പെൺകുട്ടിയുടെ മുന്നിൽ ഏറ്റുപറഞ്ഞിരിക്കുകയാണ് നിക്കോവ്. പക്ഷേ കുറ്റാന്വേഷകനായ പെട്രോവിച്ചിനു മുന്നിൽ അയാൾ മനസ്സിന് തിരശീലയിട്ടിരിക്കുന്നു. കൊലപാതകത്തിന് മുമ്പ് നിക്കോവ് എഴുതിയ ചില അസാധാരണ ലേഖനങ്ങളും കൊലപാതക ശേഷം അയാളിൽ ദർശിച്ച അസാധാരണ സ്വഭാവവിശേഷങ്ങളുമാണ് പെട്രോവിച്ചിനെ പ്രതിയിലേക്ക് എത്തിച്ചത്. ഏതു കാലഘട്ടത്തിലും പ്രസക്തമായ ആശയങ്ങളുടെ സംഘട്ടനമാണ് ഈ വിചാരണയിൽ ഉടനീളം.
4: എനിക്ക് നിങ്ങളുടെ ലേഖനം ഇഷ്ടപ്പെട്ടു. ഉറക്കമില്ലാത്ത രാത്രികളിൽ ഹൃദയത്തുടിപ്പോടും അടക്കിപ്പിടിച്ച ഉത്സാഹത്തോടും കൂടി നടത്തിയ രചനയാണത്. യുവാക്കളിൽ അമർത്തപ്പെട്ട ഉത്സാഹം അപകടകരമാണ്.
5: ആ ഉത്സാഹത്തിന് പൊട്ടിത്തെറിക്കാനുള്ള ത്രാണിയുണ്ട്.
4: എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. യുവത്വത്തിന്റെ ഊഷ്മളത നിറഞ്ഞ ലേഖനങ്ങൾ. നിങ്ങളുടെ ലേഖനം അസാധാരണമാണ്, പക്ഷേ യുക്തിഹീനമാണ്.
5: ആത്മാർത്ഥമാണത്, യുവത്വത്തിന്റെ ആത്മാഭിമാനമാണത്.
4: മനുഷ്യൻ സാധാരണ മാർഗത്തിലൂടെ സഞ്ചരിക്കില്ല. ഞാനെന്ന അക്കാര്യം വെറുതെ മനസ്സിൽ കുറിച്ചിട്ടു. ആശയങ്ങളുടെയോ ആദർശങ്ങളുടെയോ പേരിൽ ഒരു നിയമജ്ഞൻ തീരുമാനത്തിലെത്താൻ പാടില്ല.
5: ആശയങ്ങളും ആദർശങ്ങളും ഇല്ലാത്ത ജീവിതം വ്യർത്ഥമാണ്.
4: യഥാർത്ഥ തെളിവുകളോടെയാണ് നിക്കോളെ എന്റെ അടുത്ത് വന്ന് പെട്ടത്. പക്ഷേ കുറ്റം സമ്മതിച്ചതാണെന്ന് തോന്നി. നിങ്ങളെ കുറ്റവിമുക്തിയിലേക്ക് ഞാൻ മാറ്റി. ഓർക്കുന്നില്ലേ?
5: എന്തിനായിരുന്നു അത്? അതൊരു നാടകമായിരുന്നു. യഥാർത്ഥ പ്രതിയെ പിടിച്ചില്ലേ?
4: അന്ന് നിങ്ങളുടെ മുറി പരിശോധിക്കാൻ വന്നില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നു. ഔദ്യോഗികമല്ല, ഒരു സാധാരണ സന്ദർശനം. എല്ലാ സാധനങ്ങളും സൂക്ഷ്മ പരിശോധന നടത്തി. അപ്പോഴേ എനിക്ക് ബോധ്യമായി, ഈ മനുഷ്യൻ അധികം താമസിയാതെ എന്റെ അടുത്ത് വരും. അതുപോലെ സംഭവിച്ചു.
5: നിങ്ങൾ വിളിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ വന്നത്.
4: അല്ലാതെയും നിങ്ങൾ പലതവണ വരാൻ ഒരുങ്ങി. പാതി വഴിയിൽ വച്ച് തടസ്സങ്ങളുണ്ടായി, ശരിയല്ലേ?
5: അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു?
4: അത് മനഃശാസ്ത്രം. കുറ്റവാളിയാണെങ്കിൽ വരും, മറ്റൊരാളാണെങ്കിൽ വരില്ല. നിങ്ങളുടെ ദേഷ്യവും ചങ്കൂറ്റവും കണ്ട് സമറ്റോ ഞെട്ടിപ്പോയി. ഒരു ഭക്ഷണശാലയിൽ ഇരുന്ന് അലറുന്നത് ഒന്ന് ഓർത്തു നോക്കൂ. ഞാൻ അവരെ കൊന്നു എന്ന്? അത് വല്ലാത്ത ചങ്കൂറ്റം തന്നെ. ഞാൻ സ്വയം ചിന്തിച്ചു, അയാൾ കുറ്റവാളിയാണെങ്കിൽ ശക്തമായി എതിർക്കുകയല്ലേയുള്ളൂ.
5: മാനസിക സമ്മർദ്ദത്തിന്റെ നാളുകളായിരുന്നു. ഞാൻ എന്ത് പറഞ്ഞെന്ന് എനിക്ക് പോലും അറിയില്ല.
4: ഈ നശിച്ച മനഃശാസ്ത്രം ഇരുതല വാളാണ്. രണ്ടു വിധത്തിലും വ്യാഖ്യാനിക്കാം. അന്നൊരിക്കൽ നിങ്ങൾ ചിരിച്ചുകൊണ്ടുവന്നപ്പോൾ ആ കല്ല് തൊണ്ട് സാധനങ്ങൾ

0: കുഴിച്ചിട്ടതിന്റെ മുകളിൽ ഞാൻ കണ്ടു. ഏ, അടുക്കളത്തോട്ടത്തിലാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? മൈതാനത്തിന്റെ അരികിൽ. ഏ,
1: അതും കണ്ടെത്തിയോ?

0: ഞാൻ നിങ്ങളോട് കൗശലം എന്തെങ്കിലും പ്രയോഗിച്ചോ? പിന്നെന്താണ് വീണ്ടും വീണ്ടും അവിടേക്ക് വരാൻ തോന്നിയത്? ആരോ നിങ്ങളെ പറഞ്ഞയച്ചതുപോലെയായിരുന്നല്ലോ ആ വരവ്. ദൈവമേ, ആ നേരത്ത് നിക്കോള നമ്മളെ വേർപിരിച്ചില്ലായിരുന്നെങ്കിൽ. നിക്കോളയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
1: അയാളല്ലേ യഥാർത്ഥ പ്രതി.
0: യഥാർത്ഥ പ്രതി? യഥാർത്ഥ പ്രതി ആരെന്ന് മനസ്സിലായില്ലേ? നിക്കോള കുറ്റവാളിയാണെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾ രക്ഷയുടെ പരിധികൾ അന്വേഷിച്ചു, എന്നിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞോ?
1: നിക്കോള പിന്നെ കുറ്റസമ്മതം നടത്തിയതോ?
0: നിക്കോളയെക്കുറിച്ചാണെങ്കിൽ അയാൾ ശരിക്കും ഒരു ശിശുവിനെ പോലെയാണ്. ഭീരുവായതുകൊണ്ടല്ല അയാൾ കുറ്റസമ്മതം നടത്തിയത്. ഒരു ശുദ്ധ കലാകാരൻ. പോലീസല്ലേ കെട്ടിവെച്ചു. ഒരു സങ്കല്പ ലോകത്ത് ജീവിക്കുന്ന പാവം. പാട്ടുപാടും, നൃത്തം ചെയ്യും, വരയ്ക്കും, കഥ പറയും എന്നെല്ലാം ജനം പറയുന്നു. ഞാൻ ആദ്യമേ മനസ്സിലാക്കി അയാളല്ല കുറ്റവാളിയെന്ന്. പക്ഷേ അയാളാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി. അത്രമാത്രം.
1: കുറ്റകൃത്യത്തിന്റെ ഉദ്ദേശം കണ്ടെത്തിയോ?
0: ഇതൊരു വിചിത്രമായ കുറ്റകൃത്യമാണ്, ആധുനിക രീതിയിലുള്ള കുറ്റകൃത്യം. ഒരു മനുഷ്യന്റെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ, ജീവിത ലക്ഷ്യം സന്തോഷവും സമാധാനവുമാണെന്ന് തിരിച്ചറിയുമ്പോൾ നടത്തപ്പെടുന്ന സംഭവമാണിത്. പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്വപ്നങ്ങളും ആദർശങ്ങളുമാണ് ഇതിനുത്തരവാദി.
1: അപ്പോൾ ആരാണ് ആ കൊലപാതകി?
0: എന്ത്? നിങ്ങൾ തന്നെ. റസ്കോൾനിക്കോ, നിങ്ങളാണ് കൊലപാതകി. എന്താ സംശയം? സംശയമുണ്ടോ? സംശയമുണ്ടോ?
1: അവരെ കൊന്നത് ഞാനല്ല.
0: അതെ, അത് നിങ്ങളാണ്. നിങ്ങൾ മാത്രം. നിങ്ങളല്ലാതെ മറ്റാരുമല്ല. നിങ്ങൾ വീണ്ടും പഴയ തന്ത്രം പ്രയോഗിക്കുന്നു. ഒരു വേട്ടമൃഗത്തെ നായാടി പിടിക്കുന്നത് പോലെ പിടികൂടി കൊണ്ടുപോകാനല്ല ഞാൻ വന്നത്. നിങ്ങൾ കുറ്റസമ്മതം നടത്തിയാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. അതൊന്നുമില്ലാതെ തന്നെ എനിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്.
1: അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ കുറ്റവാളിയാണെങ്കിൽ എന്നെ എന്തുകൊണ്ട് നിങ്ങൾ ജയിലിൽ അടയ്ക്കുന്നില്ല?
0: എനിക്ക് താങ്കളോട് യാതൊരു വൈരാഗ്യവുമില്ല. നിങ്ങളെ ഞാൻ ജയിലിൽ അടയ്ക്കും. മുൻകൂട്ടി അക്കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ സ്വയം കീഴടങ്ങി കുറ്റസമ്മതം നടത്തണം. അത് നിങ്ങൾക്കും എനിക്കും വളരെ പ്രയോജനപ്രദമായിരിക്കും.
1: അതുകൊണ്ടുള്ള മെച്ചം?
0: നിങ്ങളുടെ മനസ്സിന്റെ ഭാരമൊഴിയും. എന്റെ പ്രയത്നം സഫലമാകും. കീഴടങ്ങിയാൽ ശിക്ഷ കുറച്ചു കിട്ടും.
1: ശിക്ഷ കുറച്ചു കിട്ടുന്നതിൽ എനിക്ക് ഒരു താല്പര്യമില്ല.
0: ഏയ്, ജീവിതത്തെ ഒരിക്കലും അവജ്ഞയോട് കാണരുത്. നിങ്ങളുടെ മുന്നിൽ ജീവിതം നീണ്ടുകിടക്കുകയാണ്. നിങ്ങൾക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാമോ? അന്വേഷിക്കുവിൻ, കണ്ടെത്തും. നിങ്ങളെ ദൈവത്തോടടുപ്പിക്കാനുള്ള അവന്റെ മാർഗമായിരിക്കാം ഇത്. പിന്നെ ഇത് ജീവപര്യന്തമൊന്നുമല്ല. കാലാവധി കുറച്ചു കിട്ടും.
1: നിങ്ങൾ എന്നാണ് എന്നെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
0: ഒന്ന് രണ്ട് ദിവസം സ്വതന്ത്രനായി വിഹരിക്കുവാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം. നന്നായി ആലോചിച്ചു നോക്കൂ. ദൈവത്തോട് പ്രാർത്ഥിക്കൂ.
1: ഈ രണ്ട് ദിവസത്തിനിടയിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടാലോ?
0: ഇല്ല, നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാനാവില്ല. ഒരു ഗ്രാമീണൻ ചിലപ്പോൾ ഓടിപ്പോകും. പരിഷ്കാരിയായ ഒരു കലാപകാരി ഓടിപ്പോകും. എന്നാൽ സിദ്ധാന്തങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടവനാണ് നിങ്ങൾ. അതുകൊണ്ട് എന്തിനു വേണ്ടി നിങ്ങൾ ഓടിപ്പോകും? ഒളിവിലിരുന്ന് നിങ്ങൾ എന്തു ചെയ്യും? അഭയാർത്ഥിയുടെ ജീവിതം നിങ്ങൾക്ക് വെറുപ്പും ബുദ്ധിമുട്ടും ഉണ്ടാക്കും. ഓടിപ്പോയാൽ നിങ്ങൾ സ്വയം തിരിച്ചെത്തും. ഉറപ്പ്.
1: സർ, ഇന്ന് നിങ്ങളോട് കുറ്റസമ്മതം നടത്തിയെന്ന് ധരിക്കണ്ട. നിങ്ങളൊരു വിചിത്ര മനുഷ്യനാണ്. കേവലം ജിജ്ഞാസ കൊണ്ട് മാത്രമാണ് ഞാൻ

0: നിങ്ങൾ പറഞ്ഞത് ഇത്രയും നേരം ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്നത്.
1: എനിക്കറിയാം റസ്കോൽനിക്കോവ്, നിങ്ങളെക്കാൾ നിങ്ങളെ എനിക്കറിയാം. നിങ്ങളുടേതായ മാർഗത്തിലൂടെ നീങ്ങൂ. കുറച്ചു ദൂരം നടന്നാൽ മതി, അധിക ദൂരം നടക്കാൻ നിങ്ങൾക്കാവില്ല. രണ്ട് ദിവസത്തിനുള്ളിൽ വിചിത്രമായ രീതിയിൽ അന്ത്യം കുറിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആത്മഹത്യയോ മറ്റോ, അത് ബുദ്ധിഹീനമായ പ്രവൃത്തിയാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. രണ്ടു വരിയിൽ വ്യക്തമായ ഒരു കുറിപ്പെഴുതി ആ കല്ല് എവിടെയാണെന്ന് അറിയിക്കുക. ഞാൻ ഇറങ്ങുന്നു, നമുക്ക് കാണാം വൈകാതെ.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 53-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച് സുദർശനൻ കുടപ്പനമൂട്, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 ആകാശവാണി ടെലിക്യൂസ് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. നിങ്ങൾക്ക് വിളിക്കാം 0497295600007 എന്ന നമ്പറിൽ. ഇന്ന് 2:30

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്വിസ് അധ്യായം 168 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ക്വിസ് മാസ്റ്ററായി ശ്രോതാക്കൾക്കൊപ്പം കെ ദീപ. ഇനി പതിവ് പോലെ പരിപാടിയുടെ നിബന്ധനകൾ പറയുകയാണ്. ആദ്യം ഒരു പ്രവേശന ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയോട് യഥാക്രമം 2 ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുന്നു. അങ്ങനെ ആകെ 3 ചോദ്യങ്ങൾ. ഈ 3 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയെ പരിപാടിയുടെ ആദ്യഘട്ട വിജയിയായി തിരഞ്ഞെടുക്കുന്നു. പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി ശ്രോതാക്കൾക്ക് വിളിക്കാം. 0497 2 9 5 6 0 0 7 എന്ന നമ്പറിൽ. നമ്പർ ഇതാണ്, 0497 2 9 5 6 0 0 7. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഏതാണ് പ്രവേശന ചോദ്യമെന്ന് ആകാംക്ഷയോടെ ഇരിക്കുകയായിരിക്കും ഓരോ മത്സരാർത്ഥിയും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രവേശന ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ദാ, ലോക സംഗീത ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഇതാണ് ഇന്നത്തെ ആദ്യത്തെ പ്രവേശന ചോദ്യം. പ്രവേശന ചോദ്യം ഇതാണ്, ലോക സംഗീത ദിനമായി ആചരിക്കുന്നത് എന്നാണ്? വിളിക്കാം. 0497 2 9 5 6 0 0 7 എന്ന നമ്പറിൽ. നമ്പർ ഇതാണ്, 0497 2 9 5 6 0 0 7.

0: ആകാശവാണി ടെലിക്യൂസ് 168-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ മത്സരാർത്ഥി എത്തിയിരിക്കുകയാണ്. സ്വാഗതം. ഇതാരാണ്? ആരാണ്? രവി. രവിചേട്ടനാണ്, പാപ്പിന് ചേരുന്ന. ഓക്കെ ഏട്ടാ, ആ ചിരി വന്നോ? ഓക്കെ, ഇത് ഞാൻ പ്രതീക്ഷിച്ചാണ്. അപ്പൊ ഉത്തരം പറഞ്ഞോളൂ ചേട്ടാ. യെസ്, റൈറ്റ് ആൻസർ ആണ്. അപ്പോ ജൂൺ 21 നമ്മള് ലോക സംഗീത ദിനമായി ആചരിക്കുന്നത്. ഏത് വർഷമാണ് ജൂൺ 21 ലോക സംഗീത ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് എന്നറിയാമോ? പറയാമോ? അപ്പൊ അനുബന്ധമായി പറയുകയാണ്, 1982 ഫ്രാൻസിലാണ് ഈ ആശയം ആദ്യമായി നടപ്പിലാക്കിയിരിക്കുന്നത്. പിന്നീട് 120-ലധികം രാജ്യങ്ങൾ ഈ ദിനത്തിൽ പങ്കുചേരുകയായിരുന്നു. ഓക്കെ രവിയേട്ടാ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? ആ, അപ്പൊ ഇതുപോലെ ഒരു ഈസിയായ ചോദ്യം വേണ്ടേ? ഓക്കെ, അപ്പോ ഈസിയായ ചോദ്യത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. എന്തായാലും ദിവസവും പത്രം വായിക്കുന്ന ആളാണല്ലോ രവിയേട്ടൻ.
1: അപ്പൊ
0: അതിന്റെ അടിസ്ഥാനത്തിൽ ഏതും ചോദിക്കാമെന്ന് കരുതുന്നു. അപ്പൊ ചോദിക്കുകയാണ്, ഈയിടെ ശ്രീലങ്കയിലെ കൊളംബോ സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതാണ്? ആ കപ്പൽ പെട്ടെന്ന് വേണം, ഇവിടെ ബസറുകാരൻ. ടെൻഷനായോ ബസറുകാരൻ ധൃതി കൂട്ടുന്നെന്ന് കേട്ടപ്പോ?
1: ഇല്ല, ടെൻഷനൊന്നുമില്ല.
0: അറിയാത്തത് കൊണ്ട് തന്നെയാണ് അല്ലേ? അപ്പൊ ഓക്കെ ചേട്ടാ, പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ കഴിഞ്ഞല്ലോ. ഓക്കെ, അപ്പോ ഓക്കെ ചേട്ടാ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ചോദ്യം ഇതാണ്, ഈയിടെ ശ്രീലങ്കയിലെ കൊളംബോ സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതാണ്?

0: നമസ്കാരം, പേര് പറയാമോ?
1: മൃണാളാണ്.
0: മൃണാളാണ്. ഓക്കെ, മൃണാൾ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വിളിക്കുന്നത് അല്ലേ?
1: അതെ അതെ.
0: മൃണാൾ എവിടെയായിരുന്നു സ്ഥലം?
1: ഞാൻ അണ്ടല്ലൂർ.
0: അണ്ടല്ലൂർ. അണ്ടല്ലൂർ കാവിനടുത്താണ് അല്ലേ? ഓക്കെ, അപ്പോ ഉത്തരം പറഞ്ഞോളൂ മൃണാൾ.
1: INS ശാരദ.
0: യെസ്, റൈറ്റ് ആൻസർ ആണ്. അപ്പം എന്തിനു വേണ്ടിയാണ് ഈ ഒരു സന്ദർശനത്തിന്? ഒരു ലക്ഷ്യം ഉണ്ടാവില്ലേ? എന്താണ് അറിയാം? അനുബന്ധമായി ചോദിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈയിടെ ശ്രീലങ്കയിലെ കൊളംബോ സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ INS ശാരദയാണ്. ശ്രീലങ്കൻ നാവികസേനയുമായുള്ള പ്രൊഫഷണൽ കായിക സഹവർത്തിത്വം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ സന്ദർശനം. അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം അങ്ങനെയായിരുന്നു. അപ്പോൾ മൃണാൾ പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു. ഇനി എത്ര ചോദ്യമാണുള്ളത് അറിയാമോ? മൂന്ന് ചോദ്യം. ഇനി രണ്ട് ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത്. അപ്പോ രണ്ടാമത്തെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ദിവസവും പത്രം വായിക്കുന്ന ആളാണല്ലോ മൃണാൾ. എന്നിട്ടാണോ? പിന്നെ ഏത് ചോദ്യം ചോദിക്കാൻ പറ്റാത്തത് അല്ലേ? ഏത് ചോദ്യവും ചോദിക്കാം. അപ്പം ഓക്കെ, ചോദ്യം വരികയാണ്. ഈയിടെ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ ടെലിഗ്രാം താൽക്കാലികമായി നിരോധിച്ച രാജ്യം ഏതാണ്?
1: ഇന്ത്യ.
0: യെസ്, എത്ര പെട്ടെന്നാണ് ഉത്തരം അല്ലേ?
1: സിനിമ കാണാൻ പറ്റുന്നില്ല,
0: അതുകൊണ്ടത് മറക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, ഈയിടെ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ ടെലിഗ്രാം താൽക്കാലികമായി നിരോധിച്ച രാജ്യം ഏതാണ് എന്നതായിരുന്നു ചോദ്യം. അപ്പോൾ നമ്മുടെ രാജ്യമാണ് ഇന്ത്യയാണ്. താൽക്കാലികമായി മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ ടെലിഗ്രാം താൽക്കാലികമായി നിരോധിച്ച രാജ്യം. 2026 ജൂൺ 22 വരെയായിരുന്നു ഈ ഒരു നിരോധനം ആക്ച്വലി. അപ്പം നീറ്റ് പരീക്ഷയെ ബന്ധപ്പെട്ടുണ്ടായ ക്രമക്കേടുകളാണ് ഇതിൻ്റെ പിന്നിൽ അല്ലേ കാരണം? അറിയാമല്ലോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം

0: അപ്പോൾ മൃണാൽ എങ്ങനെ സ്പോർട്സ് പിന്നെ കളികളൊക്കെ കാണുന്ന ആളാണോ?
1: കാണാണ്.
0: അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, ഏതാണ് ഏറ്റവും ഇഷ്ടം, ക്രിക്കറ്റാണോ ഫുട്ബോൾ ആണോ? ഓക്കെ, അപ്പൊ ഏതായാലും ഞാനിപ്പോ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്, വിംബിൾഡൺ ടൂർണമെന്റിന്റെ ആകെ സമ്മാനത്തുക എത്രയാണ് എന്നതാണ് ചോദ്യം. ടൂർണമെന്റിന്റെ ആകെ സമ്മാനത്തുക. ക്ലൂ ഇല്ല മൃണാൽ. സമയം കഴിഞ്ഞു. ചിന്തിച്ചാൽ കിട്ടുമായിരുന്നോ? പക്ഷെ നമുക്കൊരു അനുവദനീയമായ സമയമുണ്ട്, ഇനി ഏതായാലും പറയണ്ട. പറഞ്ഞില്ലെങ്കിൽ നമ്മൾക്കിത് ഉപകാരപ്പെടും. പ്രവേശന ചോദ്യമായി ചോദിക്കാം. ഓക്കെ, ഏതായാലും മൃണാളിന് നല്ല ജി കെ ഉണ്ടെന്നുള്ള മനസ്സിലായി. പക്ഷേ ഇതൊരു പക്ഷേ അനുവദിച്ച സമയം മതിയായില്ല എന്നതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു അല്ലേ. ഓക്കെ ഓക്കെ മൃണാൽ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇതാണ്, വിംബിൾഡൺ ടൂർണമെന്റിന്റെ ആകെ സമ്മാനത്തുക എത്രയാണ്?

0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥി എത്തുന്നതിനു മുമ്പായി ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ മഴക്കാല മൃഗസംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പുല്ലൂപ്പി വെറ്റനറി ഡിസ്പെൻസറിയിലെ വെറ്റനറി സർജൻ ഡോക്ടർ റിൻസി തെരേസ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497295607. വിളിക്കേണ്ട സമയം ഇന്ന് വൈകുന്നേരം 6:50 മുതൽ 7:20 വരെ. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295607. ആകാശവാണി ടെലിക്യൂസ് എപ്പിസോഡ് നമ്പർ 168. ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി എത്തിയിരിക്കുകയാണ്. നമസ്കാരം.
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: ഇത് അബ്ദുള്ള.
0: അബ്ദുള്ള, എവിടെയാണ് സ്ഥലം? ഓക്കെ, അവിടെ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറക്കുക, അല്ലെങ്കിൽ റേഡിയോയ്ക്ക് അടുത്തുനിന്ന് ഒന്ന് മാറി നിൽക്കൂ. ഓക്കെ, സ്ഥിരം മത്സരാർത്ഥിയാണോ അബ്ദുള്ള?
1: മുമ്പ് വിളിക്കാറുണ്ട്.
0: വിളിക്കാറുണ്ട്. ഇപ്പൊ ഒരു ഗ്യാപ്പിന് ശേഷമാണോ വിളിച്ചിരിക്കുന്നത്? ഓക്കെ, ഇപ്പൊ എത്രയായി വിളിച്ചിട്ട്? സമ്മാനം വാങ്ങിയതാണ് അല്ലേ? ആകാശവാണി ആകാശവാണി ടെലിക്യൂസ് തന്നെ ആയിരുന്നോ? ഓക്കെ, അപ്പോ വിജയികൾക്ക് പങ്കെടുക്കാം, പക്ഷേ ഇനിയൊരു സമ്മാനം ഉണ്ടാവില്ല എന്നേ ഉള്ളൂ കേട്ടോ. മത്സരിക്കാവുന്നതാണ്. ഓക്കെ, ആദ്യം നമ്മൾ മത്സരിക്കാൻ പാടില്ല എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നമ്മൾ ആ നിബന്ധന എടുത്തു കളഞ്ഞു. മത്സരിക്കാവുന്നതാണ്, പക്ഷേ സമ്മാനം ഉണ്ടാവില്ല എന്നതാണ്. അപ്പോൾ ഓക്കെ, അബ്ദുള്ള ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞോളൂ.
1: 1 കോടി.
0: അല്ല, ഉത്തരം തെറ്റിപ്പോയി. കുഴപ്പമില്ല, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ചോദ്യം ഇതാണ്: വിംബിൾഡൺ ടൂർണമെന്റിന്റെ ആകെ സമ്മാനത്തുക എത്രയാണ്? വിളിക്കാം 0497295607 എന്ന നമ്പറിൽ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. നമസ്കാരം. ഇതാരാണ്, പേര് പറയാമോ?
2: സന്തോഷ് ചെറുവത്തൂർ.
1: സന്തോഷ് ചെറുവത്തൂർ എന്നാണ് വിളിക്കുന്നത്. ആദ്യമായിട്ടാണോ സന്തോഷ് വിളിക്കുന്നത്?
2: ആദ്യമായിട്ടാണ്.
1: ഓക്കെ, ചെറുവത്തൂരാണ് സ്ഥലം അല്ലേ? എന്ത് ജോലി ചെയ്യുന്നു? എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ?
2: ഡ്രൈവറായിരുന്നു.
1: ഇപ്പൊ എന്താണ്, ഇപ്പം ഡ്രൈവിംഗ് ജോലിക്ക് പോകുന്നില്ല? ഓ, അതുകൊണ്ട് വിശ്രമത്തിലാണ് അല്ലേ വീട്ടില്? കുറച്ച് നാളായോ?
2: 19 വർഷമായോ?
1: ഓക്കെ ഓക്കെ. എത്രയും പെട്ടെന്ന് തന്നെ ഒരു വിശ്രമത്തിന് ശേഷം പുറത്ത് പൂർവാധികം ഊർജ്ജസ്വലതയോടെ വരാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഓ, അത് ശരി. ഇപ്പൊ എങ്ങനെയാണ്, സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? ഓഹോ, പക്ഷെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല പരസഹായില്ലാതെ, അങ്ങനെയുള്ള ആയിരിക്കും അല്ലേ?

0: ഓക്കെ. അപ്പോൾ ഓക്കെ, ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞോളൂ സന്തോഷ്.
1: എന്തൊരു ഒരു ഊഹമാണ്, ഏത് ഏത് പിന്നെ കളിയിലാണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ പ്ലേസ് ഞാൻ കേട്ടിട്ടുണ്ട്, 21 കോടിയാണെന്നാണ്.
0: സോറി, തെറ്റിപ്പോയി. വിംബിൾഡൺ ടൂർണമെൻ്റ് ആണ് ചോദിച്ചത്. വിംബിൾഡൺ ടൂർണമെൻ്റെ ആകെ സമ്മാന തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, കറക്റ്റായി കേട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? അല്ല, സോറി, തെറ്റാണ്, ഉത്തരം തെറ്റിപ്പോയി. ആയിരിക്കും. ഏതായാലും ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമല്ല. ഓക്കെ,
1: എല്ലാരോടും
0: ആ ഇതൊക്കെ ഈസി അല്ലേ സന്തോഷ്?
1: അല്ല, അങ്ങനെയല്ല, തെറ്റ് ചോദ്യങ്ങൾ തന്നെ ചോദിച്ചാലും നമുക്ക് അറിയാത്ത കാര്യങ്ങളാണല്ലോ, മനസ്സിലാക്കേണ്ടത്.
0: ആ അതെ അതെ, ഇതൊക്കെ പത്രങ്ങളിൽ വരുന്ന ഇതാണ്, വാർത്തകളെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഞങ്ങൾ ഫ്രെയിം ചെയ്യുന്നത്. ആ പക്ഷെ ഇങ്ങനെയുള്ളതൊന്നും ഓർമ്മയിൽ നിൽക്കില്ല എന്നാണ് സന്തോഷ് പറഞ്ഞു വരുന്നെന്ന് തോന്നുന്നു. ഓക്കെ, ഓക്കെ, ഈസിയായ ചോദ്യങ്ങൾ ഉണ്ടല്ലോ, ഇതും ഈസി ആണെന്നായിരുന്നു ഞങ്ങളുടെ ധാരണ. ആ ഓക്കെ ഓക്കെ, അപ്പൊ ഇനി ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് പത്രം വായിക്കുക, അപ്പൊ തീർച്ചയായിട്ടും കിട്ടും.
2: പത്രം വായിക്കാനാവില്ല.
0: ഓ,
2: അതാണ് അവസ്ഥ, ബ്ലൈൻഡ് ആണ്.
0: കാഴ്ചക്ക്, അത് ശരി, കാഴ്ചക്കാണോ പറ്റിയത്? ഓ ഓഹോ, അത് ശരി. അപ്പം വീട്ടിലെ ആരാ വായിച്ചു തരാനൊക്കെ? മാരീഡ് ആണോ? അല്ല അല്ലേ, അങ്ങനെയാ കേൾക്കുന്നത് അല്ലേ, അത് ശരി. റേഡിയോയില്, റേഡിയോ ഒക്കെ കേട്ടാൽ തന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം മിക്കതും പറയാൻ കഴിയും, റേഡിയോ വാർത്തകളൊക്കെ.
2: പിന്നെ എപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്, വിളിക്കണം തോന്നും, പക്ഷേ നമുക്കൊരു ആൻസർ പറയാൻ കിട്ടും. പിന്നെ എല്ലാരും വിളിച്ചിട്ട് ഉത്തരം തെറ്റ് തന്നെയാണ് പറയുന്നത്, അപ്പൊ ഞാൻ പിന്നെ എനിക്കെന്താ കുഴപ്പം?
0: ഇനി നമ്മളായിട്ട് എന്തിനു മാറി നിൽക്കണം അല്ലേ, അങ്ങനെ ചിന്തിച്ചു.
2: ആൻസറുകളും മനസ്സിലാവുന്നുണ്ട്,
0: അതൊരു പ്രചോദനമായിരുന്നു അല്ലേ.
2: അതെ അതെ, എല്ലാരും പറയുന്ന ഉത്തരം തെറ്റിലേക്കൊക്കെ വരുന്നുണ്ട്, പിന്നെ ഞാൻ വിചാരിച്ചു ഞാനായിട്ട് എന്തിനാ മാറിയേക്കുന്നത്.
0: ഓക്കെ, ഒരു പക്ഷേ ഇപ്പൊ സന്തോഷ് പറഞ്ഞത് മറ്റു പലരും ഉണ്ടാവും ഇങ്ങനെ മാറി നിൽക്കുന്ന, അവർക്കൊരു പ്രചോദനമായിരിക്കും. ഇല്ല, അതിന്റെ ആവശ്യമില്ല. പിന്നെ തെറ്റ്, അതൊരു അങ്ങനെ ഒരു തെറ്റായ ഉത്തരം പറയുന്നത് ഒരു തെറ്റല്ലല്ലോ, അങ്ങനെയും പറയാമല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ മാത്രമേ അത് ശരിയായത് ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതെ അതെ,
2: മറ്റുള്ളവർ ഉത്തരം പറയാതിരിക്കുമ്പോ നമുക്കത് അറിയാലോ എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നത്, പക്ഷെ അന്നേരം നമ്മൾ വിളിക്കുന്നില്ല.
0: ഓക്കെ,
2: അപ്പൊ എല്ലാരും വിളിച്ച് തെറ്റുത്തരം തന്നെയാണ് പറയുന്നത്, അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഞാനും കൂടെ എന്താ അതിലേക്ക് ഒരു മെമ്പർഷിപ്പ് എടുക്കാന്ന് വിചാരിച്ചു.
0: അതെ, ഏതായാലും നന്നായിട്ടുണ്ട്. ഓക്കെ സന്തോഷ്, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കുക. താങ്ക് യു. ഓക്കെ. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്: വിംബിൾഡൺ ടൂർണമെന്റിന്റെ ആകെ സമ്മാനത്തുക എത്രയാണ്? വിളിക്കാം 0497295607 എന്ന നമ്പറിൽ.
3: ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി. വീണപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾക്കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.

0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ്?
1: ഉഷ, പുതിയതിരുന്ന്.
0: പുതിയതിരുന്ന് ഉഷയാണ്. ഉഷ നമ്മുടെ പതിവ് മത്സരാർത്ഥിയാണ് അല്ലേ?
1: പതിവല്ല, ഞാനൊരു 5 വർഷം മുമ്പിലെ വിളിച്ച, പിന്നെ ഒരിക്കൽ വിളിച്ചപ്പോ വിന്നറായവർക്ക് പങ്കെടുക്കാൻ പറ്റില്ലാന്നുകൊണ്ട് അങ്ങനെ നിർത്തിയതാണ്.
0: ഇപ്പൊ മനസ്സിലായല്ലോ അല്ലെ, വിന്നറായവർക്ക് പങ്കെടുക്കാന്ന്.
1: ഒരുപാട് സന്തോഷം.
0: സമ്മാനം ഒന്നുമല്ല
1: പ്രശ്നം, ഇതിലേക്ക് പങ്കെടുക്കുക എന്നുള്ളതാണ്.
0: ഓക്കെ ഓക്കെ.

0: അപ്പോൾ ഒരുപാട് വിജയികളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഞങ്ങൾ അങ്ങനെ ആ ഒരു നിബന്ധന, വിജയികൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന നിബന്ധന എടുത്തു കളഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഉഷ ഉത്തരം പറഞ്ഞോളൂ.
1: 820 കോടിയാണോ?
0: അല്ലല്ലോ, സോറി ഉത്തരം തെറ്റിപ്പോയി. അതാണ് ആ ഒരു സ്പിരിറ്റിൽ വിളിക്കുകയാണല്ലോ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ ഷുവർ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ചോദ്യം ഇതാണ്, വിംബിൾഡൺ ടൂർണമെന്റിന്റെ ആകെ സമ്മാനത്തുക എത്രയാണ്?

0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥി എത്തുന്നതിന് മുമ്പായി ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ അടുത്ത മത്സരാർത്ഥി എത്തിയിരിക്കുകയാണ്. നമസ്കാരം.
1: നമസ്കാരം.
0: ആരാണ്?
1: സുശീല
0: ചേച്ചിയാണ്, തളിപ്പറമ്പാണ്. വിന്നറായിരുന്നു അല്ലേ കഴിഞ്ഞ എപ്പിസോഡിൽ? ഓക്കെ, അപ്പോ ഉത്തരം പറഞ്ഞോളൂ സുശീല ചേച്ചി.
1: 800 കോടി.
0: അല്ല, ഉത്തരം തെറ്റിപ്പോയി.
1: 8.1 ബില്യൺ അല്ലേ പറയുവാ?
0: ഉത്തരം അല്ല, തെറ്റാണ്. ആകെ സമ്മാനത്തുക പറഞ്ഞതിൽ ഇനി ഒരുപക്ഷെ സുശീല ചേച്ചി സെർച്ച് ചെയ്തതിൽ എവിടെയോ അങ്ങനെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക അല്ലേ? അങ്ങനെയാണോ? ഓക്കെ, നമ്മള് വിശ്വസനീയമായ സ്രോതസ്സിൽ നിന്നാണ് ഇതിന്റെ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ അത് പ്രകാരം ചേച്ചി പറഞ്ഞ ഉത്തരവല്ല. ഓക്കെ ഓക്കെ ചേച്ചി, ശരി, താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, വിംബിൾഡൺ ടൂർണമെന്റിന്റെ ആകെ സമ്മാനത്തുക എത്രയായിരുന്നു എന്നതായിരുന്നു ചോദ്യം. നമ്മൾ ഒരു 3-4 മത്സരാർത്ഥികളോട് ചോദിച്ചു ആർക്കും തന്നെ ഇതിന്റെ ഉത്തരം കൃത്യമായി പറയാൻ കഴിഞ്ഞില്ല. ഉത്തരം 64.2 മില്യൺ പൗണ്ടാണ് ഇപ്പോൾ പുതുക്കിയ സമ്മാനത്തുകയാണ്. അപ്പോൾ നമ്മുടെ പല മത്സരാർത്ഥികളും പല ഉത്തരങ്ങളായി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് പുതുക്കിയതായിരുന്നില്ല എന്നതാണ് സത്യം. അപ്പോൾ പുതുക്കിയ സമ്മാനത്തുക 64.2 മില്യൺ പൗണ്ടാണ്. മുൻപുണ്ടായിരുന്ന സമ്മാനത്തുകയേക്കാൾ 20% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പുരുഷ വനിതാ സിംഗിൾസ് മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് 3.6 മില്യൺ പൗണ്ടാണ് സമ്മാനത്തുകയായിട്ട് ലഭിക്കുന്നത് എന്ന കാര്യവും അനുബന്ധമായി ഓർത്തുവയ്ക്കുക. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അടുത്ത പ്രവേശന ചോദ്യം ഇതാണ്. ദൈവത്തിന്റെ പുസ്തകം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഇതാണ് പ്രവേശന ചോദ്യം. ദൈവത്തിന്റെ പുസ്തകം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? വിളിക്കാം 0497-295-6007 എന്ന നമ്പറിൽ.

0: ടൂണിൻ സ്റ്റാർസിൽ പാട്ടുമേളം. പാട്ടും പാട്ടുവർത്തമാനവുമായി ഒരിത്തിരി നേരം.
1: വേദനയെ പോലും വേദാന്തമാകും.
0: കേൾക്കാം നാളെ രാത്രി 8 മണിക്ക്.

0: ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി, അതായത് ഏഴാമത്തെ മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം.
1: ഹലോ.
0: ഹലോ, സ്വാഗതം. ഇതാരാണ്?
1: ആദർശ്.
0: ആദർശ്. ആദർശ്, എവിടെയായിരുന്നു സ്ഥലം?
1: ചേലേരി.
0: ചേലേരി. ആദർശ് നമ്മുടെ പതിവ് മത്സരാർത്ഥിയല്ലേ? വല്ലപ്പോഴേ
1: കിട്ടാറുള്ളൂ അല്ലേ?
0: വിളിച്ചു. കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇന്ന് എങ്ങനെയായിരിക്കും? ഇന്ന് അങ്ങനെ ആവരുത്, ഇന്ന് മൂന്നാമത്തെ ഉത്തരവും കിട്ടട്ടെ, വിജയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ആദർശ് എന്ത് ചെയ്യായിരുന്നു?
1: PSC.
0: ഓക്കെ, അപ്പൊ പിന്നെ എന്തായാലും ഇന്ന് വിജയിയാവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ഓൾ ദി ബെസ്റ്റ്. ഉത്തരം പറഞ്ഞോളൂ.
1: KP രാമനുണ്ണി സാർ.
0: യെസ്, ഉത്തരം റൈറ്റ് ആൻസർ ആണ്. പ്രിയ ശ്രോതാക്കളെ, ദൈവത്തിന്റെ പുസ്തകം എന്ന കൃതിയുടെ രചയിതാവ് ആര് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം KP രാമനുണ്ണിയാണ്. അപ്പോൾ ഈ കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അല്ലേ ആദർശ്? 2017. ഇങ്ങോട്ട് പറയുന്നുണ്ടല്ലേ, ഞാൻ പറയുന്നതിനേക്കാളും മുമ്പായിട്ട്. അപ്പൊ ഈ ഒരു കൃതി എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു, ആസ്പദമാക്കിയുള്ളതായിരുന്നു ദൈവത്തിന്റെ പുസ്തകം? സോറി,
1: കമ്മ്യൂണിറ്റിന്റെ ഇതായിരുന്നു.
0: യെസ്, പോരട്ടെ.
1: മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ ഒരു സ്ത്രീ ഇങ്ങനെ
0: ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ ജീവിതത്തെയും സ്നേഹ സന്ദേശങ്ങളെ ആസ്പദമാക്കിയാണ് ഈ കൃതി രചിച്ചിട്ടുള്ളത്. മുഹമ്മദ് നബി. ഓക്കെ, അപ്പോ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? അടുത്ത ചോദ്യം ഒരു നിയമനവുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഈ മാസം 2026 ജൂണിൽ റബ്ബർ ബോർഡ് ചെയർമാനായി നിയമിതനായിരിക്കുന്നത് ആരാണ്?
1: ഇത്
0: സമയം കഴിയുന്നു. ബസർ അടിച്ചതിന് ശേഷം അല്ലേ ഉത്തരം പറഞ്ഞത്?
1: അല്ല, എൻ ഹരി. ആ പെട്ടെന്ന് പേര് ഞാൻ മാറിപ്പോണ്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് ബസർ അടിച്ചോ, ഞാൻ എൻ ഹരി പറഞ്ഞേനു.
0: അല്ല, ആദ്യം ബസറാണ് പോയത്, അതിനുശേഷമാണ് ആദർശ് ഉത്തരം പറഞ്ഞത്. ഏതായാലും നമ്മൾക്ക് സങ്കടമുണ്ട്, ഉത്തരം അറിയാം, പക്ഷേ സമയബന്ധിതമായി പറയാൻ പറ്റിയില്ല. എന്താ, ഒരു തലനാരിഴയ്ക്കാണ് നഷ്ടപ്പെട്ടത്. അതാണ്, എങ്ങനെയാണെങ്കിലും ബസർ അടിച്ചതിന് ശേഷമാണ് പറഞ്ഞത്, അത് നമ്മുടെ നിബന്ധനയ്ക്ക് വിരുദ്ധമാണ്. അതുകൊണ്ടാണ്. ഏതായാലും നല്ലൊരു മത്സരമായിരുന്നു ആദർശിന്റേത്. ആദർശന് ഏതായാലും PSC മത്സരാർത്ഥിയാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും. അറിയും തീർച്ചയായിട്ടും. പക്ഷെ എന്താ ചെയ്യുക, നമ്മുടെ നിബന്ധനയ്ക്ക് വിരുദ്ധമായതുകൊണ്ട് ഇപ്പോൾ ആദർശന് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞതായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. അതായത് സമയബന്ധിതമായി പറഞ്ഞില്ല എന്നുള്ളതാണ്. അല്ല, ശരിയാണ്, നമുക്ക് മനസ്സിലാവുന്നു. പക്ഷെ ഒരു നിയമം എന്ന് പറയുമ്പോൾ അതിന് ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾക്കും വേദനയുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഈ ഒരു ആകാശവാണി ടെലിക്യൂസിന്റെ കുഴപ്പമില്ലല്ലോ. ഇവിടെ എല്ലാവരും അപ്പുറത്തിരിക്കുന്ന ഷേണിയും അതുലും ഒക്കെ അയ്യോ അയ്യോ എന്ന് പറയാണ്, പോയല്ലോ എന്ന്. അപ്പോ കുഴപ്പമില്ല ആദർശ്, നമുക്ക് എന്തായാലും ഇനി ചാൻസ് ഉണ്ടല്ലോ. അതല്ല, അതിന്റെ മറ്റൊരു പ്രശ്നം, ഈ സമയത്തിന് ശേഷമാണ് ആദർശ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊരു പ്രവേശന ചോദ്യമായി ചോദിക്കാനും പറ്റില്ല. ഏതായാലും ആദർശ് സമയത്തിനുള്ളിൽ പറഞ്ഞില്ല. ഓക്കെ, സാരമില്ല സാരമില്ല, എന്തായാലും നെക്സ്റ്റ് ചാൻസ് ഉപയോഗപ്പെടുത്തുക, വിജയിയാവുക.

Okay, Adarsh. Thank you. പ്രിയ ശ്രോതാക്കളെ, 2026 ജൂണിൽ റബ്ബർ ബോർഡ് ചെയർമാനായി നിയമിതനായിരിക്കുന്നത് ആരാണ് എന്നതായിരുന്നു ചോദ്യം. ഇപ്പോൾ വിളിച്ച ആദർശ് അതിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബസർ അടിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇതിന്റെ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതൊരു ഉത്തരം പറഞ്ഞതായിട്ട് പെട്ടെന്ന് വിജയിയാകാനുള്ളൊരു സന്ദർഭം കൊടുക്കാനായി ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഉത്തരം എൻ ഹരിയാണ്. 2026 ജൂണിൽ റബ്ബർ ബോർഡ് ചെയർമാനായി നിയമിതനായിരിക്കുന്നത് എൻ ഹരിയാണ്. പിന്നെ അതിനനുബന്ധമായിട്ട് റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കോട്ടയമാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അടുത്ത പ്രവേശന ചോദ്യം ഇതാണ്. 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തുമെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? മറ്റ് രണ്ട് രാജ്യങ്ങൾ കൂടി സോഷ്യൽ മീഡിയ വിലക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതല്ല, ഈ അടുത്തായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യം ഏതാണ് എന്നതാണ് ചോദ്യം. 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തുമെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്?

0: ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി എത്തിയിരിക്കുകയാണ്. നമസ്കാരം.
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: രേഷ്മ.
0: രേഷ്മ, എവിടെയാണ്? സ്ഥലം?
1: മുള്ളേരിയ, കാസർഗോഡ് ജില്ല.
0: ആ, അന്ന് വിളിച്ചിട്ടുണ്ടല്ലേ. വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത് അല്ലേ രേഷ്മ. സ്ഥലം എവിടെയാണ്? സ്ഥലം എവിടെയാണ് എന്നിങ്ങനെ ആവർത്തിച്ച് മുള്ളേരിയ. മുള്ളേരിയ. അപ്പോ ഞാൻ സാധാരണ വിളിക്കുന്ന മത്സരാർത്ഥികളോട് ചോദിക്കാറുണ്ട് സ്ഥലപ്പേര് കേൾക്കുമ്പോൾ ഇതിന്റെ സ്ഥലനാമ ചരിത്രം എന്താണ് എന്നത്. അപ്പോ രേഷ്മയോടും ചോദിക്കുകയാണ്, മുള്ളേരിയ എന്ന് പറയുന്ന സ്ഥലനാമ ചരിത്രം എന്താണ്?
1: അങ്ങനെ ചോദിച്ചാ അങ്ങനെയൊന്നും അറിയില്ല.
0: ഇതിന്റെ ഉത്തരം പറയാനല്ല വിളിച്ചിരിക്കുന്നത് അല്ലേ?
1: അത് നമ്മളിപ്പോ കുറച്ചിങ്ങോട്ടേക്ക് താമസം മാറിയതാണ്. കുറച്ച് വേറെ സ്ഥലത്തായിരുന്നു.
0: ഓക്കെ, കുഴപ്പമില്ല, അറിയാമെങ്കിൽ പറയുക എന്നതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഉത്തരം പറഞ്ഞോളൂ രേഷ്മ.
1: മലേഷ്യ.
0: ഈയിടെ പ്രഖ്യാപിച്ച രാജ്യം എന്നാണ്, ഈയിടെ ആയിട്ട്, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. മലേഷ്യ ഉണ്ട്, മലേഷ്യയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേറെ എന്താണ്? അതെന്താ ഇങ്ങനെ പറയരുത്, പറഞ്ഞു പോകരുത്, പരക്കേറിയരുത്. ഏതായാലും രേഷ്മയുടെ ചാൻസ് കഴിഞ്ഞു, ഒരു ഉത്തരം പറഞ്ഞില്ലേ. അപ്പം രേഷ്മ അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ചോദ്യം ഇതാണ്: 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തുമെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്?

0: നമസ്കാരം.
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: തോമസ് എന്ന് പറയുന്ന കൂത്തുപറമ്പ്.
0: തോമസ് ആണല്ലേ. തോമസ് ചേട്ടൻ നമ്മുടെ പതിവ് മത്സരാർത്ഥിയാണ്. ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ ചേട്ടാ. യു കെ അല്ല. എന്റെ അടുത്ത് പെട്ടെന്ന് തെറ്റിയതാണ്. യു കെ ആണ് കറക്റ്റ് ആൻസർ.
1: യു കെ ആണ്.
0: അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തുമെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച രാജ്യം യു കെ ആണ്. അപ്പോൾ തോമസ് ചേട്ടൻ പറഞ്ഞ ഉത്തരമാണ്. ഇത് കൂടാതെ കാനഡ, മലേഷ്യ എന്നീ രാജ്യങ്ങളും ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്.

0: അടുത്ത ചോദ്യം ഇതാണ്, 2026 GI ടാഗ് ലഭിച്ച ത്രിപുരയിലെ വാദ്യോപകരണം ഏതാണ്? 2026 GI ടാഗ് ലഭിച്ച ത്രിപുരയിലെ വാദ്യോപകരണം ഏതാണ്? ഉത്തരം പെട്ടെന്ന്
1: വേണം.
0: അല്ല, ഉത്തരം തെറ്റിപ്പോയി. ഓക്കെ, കുഴപ്പമില്ല, ഒരു ഉത്തരം ശരിയാക്കി പറയാൻ കഴിഞ്ഞല്ലോ. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്, 2026 GI ടാഗ് ലഭിച്ച ത്രിപുരയിലെ വാദ്യോപകരണം ഏതാണ്?

0: ആകാശവാണി ടെലിക്വിസ് 168-ാമത്തെ എപ്പിസോഡാണ്. നമസ്കാരം. ഇതാരാണ്?
1: രാജീവനാണ്. രാജീവൻ.
0: രാജീവൻ എവിടെയാണ് രാജീവൻ ചേട്ടൻ സ്ഥലം?
1: ഞാനിവിടെ പാലയാട് എന്ന സ്ഥലത്താണ്.
0: പാലയാട്. ഓക്കെ. എന്താ ജോലി ചെയ്യുന്നത്?
1: ഞാൻ ദിനേശ് പിടി കമ്പനിയിലായിരുന്നു.
0: ദിനേശ്. ഇപ്പൊ റിട്ടയർഡ് ആയോ?
1: റിട്ടയർഡായി.
0: ഓക്കെ. എത്ര വർഷമായി റിട്ടയർഡ് ആയിട്ട്?
1: ഞാനില്ലേ, ഇപ്പൊ അടുത്ത് ഒരു വർഷമേ ഉള്ളൂ.
0: ഒരു വർഷമാവുന്നേ ഉള്ളൂ അല്ലേ. ഓക്കെ. അപ്പോ പരിപാടിയിലേക്ക് ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: ഇതിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
0: ഓക്കെ. അപ്പോ ഉത്തരം പറഞ്ഞോളൂ.
1: സരിന്ദ.
0: യെസ്, റൈറ്റ് ആൻസർ ആണ്. നല്ല വായനയുള്ള ആളാണ് അല്ലേ സന്തോഷ് ചേട്ടൻ? ഓ, സുഹൃത്ത് അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടോ? അപ്പൊ സുഹൃത്ത് എന്തേ വിളിക്കാതിരുന്നത്?
1: മൂപ്പരെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ എന്റെ ഫോണിൽ കിട്ടിയതോ മൂപ്പര് പറഞ്ഞു നിങ്ങള് സംസാരിച്ചാൽ മതി.
0: ഓ, അപ്പൊ നിങ്ങൾ തമ്മിൽ അവിടെ ഒരു മത്സരമായിരുന്നു വിളിക്കുന്ന കാര്യത്തിൽ അല്ലേ? ഓക്കെ. അപ്പൊ കരാറിലായി, ഉത്തരം ഞാൻ പറഞ്ഞു തരാം എന്നതില്. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് സമ്മാനം കിട്ടിയാൽ എന്താ ചെയ്യാ?
1: സമ്മാനം കിട്ടിയാൽ നമ്മൾ രണ്ടാളെ വീട്ടിലും
0: വെക്കും. നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല ആശയം. ഒരു മാസം ഒരാളുടെ വീട്ടില്, അടുത്ത മാസം മറ്റേയാളുടെ വീട്ടിലല്ലേ? ആ ഓക്കെ, നന്നായിട്ടുണ്ട്. അപ്പം മറ്റുള്ളവർക്ക് ആശയം കിട്ടിയല്ലോ എന്തായാലും. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം ഇതാണ്, തജിവാസ് ഹിമാനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തജിവാസ് ഹിമാനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തജിവാസ് ഹിമാനി, തജിവാസ് ഗ്ലേസിയർ.
1: ത്രിപുര.
0: ഉത്തരം തെറ്റിപ്പോയി. തെറ്റിപ്പോയി സാരമില്ല, അതും സുഹൃത്ത് പറഞ്ഞാണോ? കയ്യിൽ നിന്ന് എടുത്തിട്ട് അപ്പോഴേ പറഞ്ഞിട്ടുണ്ടാവും. പറയല്ലേ പറയല്ലേ, ഞാൻ പറയാന്നല്ലേ സുഹൃത്ത്? അപ്പൊ ഏതായാലും ഇപ്പൊ നമ്മള് പറഞ്ഞു അല്ലേ സമ്മാനം കിട്ടിയാൽ എവിടെയാണ് വെക്കുക എന്നുള്ളത്. അതുമല്ലൊരു തീരുമാനമായി എന്തായാലും. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല രാജീവൻ ചേട്ടാ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ചോദ്യം ഇതാണ്, തജിവാസ് ഹിമാനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. നമസ്കാരം.
2: ഞാൻ പവിത്രൻ. നമസ്കാരം മാഡം. നമസ്കാരം.
0: പവിത്രൻ ചേട്ടൻ അല്ലേ? അവിടെ എന്താ പട്ടിയുടെ? അതെ, ഞങ്ങള് ഫോൺ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ ശബ്ദമാണ് കേൾക്കുന്നത്. ഓ, ഞാൻ അല്ല ചേട്ടാ, ഞാൻ വിചാരിച്ചു ഇനി ഇവരും പങ്കെടുക്കാൻ തുടങ്ങിയോന്ന്. ഇല്ല ഇല്ല.
2: ഉത്തരം പറയാ, മറന്നു. ജമ്മു കാശ്മീരിലെ

0: ഓക്കെ, കറക്റ്റ്. ഒരു പാക്കേജ് അല്ലേ, ഒക്കെ വന്നു കഴിഞ്ഞു. ജമ്മു ആൻഡ് കാശ്മീറാണ്, സോനാമാർഗിലാണ്, എല്ലാം ഒറ്റയടിക്ക് വന്നു കഴിഞ്ഞു. അപ്പോ എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണം ഉണ്ടാവല്ലോ അല്ലേ?
1: ഹലോ.
0: ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ഫ്രെയിം ചെയ്തതിന് പിന്നിൽ ഒരു കാരണമുണ്ട്.
1: അതെന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതിപ്പോഴേ മഞ്ഞു വീഴ്ച കാരണം മറ്റേ ടണൽ ഇപ്പോ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്.
0: യെസ് യെസ്, അതാണ് ആഗോളതാപനം മൂലം, അല്ലെങ്കിൽ നമ്മുടെ ഈ കാലാവസ്ഥാ വ്യതിയാനം കാരണം ഒക്കെ ഇതിന്റെ ഈ ഹിമാനിയുടെ 95% ഉരുകിയിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഈ ഒരു ചോദ്യം ഇടാനുള്ള കാരണം. അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? അപ്പോൾ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്നുകൂടി പറയാണ്, പ്രിയ ശ്രോതാക്കളെ, തജിവാസ് ഹിമാനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം ജമ്മു ആൻഡ് കാശ്മീർ ആണ്. ജമ്മു ആൻഡ് കാശ്മീരിലെ സോനമാർഗിലാണ് തജിവാസ് ഹിമാനി സ്ഥിതി ചെയ്യുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം 95%, അതായത് തജിവാസ് ഹിമാനിയുടെ 95% ഉരുകിയ നിലയിലാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം ഇതാണ് പവിത്രൻ ചേട്ടാ. ഈയിടെ ഡ്രോൺ മെയിൽ വിതരണം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്?
1: ഹലോ.
0: ഈയിടെ ഡ്രോൺ മെയിൽ വിതരണം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ചോദ്യം കേട്ട് കാണുമല്ലോ.
1: ഹിമാചൽ.
0: ഒരു രക്ഷയില്ല പവിത്രൻ ചേട്ടനോട്, ആലോചിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല അല്ലേ.
1: അതെ, രണ്ട് സ്റ്റേറ്റിലുണ്ടായി, ഹിമാചൽ പ്രദേശിലും ആസാമിലും അത് ഈ പദ്ധതി അടുത്ത കാലത്ത് നടപ്പിലാക്കിയിരുന്നു.
0: തീർച്ചയായിട്ടും ഇത്തരം റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഈയിടെ ഡ്രോൺ മെയിൽ വിതരണം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം ഹിമാചൽ പ്രദേശാണ്. അപ്പോ ഹിമാചൽ പ്രദേശിലും അസമിലുമായി 150 റൂട്ടുകളിലാണ് ഈ പദ്ധതി നടപ്പിൽ വരുത്തുന്നത്. അപ്പൊ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ചേട്ടാ അനുബന്ധമായി ചോദിക്കുകയാണ്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്?
1: നമ്മള് വഴിയല്ല, ദുർഘടമായ വഴിയല്ലേ, അതിലോട്ട് മണിക്കൂറുകളോളം മെയില് വാഹനങ്ങളൊക്കെ സഞ്ചരിച്ചാല് മെയില് ടൈമില് എത്താത്ത ഒരു ഇതുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് തന്നെ എത്തിക്കാനുള്ള ഒരു
0: യെസ് യെസ് ഒരു സംവിധാനം, അതായത് കാലാവസ്ഥാ മാറ്റങ്ങൾ കൊണ്ടൊക്കെ തന്നെ വഴികളൊക്കെ ദുർഘടമാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലേ. അപ്പോൾ തപാൽ സംവിധാനമൊക്കെ ആകെ താറുമാറാവുന്ന അവസ്ഥയായിരുന്നു, അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോ ഗുരുഗ്രാം ആസ്ഥാനമായിട്ടുള്ള ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയാണ് ഇത് ചെയ്യുന്നത്. സ്കൈ എയർ മൊബിലിറ്റി ഇന്ത്യൻ തപാൽ വകുപ്പുമായി കരാർ ഒപ്പിട്ടിരിക്കുകയാണ്.
1: അപ്പോൾ
0: ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
1: അടുത്തതിലാണ് എപ്പോഴും നമ്മൾ കിളിഞ്ഞു പോകുന്നത്.
0: അതെന്താ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എന്താ ഒരു സന്ത് എന്നോ എന്തൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയാണോ അല്ലേ. യെസ്, അതാണ്, നമുക്ക് ശ്രമിക്കാം. അപ്പം ഞാൻ വിശ്വസിക്കുന്നു പവിത്രൻ ചേട്ടനെ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ കഴിയുമെന്ന്. ചോദ്യം ഇതാണ്, മൂന്നാമത്തെ ചോദ്യമാണ്, വിജയം നിർണയിക്കുന്ന ചോദ്യമാണ്. ചോദ്യം ഇതാണ്, കിഷാവ് മൾട്ടി പർപ്പസ് പ്രൊജക്ട് നിലവിൽ വരുന്ന നദി ഏതാണ്?
1: കേട്ടില്ല മാഡം, മനസ്സിലായില്ല.
0: കിഷാവ് മൾട്ടി പർപ്പസ് പ്രൊജക്ട്, കിഷാവ് കിഷാവ് മൾട്ടിപർപ്പസ് പ്രൊജക്ട് നിലവിൽ വരുന്നത് ഏത് നദിയിലാണ്? പെട്ടെന്ന് വേണം, സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പ്രതീക്ഷിച്ചു ചേട്ടന് ഇതിന്റെ ഉത്തരം പറയാൻ കഴിയുമെന്ന്.
1: നദി ഓർമ്മ വന്നിട്ടുണ്ട് ഇപ്പോഴും, പക്ഷേ കഴിഞ്ഞു പോയത് കൊണ്ട് പറയുന്നില്ലേ.
0: ഓക്കെ, ഏതായാലും ചേട്ടൻ പരിപാടി കേൾക്കുക.
1: സ്റ്റേറ്റ്
0: പറഞ്ഞോളൂ.
1: ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് രണ്ട് സംസ്ഥാനത്തിന്റെ ഇടയിലാണ്.
0: ഓക്കെ, കറക്റ്റ് ആണ്. ഏതായാലും നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു ക്ലൂ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ ഓക്കെ ചേട്ടാ, താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്, കിഷാവ് മൾട്ടിപർപ്പസ് പ്രൊജക്ട് നിലവിൽ വരുന്ന നദി ഏതാണ്? ഇപ്പോൾ വിളിച്ചു വെച്ചിരിക്കുന്ന പവിത്രൻ ചേട്ടൻ ഇതിന്റെ ഒരു ക്ലൂ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഇതിന്റെ ഉത്തരത്തിലെത്താൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 0497 2 9 5 6.

0: 00007 എന്ന നമ്പറിൽ.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

0: നമസ്കാരം.
1: ഹലോ.
0: ഹലോ, നമസ്കാരം. ഇതാരാണ്?
1: രാജി.
0: രാജി, എവിടെയായിരുന്നു സ്ഥലം?
1: കാസർഗോഡ് ജില്ലയിലെ ഉദിനൂര്.
0: ഉദിനൂര് അല്ലേ? ഓക്കെ. അപ്പോ രാജി ചേച്ചി, ഞാൻ നേരത്തെ കാസർഗോഡ് നിന്ന് വിളിച്ച മുള്ളേരിയിലുള്ള രേഷ്മയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ഥലനാമ ചരിത്രം, പക്ഷേ രേഷ്മയ്ക്ക് പറയാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഞാൻ രാജി ചേച്ചിയോട് ചോദിക്കുന്നു, ഉദിനൂർ എന്ന സ്ഥലത്തിന്റെ ചരിത്രം എങ്ങനെയാണ്?
1: ഉദിനൂര് എന്ന് പറഞ്ഞാൽ
0: അറിയില്ല. ഓക്കെ, കുഴപ്പമില്ല. ശരി, ഉത്തരം പറഞ്ഞോളൂ രാജി ചേച്ചി.
1: ഉത്തരം ചോദ്യം മനസ്സിലായിട്ട്?
0: നമ്മളെ നിബന്ധന ചേച്ചി കേട്ടിട്ടില്ലേ, പ്രവേശന ചോദ്യം കേട്ടതിന് ശേഷം ഉത്തരം പറയാനായി വിളിക്കുക എന്ന ഒരു നിബന്ധനയുണ്ട്. കേട്ടിട്ടില്ല, കുഴപ്പമില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കിട്ടിയല്ലേ, കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ? ആ അതാണ്. ഓക്കെ, കുഴപ്പമില്ല. താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇതാണ്. കിഷൌ മൾട്ടിപർപ്പസ് പ്രൊജക്ട് നിലവിൽ വരുന്ന നദി ഏതാണ്?

0: ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി, അതായത് 13-ാമത്തെ മത്സരാർത്ഥി എത്തിയിരിക്കുകയാണ്. നമസ്കാരം. ആരാണ്?
1: മധുസൂദനൻ
0: ചേട്ടനാണ്. ചേട്ടാ ഉത്തരം പറഞ്ഞോളൂ.
1: നദിയുടെ പേരല്ലേ?
0: നദിയുടെ പേര്
1: ഗംഗാനദി.
0: ഗംഗാനദി അല്ല, തെറ്റിപ്പോയി ചേട്ടാ. ക്ലൂ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ മുൻപത്തെ
1: മത്സരം.
0: അപ്പൊ കുഴപ്പമില്ല, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇതാണ്. കിഷൌ മൾട്ടി പർപ്പസ് പ്രൊജക്ട് നിലവിൽ വരുന്ന നദി ഏതാണ്? നമസ്കാരം.
2: ഹലോ,
0: നമസ്കാരം.
2: ഇത് നവാസ്.
0: നവാസ്, നവാസ് എന്നായിരുന്നു? വള്ളിയായി അല്ലേ? നവാസ് വള്ളിയായി അല്ലേ?
2: അതെ അതെ.
0: ഓക്കെ, ചേട്ടന്റെ മോള് വീട്ടിലുണ്ടോ?
2: വീട്ടിലില്ല, അവള് പുറത്താണല്ലോ.
0: അതാ ഞാൻ ആലോചിക്കുകയായിരുന്നു. സ്കൂളിൽ പോയിട്ടുണ്ടാവും അല്ലേ ചേട്ടന്റെ മോള്? വീഡിയോ പോയോ? ഈ ATQ ആകാശവാണി ടെലിക്സ് ഒക്കെ ഉള്ള സമയത്ത് അങ്ങനെ പോകരുതെന്ന് പറയണം കേട്ടോ. നവാസിന് ഉത്തരം പറഞ്ഞു തരുന്നത് ചേട്ടന്റെ മോളല്ലേ, അപ്പം സമ്മാനമാണ് നഷ്ടപ്പെടുക. ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ നവാസ്. അല്ലല്ലോ, യമുന നദി അല്ല. യമുന നദി അല്ല. ഓക്കെ നവാസ്.
3: ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി.
4: രാമനോടുള്ള താടകയുടെ വികാരം തിരിച്ചറിയുന്ന മഹർഷി വിശ്വാമിത്രൻ അവൾക്കു നേരെ ശരം തൊടുക്കാൻ ശ്രീരാമനോട് ആജ്ഞാപിക്കുന്നു.

0: ഓക്കെ, അപ്പോൾ ഉത്തരം പറഞ്ഞോളൂ അനേച്ചി.
1: ഉത്തരം മുല്ലപ്പെരിയാർ.
0: മുല്ലപ്പെരിയാർ ഒന്നും അല്ല. നേരത്തെ പവിത്രൻ ചേട്ടൻ പറഞ്ഞ ക്ലൂ ഒക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ ഓക്കെ ചേച്ചി, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

പ്രിയ ശ്രോതാക്കളെ, കിഷൌ മൾട്ടിപർപ്പസ് പ്രൊജക്ട് നിലവിൽ വരുന്ന നദി ഏതാണ് എന്നതായിരുന്നു ചോദ്യം. 3-4 മത്സരാർത്ഥികൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഉത്തരം ടോൺസ് ആണ്, ടോൺസ് നദി. അപ്പോൾ ഒരാളെ യമുന നദി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ യമുന നദിയുടെ പോഷക നദിയായ ടോൺസ് ആണ്, ടോൺസിലാണ് കിഷൌ മൾട്ടിപർപ്പസ് പ്രൊജക്ട് നിലവിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം യമുനയുടെ ഒഴുക്ക് സുഗമമാക്കുക, യമുനയെ പുനരുജ്ജീവിപ്പിക്കുക എന്നീ ഉദ്ദേശങ്ങളോടുകൂടിയാണ് ഈ ഒരു പ്രൊജക്ട് നിലവിൽ വരുന്നത്. ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് അതിർത്തിയിലായാണ് ഈ പ്രസ്തുത പ്രൊജക്ട് നിലവിൽ വരുന്നത്. അടുത്ത പ്രവേശന ചോദ്യം ഇതാണ്. 2026 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? വിളിക്കാം 0497-295-6007 എന്ന നമ്പറിൽ.

0: നമസ്കാരം. ഇതാരാണ്? ഉപേന്ദ്രൻ അല്ലേ. സ്ഥലം എവിടെയാണ്? ലോട്ടറി അല്ലേ. ഓക്കെ, ഓർക്കുന്നു ചേട്ടാ, ഉത്തരം പറഞ്ഞോളൂ.
1: ആരോഗ്യകരമായ വാർദ്ധക്യം.
0: യെസ്, റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, 2026 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്നതായിരുന്നു ചോദ്യം. യോഗ ഫോർ ഹെൽത്തി ഏജിംഗ്, അതായത് ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ, അതായത് 2026 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണ്?
1: ജൂൺ 21.
0: യെസ്, റൈറ്റ് ആണ്. ഓ, അപ്പോൾ നമുക്ക് ഇപ്പോൾ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്ന സമയത്ത് നമ്മൾ ഭാരതീയർക്ക് ഏറെ അഭിമാനിക്കാനുണ്ട്. ഇന്ത്യയാണ് ഇതിനെ ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് എന്നതാണ്. അപ്പോൾ 2014 നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തെ തുടർന്നാണ് യോഗാ ദിനാചരണം ആരംഭിച്ചിരിക്കുന്നത്. 2015 ആദ്യത്തെ യോഗാ ദിനാചരണം. എന്തുകൊണ്ടാണ് ജൂൺ 21 തന്നെ ആ ഒരു ദിനമായി, അതായത് യോഗാ ദിനം ആചരിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമാണ് ജൂൺ 21 എന്നതുകൊണ്ടാണ് അന്താരാഷ്ട്ര യോഗാ ദിനമായി നമ്മൾ ജൂൺ 21 ആചരിക്കുന്നത് എന്നതാണ്. ഓക്കെ, അപ്പം കൂടുതൽ അനുബന്ധമായിട്ട് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അതൊരു അയോഗ്യതയല്ലല്ലോ. നമുക്കൊരു സംഗതി കിട്ടിക്കഴിഞ്ഞാൽ അനുബന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ യോഗ എന്ന് പറയുന്നത് ശരിക്കും യോഗയുടെ പ്രാധാന്യം അനുദിനം വർദ്ധിച്ചു വരികയാണ് അല്ലേ. ഈ യോഗ ദിനാചരണം വന്നതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന ഒരു മനോഭാവമല്ല യോഗയോട് ജനങ്ങൾക്ക്, സമൂഹത്തിനുള്ളത് എന്നതാണ്. എല്ലാവരിലേക്കും യോഗ എത്തിയിരിക്കുന്നു എന്നതാണ്. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും യോഗയുടെ ഗുണങ്ങൾ അത്രയ്ക്ക് അധികമാണെന്നോ അതിന്റെ മഹിമ, അതായത് ഭാരതം ലോകത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ഒരു അമൂല്യമായ ഒരു രത്നം എന്ന് തന്നെയാണ് യോഗയെ വിശേഷിപ്പിക്കുന്നത്. അത്രയ്ക്കും, അതായത് 5000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പതഞ്ജലി മഹർഷിയാണ് ഈ യോഗയെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ്.

അപ്പം ഒരുപാട് കാര്യങ്ങൾ യോഗയെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ നമുക്കൊരു ക്വിസ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അതിനെപ്പോ ഒരു വിഷയത്തെ പറ്റിയും വിശദമായി പറയാനുള്ള ഒരു സമയം നമുക്കില്ല എന്നതാണ്. അപ്പോൾ നമുക്ക് ചേട്ടാ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം ഇതാണ്. 2026 ജൂണിൽ അന്തരിച്ച പ്രമുഖ എഴുത്തുകാരിയും സംരംഭകയുമായ വ്യക്തി ആരാണ്? ഹലോ. ഓർക്കുന്നില്ല അല്ലേ. ഓക്കെ, കുഴപ്പമില്ല ചേട്ടാ. ജസ്റ്റ് പറയാൻ പോവാണോ? എന്തെങ്കിലും ഒരു ഉത്തരം പറയുന്നുണ്ടോ? ഏതായാലും സമയം കഴിഞ്ഞു ചേട്ടാ. ഓക്കെ, ശരി ശരി, താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇതാണ്. 2026 ജൂണിൽ അന്തരിച്ച പ്രമുഖ എഴുത്തുകാരിയും സംരംഭകയുമായ വ്യക്തി ആരാണ്? വിളിക്കാം 0497295600 എന്ന നമ്പറിൽ.

0: നമസ്കാരം. ഹലോ, ആരാണ്?
1: ശകുന്തള. ശകുന്തള
0: ശകുന്തള ശകുന്തളയുടെ സ്ഥലം എവിടെയാണ്?
1: കൂത്തുപറമ്പ്, ആമ്പിലാട്.
0: കൂത്തുപറമ്പ്. മുൻപത്തെ വിജയാണെന്ന് തോന്നുന്നു. ഓർക്കുന്നു ചേച്ചി. അപ്പൊ ഏതായാലും അങ്ങനെ വിജയികൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന നിബന്ധന എടുത്തു കളഞ്ഞത് അനുഗ്രഹമായി അല്ലേ? ഓക്കെ ചേച്ചി, നമ്മുടെ സമയം കഴിയാറാവുകയാണ്, ഉത്തരം പറഞ്ഞോളൂ. യെസ്, കറക്റ്റ് ആൻസർ ആണ്. 2026 ജൂണിൽ അന്തരിച്ച പ്രമുഖ എഴുത്തുകാരിയും സംരംഭകയുമായ വ്യക്തി ഇന്ദിരാ ലങ്കേഷ് ആണ്. ഇവരുടെ ആത്മകഥയാണ് ഹുളിമാവു മഠു നാനു എന്നത്. അപ്പോ പ്രശസ്ത പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ പി ലങ്കേഷ് ആണ് ഭർത്താവ്. 2017 കൊല്ലപ്പെട്ട ഗൗരി ലങ്കേഷ് ആണ് ഇവരുടെ. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? അടുത്ത ചോദ്യം ഇതാണ്. ഈയിടെ കെ ജി തലം മുതൽ പി ജി തലം വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സമയം കഴിഞ്ഞു. ഓക്കെ ഓക്കെ ചേച്ചി, അപ്പം ഏതായാലും ഒരു പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ കഴിഞ്ഞല്ലോ. ഓക്കെ, താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, ഈയിടെ കെ ജി തലം മുതൽ പി ജി തലം വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നതായിരുന്നു ചോദ്യം. ഒഡീഷയാണ് കെ ജി തലം മുതൽ പി ജി തലം വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം. ആകാശവാണി ടെലിക്യൂസിന്റെ ഇന്നത്തെ എപ്പിസോഡ്, അതായത് 168 എപ്പിസോഡ് എന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ക്യൂസ് മാസ്റ്ററായി സ്റ്റുഡിയോയിൽ കെ ദീപ. ഇന്നത്തെ മത്സരാർത്ഥികൾക്കും മറ്റ് ശ്രോതാക്കൾക്കും നന്ദി. നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി, നിർവഹണ സഹായം ഷേണി രഞ്ജിത്ത്. ആകാശവാണി ടെലിക്വിസ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3:31. ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റും 50 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: കപ്പന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹാരിസ് നെന്മേനി.
1: സൂപ്പർ താരങ്ങൾ തങ്ങളുടെ ക്ലാസ് പുറത്തെടുക്കുന്നതിന് ഒരു വട്ടം കൂടി സാക്ഷ്യം വഹിച്ച കളിദിനത്തിൽ അർജന്റീനയും ഫ്രാൻസും നോർവേയും അൾജീരിയയും ജയിച്ചു കയറി. മെസ്സിയും എംബപ്പേയും ഹാളണ്ടുമെല്ലാം ഇരട്ട ഗോളുമായി തിളങ്ങിയ കളി ദിവസത്തിന്റെ വിശേഷത്തിലേക്ക്. അർജന്റീന ഓസ്ട്രിയ. പ്രതീക്ഷിച്ച ആവേശം കാണാതെ പോയ ആദ്യ മത്സരത്തിൽ ഓസ്ട്രിയയെ 2-0 തോൽപ്പിച്ച് അർജന്റീന അടുത്ത റൌണ്ട് പ്രവേശം സാധ്യമാക്കി. തുടക്കത്തിൽ തന്നെ ലയണൽ മെസ്സി പെനാൾട്ടി തുലയ്ക്കുന്നത് കണ്ടുകൊണ്ടാണ് അർജന്റീന ഓസ്ട്രിയ മത്സരം തുടങ്ങുന്നത്. മാർട്ടിനസ് ബോക്സിൽ ഫൌൾ ചെയ്യപ്പെട്ടപ്പോൾ വിഎആർ ചെക്കിലൂടെ ലഭിച്ച പെനാൾട്ടി ക്യാപ്റ്റൻ മെസ്സി അവിശ്വസനീയമാം വിധം ഇടതുകാലുകൊണ്ട് ഗോളിയുടെ ഇടതുഭാഗത്തുകൂടെ പുറത്തേക്കടിച്ചു പാഴാക്കി. ഗോളിൽ നിന്ന് രക്ഷപ്പെട്ട ഓസ്ട്രിയ അർജന്റീനയ്ക്ക് മാച്ചാവുന്ന പ്രകടനമാണ് പിന്നെ പുറത്തെടുത്തത്. പക്ഷേ മികച്ചൊരു ചാൻസ് പിന്നെയും ലഭിച്ചത് അർജന്റീനയ്ക്കാണ്. പക്ഷെ ഗോളിയുമായി മുഖാമുഖം വന്ന മെസ്സിക്ക് ഷോട്ട് തൊടുക്കാനായില്ല. മറുവശത്ത് സമ്മർദ്ദം നടത്തിയ ഓസ്ട്രിയ കോർണറുകൾ നേടിയെങ്കിലും അപകടഭീതി ഉണർന്നില്ല. 39-ാം മിനിറ്റിൽ പെനാൾട്ടി മിസ്സിന് മെസ്സിയുടെ പ്രായശ്ചിത്തം കണ്ടു. ഇടതുവിങ്ങിൽ നിന്നും മെഡീനയുടെ പാസ് ബോക്സിന് അകത്തുനിന്നും പോസ്റ്റിലേക്ക് തൂക്കി മെസ്സി അർജന്റീനയ്ക്ക് ലീഡ് നൽകി. മെസ്സിയുടെ പെനാൾട്ടി മിസ്സും മെസ്സിയുടെ ഗോളുമല്ലാതെ കാര്യമായെന്നും ഓർക്കാനില്ലാത്ത ആദ്യ പകുതി അവസാനിച്ചപ്പോൾ 1-0

അർജന്റീന മുന്നിട്ട് നിന്നു. രണ്ടാം പകുതിയുടെ 55 മിനിറ്റിൽ ബോക്സിന് തൊട്ടു പുറത്തുനിന്ന് ലഭിച്ച ഫ്രീക്ക് ആസ്ട്രിയയുടെ സബിസ്റ്റർ പോസ്റ്റിലേക്ക് തന്നെ തൊടുത്തുവെങ്കിലും മാർട്ടിനസ് തട്ടിയകെ. 72 മിനിറ്റിൽ അർജന്റീനയുടെ ഗോൺസാലസിന്റെ ഹെഡർ കഷ്ടിച്ച് പുറത്തേക്ക് പറന്നു. ഒന്നാം പകുതിയെ അപേക്ഷിച്ച് സംഭവരഹിതമായ രണ്ടാം പകുതിയിൽ അവസാന നിമിഷങ്ങളിൽ ഓസ്ട്രിയ തെല്ലു സമ്മർദ്ദം നടത്തുന്നതിനിടെ അർജന്റീന നടത്തിയ കൗണ്ടർ അറ്റാക്കിൽ അവരുടെ രണ്ടാം ഗോളും പിറന്നു. എതിർഹാഫിൽ പന്തുമായി മുന്നേറിയ മെസ്സി നൽകിയ പാസ് അൽവാറസിന് മുതലാക്കാനായില്ല. റീബൌണ്ട് ലഭിച്ച പന്ത് രണ്ടാം അവസരത്തിൽ മെസ്സി ഗോളിലേക്ക് തൊടുത്തു. അർജന്റീന 2 ഓസ്ട്രിയ 0. ഇതോടെ രണ്ടു കളികളിലായി അർജന്റീനയെ അടിച്ച 5 ഗോളുകളും മെസ്സിയുടെ മാത്രം പേരിലാണ് എന്ന സവിശേഷതയുമുണ്ട്. ഫ്രാൻസ് ഇറാഖ്. ഇടിമിന്നലും മഴയും മോശം കാലാവസ്ഥയും മൂലം ഇടയ്ക്ക് വൈകിയ ഫ്രാൻസ് ഇറാഖ് മത്സരം പൂർണ്ണമായപ്പോൾ നിലവിലെ റണ്ണറപ്പുകൾക്ക് 3-0 എളുപ്പജയം. ആദ്യ ജയത്തിൽ എന്നപോലെ ക്യാപ്റ്റൻ എംബപ്പെ 2 ഗോൾ നേടിയ കളിയിൽ ഉസ്മാനെ ഡംബലെയും ഗോളടിച്ചു. ജയത്തോടെ ഫ്രാൻസ് വെല്ലുവിളികളില്ലാതെ ഗ്രൂപ്പ് ഘട്ടം പിന്നിട്ട് നോക്കൌട്ടിലെത്തി. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ചിത്രത്തിലില്ലാതിരുന്ന ഏഷ്യൻ ടീമിനെതിരെ ഫ്രഞ്ചുകാരുടെ സമ്പൂർണ്ണ ആധിപത്യമാണ് കണ്ടത്. ലീഡെടുക്കാൻ അവർക്ക് 14 മിനിറ്റ് വരെയേ കാത്തു നിൽക്കേണ്ടി വന്നുള്ളൂ. ഫ്രഞ്ച് ജേഴ്സിയിൽ 100 കളിക്കിറങ്ങിയ എംബപ്പെ മൈൽസ്റ്റോൺ മത്സരം ഗോളിലൂടെ ആഘോഷമാക്കി. ആദ്യ മത്സരത്തിലും തകർത്തു കളിച്ച ഒലീസയുടെ അസിസ്റ്റിൽ ബോക്സിന് പുറത്തുനിന്ന് ഇടങ്കാലൻ പുളച്ചു. 1-0. രണ്ടാം പകുതിയിലാണ് അടുത്ത ഗോൾ വന്നത്. മഴയുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മത്സരം പുനരാരംഭിച്ചപ്പോൾ 54 മിനിറ്റിൽ എംബപ്പെ വീണ്ടും സ്കോർ ചെയ്തു. ഇറാഖ് പ്രതിരോധ പിഴവിൽ പന്ത് കിട്ടുന്നത് ഉസ്മാൻ ഡംബലേക്ക്. ഡംബലെ അത് കിലിയൻ എംബപ്പയ്ക്ക് നൽകുന്നു. ഒട്ടും ആയാസപ്പെടാതെ എംബപ്പയുടെ ഫിനിഷ്. 66 മിനിറ്റിൽ ഫ്രാൻസിന്റെ പട്ടിക തികച്ച ഗോളും പിറന്നു. ഈ ടൂർണമെന്റിൽ ഫ്രാൻസിന്റെ പ്ലേമേക്കറെ പോലെ തിളങ്ങുന്ന മൈക്കൽ ഒലീസയുടെ മികവായിരുന്നു ഗോളിന് വഴി തുറന്നത്. ഒലീസയുടെ പാസ് പിടിച്ചെടുത്ത് ഉസ്മാൻ ഡംബലെയുടെ മികച്ച ഫിനിഷ്. ഫ്രാൻസ് 3, ഇറാഖ് 0. ലോകകപ്പിന്റെ തുടക്കത്തിൽ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഫ്രാൻസിന്റെ ടീം ലൈനപ്പ് ഇത്തവണ എതിരാളികളെ വിഷമസന്ധിയിലാക്കുമെന്ന് തന്നെയുള്ള സൂചനയാണ് ഈ മത്സരവും നൽകുന്നത്. എംബപ്പെ മാത്രമല്ല, ഒലീസെ, ഡംബലെ, സലീബ, ഉപമക്കാനോ, റാബിയറ്റ്, ബാർക്കോല തുടങ്ങിയവരെല്ലാം തകർത്തു കളിച്ചു. റയാൻ ചെർക്കിയും മാർക്കസ് തുറാമിനെ പോലെയുള്ള കളിക്കാരുമെല്ലാം പകരക്കാരുടെ ബെഞ്ചിൽ നിന്നാണ് കളത്തിലിറങ്ങുന്നത് എന്നതും ശ്രദ്ധിച്ചാൽ അറിയാം ഫ്രഞ്ചുകാരുടെ ശക്തിയുടെ വൈവിധ്യം. സെനഗൽ നോർവേ. വിരസമായ തുടക്കത്തിന് ശേഷം പൊട്ടിക്കേറിയ ആവേശപ്പോരിൽ നോർവേക്ക് ജയം. 3-2 നോർവേ സെനഗലിന്റെ വെല്ലുവിളി മറികടന്നത്. ഇതോടെ നോർവേ നോക്കൌട്ട് റൌണ്ടിൽ കടന്നു. ഇരു ബോക്സുകളിലേക്കും പന്ത് നിരന്തരം കയറിയിറങ്ങിയ ആദ്യത്തെ 30 മിനിറ്റിൽ പക്ഷേ കളി രണ്ടു ടീമുകൾക്കും ഒരൊറ്റ അവസരം പോലും തുറന്നെടുക്കാൻ സാധിച്ചില്ല. വിവിധ യൂറോപ്യൻ ലീഗുകളിലെ സജീവ സാന്നിധ്യമായ ഹാലണ്ട്, ഓഡഗാർഡ്, നിക്കോളാസ് ജാക്സൺ, ഇസ്മായിൽ അസാർ തുടങ്ങിയ ധാരാളം കളിക്കാർ ഇരു ടീമുകളിലും അണിനിരന്ന മത്സരത്തിന്റെ ആദ്യ ഭാഗത്ത് ഭാവനയോടുള്ള നീക്കങ്ങൾ കാര്യമായി ഉണ്ടായില്ല. 36 മിനിറ്റിലാണ് മത്സരത്തിലെ ആദ്യ ഗോൾ ശ്രമം കണ്ടത് നോർവേയുടെ ഭാഗത്തുനിന്നും. ഉയർന്നു വന്ന പാസ് മികച്ച നിയന്ത്രണത്തോടെ പിടിച്ച എർലിംഗ് ഹാലണ്ട് ഓഡഗാർഡിന് ഇടതുഭാഗത്തേക്ക് കൈമാറിയപ്പോൾ ഗോളിയുമായി മുഖാമുഖമായിരുന്നു ഓഡഗാർഡ്. പക്ഷേ മികച്ച മനസാന്നിധ്യത്തോടെ മുന്നാക്കം കയറിയ സെനഗൽ ഗോൾ കീപ്പർ മെന്റി അടിതടുത്തു. തൊട്ടടുത്ത നിമിഷം മറുഭാഗത്ത് മാനയുടെ കുതിപ്പ് കണ്ടു എങ്കിലും അവസരം മുതലായില്ല. 44 മിനിറ്റിൽ നോർവേ ഗോളടിച്ചു. യഥാർത്ഥത്തിൽ സെനഗലിന്റെ ദാനഗോൾ പോലുള്ള ഒരു ഗോളായിരുന്നു അത്. ബോസിലേക്ക് വന്ന പന്ത് കൂലിബാലി അലക്ഷ്യമായി ക്ലിയർ ചെയ്തപ്പോൾ ലഭിച്ചത് കോൾമാൻ പെഡേഴ്സൺ. പെഡേഴ്സന്റെ ശക്തി കുറഞ്ഞ അടി ഗോൾ കീപ്പർ മെന്റിക്ക് രക്ഷിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മെന്റിയുടെ കയ്യിൽ തട്ടിയ പന്ത് വലയിലേക്ക് തന്നെ കയറി. 1-0 നോർവേ മുമ്പിൽ. 48 മിനിറ്റിൽ മെന്റിയുടെ മറ്റൊരു പിഴവും സെനഗലിനെ ശിക്ഷിക്കുമോ എന്ന് തോന്നി. സ്വന്തം ബോക്സിൽ വെച്ച് അപകടകരമാം വിധം പന്ത് ഹാലണ്ടിന് വിട്ടുകൊടുത്ത മെന്റിയുടെയും സെനഗലിന്റെയും ഭാഗ്യത്തിന് പന്ത് ഗോൾ പോസ്റ്റിന്റെ അടിഭാഗത്ത് തൊട്ട് മടങ്ങി. അടുത്ത സെക്കൻഡിൽ വീണ്ടും ബോക്സിലേക്ക് വന്ന പന്തിൽ ഹാലണ്ടിന്റെ തന്നെ ഹെഡർ മെന്റി ഉജ്ജ്വലമായി രക്ഷപ്പെടുത്തുന്നതും കണ്ടു. പക്ഷെ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഹാലണ്ടിന്റെ നിമിഷം വന്നു. ഓഡഗാർഡ് തള്ളി നൽകിയ പന്ത് പിടിച്ച് രണ്ട് പ്രതിരോധക്കാർക്കിടയിൽ കൂടെ കുതിച്ച ഹാലണ്ട് ലോകം ഏറെക്കുറെ കണ്ടുപരിചയിച്ച അതേ ഹാലണ്ട് സ്റ്റൈൽ ഫിനിഷിൽ ടീമിനെ 2-0 മുമ്പിലെത്തിച്ചു. 51 മിനിറ്റിൽ ജാക്സന്റെ ഹെഡറിലൂടെ ഒരു ഗോൾ മടക്കാൻ സെനഗൽ ശ്രമം നടത്തിയെങ്കിലും ഹെഡർ ഗോൾ കീപ്പർ നൈലാൻഡ് കയ്യിലൊതുക്കി. പക്ഷേ അടുത്ത മിനിറ്റിൽ സെനഗൽ ഒരു ഗോൾ മടക്കി. സനയിൽ നിന്നും കിട്ടിയ പാസ് ബോക്സിൽ വീണുകിടന്നു തൊടുത്ത ഇസ്മായിൽ അസാർ വലയിലെത്തിച്ചപ്പോൾ മത്സരത്തിലേക്ക് സെനഗലിന്റെ മടങ്ങിവരാൻ അവസരമായി. 2-1. പക്ഷേ 57 മിനിറ്റിൽ എർലിംഗ് ഹാലണ്ടിന്റെ ഗോൾ നോർവേയുടെ ആധിപത്യം ഉറപ്പിച്ചു. ബോക്സിൽ നിന്നും ബെർക്ക് നൽകിയ പാസ് ഹാലണ്ട് ഗോളിലേക്ക് തൂക്കി. 3-1 നോർവേ മുന്നിൽ. മെസ്സിയും എംബപ്പേയും ഇരട്ട ഗോളടിച്ച ദിനം ഹാലണ്ടിന്റെ രണ്ടാമത്തെ ഗോൾ. 62 മിനിറ്റിൽ പരിക്കേറ്റ ഗോൾ കീപ്പർ മെന്റിക്ക് പകരം ഡിയ സെനഗലിന്റെ വലയം കാക്കാനെത്തി. 88

മിനിറ്റിൽ ഹാളണ്ടിന് ഹാട്രിക്കിന് അവസരം വന്നു എങ്കിലും ശ്രമം ബ്ലോക്ക് ചെയ്യപ്പെട്ടു. 90 മിനിറ്റിൽ ഓസ്കർ ബോബിന്റെ ശ്രമവും കണ്ടു. പക്ഷേ കീപ്പറെ കടന്ന പന്ത് ഗോൾ വലയത്തിന് തൊട്ടു മുമ്പിൽ വെച്ച് ഹെഡ് ചെയ്തകറ്റി സ്വിസ് ടീമിനെ രക്ഷപ്പെടുത്തി. പരിക്കു സമയമായി 9 മിനിറ്റാണ് അനുവദിക്കപ്പെട്ടത്. 94 മിനിറ്റിൽ സെനഗലിന് പ്രതീക്ഷ നൽകിക്കൊണ്ട് ജാക്സൺ സാർ കൂട്ടുകെട്ടിൽ മറ്റൊരു ഗോൾ കൂടി പിറന്നു. ജാക്സന്റെ പാസിൽ സാറിന്റെ ക്ലിനിക്കൽ ഫിനിഷ്. സ്കോർ 3-2. 99 മിനിറ്റിൽ കോർണറിൽ നിന്ന് വന്ന പന്തിൽ ഇസ്മായിൽ അസാറിന്റെ ഹെഡർ ബാറിനു മീതെ പറന്നതോടെ സെനഗലിന്റെ പോരാട്ടത്തിന് അവസാനമായി. അവസാന സ്കോർ 3-2. ജോർദാൻ അൾജീരിയ. തോറ്റു തുടങ്ങിയ ടീമുകളുടെ ആദ്യ പോയിന്റിനായുള്ള പോരാട്ടത്തിൽ ഒടുവിൽ അൾജീരിയക്ക് 2-1 പൊരുതിക്കയറിയുള്ള ജയം. ആവേശകരമായിരുന്നു അർജന്റീനയും ആസ്ട്രിയയും കൂടി ഉൾപ്പെട്ട ഗ്രൂപ്പിലെ മത്സരം. ആദ്യ പകുതിയിൽ കളം പിടിച്ചത് അൾജീരിയയായി. ക്യാപ്റ്റൻ റിയാദ് മഹറസ് വലതുവിങ്ങിലൂടെയും ഐറ്റ്നൂറി ഇടതുവിങ്ങിലൂടെയും തുടരെ മുന്നേറ്റങ്ങൾ നയിച്ചുവെങ്കിലും കളിയുടെ ഗതിക്കെതിരെ ആദ്യം സ്കോർ ചെയ്തത് ജോർദാനാണ്. 36 മിനിറ്റിൽ മൂസ അൽടമാരിയുടെ അസിസ്റ്റിൽ നിസാർ അൽ റസ്താൻ ചുവപ്പ് ജേഴ്സിക്കാരെ മുമ്പിലെത്തിച്ചു. പക്ഷെ പതരാതെ പൊരുതിയ അൾജീരിയ രണ്ടാം പകുതി പൂർണ്ണമായും തങ്ങളുടേത് മാത്രമാക്കി മാറ്റി. തുടരെ ആക്രമിച്ച അവർ തങ്ങൾക്ക് ലഭിച്ച 6 കോർണർ കിക്കിൽ സമനില പിടിച്ചു. ക്യാപ്റ്റൻ റിയാദ് മഹറസിന്റെ കോർണറിൽ നിന്നും അഹമ്മദ് നാദിർ ബെൻ ബൌലിയുടെ ഫിനിഷ്. 1-1. 82 മിനിറ്റിൽ അൾജീരിയ കാത്തിരുന്ന നിമിഷമെത്തി. ടീമിന്റെ 7 കോർണർ കിക്കിൽ നിന്നും വന്ന പന്ത് ജോർദാൻ ബോക്സിൽ കൂട്ടക്കുഴപ്പമുണ്ടാക്കിയതിനെ തുടർന്ന് അമീൻ ഗൌരി പന്ത് വലയിലേക്ക് ക്ലോസ് റേഞ്ചിൽ നിന്നും ടാപ്പ് ചെയ്തു. 2-1. ഇതോടെ ജെ ഗ്രൂപ്പിലെ സ്ഥിതിഗതികൾ സങ്കീർണതയിലേക്ക് മാറി. അർജന്റീന ഒന്നാമതായി നോക്കൌട്ട് പ്രവേശിച്ച ഗ്രൂപ്പിൽ രണ്ടാമതുള്ള ആസ്ട്രിയയ്ക്കും മൂന്നാമതുള്ള അൾജീരിയയ്ക്കും 3 വീതമായി. ആരാവും അടുത്ത റൗണ്ടിലെത്തുക എന്നറിയാൻ അവസാന മത്സരം വരെ കാത്തിരിക്കണമെന്ന് ചുരുക്കം. ഇനി ഇന്നും നാളെ പുലർച്ചെയുമായി നടക്കുന്ന മത്സരങ്ങളെക്കുറിച്ച്. ഇന്നത്തെ മത്സരങ്ങളുടെ മുഖ്യാകർഷണം പോർച്ചുഗലും ഇംഗ്ലണ്ടുമെല്ലാം വീണ്ടും കളത്തിലിറങ്ങുന്നു എന്നത് തന്നെയാണ്. പോർച്ചുഗലിന്റെ എതിരാളി ഉസ്ബെക്കിസ്ഥാനാണ്. കോംഗോ റിപ്പബ്ലിക്കിനെതിരെ നിറം മങ്ങിയ സമനിലയുമായി കളം വിട്ടുപോയ പോർച്ചുഗീസുകാർക്ക് വിജയം മാത്രമേ സഹായകമാവൂ. എല്ലാ അർത്ഥത്തിലും ഒരു സ്റ്റാർ സ്റ്റഡഡ് ടീം എന്ന പെരുമായുമായി എത്തിയ പോർച്ചുഗൽ പക്ഷേ കളത്തിൽ കടലാസ് പുലികളാവുന്നതാണ് കോംഗോക്കെതിരെ കണ്ടത്. റൊണാൾഡോ മാത്രമല്ല, ബെർണാർഡോ സിൽവയും ബ്രൂണോ ഫെർണാണ്ടസും കാൻസലോയും ഒന്നും തിളങ്ങിയില്ല. മാഞ്ചസ്റ്റർ സിറ്റിക്കായി അനവധിയായ അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള സിൽവയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എഞ്ചിനായ ബ്രൂണോ ഫെർണാണ്ടസും എതിർപ്രതിരോധം പൊളിക്കാനുള്ള തന്ത്രങ്ങളില്ലാതെ ഉഴറുന്നതാണ് ആദ്യകളിയിൽ കണ്ടത്. ഏതായാലും കളിശൈലിയിൽ മാറ്റം വരുത്തിയാവും റൊണാൾഡോയും കൂട്ടരും ഇന്നിറങ്ങുക. ഉസ്ബെക്കിസ്ഥാന് ആദ്യകളിയിൽ തോൽവിയായിരുന്നു ഫലം. കൊളംബിയയ്ക്കെതിരെ നിറം മങ്ങിയ പ്രകടനത്തിൽ ഒരു ഗോൾ അടിക്കാൻ കഴിഞ്ഞത് മാത്രമാണ് അവരുടെ ആശ്വാസം. പ്രതിരോധത്തിൽ 3 മാത്രം നിയോഗിച്ച് മുൻനിരയിൽ കളിക്കാരെ കുത്തിനിറച്ചുള്ള തന്ത്രം ഇത്തവണ മാറ്റിപ്പണിയുമോ എന്ന് കാത്തിരുന്നു കാണാം. ഗ്രൂപ്പ് എച്ചിലെ കളിയിൽ പനാമയെ തോൽപ്പിച്ചു വരുന്ന ഗാനയ്ക്ക് ഇംഗ്ലീഷ് പരീക്ഷ. തകർപ്പൻ കളി കളിച്ച പനാമക്കെതിരെ 95 മിനിറ്റിലെ ഗോളിലാണ് ഗാന കഷ്ടിച്ച് കരപറ്റുന്നത്. ഇംഗ്ലണ്ടിനെതിരെ ആ കളി തികയില്ല എന്നുറപ്പാണ്. ഇംഗ്ലീഷുകാരുടെ ആദ്യ കളി കണ്ടവർക്കത് മനസ്സിലാവും. ലോകകപ്പിനുള്ള സ്ക്വാഡ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പ്രതീക്ഷിക്കപ്പെട്ട പലരെയും പുറത്തിരുത്തുന്നതിന് ഏറെ വിമർശനം കേട്ടിരുന്നു പുതിയ കോച്ച് തുഷേൽ. പക്ഷെ തന്റെ തീരുമാനങ്ങൾ ശരിവെക്കുന്ന പ്രകടനമായിരുന്നു ടീം ക്രൊയേഷ്യക്കെതിരെ പുറത്തെടുത്തത്. കോൺസെയും മടുവക്കയും മാത്രമല്ല പകരക്കാരനായി ഇറങ്ങിയ സ്പെൻസും മികച്ച കളി കളിച്ചു. മുന്നേറ്റത്തിൽ ആന്റണി ഗോർഡനു പകരം ഒലി വാറ്റ്കിൻസോ മാർക്കസ് റാഷ്ഫോർഡോ ആദ്യ 11 ഇറങ്ങാനിടയുണ്ട്. ക്രൊയേഷ്യക്കെതിരെ 2 വഴങ്ങി ചീത്തപ്പേരു കേൾപ്പിച്ച പ്രതിരോധത്തിൽ മാറ്റമുണ്ടാവുകയാണെങ്കിൽ സ്റ്റോൺസിനു പകരം മാർക്ക് ഗൈ വന്നേക്കും. റാഷ്ഫോർഡും ബുക്കായോ സാക്കയും കഴിഞ്ഞ കളിയിൽ സബ്സ്റ്റിറ്റ്യൂട്ടായാണ് കളത്തിലിറങ്ങിയത് എന്ന കാര്യം പരിഗണിക്കുമ്പോഴറിയാം ത്രീ ലയൻസിന്റെ ബെഞ്ചിന്റെ ശക്തി. മുൻ സെമി ഫൈനലിസ്റ്റുകളായ ഗാനയുടെ കരിച്ചു കുറച്ചു കാണാതെ ജയം നേടി നോക്കൌട്ട് ഉറപ്പിക്കാനാവും ഇംഗ്ലണ്ടിന്റെ ശ്രമം. പനാമ ക്രൊയേഷ്യ മത്സരം ഇന്ത്യൻ സമയം പുലർച്ചെ 4:30. രണ്ടു കൂട്ടരും തോറ്റാണ് തുടങ്ങിയത്. ഗാനക്കെതിരായ മത്സരത്തിലെ സ്പിരിറ്റഡ് പ്രകടനം പനാമയുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതാണ്. ക്രൊയേഷ്യയുടെ കരുത്ത് അവരുടെ പരിചയ സമ്പന്നത തന്നെയാണ്. മോഡ്രിച്ച്, പെരിസിച്ച്, കോവറ്റിച്ച്, ഗാർഡിയോൾ തുടങ്ങിയ താരങ്ങൾക്കെല്ലാം അന്താരാഷ്ട്ര മത്സര പരിചയം ധാരാളമുണ്ട്. ഒപ്പം മുസയും ബട്ടുറിനെയും പോലെയുള്ള യുവതാരങ്ങളുമുണ്ട്. കടലാസിൽ മാത്രം കരുത്തു കൂടുതൽ ഗാനക്കാണെന്ന് നമുക്ക് സമർത്ഥിക്കാം. പക്ഷേ കളത്തിൽ പനാമക്കാർ അത് വകവച്ചു തരുമോ എന്നതാണ് യഥാർത്ഥ കളി. മറ്റൊരു മത്സരത്തിൽ കെ ഗ്രൂപ്പിൽ കൊളംബിയ കോങ്കോയെ നേരിടും. വൾഡറാമയുടെ ഫുട്ബോൾ രക്തസാക്ഷി ആന്ദ്രയോസ് കെബാറിന്റെ എല്ലാം നാട്ടുകാരായ കൊളംബിയയ്ക്ക് ആദ്യ കളിയിലെ ജയം നൽകുന്ന ആത്മവിശ്വാസമുണ്ട്. ഒരുവേള ആരും അങ്ങനെ ഗൗനിച്ചു കണ്ടിട്ടില്ലാത്ത ഉഗ്രൻ ഒരു പിടി താരങ്ങളുമുണ്ട് അവരുടെ ലൈനപ്പിൽ. ജെയിംസ് റോഡ്രിഗസ്, ലൂയിസ് ഡയസ്, മുനോസ് അരിയാസ്, റിയോസിനെയും യാറാമിനെയും പോലുള്ളവർ ഉൾപ്പെട്ട റിസർവ് ബെഞ്ചും വളരെ ശക്തം. പോർച്ചുഗലിനെ വിറപ്പിച്ചു

0: കോങ്കോയാണ് മറുഭാഗത്ത്. പേരുകേട്ട താരങ്ങളൊന്നുമില്ലാതെ പോർച്ചുഗൽ പടയെ എതിരിട്ട് 1-1 സമനിലയുമായി നീരോചിതമായിട്ടാണ് കോങ്കോയുടെ മടക്കം. ഉപരോധത്തിൽ ആളെ നിറച്ച് 5 മതില് കെട്ടിയ കളിയായിരുന്നു പോർച്ചുഗീസുകാർക്കെതിരെ അവർ പുറത്തെടുത്തത്. അതുതന്നെയാവുമോ രണ്ടാം കളിയിലെ ഫോർമേഷൻ എന്ന് കാണാൻ ഇരിക്കുന്നതേയുള്ളൂ. ഏതായാലും ഒരൊറ്റ ദിനത്തിലെ മോശം ഫലം ടൂർണമെന്റിന്റെ ഭാഗധേയങ്ങളെ മാറ്റിമറിച്ചേക്കും എന്നറിയുന്നതിനാൽ ദത്തശ്രദ്ധയോടെയാവും ഇംഗ്ലണ്ടും കോങ്കോയും ഉസ്ബെക്കിസ്ഥാനും പോർച്ചുഗലും പനാമയും ഗാനയുമെല്ലാം ഇന്നിറങ്ങുക എന്ന് തീർച്ച. നമുക്ക് കണ്ണിമെക്കാതെ കാത്തിരിക്കാം, കാതോർക്കാം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹാരിസ് നെന്മേനി.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സുശിൻ ശ്യാം, ശ്രേയ രൂപേഷ് എന്നിവർ പാടിയ ഗാനം ചിത്രം കണ്ണൂർ സ്ക്വാഡ്. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം സുശിൻ ശ്യാം.

ശ്രോതാക്കളെ, അടുത്ത ഗാനത്തിന് മുൻപ് ഈ അറിയിപ്പ്. ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ മഴക്കാല മൃഗസംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പുല്ലൂപ്പി വെറ്ററിനറി ഡിസ്പെൻസറിയിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ റിൻസി തെരേസ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0472959607. നമ്പർ ഒരിക്കൽ കൂടി 0472959607. അറിയിപ്പ് കഴിഞ്ഞു.

അടുത്ത ഗാനം പാടിയത് കപിൽ കപിലൻ, ചിത്രം RDX. മനു മഞ്ജിത്തിൻ്റെ വരികൾക്ക് സാം CS ൻ്റെ സംഗീതം.

0: ഹരിഹരൻ, ഭദ്രാരഞ്ജൻ എന്നിവർ പാടിയ ഗാനമാണിനി. ചിത്രം കാന്താര. ഗാനരചന സന്തോഷ്. സംഗീതം അജനീഷ് ലോക്നാഥ്.
1: ഇതാ ലക്ഷ്മണ.

അറിയിപ്പ്. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കയ്യക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു.

അറിയിപ്പ്. ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ മഴക്കാല മൃഗസംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പുല്ലൂപ്പി വെറ്ററിനറി ഡിസ്പെൻസറിയിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ റിൻസി തെരേസ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 04972956007. നമ്പർ ഒരിക്കൽ കൂടി 04972956007.

0: ഇതുവരെ തായമ്പക അവതരിപ്പിച്ചത് രാജീവ് മാരാരും സംഘവും.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: ഹലോ പ്രിയ ഗീതം.
5: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
6: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
7: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
8: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
10: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
11: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
12: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
13: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
14: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
13: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
14: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
13: ഏറ്റവും പുതിയ റിലീസുകൾ,
14: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
13: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
12: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
13: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
15: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
16: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
17: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
18: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
19: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
5: RBI പറയുന്നു,
8: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
11: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
0: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. എന്റെ ഏകാന്തമാം വാൽമീകത്തിൽ എന്നാരംഭിക്കുന്ന ആദ്യ ഗാനം പാടിയത് ശിവദർശനാണ്.

0: ലളിതഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ പ്രായോജക പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

തിരിമുറിയാ മഴ പെയ്യുന്ന തിരുവാതിര ഞാറ്റുവേലക്കാലം വന്നെത്തിക്കഴിഞ്ഞു. ചേറിന്റെ മണമുള്ള പാടത്ത് വിത്തിറക്കലിനും കാർഷിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനും അനുഗുണമായ സമയം. കേരളക്കരയാകെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് പ്രകൃതി ഒരുക്കിയ ഞാറ്റുവേലക്കാലത്തെ വരവേൽക്കുകയാണ്. ഇപ്പോൾ മുളയ്ക്കുന്നതൊന്നും പാഴാകില്ല എന്ന വിശ്വാസം, പഴമക്കാർ തുടർന്നു വന്ന പാരമ്പര്യം, അതിലൂടെ സമ്പന്നമായ കൃഷിയിടങ്ങൾ, ആവശ്യത്തിന് മഴയും വെയിലും അമൃതമഴയും മണ്ണിന്റെ ഉർവരതയുമെല്ലാം കൈകോർക്കുന്ന പ്രത്യേകതകൾ നിറഞ്ഞ രണ്ടാഴ്ചക്കാലം, ഒരു വർഷത്തെ വിളവിന്റെ വിജയരഹസ്യം സൂക്ഷിക്കുന്ന പ്രാധാന്യമേറിയ നാളുകൾ, അതാണ് തിരുവാതിര ഞാറ്റുവേലക്കാലം. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യം പേറുന്ന ഞാറ്റുവേലക്കാലം ഈ മാറിയ നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെ കാലത്തും പ്രസക്തമാണ്. ഞാറ്റുവേലയുടെ പ്രാധാന്യം പഴമയിൽ നിന്നും പുതുതലമുറയ്ക്കും പകർന്നു നൽകുന്നതിന് കൃഷിവകുപ്പും ത്രിതല ജനകീയ സ്ഥാപനങ്ങളും ഇന്നും ഒരേ മനസ്സോടെ കൈകോർക്കുകയാണ്. ഓരോ പ്രദേശത്തെയും പരമ്പരാഗത കൃഷിക്ക് പ്രാധാന്യം നൽകി പൂർവികരായ കർഷകരെയും ചെറുപ്പക്കാരെയും വനിതകളെയും വിദ്യാർത്ഥികളെയും ഒരു കുടക്കീഴിൽ നിർത്തി കൃഷിയുടെ പ്രാധാന്യവും പകർന്നു നൽകി വേണ്ട അറിവുകളും സാഹചര്യങ്ങളും ഒരുക്കി പാടത്തേക്കിറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ അന്നദാതാവാകാൻ ഓരോ പ്രദേശത്തെയും വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം നാം അനുഷ്ഠിച്ചു വന്നിരുന്ന തിരുവാതിര ഞാറ്റുവേല പോലുള്ള കാർഷിക ആചാരങ്ങളുടെ പ്രാധാന്യവും പെരുമയുമെല്ലാം കൈകോർക്കുമ്പോൾ കൃഷി എന്നും സമ്പദ് സമൃദ്ധിയുടെ പ്രതീകമാണ് എന്ന സന്ദേശം കൂടിയാണ് ഇവർ പകർന്നു നൽകുന്നത്. സംസ്ഥാന കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക സഭകളുടെയും ഞാറ്റുവേല ചന്തയുടെയും ഉദ്ഘാടനം ഇന്നലെ നടക്കുകയുണ്ടായി. ഒരു നാട് മുഴുവൻ പാടത്തേക്ക് ഇറങ്ങിക്കൊണ്ടാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടന്ന കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് തിരുവാതിര ഞാറ്റുവേലയെ വരവേറ്റത്. നിയമം ഗവൺമെന്റ് UPSലെ കുട്ടികൾക്കൊപ്പം തികഞ്ഞ ഒരു കർഷകനായി ചേറിലിറങ്ങി ഞാറ് നട്ട് കൃഷിക്ക് തുടക്കം കുറിച്ച ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ T. സിദ്ദിഖ് കുട്ടികൾക്കും കൂടെയുള്ളവർക്കും ആവേശമായി മാറി.

0: ബഹുമാനപ്പെട്ട കോവളം MLA ശ്രീ എം വിൻസെന്റിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രൗഢമായ ചടങ്ങ് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു.
1: എല്ലാ സ്കൂളുകളിലും കൃഷി ക്ലബ്ബുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുകയും ആ തീരുമാനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അതിന് നോഡൽ ടീച്ചറും അതിനൊരു ബാക്കപ്പ് കമ്മിറ്റിയും അതിനുള്ള ട്രെയിനിങ്ങും പ്രോഗ്രാമും എല്ലാം ഉണ്ടാവും. കാർഷിക വൃത്തിക്ക് നഷ്ടപ്പെട്ടതായിരിക്കുന്ന ചെറുപ്പത്തെ വീണ്ടെടുക്കാനുള്ള ഒരു വലിയ പ്രവർത്തനമാണ്. കുട്ടികളെപ്പോഴും ലൈവായിരിക്കും. അവരുടെ ഊർജ്ജസ്വലതയെ ദുരുപയോഗം ചെയ്യുന്ന മേഖലയാണ് നാർക്കോട്ടിസം എന്നുള്ളത്, ലഹരി എന്നുള്ളത്. കേരളത്തിൽ വിദ്യാർത്ഥികളോടൊരു പുതിയ മുദ്രാവാക്യം നമ്മൾ പ്രദാനം ചെയ്യാം. കൃഷിയാണ് ലഹരി, സിന്തറ്റിക് ലഹരിയല്ല ലഹരി എന്ന ഒരു പുതിയ മുദ്രാവാക്യം വിദ്യാർത്ഥികളിലേക്ക് കതിർ ക്ലബ്ബുകളിലൂടെ സമ്മാനിക്കുകയാണ് കേരളത്തിലെ കൃഷിവകുപ്പ്. കേരളത്തിന്റെ തനതായിട്ടുള്ള കാർഷിക സംസ്കാരവും പാരമ്പര്യമുള്ള കാർഷിക സംസ്കാരമാണ് നമ്മുടേത്. ആ കാർഷിക വൃത്തിയും കാർഷിക സംസ്കാരവും മണ്ണും കാലാവസ്ഥയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആ അഭേദ്യമായ ബന്ധത്തിന്റെ പ്രഖ്യാപനമാണ് ഞാറ്റുവേല എന്നുള്ളത്. ഞാറ്റുവേലകളുടെ കേമനാണ് തിരുവാതിര ഞാറ്റുവേല. പഴമക്കാർ പറയുന്ന പ്രധാനപ്പെട്ടതായിരിക്കുന്ന വാചകം, തിരുവാതിരയിൽ നട്ടാൽ അത് പിടിക്കും എന്നാണ്. ഇവിടെ വിവിധങ്ങളായിട്ടുള്ള വിളകൾ, കുരുമുളക്, വാഴയുൾപ്പെടെ തെങ്ങ്, അടയ്ക്ക, കൊക്കോ, ജാതി, ഫലവൃക്ഷങ്ങൾ, ഔഷധ സസ്യങ്ങൾ തുടങ്ങി എല്ലാത്തിന്റെയും പറ്റുന്ന സമയമാണ്. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, മുൻകാലങ്ങളിലെ ഞാറ്റുവേല പോലെയല്ല ഇപ്പൊ വരുന്ന ഞാറ്റുവേലകൾ. നല്ല മഴയായിരിക്കും സാധാരണഗതിയിൽ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നവും പ്രഭാവവും നമ്മുടെ കാർഷിക വൃത്തിയും കർഷകരും ഏറ്റെടുത്ത് മുന്നോട്ട് പോവാം. അത് തരണം ചെയ്യാനുള്ള മാർഗത്തെക്കുറിച്ച് കൃഷിവകുപ്പ് ഗൗരവത്തോടുകൂടി ആലോചിച്ചും പദ്ധതികൾ വിഭാവനം ചെയ്തുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലൈമറ്റിക് ചേഞ്ചും ക്ലൈമറ്റിക് വേരിയേഷൻ, അത് രണ്ടും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതായ ഒരു മേഖല എന്നുള്ള നിലക്ക് കാർഷിക വൃത്തിയെ സമൃദ്ധമാക്കി സംരക്ഷിക്കാനുള്ള എല്ലാ ഇടപെടലുകൾക്കും കൃഷിവകുപ്പ് നേതൃത്വം കൊടുക്കും എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. നാട്ടിൽ പ്രചരിച്ചതായിരിക്കുന്ന ഒരു കഥയാണ്, കോഴിക്കോടങ്ങാടിയിലൊക്കെ കമ്പോളങ്ങളിലും കൃഷിയിടങ്ങളിലുമൊക്കെ ഈ സംസാരമുണ്ട്. പോർച്ചുഗീസുകാർ വന്ന് കുരുമുളക് വള്ളികൾ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തപ്പോ സാമൂതിരി രാജാവിന്റെ അടുത്ത് പോയി കർഷകരും ആളുകളൊക്കെ പറഞ്ഞു, തമ്പ്രാനെ നമ്മുടെ കുരുമുളക് വള്ളിയെ അവർ കൊണ്ടുപോവുക. അപ്പൊ സാമൂതിരി പറഞ്ഞൊരു വർത്തമാനമുണ്ട്, നമ്മുടെ കുരുമുളക് വള്ളിയെ അവർക്ക് കൊണ്ടുപോകാം, പക്ഷെ നമ്മുടെ തിരുവാതിര ഞാറ്റുവേലയെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത്രയും പ്രാധാന്യമുള്ളതായിരിക്കുന്ന കാർഷിക മേഖലയുമായി ഏറ്റവും വലിയ അഭേദ്യമായ ബന്ധമുള്ളതായ മൺസൂൺ തുടങ്ങുന്ന, വിത്തിനങ്ങൾ എറിയുന്ന, തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ദിവസത്തെ അന്വർത്ഥമാക്കി പരമ്പരാഗതമായിട്ടുള്ള കൃഷി അറിവുകളും ആധുനിക വൈജ്ഞാനികമായിട്ടുള്ള കൃഷി രീതികളും സമന്വയിപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തെ കൂടുതൽ പ്രശോഭിതമാക്കി നമ്മുടെ കാർഷിക മേഖലയെ സമൃദ്ധമാക്കാം എന്നുള്ളതുകൂടെ നിങ്ങളുമായി പങ്കുവച്ചു. ഒരു കിലോ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങുമ്പോ എന്റെ ഭാര്യക്കും മക്കൾക്കും ഞാൻ അതിന്റെ ഒരു ഭാഗം, ഏറ്റവും വലിയ വിഷം കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മലയാളികൾക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയം അതിക്രമിച്ചു. കതിർ പദ്ധതി വിഭാവനം ചെയ്യാനുള്ള കാരണം അതാണ്. വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മൾ തുടങ്ങുക, ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് കുടുംബശ്രീയിലേക്കും റെസിഡൻസിലേക്കും വരും, സ്ഥാപനങ്ങളിലേക്ക് വരും, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലേക്കും വ്യവസായ സ്ഥാപനങ്ങളിലേക്കും വരും, അതുപോലെ വ്യാപാരികളിലേക്ക് വരും, മട്ടുപ്പാവ് കൃഷിയിലേക്ക് വരും. അങ്ങനെ രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് പരമാവധി കൃഷിയിലേക്ക് ജനങ്ങളെ പുനഃസംഘടിപ്പിച്ച് പുനർനിർവചിച്ചെടുക്കാനുള്ള ഒരു വലിയ പ്രയാണത്തിലാണ് കേരളത്തിലെ കൃഷിവകുപ്പ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നു. നമുക്കൊരു പ്രതിജ്ഞയെടുക്കണം, കേരളത്തിന്റെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ, കേരളത്തിലെ ജനതയുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ കൃഷിയിലേക്ക് തിരിച്ചു പോകുകയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഞാറ്റുവേല അതിലേറ്റവും പ്രധാനപ്പെട്ട സമയം, അതൊരിക്കലും മാഞ്ഞു പോകാതെ നമ്മുടെ ജീവിത സംസ്കാരത്തിന്റെ ഭാഗമായി നിലനിർത്താനുള്ള ആ വലിയ പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാവരും വ്യാപൃതരാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു.

0: ബഹുമാനപ്പെട്ട കോവളം MLA ശ്രീ എം വിൻസെന്റിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന്.
1: കേരളത്തിലെ കാർഷിക മേഖലയിൽ വനിതാ ശാക്തീകരണം സാധ്യമാക്കുന്നതിനുള്ള നൂതനങ്ങളായ പദ്ധതിയുടെ പ്രഖ്യാപനത്തോടു കൂടിയിട്ടാണ് കേരളത്തിലെ കൃഷിമന്ത്രി കാർഷിക മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി കേരളത്തിന്റെ യഥാർത്ഥ ശക്തിയായ സ്ത്രീ ശക്തിയെ കാർഷിക മേഖലയിൽ അണിനിരത്താനുള്ള വ്യത്യസ്തങ്ങളും വൈവിധ്യങ്ങളും മാർന്ന പരിപാടികൾ അതിന്റെ ഭാഗമായി നടത്തിവരികയാണ്. കേരളത്തിൽ കർഷകർക്ക് ലഭിക്കുന്ന 24 വരുന്ന ഞാറ്റുവേലകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഞാറ്റുവേലയാണ് തിരുവാതിര ഞാറ്റുവേല, കാർഷിക കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാറ്റുവേല. കാർഷിക മേഖലയിൽ വിത്തിറക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സന്ദർഭമാണ് തിരുവാതിര ഞാറ്റുവേല. മിഥുനം മാസം 1 സൂര്യൻ തിരുവാതിര നക്ഷത്രത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഞാറ്റുവേല ആരംഭിക്കുകയാണ്. 21 ഞായറാഴ്ചയാണ് ഈ വർഷത്തെ ഞാറ്റുവേല ആരംഭിച്ചത്. വാഴയും ചേമ്പും ചേനയും എല്ലാം കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സന്ദർഭം. കാലാവസ്ഥയും അനുകൂലം, ഇടമുറിയാതെ പെയ്യുന്ന മഴ. പക്ഷേ ഇപ്പൊ നമുക്ക് ആ മഴ ഒന്ന് തലകാണിച്ച് പോയ ഒരു അവസ്ഥയിലാണ്. എങ്കിലും ഈ മഴ നമ്മുടെ മണ്ണിനെ കൂടുതൽ ഫലഭൂയിഷ്ഠമാക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ എല്ലാം കൊണ്ടും കർഷകരെ സംബന്ധിച്ചിടത്തോളം തിരുവാതിര ഞാറ്റുവേല ഒരു സുവർണമായ സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ കർഷകർക്ക് കൂടുതൽ വിളവ് ലഭിക്കാനും അവരുടെ അധ്വാനത്തിന് കൂടുതൽ വില ലഭിക്കുന്നതിനും കഴിയട്ടെ.
0: സംസ്ഥാന കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക സഭകളുടെയും ഞാറ്റുവേല ചന്തയുടെയും ഉദ്ഘാടന വേളയിൽ അമ്പൂരിയിൽ നിന്നെത്തിച്ച പരമ്പരാഗത നടീൽ വസ്തുക്കൾ കൃഷിമന്ത്രി ഏറ്റുവാങ്ങി. പരിപാടിയുടെ ഭാഗമായി തിരുവാതിര ഞാറ്റുവേലയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടി മണ്ണിനോടുള്ള സ്നേഹവും കൃഷിയോടുള്ള ബഹുമാനവും പകർന്ന് മന്ത്രിയും നേമം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികളും ചേർന്ന് പച്ചപ്പിന്റെ പുതിയ അധ്യായത്തിന് ഉപ്പന്നൂർ പാടശേഖരത്തിൽ ഞാറ് നട്ട് തുടക്കമിട്ടു. നേമം ഗവൺമെന്റ് UPSലെ വിദ്യാർത്ഥി പാർത്ഥന്റെ വാക്കുകളിലേക്ക്.
2: നല്ല രസമുണ്ട്, കൊള്ളാം. ഇത് ചെളിയിലേക്ക് ഇറങ്ങി ഞാൻ നട്ടത് നല്ല ഒരു കൊള്ളായിരുന്നു, പുതിയൊരു അനുഭവമായിരുന്നു.
0: ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകൾ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയും ബഹുമാനപ്പെട്ട കോവളം MLA എം വിൻസെന്റും ചേർന്ന് കൃഷിയിടത്തിൽ നട്ടു. തിരുവാതിര ഞാറ്റുവേലയുടെ പ്രാധാന്യം ഉദ്ഘോഷിച്ച കടമ്പന്റെ അവതരണം വേറിട്ട കാഴ്ചയായി. തെയ്യവും കുട്ടികളുടെ നാടോടി നൃത്തവും നാടൻ പാട്ടുമൊക്കെയായി സംസ്ഥാന കർഷക സഭകൾക്കും ഞാറ്റുവേല ചന്തകൾക്കും വർണ്ണാഭമായ തുടക്കമായി. സംസ്ഥാനത്തെ എല്ലാ കൃഷിഭവൻ പരിധികളിലും June 22 മുതൽ July 5 നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ ഞാറ്റുവേല അധിഷ്ഠിത കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനുമാണ് കൃഷിവകുപ്പ് ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ കാക്കാമൂല ബിജു സ്വാഗതവും ആത്മ പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി ഷക്കീല P നന്ദിയും രേഖപ്പെടുത്തി. ചടങ്ങിൽ കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, കാർഷിക കോളേജ് അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. കലാ സാംസ്കാരിക പരിപാടികൾ, ജൈവ വിത്തുകളുടെ പ്രദർശനം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന പരിപാടികളാൽ ചടങ്ങ് വർണ്ണ

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങളുടെ വിതരണം രാഷ്ട്രപതി ഭവനിൽ പുരോഗമിക്കുന്നു. ജസ്റ്റിസ് കെ ടി തോമസ്, മമ്മൂട്ടി, പി നാരായണൻ, വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള മലയാളികൾ പത്മ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ച ശേഷം ഇന്ത്യയിലേക്കുള്ള 11 കപ്പലുകൾ ഹോർമസ് കടന്നുവെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ നിന്ന് വർഷങ്ങളായി കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാൻ സ്പേസ് എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രചരണ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ തിരുവനന്തപുരത്ത് നടന്നു. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ. തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ ദേശീയ ഗെയിംസ് ഷൂട്ടിംഗ് റേഞ്ചിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. CBSE പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ സമർപ്പിക്കാം. BD, സിനിമ, ചുണ്ണാമ്പുകല്ല്, ഡോളമേറ്റ് തൊഴിലാളികളുടെ മക്കൾക്ക് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം 2026-27 അധ്യയന വർഷത്തേക്ക് നൽകുന്ന വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 നടക്കുന്ന മത്സരത്തിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വെളുപ്പിന് 1:30 ഇംഗ്ലണ്ട് ഘാനയുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം ഒരു മറവത്തൂർ കനവ്. പാടിയത് യേശുദാസ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
1: മുൻ സർക്കാർ ദളിത് സമൂഹത്തിന് അർഹതപ്പെട്ട പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുത്തിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നടത്തിയ അയ്യങ്കാളി ചരമദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങളെല്ലാം പുനഃസ്ഥാപിക്കാനാണ് ഈ സർക്കാർ മുൻഗണന നൽകുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ പുതിയ ADMI സി പ്രേംജി ചുമതലയേറ്റു. അമ്പലപ്പുഴ തഹസാറായും ദേശീയപാതാ വിഭാഗം ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷണൽ ഓഫീസറായി പ്രവർത്തിക്കുകയായിരുന്നു. പുന്നപ്ര പറവൂർ സ്വദേശിയാണ്. വായനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ചേർത്തല തുറവൂർ TD ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾ അക്ഷര വൃക്ഷമൊരുക്കി. വൃക്ഷക്കൊമ്പിൽ മലയാളത്തിലെ എഴുത്തുകാരുടെയും പുസ്തകങ്ങളുടെയും പേരുകൾ കെട്ടിത്തൂക്കിയാണ് അക്ഷരവൃക്ഷമൊരുക്കിയത്. നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് മരമൊരുക്കിയത്. കവിയത്രി സുഗതകുമാരിയുടെ ആശ എന്ന കവിതയുടെ ഹ്രസ്വചിത്രവും തയ്യാറാക്കി. സംസ്ഥാന ബജറ്റിൽ ആലപ്പുഴ ജില്ലക്കായി പല വികസന പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴയെ രാജ്യത്തെ ബ്ലൂ ഇക്കണോമിക് തലസ്ഥാനമായി വികസിപ്പിക്കുമെന്ന പ്രഖ്യാപനമാണ് ശ്രദ്ധേയം. ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനവും നേട്ടമാണ്. വിനോദസഞ്ചാരം, ആരോഗ്യരംഗം, തീരദേശ വികസനം, മാലിന്യ സംസ്കരണം, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയ്ക്ക് പ്രത്യേക പരിഗണന നൽകുന്ന പദ്ധതികളാണ് ആലപ്പുഴയ്ക്കായി ബജറ്റിലുള്ളത്. സാമ്പത്തിക വളർച്ച ലക്ഷ്യമാക്കി തെക്കൻ ജില്ലകളെ ഏകീകൃത മേഖലയായി സംയോജിപ്പിക്കുന്ന സദേൺ എക്കണോമിക് കോറിഡോർ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായുള്ള മൂന്നാമത്തെ മേഖലയാണ് ആലപ്പുഴയെ ഇന്ത്യയുടെ ബ്ലൂ എക്കണോമിക് തലസ്ഥാനമായി മാറ്റുന്നത്. ജില്ലയിലെ പ്രധാന ആരാധനാലയങ്ങളെയും ചരിത്ര സ്മാരകങ്ങളെയും ബന്ധിപ്പിച്ച് തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതിയാണ് മറ്റൊരു പ്രഖ്യാപനം. അർത്തുങ്കൽ ബസിലേക്ക് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം, കക്കാഴംപള്ളി, മണ്ണാറശാല ക്ഷേത്രം, കൃഷ്ണപുരം

0: കൊട്ടാരം, ഇതിനു പുറമെ മാതാ അമൃതാനന്ദമയി മഠം, ഓച്ചിർ ക്ഷേത്രം എന്നിവിടങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളതാണ് പദ്ധതി. വേമ്പനാട്ട് കായലിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പാതിരാമണൽ ദ്വീപിന്റെ വികസനത്തിനായി ബൃഹത് പദ്ധതി തയ്യാറാക്കും. ദ്വീപിലേക്കുള്ള സഞ്ചാരം ആകർഷകമാക്കുന്നതിനായി മുഹമ്മദ് ജെട്ടിയിൽ നിന്ന് പാതിരാമണലിലേക്ക് റോപ്പ് വേ സംവിധാനം ഒരുക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചതിന്റെ 80th വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീളുന്ന ആഘോഷങ്ങൾക്ക് അമ്പലപ്പുഴയിൽ തുടക്കമായി. സംഘം ജന്മം കൊണ്ട അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിലാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത്. ഇതോടൊപ്പം സംസ്ഥാനതല വായനാ ദിനാചരണവും PN പണിക്കർ അനുസ്മരണ സമ്മേളനവും നടന്നു. സാഹിത്യകാരൻ പ്രൊഫസർ SK വസന്തൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരാൻ അധ്യാപകർ ഇടപെടണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ധർമ്മരാജ് അഡാട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A മഹേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി BK മധു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് P വിശ്വംബര പണിക്കർ, G കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഏർപ്പെടുത്തിയ KSRTC പ്രിയദർശിനി ബസിൽ യാത്രക്കാരിയായ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനും എത്തി. ഡെപ്യൂട്ടി സ്പീക്കർക്ക് വലിയ സ്വീകരണമാണ് ബസിൽ ഒരുക്കിയിരുന്നത്. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ്, ജില്ലാ പഞ്ചായത്ത് അംഗം ബബിത ജയൻ, വൈസ് പ്രസിഡന്റ് സീനത്ത് നാസർ, R ബേബി റഹ്മത്ത്, സേതു രവി, വത്സര രാമേന്ദ്രൻ, ഷോളി സിദ്ധകുമാർ തുടങ്ങിയവരും ഡെപ്യൂട്ടി സ്പീക്കർക്കൊപ്പം യാത്രയിൽ പങ്കെടുത്തു. പട്ടണക്കട ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ചെമ്പകശ്ശേരി പാടത്തെ മുഴുവൻ സമയവും മത്സ്യകൃഷി അനുവദിക്കില്ലെന്ന് ജനകീയ സമരസമിതി. 242 ഏക്കർ വരുന്ന പാടത്തെ നെൽകൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി മുൻ കൃഷിമന്ത്രി PK പ്രസാദ് 2.2 കോടി രൂപ അനുവദിച്ചിരുന്നു. ഈ തുക ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പാടശേഖരം പൂർണ്ണമായും മുഴുവൻ സമയ മത്സ്യകൃഷിക്കായി ലേലം ചെയ്തിരിക്കുകയാണെന്നാണ് ജനകീയ സമരസമിതിയുടെ ആരോപണം.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, മഴക്കാല മൃഗസംരക്ഷണം. ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പുല്ലൂപ്പി വെറ്റിനറി ഡിസ്പെൻസറിയിലെ വെറ്റിനറി സർജൻ ഡോക്ടർ റിൻസി തെരേസ തത്സമയം മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പർ 04972956007. 7:20 കമ്പോള വില നിലവാരം, 7:35 സയൻസ് കഫേ. റേഡിയോ ഡേറ്റിംഗ്, ചരിത്രത്തിന്റെ കാലപ്പഴക്കം കണ്ടെത്തുന്ന ശാസ്ത്രീയ മാർഗം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നു നാച്ചുറലിസ്റ്റ് ഇർവിൻ സെബാസ്റ്റ്യൻ. 8:00 കാവ്യകേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോക വീഥികളിൽ, 10:00 കഥകളിപ്പദങ്ങൾ, 11:00 സ്പോട്ട്ലൈറ്റ്.

ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലീസ് ജോസ്. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, കുഞ്ഞപ്പ പട്ടാനൂർ എഴുതിയ മഴ എന്ന കവിത, ആലാപനം ശ്രീലയ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഒട്ടും ചോരാതെ ആവേശം. 40 വർഷത്തിലധികമായി കണ്ണൂരിന്റെ കായിക മേഖലയിൽ സജീവമായ PV വേലായുധൻ പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ? MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് പറശ്ശിനിക്കടവ് സയൻസ് കഫേയിൽ കാർബണിന്റെ ലോകം. കാർബൺ മൂലകത്തെക്കുറിച്ച് സംസാരിക്കുന്നു പയ്യന്നൂർ കണ്ടങ്ങാളി ഷേണായ് സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രധാനാധ്യാപകനും ശാസ്ത്രാധ്യാപകനുമായ MK രമേഷ് കുമാർ. 2 ഗൂഗിൾ ക്രോമിലെ വിവിധ ഷോർട്ട്കട്ട് കീകൾ, MP സനീഷ് സംസാരിക്കുന്നു. തുടർന്ന് ചിന്താകിരണം എന്നിവ കേൾക്കാം.

7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ 8:30 സംഗീതമാധുരി 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ 9 ഗാനാമൃതം ചലച്ചിത്രഗാനങ്ങൾ 10 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത് 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:30 ഗാന ലോകവീഥികളിൽ പുനഃപ്രക്ഷേപണം 11 ഡോക്ടറോട് ചോദിക്കാം 12:10 സേവന വാർത്തകൾ 12:15 തോറ്റം പാട്ട് അവതരണം MP കൃഷ്ണകുമാറും സംഘവും 12:40 ആരോഗ്യ ദീപ്തി 1 പല്ലവി അനുപല്ലവി 1:58 FM പ്രധാന വാർത്തകൾ 2:15 തുടർ നാടകം 2:30 ചിത്രപൂർണിമ ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിനാവലോകനം തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ 5 ഹിന്ദി പാഠം 5:15 കുറിച്ചി PS സുകുമാരനും സംഘവും അവതരിപ്പിച്ച മയിൽപീലി തൂക്കം 5:30 ലളിതഗാനങ്ങൾ 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി 5:58 FM പ്രധാന വാർത്തകൾ 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ 6:40 ചലച്ചിത്രഗാനങ്ങൾ 6:50 ഹരിതവീഥി കരിവള്ളൂർ പാലത്തേരയിലെ NP സുരേഷന്റെ കൃഷിവിശേഷങ്ങൾ തുടർന്ന് കപ്പയും കാന്താരിയും 7:20 കമ്പോള വില നിലവാരം 7:35 അങ്കണം 8 ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം പാട്ടുമേളം 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 8:40 സേവന വാർത്തകൾ 9:15 വിദ്യാഭ്യാസ രംഗം 9:30 സംഗീത കച്ചേരി 10:30 നിശാസുരഭി തുടർന്ന് ഗസൽ ഭൂപീന്ദർ സിംഗ് മിഥാലി സിംഗ് എന്നിവർ പാടിയത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക കൃഷ്ണപ്രസാദോപാധ്യായ. ആദൌ മുഖ്യ വാർത്താ. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹു നവദേഹല്യാം നാഗരിക സമ്മാന സമാരോഹസ്യ ദ്വിതീയ ചരണേ പദ്മ പുരസ്കാരാൻ പ്രായച്ഛത്. ഗൃഹമന്ത്രി അമിത്ഷാഹ അകഥയത് യത് അനുച്ഛേദ 77 ഇത്യസ്യ നിരസനേന ശ്യാമപ്രസാദ മുഖർജി വര്യസ്യ സ്വപ്നാ സാകാരീഭൂതാഃ. സർവോച്ച ന്യായാലയേന 93-ക്കോനവിംശതിതമ വർഷസ്യ ബൌ ബാജാർ വിസ്ഫോടസ്യ ദോഷിനഃ റഷീദ് ഖാൻ ഇത്യസ്യ സമയപൂർവ മുക്തി വിഷയേ ദില്ലി ഉച്ച ന്യായാലയസ്യ ആദേശഃ സ്ഥഗിതഃ. രാഷ്ട്രീയ സുരക്ഷാ പരാമർശക അജിത് ഡോഭാല അവദത് യത് ഹോർമുജ് ജലസന്ധേ ഉദ്ഘാടനേന ആസംസാരം ഊർജ സുരക്ഷായാ സുദൃഢീകരണം ച ഭവിഷ്യതി. ലിയോനേൽ മെസ്സി ഇത്യയം ഫിഫ വിശ്വകപ്പ് ക്രീഡായാ ഇതിഹാസേ സർവാധികം ഗോൾ ഇതി ലക്ഷ്യ പ്രാപക അഭവത്. യേന അർജന്റീന ദേശ നോക്കൌട്ട് ഇതി ചരണം പ്രതി പ്രാവിശത്. അപി ച ഹോക്കി ക്രീഡായാം അദ്യ ലണ്ടൻ നഗരെ FIH പ്രോ ലീഗ് ക്രീഡായാ ആരംഭികായാം സ്പർധായാം ഭാരതം പാകിസ്ഥാനേന സഹ ക്രീഡതി. അഥ വാർത്താഃ വിസ്തരേണ. അദ്യ രാഷ്ട്രപതിനാ ദ്രൗപദി മുർമു മഹോദയയാ നവദേഹല്യാം രാഷ്ട്രപതിഭവനെ ദ്വിതീയേ നാഗരിക അലങ്കരണ സമാരോഹേ പദ്മ പുരസ്കാരാഃ 26,000 ഇതി പ്രദത്താഃ. രാഷ്ട്രപതി മഹോദയയാ 65 പദ്മ പുരസ്കാരാഃ സമർപ്പിതാഃ. ഏഷു പദ്മവിഭൂഷണം 2, പദ്മഭൂഷണം 7, പദ്മശ്രീഃ 56 സന്തി. ടെന്നീസ് ക്രീഡക വിജയ അമൃതരാജ, അഭിനേത മമ്മൂട്ടി, പാർശ്വഗായിക അൽകാ യാജ്ഞിക, ക്രിക്കറ്റ് ക്രീഡക രോഹിത് ശർമ്മ ചേത്യാദയ 65 പ്രമുഖജനാ രാഷ്ട്രപതിമഹോദയാ ഹസ്താഭ്യാം എത്താൻ പ്രതിഷ്ഠിതാൻ പദ്മ പുരസ്കാരാൻ പ്രാപ്തവന്തഃ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ച ഡോക്ടർ ശ്യാമപ്രസാദ മുഖർജി ഇത്യസ്യ ബലിദാനദിനേ ശ്രദ്ധാഞ്ജലി.

0: प्रसारमाध्यमे भारते अमेरिकादेशस्य राजदूतः सर्जियो गोर इत्येषः अवदत् यत् भारत अमेरिका देशयोर्मध्ये रक्षा सहभागित्वं निरन्तरं वर्धमानम् अस्ति। प्रस्तावित विक्रयः समाप्त्यर्थं देशः सज्जश्चास्ति इति। अद्य भारतेन अमेरिकादेशेन च उच्चस्तरीय व्यापार वार्ताः आरब्धाः। अमेरिकादेशस्य शुल्कनीतौ परिवर्तनात् वर्षस्य प्रारम्भे वार्तया निश्चितः द्विपक्षीय व्यापार सन्धेः प्रारूपः बाधितः अभवत्। तस्य संरक्षणाय पुनः संतुलनाय च एषा वार्ता आयोजिता। नवदेहल्यां वाणिज्य उद्योग मंत्री पीयूष गोयलः अमेरिकादेशस्य व्यापार प्रतिनिधिना जेमिसन ग्रीर महोदयेन भारतस्थ अमेरिका राजदूतेन सर्जियो गोर महोदयेन च समं अमिलत्। शिक्षक नियुक्ति परीक्षा विकृति प्रकरणे प्रवर्तन निदेशालयः चेन्नई तिरुचिरापल्ली कोयम्बतूर मदुरई नगरेषु अष्टादश स्थलेषु अन्वेषणं करोति। अन्ते क्रीडा वार्ताः। फीफा विश्वकप इति क्रीडायाम् अर्जेंटीना देशस्य तारकभूतः नायकः लियोनेल मेस्सी इत्ययं विश्वकप क्रीडायाः इतिहासे सर्वाधिकं 18 गोल्स इति लक्ष्यावाप्तिं कृत्वा इतिहासं निर्मितवान्। मेस्सी जर्मन देशस्य मिरोस्लाव क्लोसे इत्यस्य 16 गोल्स इत्यभिलेखम् अतिक्रमितवान्। गतरात्रौ संजाते सुपराख्ये संघर्षे अर्जेंटीना देशः अमेरिका देशस्य आर्लिंगटन नगरे स्वस्य ग्रुप जे क्रीडायाम् ऑस्ट्रिया देशदलं 2-0 पराजित्य राउंड ऑफ 32 इत्यस्मिन् स्थानं प्राप्तवत्। अन्ते हॉकी क्रीडायां भारतीय पुरुष हॉकी दलं अद्य FIH प्रो लीग इत्यस्य उद्घाटन स्पर्धायां चिरप्रतिद्वंदिना पाकिस्तानेन सह क्रीडति इति वार्ताः।
1: സമയം 6:30 ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രണ്ടാംഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി നിർവഹിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ജേതാക്കളായ ജസ്റ്റിസ് KT തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകനായ പി നാരായണൻ, പത്മഭൂഷൺ ജേതാക്കളായ നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, പത്മശ്രീ ജേതാവ് വിമല മേനോൻ എന്നിവർ പുരസ്കാരം സ്വീകരിച്ചു. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ സഭ നിർത്തി വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നറിയിച്ചു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതം ഘാതമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയും സഭയിൽ നടന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ രാവിലെ വീണ്ടും ചേരും. 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റൽ കിഫ്ബി ബാധ്യതയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262.6 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് വകമാറ്റിയിരിക്കുന്നുവെന്നാണ് പ്രധാന കണ്ടെത്തൽ. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് 39,230 കോടി രൂപയാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ചെലവ് കൂടിയെങ്കിലും വരവിൽ നേരിയ

0: വർധനയുണ്ടായെന്നും സി എ ജി നിരീക്ഷിച്ചിട്ടുണ്ട്. ആഭ്യന്തര ഉൽപാദനം 9.3% നിന്ന് 9.97% ഉയർന്നു. കേന്ദ്ര സഹായത്തിൽ 42% കുറവുണ്ടായെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. റവന്യൂ ചെലവിന്റെ 64.40% വരവിന്റെ 80% സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്കെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ധനമാനേജ്മെന്റിലെ പാളിച്ചയ്ക്കും 2024-25 സാമ്പത്തിക വർഷത്തെ അധിക ചെലവിനും കാരണം ഹ്രസ്വകാല വായ്പയുടെ തിരിച്ചടവാണെന്നാണ് സി എ ജിയുടെ കണ്ടെത്തൽ.
1: സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 MW വർധനവുണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രൊമോഷൻ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണിന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക കാര്യങ്ങളിൽ കേരളത്തിൽ ദൃശ്യമാകുന്ന ഊർജ്ജവും ഉത്സാഹവും പങ്കാളിത്തവും ഏറെ പ്രചോദനമേകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: The energy, excitement and participation for sporting event are truly inspiring. 115 athletes from Kerala, including 69 women athletes, are part of the Khelo India programs, training to become India's future champions. The contributions of gods of our countries to Indian sports is legendary.
1: കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചുകയറി 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. പരിക്ക് പറ്റിയ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച മന്ത്രിമാരായ പി സി വിഷ്ണുനാഥും ബിന്ദുകൃഷ്ണയും അറിയിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസ് ഹൌസിംഗ് ആന്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സീറോയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. പോലീസ് സ്റ്റേഷൻ പരിസരങ്ങൾ ശുചിയാക്കുന്നതോടൊപ്പം പദ്ധതിയിലൂടെ പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടും ഒഴിവാക്കും. നിലവിൽ സ്റ്റേഷനുകളിലുള്ള വാഹനങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ് നടത്തി നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. സംസ്ഥാനത്ത് ഡിജിറ്റൽ ക്രോപ്പ് സർവേ വ്യാപകമാക്കും. ഓരോ വിളക്കാലത്തെയും നെല്ല് ഉൽപാദന തോത് ശാസ്ത്രീയമായി നിർണയിക്കുകയാണ് ലക്ഷ്യം. ഈ 1-ാം വിള മുതൽ പദ്ധതി നടപ്പാക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: പാലക്കാട് ജില്ലയിലെ ചില വില്ലേജുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ വിവരശേഖരണ പദ്ധതിയാണ് 9 ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നത്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് സർവേ പൂർത്തിയാക്കുക. ഓരോ വില്ലേജിലും 45 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന സർവേയുടെ വിവരങ്ങൾ വിളവെടുപ്പിന് 15 ദിവസം മുൻപ് പ്രസിദ്ധീകരിക്കുമെന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു.
1: ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. യുഎസിലെ ഹ്യൂസ്റ്റണിൽ വെച്ച് രാത്രി 10:30 മത്സരം. യുഎസിലെ ബോസ്റ്റണിൽ പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഖാനയെ നേരിടും. കാനഡയിലെ ടൊറന്റോയിൽ വെച്ച് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ പനാമയുമായി ഏറ്റുമുട്ടും. പുലർച്ചെ 4:30 മത്സരം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. സംസ്ഥാനതല ഞാറ്റുവേല ചന്തയും കർഷക സഭയും പദ്ധതിക്ക് ആവേശകരമായ തുടക്കം. തിരുവാതിര ഞാറ്റുവേലയെ വരവേറ്റ് ഉപനിയൂർ പാടശേഖരത്തിൽ വിദ്യാർത്ഥികളോടൊപ്പം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഞാറുനട്ടു. കോവളം MLA എം വിൻസെന്റും നേമം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികളും നാട്ടുകാരും ഒപ്പമിറങ്ങിയപ്പോൾ ചടങ്ങ്

0: കാർഷികോത്സവമായി മാറി. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും ചികിത്സയ്ക്കായി തൃശൂരിൽ പുതിയ CGHS വെൽനസ് സെന്റർ സ്ഥാപിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന CGHS ഗുണഭോക്തൃ വെൽനസ് അസോസിയേഷന്റെ പ്രഥമ സമ്മേളനവും അംഗത്വ വിതരണവും ഈ മാസം 25 നടക്കും. തൃശൂർ ടൌൺ ഹാളിൽ 10 മണിക്ക് നടക്കുന്ന സമ്മേളനം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഗവൺമെന്റിന്റെ സർവ്വജന പെൻഷൻ പദ്ധതിയായ NPS സഞ്ജായയുടെ പ്രചാരണം ലക്ഷ്യമിട്ട് കൊല്ലത്ത് ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. 85 വയസ്സിനുമിടയിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൌരനും NPS സഞ്ജായ് പദ്ധതിയിൽ അംഗമാകാം. വിവിധ പ്രായപരിധികളിൽ പദ്ധതിയിൽ ചേർന്നാൽ ലഭിക്കുന്ന പെൻഷൻ തുകയെക്കുറിച്ച് പെൻഷൻ കാൽക്കുലേറ്റർ മുഖേന പരിപാടിയിൽ വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 893 പോയിന്റ് ഇടിഞ്ഞ് 76,200 നിഫ്റ്റി 278 പോയിന്റ് താഴ്ന്ന് 23,824 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,06,040 രൂപയും ഗ്രാമിന് 13,255 രൂപയുമാണ് നിലവിലെ വില. ബിരുദ പ്രവേശനത്തിനായുള്ള സർവകലാശാല പൊതുപ്രവേശന പരീക്ഷ കുവൈറ്റിന്റെ ഫലങ്ങൾ പ്രഖ്യാപിച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കുവൈറ്റിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ഫലമറിയാൻ കഴിയും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രണ്ടാംഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കണ്ണൂർ അറിയിപ്പ്. ഇന്ന് 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ മഴക്കാല മൃഗസംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പുല്ലൂപ്പി വെറ്റിനറി ഡിസ്പെൻസറിയിലെ വെറ്റിനറി സർജൻ ഡോക്ടർ റിൻസി തെരേസ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 04972956007. നമ്പർ ഒരിക്കൽ കൂടി 04972956007. അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം കൈക്കുടന്ന നിലാവ്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം.

0: കിസാൻ വാണി.
1: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
2: സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കിസാൻ വാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. മഴക്കാല മൃഗസംരക്ഷണം എന്നതാണ് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പുല്ലോപ്പി വെറ്റിനറി ഡിസ്പെൻസറിയിലെ വെറ്റിനറി സർജൻ ഡോക്ടർ റിൻസി തെരേസ മറുപടി പറയും. ശ്രോതാക്കൾക്ക് ആകാശവാണിയുടെ 0497295600 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ വിളിക്കാം. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497295600. വിഷയം മഴക്കാല മൃഗ സംരക്ഷണം. നമസ്കാരം ഡോക്ടർ.
4: നമസ്കാരം.
3: മഴ അങ്ങനെ ഒരു വ്യാപകമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ കിട്ടി തുടങ്ങിയിട്ടില്ല അല്ലേ?
4: അതെ.
3: എങ്കിൽ കൂടിയും മഴക്കാലം തന്നെയാണ് നമുക്കിപ്പോൾ ഇത്. പൊതുവെ പറയുമ്പോൾ മനുഷ്യരായാലും അതുപോലെ തന്നെ മൃഗങ്ങളായാലും ഈ മഴക്കാലം എന്നതൊരു പകർച്ച വ്യാധികളുടെയും മറ്റ് രോഗങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടം കൂടിയാണ്, സമയം കൂടിയാണ്. അപ്പോൾ ഈ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ മൃഗ പരിപാലനത്തിൽ ഏർപ്പെടുന്നവർ ഒരുപാട് കാര്യങ്ങൾ
4: ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു.
3: പൊതുവെ പറയുമ്പോൾ ഈ മഴക്ക് മുന്നോടിയായി കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ഒരു പെരുമഴക്കാലം എന്ന് പറയാൻ നമുക്ക് ആയിട്ടില്ല, മഴ പെയ്തു തുടങ്ങിയിട്ടില്ല. അപ്പം ഈ മഴക്ക് മുന്നോടിയായി കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാം.
4: മഴക്കാലം കർഷകരെ സംബന്ധിച്ചിടത്തോളം സമൃദ്ധിയുടെ ഒരു കാലമാണ്. പക്ഷേ പെട്ടെന്നുള്ള ഒരു കാലാവസ്ഥാ മാറ്റം മൃഗങ്ങൾക്ക് മനുഷ്യരെ പോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പം അവരുടെ സമ്മർദ്ദം പരമാവധി കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് കർഷകർ ശ്രദ്ധിക്കേണ്ടത്. തൊഴുത്തിലെ പൂർണ്ണ ശുചിത്വമാണ് ഏറ്റവും പ്രധാനം. അതിനായിട്ട് മേൽക്കൂരയിൽ ചോർച്ചയുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ആലയുടെയൊക്കെ തറയിൽ വിള്ളലുകൾ, കുഴികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നികത്തി നല്ല വഴുക്കലില്ലാത്ത പരുപരുത്ത തറയാക്കി മാറ്റണം. കാരണം വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അകിട് വീക്കം, കുളമ്പ് ചെയ്യൽ പോലെയുള്ള അസുഖങ്ങൾ വരാനും ഉൽപ്പാദനം കുറയാനും നഷ്ടത്തിലേക്ക് പോകാനുമുള്ള സാധ്യതകളുണ്ട്. പിന്നെ അപകടാവസ്ഥയിലുള്ള തൊഴുത്തുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വേണ്ട അറ്റകുറ്റപ്പണികൾ ചെയ്യണം. തൊഴുത്തിൻ്റെ മുകളിലേക്ക് നീണ്ടു നിൽക്കുന്ന മരത്തിൻ്റെ ശിഖരങ്ങൾ, ചാഞ്ഞ മരങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ വെട്ടിമാറ്റണം. അത് മറിഞ്ഞു വീണ് അപകടം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തൊഴുത്തിലേക്ക് നേരിട്ട് മഴച്ചാറ്റൽ അടിക്കുന്നുണ്ടെങ്കിൽ തൊഴുത്തിൻ്റെ മേൽക്കൂര ഇരുവശങ്ങളിലും ഒരു ഒന്നോ രണ്ടോ അടി നീട്ടി നിർമ്മിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വളക്കുഴിക്ക് മേൽക്കൂര സ്ഥാപിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ അതിൽ വെള്ളം കെട്ടിക്കിടന്ന് ഈച്ചയും മറ്റ് ബാഹ്യ പരാദങ്ങളൊക്കെ പെരുകാനുള്ള സാധ്യതകളും ഉണ്ട്. വേറൊരു കാര്യമാണ് നമ്മുടെ ജൈവമാലിന്യങ്ങൾ, ആലയിലെ ജൈവമാലിന്യങ്ങൾ ദിവസേന നീക്കി വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഒരു കാരണവശാലും ആലയിൽ നിന്നുള്ള മലിനജലം മഴവെള്ളമായിട്ട് കലർന്ന് കുടിവെള്ള സ്രോതസ്സിലേക്കോ മറ്റ് തോട്ടിലോ പുഴയിലേക്കോ ഒന്ന് ഒഴുകാനുള്ള സാഹചര്യം ഉണ്ടാവാതെ കൃത്യമായിട്ട് അത് മൂത്രത്തൊട്ടിയിലേക്കും വളക്കുഴിയിലേക്കും തിരിച്ചുവിടാനുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ തൊഴുത്തിന് ചുറ്റുമുള്ള കാടും ഇതൊക്കെ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി വയ്ക്കുക. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഈ തൊഴുത്തിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ്റെ സുരക്ഷ. മിക്ക വീടുകളിലും വീട്ടിൽ നിന്ന് തന്നെ, വീട്ടിലെ കണക്ഷനിൽ നിന്ന് തന്നെ ചെറിയൊരു എക്സ്റ്റൻഷൻ എടുത്തിട്ടാണ് മിക്ക വീടുകളിലും കണക്ഷൻ എടുത്തിട്ട് കാണുന്നത്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ആ വയറിൻ്റെ ഇൻസുലേഷൻ, സ്വിച്ചിൻ്റെ സുരക്ഷ അതൊക്കെ വളരെ പ്രധാനമാണ്. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാനുള്ള സാധ്യതകൾ പരമാവധി കുറയ്ക്കുക. കാരണം പല സ്ഥലങ്ങളിലും ഈ പഴകിയതും കേടുപാടും വന്നതുമായ കണക്ഷനിൽ നിന്ന് മൃഗങ്ങൾക്കും മനുഷ്യർക്കും അപകടം സംഭവിച്ച കേസുകൾ മുന്നേ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് പൊതുവായിട്ട് മഴ വരുന്നതിന്റെ മുന്നോടിയായിട്ട് കർഷകർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറയുന്നത്.
3: അപ്പം പൊതുവെ ആദ്യം പറഞ്ഞ പോലെ തന്നെ കർഷകർക്ക് ഏറ്റവും ഒരു ആകുലത ഈ സമയത്ത് ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും.
4: അതെ,
3: ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കാം. നമ്മളിപ്പോ പശുക്കളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം കൂടുതലും നമ്മുടെ നാട്ടില് പശു മേഖലയിൽ വർക്ക് ജോലി ചെയ്യുന്നവരാണ്, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നവരാണ്, അങ്ങനെയൊക്കെയുള്ളവരാണ് ഉള്ളത് കർഷകർ കൂടുതലും. അപ്പൊ ഈ മഴക്കാലത്ത് പശുക്കളിൽ കണ്ടുവരുന്ന പ്രധാന രോഗങ്ങൾ, അതോടൊപ്പം തന്നെ ഈ മഴക്കാലത്ത് രോഗങ്ങളിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ അതിൻ്റെ ഒരു പ്രതിരോധ മാർഗങ്ങൾ, അതിനു വേണ്ടി ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷ്യക്രമം, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം.
4: അപ്പം പ്രധാനമായിട്ടും നമ്മൾ പശു വളർത്തുന്ന കർഷകരുടെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ അതിൽ ഉൽപാദനത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസുഖമാണ് അകിട് വീക്കം. അകിടിവീക്കം മഴക്കാലത്ത് കൂടുതലായിട്ട് വരാനുള്ള കാരണം ഈ തറയിൽ ചെറിയ ചെറിയ കുഴികളിലൊക്കെ വെള്ളം കെട്ടിക്കിടന്ന് അത് ചാണകവുമായിട്ട് മിക്സായിട്ട് അത് ഈ മുലക്കാമ്പിലേക്ക് അണുക്കൾ കയറുന്നത് വഴിയാണ് അകിടിവീക്കം കൂടുതലായിട്ട് വരുന്നത്. അപ്പം ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകിക്കാതെ തന്നെ ചികിത്സ തേടുക. അപ്പം അത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തൊഴുത്തിന്റെ തറയിലെ കുഴികളൊക്കെ നികത്തുക, വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക, കറവയ്ക്ക് മുമ്പ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ചിട്ട് അകിട് കഴുകി ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ചുണക്കിയ ശേഷം കറവ നടത്തുക. കറവ കഴിഞ്ഞ ശേഷം പൊവിഡോൺ അയഡിൻ ലായനിയിൽ ഒരു 10-20 സെക്കൻഡ് മുലക്കാമ്പ് മുക്കി വെക്കുക. അതാകുമ്പോൾ അണുക്കൾ പുറമേ നിന്ന് കയറാനുള്ള സാധ്യതകൾ കുറയും. പിന്നെ പാല് പൂർണ്ണമായിട്ടും കറന്നൊഴിവാക്കണം അകിടിൽ നിന്ന്, പാല് കെട്ടിക്കിടക്കാൻ ഇടവരരുത്. പിന്നെ കറവ കഴിഞ്ഞ ഉടനെ പശുവിനെ കിടക്കാൻ സമ്മതിക്കരുത്, കാരണം കറവ കഴിഞ്ഞൊരു കുറച്ച് സമയത്തേക്ക് മുലക്കാമ്പ് തുറന്നു തന്നെ ഇരിക്കും. അപ്പൊ ആ ഒരു ടൈം പശുക്കൾക്ക് തീറ്റയിട്ട് കൊടുത്ത് അവർ തിന്നുകയാണെങ്കിൽ ഒരു അരമണിക്കൂറിന് ശേഷം കിടന്നാൽ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന കാണാറില്ല. പിന്നെ പാല് ചുരന്ന്, അതായത് കുറെ അകിടിൽ പാല് നിറഞ്ഞ് അത് ആലയിലൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന അവസ്ഥകൾ ഒഴിവാക്കുക. പാല ആലയിൽ കിടന്നാൽ അതിലും അണുക്കൾ പെരുകി അകിടിവീക്കം വരാനുള്ള സാധ്യതകളുണ്ട്. മറ്റൊരു പ്രധാന പ്രശ്നമാണ് കുളമ്പ് ചെയ്യൽ. പണ്ടത്തെ പോലെയല്ല ഇപ്പം എല്ലാ മിക്ക കർഷകരുടെയും വീട്ടിൽ നല്ല ശരീരഭാരം കൂടുതലുള്ള സങ്കരയിനം പശുക്കളാണ്. അപ്പം ശരീരഭാരം കൂടുന്നതനുസരിച്ച് അവരുടെ കുളമ്പിന്റെ പ്രശ്നങ്ങളും കൂടിക്കൂടി വരും. അപ്പം എപ്പോഴും ആല നനഞ്ഞ് കുളമ്പ് നനഞ്ഞിരുന്നാൽ കുളമ്പിന്റെ കട്ടി കുറയാനും കുളമ്പ് ചെയ്യൽ വരാനും കാലുവേദന നടക്കാനുള്ള ബുദ്ധിമുട്ട് അത് പിന്നീട് അതിന്റെ ഉൽപ്പാദനം കുറയാനും പാല് കുറയാനും ഒക്കെ കാരണമായിട്ട് മാറും. അപ്പം കുളമ്പ് ചെയ്യലാണ് മറ്റൊരു പ്രധാനപ്പെട്ട രോഗമായിട്ട് കാണുന്നത്. അപ്പം അതിനെ പ്രതിരോധിക്കാനായിട്ട് ആല എപ്പോഴും ഉണക്കി സൂക്ഷിക്കുക. ചിലർ എപ്പോഴും പശുവിനെ ഈ പൈപ്പടിച്ച് കുളിപ്പിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പം അത് പരമാവധി ഒഴിവാക്കുക. ചാണകം കോരിക്കളയുക, ആവശ്യമുള്ള സമയത്ത് മാത്രം പശുവിനെ കുളിപ്പിക്കുക. പിന്നെ കുളമ്പ് മുക്കി വെക്കാനായിട്ട് തുരിശിന്റെ 5% തുരിശി ലായനിയിൽ അല്ലെങ്കിൽ ഒരു 20% ഫോർമാലിൻ ലായനിയിൽ ആഴ്ചയിൽ 2-3 തവണ കുളമ്പ് മുക്കി വെച്ച് കഴിഞ്ഞാൽ കുളമ്പിന്റെ അടി കട്ടുകൂടാനും കുളമ്പ് ചെയ്യൽ വരാതിരിക്കാനും ഒക്കെയുള്ള ഒരു നല്ലൊരു മാർഗമാണ്. പിന്നെ കുളമ്പിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട ധാതുലവണ മിശ്രിതങ്ങളും മരുന്നുകളും ഒക്കെ തീറ്റയിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ്. പിന്നെ മഴക്കാലത്ത് കൂടുതലായിട്ട് വിരബാധ, വിരശല്യമാണ് പശുക്കൾക്ക് കാണുന്നത്. അപ്പൊ മഴയ്ക്ക് മുന്നോടിയായിട്ട് തന്നെ വിരമരുന്ന് കൃത്യമായിട്ട് കൊടുക്കുക. വിരമരുന്ന് കൊടുക്കുമ്പം ഒരു വീട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും ഒരേ സമയത്ത് തന്നെ വിരമരുന്ന് കൊടുക്കുന്നതാണ് നല്ലത്. അല്ലാതെ കുറച്ച് പശുക്കൾക്ക് കൊടുത്ത് കുറച്ചിന് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും വിരയുടെ ബുദ്ധിമുട്ട് വരും. ഈ വിര വന്നാലും ഉൽപാദനം കുറയും. കടച്ചികളുടെയും കുട്ടികൾ, പശുക്കുട്ടി ആട്ടിൻകുട്ടിയൊക്കെ ആണെങ്കിൽ അവരുടെ വളർച്ച മുരടിച്ചു പോകും. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ വയൽ പ്രദേശത്ത് ആണ് പശുക്കൾ ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ വയലിൽ നിന്ന് പുല്ലരിഞ്ഞിട്ട് കൊടുക്കുന്ന പശുക്കൾക്കൊക്കെ പണ്ടപ്പുഴുവിന്റെ പ്രശ്നം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ മഴക്കാലത്ത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ കർഷകർ അതിനു വേണ്ട മരുന്ന് പ്രത്യേകം മൃഗാശുപത്രിയിൽ പോയി പറഞ്ഞ് മേടിച്ച് ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ കൊടുക്കണം. പണ്ടപ്പുഴുവിന്റെ അസുഖം വരുന്ന പശുക്കളിൽ ചാണകം ഇട്ട ശേഷം ഒരു രക്തത്തോടു കൂടിയ അല്ലെങ്കിൽ കഫത്തോടു കൂടിയ കുറച്ച് ചാണകം കൂടെ വരും. അത് കണ്ടു കഴിഞ്ഞാൽ ആ പണ്ടപ്പുഴുവിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി കൃത്യമായി ഡോക്ടറോട് ലക്ഷണങ്ങൾ പറഞ്ഞ് മരുന്ന് മേടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്.
3: പ്രധാന രോഗങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു
4: മഴക്കാലത്ത് പ്രധാനമായിട്ട് കാണുന്ന അസുഖങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ വേറൊരു പ്രശ്നം വരാൻ സാധ്യത, ഒരുപാട് ഇളം പുല്ല് തളിർത്ത് വരും. അപ്പൊ ഈ തളിർത്ത് വരുന്ന ഇളം പുല്ലില് ജലാംശം വളരെ കൂടുതലും നാരിന്റെ അളവ് കുറവും അന്നജം കൂടുതലും ഒക്കെയാണ്. അപ്പൊ പശുക്കൾ ഇത് പെട്ടെന്ന് ധാരാളമായിട്ട് കഴിക്കുമ്പം അവർക്ക് വയറ് പെരുപ്പം, വയറ് വീർക്കാനുള്ള സാധ്യത, അതുപോലെ വയറ്റിൽ നിന്ന് ചാണകം വല്ലാതെ അയഞ്ഞു പോകുന്ന ഇതൊക്കെ കാണലുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പം കുറച്ച് ഉണക്കപ്പുല്ലും കൂടെ ചേർത്ത് മിക്സാക്കിയിട്ട് വേണം തീറ്റ കൊടുക്കാൻ, പുല്ല് കൊടുക്കാൻ. വെയിലുള്ള സമയമാണെങ്കിൽ 2-3 മണിക്കൂർ ഈ പുല്ല് വെയിലത്തിട്ടൊന്ന് ഉണക്കിയിട്ട് കൊടുത്താലും നല്ലതാണ്. പിന്നെ വല്ലാണ്ട് വയറ് വീർത്ത് പശുവിന് ബുദ്ധിമുട്ട്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്ന സമയങ്ങളിൽ നമുക്ക് ഒരു പ്രഥമ ശുശ്രൂഷ എന്ന നിലയിൽ ഒരു 100 മില്ലി വെളിച്ചെണ്ണയിൽ 1-2 മില്ലി യൂക്കാലിപ്റ്റസ് ഓയിൽ ഒഴിച്ചിട്ട് പശുവിനെ കുടിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഗ്യാസ് ഒന്ന് കുറയാനായിട്ട് സഹായിക്കും. പിന്നീട് പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. ഇതുകൂടാതെ പകർച്ചവ്യാധികളും കൂടുതലായിട്ട് കണ്ടുവരുന്ന മഴക്കാലമാണ്. പകർച്ചവ്യാധികളിൽ പ്രധാനമായിട്ടും വരുന്നതാണ് കുരലടപ്പൻ അല്ലെങ്കിൽ ഹെമറാജിക് സെപ്റ്റിസീമിയ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് പനിയാണ്, കടുത്ത പനി വരും. അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളാണ് കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറുടെ സഹായം തേടണം. മറ്റൊന്നാണ് മുടന്തൻ പനി, അല്ലെങ്കിൽ ഒരു 3 ദിവസം പനി എന്നൊക്കെ പറയും. അതായത് നടക്കാനുള്ള ബുദ്ധിമുട്ടും കടുത്ത പനിയുമായിട്ടാണ് അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുക. അത് ഈച്ച വഴിയും കൊതുക് വഴിയുമൊക്കെ ഒരു മൃഗത്തിൽ നിന്ന് മറ്റൊരു മൃഗത്തിലേക്ക് പകരാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ ലക്ഷണങ്ങൾ കണ്ടാലും ഉടൻ തന്നെ മൃഗാശുപത്രിയെ സമീപിച്ച് മരുന്ന് മേടിക്കേണ്ടതാണ്. പിന്നൊന്നാണ് കുളമ്പ് രോഗം. നിലവിൽ നമ്മുടെ കേരളത്തിൽ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പഞ്ചായത്തുകളിലും കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ വാക്സിനേറ്റർമാർ ഓരോ കർഷകരുടെയും വീട്ടിൽ ചെന്നിട്ട് വാക്സിനേഷൻ നടത്തുന്നുണ്ട്. അത് കൃത്യമായിട്ട് എല്ലാവരും വാക്സിനേഷൻ നടത്തേണ്ടതാണ്. 4 മാസത്തിന്റെ മുകളിൽ പ്രായമുള്ള പശുക്കുട്ടികൾക്കും എരുമകൾക്കും എല്ലാം വാക്സിനേഷൻ കൃത്യമായിട്ട് നടത്തണം. ഗർഭിണിയായിട്ടുള്ള പശുക്കളെയും ഒക്കെ ഒഴിവാക്കാവുന്നതാണ്. വാക്സിനേറ്റർമാർ അത് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരും.
0: ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ആരാണ് നിങ്ങൾ? റേഡിയോയുടെ അടുത്താണോ നിൽക്കുന്നത്? ഒന്ന് അല്പം അകന്ന് നിൽക്കുക, ഭയങ്കരമായ ഡിസ്റ്റർബൻസ് ഉണ്ട്. ആ ഒന്ന് അകന്ന്. ഓക്കെ ഓക്കെ, ഇപ്പോൾ കേൾക്കുന്നുണ്ട്. പറയൂ, പേര് പറയൂ.
5: രേവതി. രേവതി.
0: ആ എന്താണ് സംശയം? എന്താണ്?
5: അത് പശുവിന് കുറച്ച് ദിവസമായിട്ട് പിന്നെ ഭക്ഷണം പച്ച പുല്ല് എടുക്കുന്നില്ല, കുറവ്. ഉണക്കുപുല്ലും ശരിക്കും എടുക്കുന്നില്ല. തീറ്റിയെല്ലാം തിന്നുണ്ട്, അയവറക്കുന്നുണ്ട്. പിന്നെ ചാണകവും മുട്ടും എല്ലാം ക്ലിയർ ആണ്. പച്ച പുല്ല് എടുക്കല് വളരെ കുറവ്.
0: ഓക്കെ, അല്പം കൂടി ഒന്ന് റേഡിയോയിൽ നിന്ന് അകന്ന് നിൽക്കുവോ?
4: നിങ്ങള് മരുന്ന് മേടിച്ചിരുന്നോ? ഡോക്ടറെ കാണിച്ച് മരുന്ന് മേടിച്ചിരുന്നോ?
5: മരുന്ന് ആ ഞാൻ ഇന്നലെ പോയി. അപ്പോ 2 ഗുളികയും ആ പൊടിയില്ലേ, ഇതെല്ലാം ചേർത്ത് അത് കൊടുത്ത്. അപ്പൊ അതിനെ കൊണ്ടൊന്നും മാറ്റം കിട്ടിയില്ല. 2 ഗുളിയെ തന്നിട്ടില്ല. അപ്പൊ ഇന്ന് വീണ്ടും പോയി ഒരു 10 ഗുളിക ഒരു തരത്തിലുള്ള, പിന്നെ 10 ഗുളിക വേറെ ഉണ്ടെന്ന്.
4: പശുവിന് വിരമരുന്ന് കൊടുത്തതായിരുന്നോ?
5: വിരമരുന്ന് പശുവിന് കറവുണ്ട്. അപ്പോ 9 മാസം കഴിഞ്ഞ് കൊടുത്താ മതി ഡോക്ടർ പറഞ്ഞു.
4: പശുക്കൾക്ക് സാധാരണ നമ്മൾ 6 മാസം ഒക്കെ ഇടവിട്ട് കൊടുത്താൽ മതി. പക്ഷെ ഇതുപോലെ എന്തെങ്കിലും തീറ്റ എടുക്കാനുള്ള

0: അടിയോ ബുദ്ധിമുട്ടോ ഒക്കെ വരുമ്പം ഡോക്ടറോട് പറഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള വിരമരുന്ന് ഒരു ഡോസ് കൊടുക്കാവുന്നതാണ്. പിന്നെ ഡോക്ടർ തന്ന മരുന്നുകൾ കൃത്യമായിട്ട് കൊടുക്കുക. ഡോക്ടർ നിർദ്ദേശം അനുസരിച്ചിട്ട് മരുന്നിൽ പശുവിന്റെ അസുഖം കുറയുന്നില്ല എങ്കിൽ, പശുവിന്റെ മേത്ത് ചെള്ളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചെള്ളൊന്നുമില്ല. ആ കുറയുന്നില്ല എങ്കിൽ ഡോക്ടറിനോട് ഒന്ന് നേരിട്ട് വന്ന് പരിശോധിച്ചിട്ട് ആവശ്യമെങ്കിൽ അതിന്റെ രക്തം ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ആ കുറയുന്നില്ലെങ്കിൽ രക്തം ടെസ്റ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള അസുഖം കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ചികിത്സ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം ഇപ്പത്തെ അവസ്ഥയിൽ ഡോക്ടർ തന്നിരിക്കുന്ന മരുന്നുകൾ കൃത്യമായിട്ട് കൊടുക്കുക കേട്ടോ.
1: ഓക്കെ, ഏതായാലും വിളിച്ചാലും സന്തോഷം. ഡോക്ടർ, നമ്മൾ ഈ മഴക്കാലത്ത് സാധാരണ മൃഗങ്ങളിൽ കണ്ടുവരുന്ന രോഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വന്നത് അല്ലേ? അതിൽ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചു ഈ വയറുപെരുപ്പം, ഈ പശു ആട് മുതലായ മൃഗങ്ങളെ കാണുന്നു, അത് ഇങ്ങനെ കൂടുതലായി കാണുന്നത് എന്തുകൊണ്ടാണ്, അതിൻ്റെ ഒരു പ്രതിവിധി?
0: അപ്പം നമ്മൾ പറഞ്ഞു അത് ഇളം പുല്ല് ധാരാളമായിട്ട് കൊടുക്കുമ്പം അതിൻ്റെ ആ പുല്ലിൻ്റെ ഘടനയിലുള്ളൊരു വ്യത്യാസം കൊണ്ടാണ് വയറുപെരുപ്പം വരുന്നത്. അപ്പം അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഉണക്കപ്പുല്ല് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വെയിലുള്ള സമയങ്ങളിൽ ഒന്ന് വാട്ടിയിട്ട് കൊടുക്കാം. പിന്നെ തീറ്റ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് തീറ്റയിൽ പൂപ്പൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൂപ്പൽ വന്നു കഴിഞ്ഞാൽ പൂപ്പൽ വിഷബാധ പശുക്കൾക്കും ആടുകൾക്കും ഏത് മൃഗത്തിനായാലും വളരെ അപകടമായിട്ടുള്ളൊരു അസുഖമാണ്. അപ്പം തീറ്റ വളരെ കൃത്യമായിട്ട് മഴ നനയാതെ സൂക്ഷിക്കണം. തറയിൽ നിന്ന് ഒരടി പൊക്കി ചുമരിൽ ചേർത്ത് വെക്കരുത്. ചുമരിൽ നിന്നും ഒരടി വിട്ടിട്ട് ഒരു മരത്തിന്റെ സ്റ്റാൻഡിൽ മഴ നനയാത്ത രീതിയിൽ നല്ല രീതിയിൽ വേണം തീറ്റ സൂക്ഷിക്കാൻ. ഒരുപാട് അളവിൽ തീറ്റ എടുത്ത് സൂക്ഷിക്കുന്നതിനേക്കാളും നല്ലത് ചെറിയ അളവിൽ തീറ്റ സൂക്ഷിക്കുന്നതാണ്. തീറ്റയ്ക്ക് എന്തെങ്കിലും കേടുപാടോ പൂപ്പലോ നിറവ്യത്യാസമോ മോശം മണമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാതിരിക്കുക. കാരണം ഒരിക്കലും പശുവിന് അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ചികിത്സ ബുദ്ധിമുട്ടാണ്. അപ്പം പരമാവധി നല്ല തീറ്റ കൊടുക്കുക. ഇനി എന്തെങ്കിലും കാരണവശാൽ തീറ്റയിൽ പൂപ്പൽ ചെറിയ പൂപ്പൽ ഒക്കെയാണ് നിറവ്യത്യാസം ഒന്നും വന്നിട്ടില്ല എങ്കിൽ നമുക്കൊന്ന് ഉണക്കിയിട്ടൊക്കെ കൊടുത്തു നോക്കാം. പക്ഷേ വ്യക്തമായിട്ട് പൂപ്പൽ കാണാനും മണവും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണക്കിയിട്ട് കൊടുത്താൽ പോലും അതിലെ പൂപ്പൽ നശിക്കുമെങ്കിലും അതിൽ നിന്നുണ്ടായിട്ടുള്ള വിഷാംശം അതിൽ തന്നെ ഉണ്ടാവും. അപ്പം കേടായ തീറ്റ പരമാവധി കൊടുക്കാതിരിക്കാൻ തന്നെയാണ് നോക്കേണ്ടത്. പിന്നെ ഈ തണുപ്പ് കാലം ആകുമ്പോൾ ഗർഭിണിയായിട്ടുള്ള പശുക്കൾക്കും ഉൽപ്പാദനമുള്ള പശുക്കൾക്കൊക്കെ അവരുടെ തീറ്റയ്ക്ക് ആവശ്യം അവരുടെ ശരീരത്തിന് കുറച്ച് കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പം അതിനനുസരിച്ചിട്ട് തീറ്റ കൂടുതൽ കൊടുക്കുക. പിന്നെ പ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് ലിവർ ടോണിക്കുകളും ധാതു ലവണ മിശ്രിതവും ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുക. ഓരോ അവർ പശുക്കളെയും ആടുകളെയൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. തണുക്കാതിരിക്കാൻ, ഒരുപാട് മഴച്ചാറ്റിലടിക്കാതിരിക്കാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം.
1: ഇപ്പം നമ്മുടെ ഇതിൽ ഭക്ഷണത്തിൽ പ്രത്യേകം, അതായത് ഈ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി ഏതൊക്കെ രീതിയിലാണ് ഭക്ഷണത്തിൽ മാറ്റം വരുത്തേണ്ടത്? നേരത്തെ ഇപ്പം ചില ടോണിക്കുകളെ കുറിച്ച് പറഞ്ഞു. അപ്പം സാധാരണ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്, അതിനെ കുറിച്ച് ഒന്ന് പറയാം.
0: കൃത്യമായിട്ടുള്ള ഭക്ഷണത്തിന്റെ അളവും രീതികളും അതാണ് മെയിനായിട്ട് വേണ്ടത്. ആവശ്യമായിട്ട് അതിന്റെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള അന്നജവും പ്രോട്ടീനും അതുപോലെ തന്നെ നാരടങ്ങിയ ഭക്ഷണങ്ങളും കൃത്യമായിട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ലിവർ ടോണിക് ആണ് നമ്മൾ സാധാരണയായിട്ട് പശുക്കൾക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറയുന്ന, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ലിവർ ടോണിക്കുകൾ കൊടുക്കുക. പിന്നെ ധാതു ലവണ മിശ്രിതങ്ങളും കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ കുളമ്പിന്റെ ആരോഗ്യത്തിന് വേണ്ട ബയോട്ടിൻ പോലത്തെ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ധാതു ലവണങ്ങളും കൃത്യമായിട്ട് കൊടുക്കണം.
1: ഈ അതുപോലെ തന്നെ ഇതിന്റെ ഈ നമ്മുടെ പശുക്കളിൽ കാണുന്ന സാധാരണ ഈ മഴക്കാലത്ത് കാണുന്ന പകർച്ചവ്യാധികൾ എന്തൊക്കെയാണ്?
0: പശുക്കളുടെ പകർച്ചവ്യാധികളെ പറ്റി നമ്മൾ ഏകദേശം നേരത്തെ പറഞ്ഞു. കുളമ്പ് രോഗം
1: അത് തന്നെയാണ്,
0: അതൊക്കെ തന്നെയാണ്. മനുഷ്യരും ശ്രദ്ധിക്കണം.
1: അപ്പൊ ഈ ഇതിനെ പരിപാലിക്കുന്നവരുണ്ടാവും. അപ്പൊ അതില് ഇപ്പം കർഷകരിലേക്ക് കൂടുതലായി പകരാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള രോഗങ്ങൾ,
0: മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത്, ഒരുപാട് ജന്തുജന്യ രോഗങ്ങളുണ്ട്. എങ്കിൽ പോലും മഴക്കാലത്ത് കർഷകർ, പ്രത്യേകിച്ച് പശുക്കളെയും ആടുകളെയും ഒക്കെ പരിപാലിക്കുന്ന കർഷകർ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് എലിപ്പനി എന്ന് പറയുന്നത്. ഈ എലിപ്പനി മൃഗങ്ങൾക്കും വരും, മനുഷ്യർക്കും വരും. ഒരേപോലെ തന്നെ മൃഗങ്ങളും ശ്രദ്ധിക്കണം, മനുഷ്യരെ ശ്രദ്ധിക്കണം. അപ്പൊ അത് എലിയുടെ അല്ലെങ്കിൽ അസുഖമുള്ള ഒരു മൃഗത്തിന്റെ മൂത്രത്തിൽ നിന്നാണ് ഇത് പകരുന്നത്. അത് ഈ വെള്ളത്തിൽ, മഴവെള്ളത്തിൽ പ്രത്യേകിച്ച് കെട്ടിക്കിടക്കും. അപ്പൊ അതില് കാല് ചവിട്ടുമ്പോഴൊക്കെയാണ്, പ്രത്യേകിച്ച് നമ്മുടെ കാലിലൊക്കെ മുറിവൊക്കെ ഉണ്ടെങ്കിലാണ് ഇത് പകരുക. അപ്പം കർഷകർ ഗംബൂട്ടുകൾ ഉപയോഗിക്കുക. കൃത്യമായിട്ട് ഗംബൂട്ടുകൾ ഉപയോഗിച്ചിട്ട് മാത്രം ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങുക. കൈ എപ്പോഴും കഴുകി വൃത്തിയായിട്ട് സൂക്ഷിക്കണം. പിന്നെ തീറ്റ തൊട്ടിയിലൊക്കെ രാത്രി സമയങ്ങളിൽ തീറ്റയുടെ ബാക്കി അവശിഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അത് എലികളെ ആകർഷിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ പൂർണ്ണമായിട്ട് വൃത്തിയായിട്ട് ക്ലീൻ തൊഴുത്തെപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പിന്നെ മറ്റൊന്നാണ് കൊതുക് കടിച്ചിട്ടുള്ള അസുഖങ്ങൾ. അതായത് രാവിലെ സമയങ്ങളിലൊക്കെ കറക്കാൻ പോകുന്ന സമയത്ത് കൊതുകിന്റെ ശല്യം ഒരുപാടുണ്ടാവും. അപ്പൊ കൊതുക് കടിച്ചിട്ടുള്ള ഡെങ്കിപ്പനി പോലത്തെ അസുഖങ്ങളും കർഷകർക്ക് കൂടുതലായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അതിന് കൊതുക് പോകാനുള്ള പുകയിടുക, അതുപോലെ ശരീരത്തിലെ ലേപനങ്ങൾ പുരട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അസുഖം എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടണം.
1: ഓക്കെ, അതുപോലെ തന്നെ അറിയാം ഈ ഈച്ച അല്ലെങ്കിൽ ചെള്ള് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഈ ബാഹ്യപരാധങ്ങൾ എന്നൊക്കെ പറയുന്ന ഇനം, അപ്പൊ അവയെ നിയന്ത്രിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
0: ബാഹ്യപരാധങ്ങളെ നമുക്ക് മൃഗങ്ങളുടെ ശരീരത്തിലും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ പരിസരത്തിലും പരിസര ശുചീകരണവും രണ്ടും കൂടി ചേർന്നാൽ മാത്രമേ നമുക്കിതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം പശുക്കളുടെ മേത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന പലതരം കെമിക്കലുകളുണ്ട്, അത് മൃഗാശുപത്രിയിലെ ഡോക്ടറുടെ സഹായത്തോടെ കൃത്യമായ അളവിൽ അത് ഉപയോഗിക്കാം. പോറോൺ പോലത്തെ മരുന്നുകൾ ഫലപ്രദമായിട്ട് കാണുന്നുണ്ട്. കുറച്ചൊരു ഒരു മാസക്കാലം വരെയൊക്കെ ഈച്ചയിൽ നിന്നും മറ്റ് ബാഹ്യപരാധങ്ങളിൽ നിന്നൊക്കെ മൃഗങ്ങളെ സംരക്ഷിക്കും. പിന്നെ വളക്കുഴി ആണ് ഇവർ പെരുകുന്ന ബാഹ്യപരാധങ്ങൾ പെരുകുന്ന ഒരു പ്രധാന ഒരു സ്ഥലമായിട്ട് കാണുന്ന വളക്കുഴിയാണ്. അപ്പം വളക്കുഴിയിൽ കുമ്മായവും ബ്ലീച്ചിങ് പൗഡറും ചേർന്നൊരു മിശ്രിതം 4:1 അനുപാതത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പെരുകുന്നത് തടയാനായിട്ട് സഹായിക്കും. പിന്നെ വേപ്പില ഇട്ടിട്ട് പുകയിടുന്നത് നല്ലതാണ്. അതുപോലെ വേപ്പെണ്ണ ഈച്ചേനെയൊക്കെ അതിൻ്റെ മണം കൊണ്ട് ഈച്ചയൊക്കെ കുറേ പോകും. കർപ്പൂരം ഒരു പരിധിവരെ നല്ലതാണ്. പിന്നെ നമുക്ക് ഈ ഈച്ചേനെയൊക്കെ പിടിക്കുന്ന പശ വെച്ചിട്ടുള്ള ഫ്ലൈറ്റ് ട്രാപ്പുകൾ ഇപ്പം കിട്ടും, അത് ഉപയോഗിക്കുക. പിന്നെ കറണ്ടിൽ പ്രവർത്തിക്കുന്ന ഫ്ലൈറ്റ് ട്രാപ്പുകളുണ്ട്, അതൊക്കെയാണ് പ്രധാനമായിട്ടും നിയന്ത്രിക്കാനായിട്ട് വേണ്ടത്. അതിൽ ചെള്ള് പോലത്തെ സാധനങ്ങൾ പശുവിന്റെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ, ചെള്ളുപനി പോലത്തെ അസുഖങ്ങൾ ഒരുപാടായിട്ട് വരും. അപ്പം ബാഹ്യപരാധങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് മഴക്കാലത്തിൽ. അത് പെരുകാനുള്ള സാധ്യതകളും കുറയ്ക്കുക, അതുപോലെ തന്നെ പശുക്കളുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യണം.
1: അപ്പൊ ഇത് ശരീരത്തിൽ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്?
0: കണ്ടു കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞത് പശുവിന്റെ മേത്ത് ഉപയോഗിക്കുന്ന പലതരം മരുന്നുകളുണ്ട്, സൈപ്പർമെത്രിൻ പോലത്തെ പലതരം മരുന്നുകൾ അത് മൃഗാശുപത്രിയിൽ ലഭ്യമാണ്. കെമിക്കലുകളാണ് സൂക്ഷിച്ച് ഉപയോഗിക്കണം, കൃത്യമായ അളവിൽ കൃത്യമായിട്ടുള്ള ലയിപ്പിച്ചിട്ട് തന്നെ വേണം ഉപയോഗിക്കാൻ.
1: ഡോക്ടർ, ആദ്യം ഒരു ഈ രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ അകിടവീക്കം അതുപോലെ തന്നെ കുളമ്പ് ചെയ്യൽ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ അതിന്റെ ഒരു ലക്ഷണങ്ങളും അതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുന്നത്?
0: അകിടവീക്കത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് അകിടിൽ വരുന്ന നീരാണ്. മഴക്കാലത്ത് കൂടുതലായിട്ട് ഒരു കോളിഫോം അകിടിവീക്കമാണ് കണ്ടുവരുന്നത്. പെട്ടെന്ന് ഇപ്പം രാവിലെ നമ്മൾ കറക്കുമ്പോൾ പശുവിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ പോലും ഉച്ചയ്ക്ക് കറക്കാൻ ചെല്ലുമ്പോഴത്തേനും അകിട് വല്ലാണ്ട് നീര് വെച്ച് വീർത്തിട്ടുണ്ടാവും. അതിൻ്റെ അകത്തെ അകിട് കല്ലിച്ചു പോയിട്ടുണ്ടാവും. അകിടിലെ പാലിന്റെ നിറം മാറിയിട്ട് നീര് പോലെയാവും വരുന്നുണ്ടാവുക. അപ്പൊ അതാണ് അകിടവീക്കത്തിന് പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്, അകിടിലെ നീര് നിറം മാറ്റം, അകിടിന്റെ ചൂട് വ്യത്യാസം, പിന്നെ പാലിനുണ്ട് ഘടനയിലുള്ള മാറ്റം, നിറത്തിലാവാം, ചിലപ്പം രുചിയിലാവാം, ഒരു ഉപ്പിന്റെ അംശം കൂടുതൽ, അങ്ങനെയൊക്കെ വരാം. ഒരു ലക്ഷണങ്ങളില്ലാതെയും അകിടിവീക്കം വരും. സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് എന്ന് പറയും. അകിടിനൊരു കുഴപ്പം ഉണ്ടാവില്ല, പാലിനൊരു കുഴപ്പം ഉണ്ടാവില്ല, പാല് ചൂടാക്കി നോക്കിയാലും പൊട്ടൂല. അപ്പൊ കർഷകർ നമ്മളുടെ അടുത്ത് വന്നിട്ട് പറയാ പെട്ടെന്ന് പാല് കുറഞ്ഞു, അകിടിന് വേദനയോ നീരോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പെട്ടെന്ന് വലിയ അളവിൽ പാല് കുറഞ്ഞു കഴിഞ്ഞാലും അതൊരു സബ് ക്ലിനിക്കൽ അകിടിവീക്കത്തിന്റെ ഒരു ലക്ഷണം തന്നെയാണ്. പാല് അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് കാലിഫോർണിയ മാസ്റ്റൈറ്റിസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് വഴി പാല് ടെസ്റ്റ് ചെയ്തിട്ട് അതിന് കേടുണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ട് കൃത്യമായി ചികിത്സിച്ചാൽ മാറ്റിയെടുക്കാവുന്നതാണ്.
1: അപ്പൊ പാല് കുറയുക എന്നുള്ളതാണ് ആ സമയത്ത് അതാണ് ശ്രദ്ധിക്കേണ്ടത്.
0: അതെ, പലരും ഈ അകിടിന് പ്രശ്നമൊന്നും ഇല്ലാത്തപ്പം അകിടിവീക്കാണെന്ന് കർഷകർക്ക് വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ടാണ്.
1: അതെ,
0: പാല് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും പാലിൽ കേടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കുളമ്പ് ചെയ്യലിന്റെ ലക്ഷണം കാലിന് വേദന, നടക്കാൻ ബുദ്ധിമുട്ട്, എഴുന്നേക്കാൻ ബുദ്ധിമുട്ട്. നിരപ്പായ സ്ഥലങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷെ കല്ലൊക്കെയുള്ള സ്ഥലങ്ങളിൽ ചവിട്ടുമ്പം മനുഷ്യർ ചെരുപ്പിടാണ്ട് കല്ലി ചവിട്ടുമ്പോഴുള്ള ആ ഒരു വേദന അതേപോലെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതൊരു കുളമ്പ് ചെയ്യലിന്റെ പ്രധാന ലക്ഷണമാണ്. ഇപ്പൊ ഫാമുകളിലൊക്കെ കൃത്യമായിട്ട് ഇപ്പം ഹൂഫ് ട്രിമ്മിംഗ് എന്ന് പറയും, കുളമ്പ് ചെത്തി കുളമ്പിലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പാക്കുന്ന രീതി വലിയ വലിയ ഫാമുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് റെഗുലർ ഒരു 6 മാസത്തിലൊരിക്കൽ കുളമ്പ് ചെത്തി കഴിഞ്ഞാൽ കുളമ്പ് ചെയ്യൽ വരാനുള്ള സാധ്യത നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാം.
1: അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഈ കുളമ്പ് രോഗത്തിന്റെ പ്രതിരോധ
0: കർഷകർ
1: എന്താണ് ചെയ്യേണ്ടത്?
0: കർഷകര് വാക്സിനേറ്റർമാര് വീട്ടിൽ വരുമ്പോൾ കൃത്യമായിട്ട് ചെയ്യിപ്പിക്കുക, കുത്തിവെപ്പ്
1: നടത്തിക്കുക.
0: ഓരോ വീട്ടിലും, എല്ലാ പഞ്ചായത്തുകളിലും വാക്സിനേറ്റർമാരുണ്ട്. കർഷകർ

0: എന്നെ വിളിച്ചറിയിച്ചിട്ട് അവരുടെ വീട്ടിൽ പോയിട്ടാണ് വാക്സിനേഷൻ ചെയ്യുന്നത്. അപ്പൊ 4 മാസത്തിന്റെ മുകളിൽ പ്രായമുള്ള എല്ലാ പശുക്കൾക്കും എരുമകൾക്കും വാക്സിനേഷൻ എടുക്കണം.
1: എന്തെങ്കിലും ചാർജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: ഇല്ലില്ല, വാക്സിനേഷൻ ഫ്രീ ആണ്, ചാർജ് ഒന്നുമില്ല. അവര് കർഷകർ അത് റെഡിയായി ചെയ്യിച്ചാൽ മാത്രം മതി. പലരും പാല് കുറയും എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യിക്കാൻ ഒരു മടിയുണ്ട്. പക്ഷെ പാലൊന്നും കുറയില്ല. പാല് കുറഞ്ഞാൽ തന്നെയും ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു കൂടി വരും. ഇനി എന്തെങ്കിലും വളരെ അപൂർവമായിട്ട് മാത്രം എന്തെങ്കിലും അപകടങ്ങൾ ഈ കുത്തിവെപ്പ് മൂലം സംഭവിച്ചാൽ അതിനും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നഷ്ടപരിഹാരം വളരെ കൃത്യമായിട്ട് ഉടനെ തന്നെ നൽകുന്നുണ്ട്. അതുകൊണ്ട് കർഷകർ ഒരു തരത്തിലും കുത്തിവെപ്പ് എടുക്കാൻ പേടിക്കുകയോ മടിക്കുകയോ ചെയ്യേണ്ടതില്ല. കൃത്യമായിട്ട് കുത്തിവെപ്പ് എടുക്കുക.
1: അത് കുത്തിവെപ്പ് എടുത്തില്ലെങ്കിലാണ് വലിയ നഷ്ടം സംഭവിക്കുന്നത്.
0: വളരെ വലിയ നഷ്ടം. അത് ഒരിക്കലെങ്കിലും കുളമ്പ് രോഗം വന്നിട്ടുള്ളവർ സംസാരിച്ചാലേ അതിന്റെ ആ ഒരു വ്യാപ്തി എത്രയാണെന്ന് കർഷകർക്ക് മനസ്സിലാവുള്ളൂ. പല പശുക്കളും ഒരിക്കൽ കുളമ്പ് രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഉൽപാദനത്തിലേക്ക് തിരിച്ചു വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. മിക്ക പശുക്കളെയും ഒഴിവാക്കേണ്ട അവസ്ഥകൾ വരെ വന്നിട്ടുണ്ട്. കുട്ടി ചെറിയ പശുക്കുട്ടികളിലൊക്കെ ആണെങ്കിൽ മരണം വരെ സംഭവിക്കാം. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അസുഖമാണ്. മാത്രമല്ല, ഒരു ഒരാൾ ആ കുളമ്പ് രോഗ കുത്തിവെപ്പിൽ നിന്ന് ഒഴിവായാൽ ആ പ്രദേശത്തിന് മുഴുവൻ അത് ഭീഷണിയാണ്.
1: ഓ, അങ്ങനെയുണ്ട്.
0: അത് കാരണം കിലോമീറ്ററുകളോളം ഈ വൈറസാണ്, കിലോമീറ്ററുകളോളം ഇത് സഞ്ചരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു പശുവിന് വാക്സിനേഷൻ ഇല്ലാത്ത ഒരു പശു ഉണ്ടെങ്കിൽ അതിന് അസുഖം വരികയും അങ്ങനെ അതിന്റെ പ്രദേശത്തുള്ള പശുക്കൾ അസുഖം വരാനുള്ള സാധ്യതയുണ്ട്.
1: അപ്പൊ ഇത് കുത്തിവെച്ച് കഴിഞ്ഞാൽ 100% സുരക്ഷിതമാണ് അല്ലേ?
0: നമുക്ക് കാരണം ഇത് പലതരം സീറോടൈപ്പുകളാണ് ഈ വൈറസിനുള്ളത്. അപ്പൊ നമ്മൾ അതില് 100% നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും അസുഖം വന്നാൽ പോലും വളരെ ചെറിയ രീതിയിലേ വന്നു പോകുള്ളൂ.
1: അതിന്റെ കാഠിന്യം കുറയും,
0: വളരെ അധികം കുറയും. ഉൽപാദനം ഒന്നും അങ്ങനെ വല്ലാണ്ട് പോകൂല. ഒരു പനി പോലെ വന്നിട്ട് പോകും. പക്ഷെ എടുക്കാതിരുന്നു കഴിഞ്ഞാലാണ് അപകടം. വളരെ കുറവാണ് കേട്ടോ, ഇത് കേട്ടിട്ട് ആരും എടുക്കാതിരിക്കരുത്. വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അസുഖം വരാനുള്ള സാധ്യതകള് വളരെ വളരെ കുറവാണ്. പക്ഷെ നിങ്ങൾ 100% എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ അതിലൊരു ഇത് പറഞ്ഞത്.
1: ശരി, അപ്പം നമ്മളിപ്പം ഈ പശുക്കളെ മാറി ഇനിയിപ്പം ആടുകളെ കുറിച്ച് ചോദിക്കും. ആട് കർഷകർ ഒരുപാടുണ്ട്. ഇപ്പം ആടുകളിൽ മഴ ഈ മഴക്കാലത്ത് കണ്ടുവരുന്ന രോഗങ്ങളെ എന്തൊക്കെയാണ്?
0: ആടുകളിലും പശുക്കളിലും ഏകദേശം ഒരേ രീതിയിലാണ് അസുഖങ്ങളുടെ പാറ്റേൺ ഒക്കെ പോകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ കുളമ്പ്, ചീയൽ, അകിടവീക്കം, ഇതൊക്കെ ആടുകൾക്കും വരാം. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാണ് പിന്നെ ആടുകളിൽ കുറച്ച് കൂടുതലായിട്ട് കാണുന്നത്. അപ്പം ആടിന്റെ കൂടെ എപ്പോഴും തറയിൽ നിന്ന് കുറച്ച് ഉയർത്തി വേണം വയ്ക്കാൻ. അതുപോലെ നല്ല വായുസഞ്ചാരമുള്ള രീതിയിലും വേണം. ഒരുപാട് ഈർപ്പം തട്ടുന്നത് ആടുകൾക്ക് മോശമാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാരണം അവരുടെ കാഷ്ടത്തിലൊക്കെയുള്ള ഒരു അമോണിയ വാതകം കൂടിൻ്റെ അകത്ത് തങ്ങി നിൽക്കുന്നതാണ് ഈ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൂടുതലായിട്ട് വരാനുള്ള കാര്യം. അപ്പൊ അത് കൂട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക, നല്ല വായുസഞ്ചാരം ഉറപ്പാക്കുക, പിന്നെ കൃത്യമായ വിരമരുന്നുകൾ കൊടുക്കുക, ചെള്ള് പോലത്തെ ഇതിനുള്ള മരുന്നുകൾ ചെയ്യുക. അതൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ വയറിളക്കവും എൻഡ്രോടോക്സീമിയ എന്ന് പറയുന്ന ഒരു അസുഖവും ആടുകളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ചികിത്സ തേടുക ലക്ഷണങ്ങൾ കണ്ടാൽ.
1: അങ്ങനെ അതുപോലെ തന്നെയാണ് ഈ നമ്മളിപ്പം ഫാമുകളൊക്കെ, കോഴി ഫാമൊക്കെ നടത്തുന്നവരുണ്ടല്ലോ അല്ലെ, കോഴിയെ വളർത്തുന്നവരുണ്ടാവും, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: കോഴിയെ വളർത്തുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അവരുടെ കോഴി കൂടിന്റെ ഉള്ളിൽ ഒരു ലിറ്റർ ഉണ്ട് നമ്മൾ തറയിൽ വിരിക്കുന്ന പൊടി, അത് നനയാതെ ശ്രദ്ധിക്കണം. അതിപ്പോ ആഴ്ചയിൽ 2-3 തവണ ഇളക്കി കൊടുക്കുക. അത് നനഞ്ഞ് കട്ട പിടിച്ചു കഴിഞ്ഞാൽ അതിൽ പൂപ്പല് വരാനും ആ പൂപ്പല് പിന്നെ കോഴിക്ക് അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വരാനും ഒക്കെ സാധ്യതയുണ്ട്. കോഴിക്കും ഈ പറഞ്ഞ പോലെ തന്നെ അമോണിയ കൂട്ടിൽ തങ്ങി നിന്നാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ നല്ല വായുസഞ്ചാരം ഉറപ്പാക്കണം. പിന്നെ ആഴ്ചയിൽ 2-3 തവണ ഈ ലിറ്റർ ഇളക്കി ഇട്ടിട്ട് കുറേശ്ശെ കുമ്മായം വെതറി കൊടുത്താൽ നല്ലതാണ്. പിന്നെ മഴച്ചാറ്റൽ അടിക്കാതിരിക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മഴക്കാലത്ത് കൂടുതലായിട്ട് കോഴികളിൽ ആസ്പർജിലോസിസ്, മെയിനായിട്ട് തീറ്റയിലെ പൂപ്പൽ കാരണം വരുന്നതാണ് ആസ്പർജിലോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം, അത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിനുവേണ്ട ചികിത്സ നൽകുക. അസുഖം വന്നു കഴിഞ്ഞാൽ തീറ്റ പൂപ്പൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കോക്സിഡിയോസിസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്, അതായത് കാഷ്ടത്തിൽ ചോരപ്പറ്റ് കാണുന്നതാണ് കോക്സിഡിയോസിസ്. അതും വന്നു കഴിഞ്ഞാൽ കോഴി പെട്ടെന്ന് ക്ഷീണിച്ചു പോകും, രക്താതിസാരം എന്നാണ് പറയുക. അതിനും ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് മരുന്ന് മേടിക്കണം. അതാണ് കോഴി കർഷകരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്. അവർ കൃത്യമായിട്ടുള്ള ലക്ഷണങ്ങൾ, ഇപ്പൊ എന്താണോ ലക്ഷണം കൃത്യമായിട്ട്, ശ്വാസകോശ സംബന്ധമാണെങ്കിൽ അങ്ങനെ പറയുക, അല്ലെങ്കിൽ രക്താതിസാരമാണെങ്കിൽ കൃത്യമായിട്ടുള്ള ലക്ഷണങ്ങൾ പറഞ്ഞ് കൃത്യമായിട്ടുള്ള മരുന്ന് മേടിച്ചു കൊടുത്താൽ രക്ഷപ്പെടാവുന്നതേയുള്ളൂ.
1: അതുപോലെ തന്നെ ഇപ്പം ഏതെങ്കിലും കാരണത്താൽ ഈ മൃഗങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പം അപകടം അല്ലെങ്കിൽ മരണമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള ധനസഹായം, അങ്ങനെ ഇൻഷുറൻസ് പരിരക്ഷ അങ്ങനെയൊക്കെ ഉണ്ടോ?
0: ഇൻഷുറൻസ് ചെയ്തിട്ടുള്ള പശുക്കൾക്കാണെങ്കിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും.

0: ഇൻഷുറൻസ് ചെയ്യാത്ത പശുക്കൾക്കാണെങ്കിൽ ഈ പ്രകൃതി ദുരന്തങ്ങൾ കാരണമുള്ള അപകടം മൂലമുള്ള മരണമാണെങ്കിൽ നമ്മുടെ സർക്കാരിന്റെ ഒരു ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുള്ള ധനസഹായം ലഭിക്കും. ഏത് തരത്തിലുള്ള മരണമാണെങ്കിലും കുഴിച്ചിടുന്നതിന് മുമ്പ് ഡോക്ടറിനെ അറിയിക്കുക, കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുക, ഫോട്ടോകളൊക്കെ എടുത്തു വെക്കുക, എന്നിട്ട് കൃത്യമായിട്ടുള്ള ഫോം പൂരിപ്പിച്ച് മൃഗാശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇൻഷുറൻസ് ഇല്ലാത്തവയ്ക്കാണെങ്കിൽ പോലും അപകട മരണങ്ങൾക്ക് സർക്കാർ ധനസഹായം നൽകുന്നുണ്ട്.
1: അതിന് കർഷകർ എന്താണ് ചെയ്യേണ്ടത്?
0: അതാണ്, കൃത്യസമയത്ത് അറിയിക്കണം,
1: ഡിപ്പാർട്ട്മെന്റിനെ
0: അറിയിക്കണം. ബോഡി മറവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുക. കാരണം പോസ്റ്റ്മോർട്ടം നിർബന്ധമാണ്, മരണകാരണം കണ്ടുപിടിക്കണം, പോസ്റ്റ്മോർട്ടം നിർബന്ധമാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഏത് ധനസഹായമാണെങ്കിലും കിട്ടുള്ളൂ. കൃത്യമായിട്ട് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുക.
1: ഓക്കെ. അതുപോലെ തന്നെ ഈ അരുമ മൃഗങ്ങളുണ്ടല്ലോ, നമ്മുടെ പട്ടി പൂച്ച അങ്ങനെയൊക്കെ, അത്തരത്തിലുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം, കാരണം പരിപാടിയുടെ സമയം തീരാറായി.
0: എല്ലാവരും ഈ പറഞ്ഞ പോലെ മഴ നനയാതെ ഡ്രൈ ആയിട്ട് നിർത്തുക. ഇപ്പൊ ഒരുപാട് രോമമുള്ള നായ പൂച്ചയൊക്കെ ആണെങ്കിൽ അവർക്ക് പ്രധാനമായിട്ടും ഫംഗൽ ഇൻഫെക്ഷൻ ആണ് വരാൻ ചാൻസ്. അപ്പം രോമം എപ്പോഴും ഡ്രൈ ആയിട്ട് ഉണങ്ങി സൂക്ഷിക്കുക. ശ്രദ്ധിക്കുക, ഡെയിലി എന്തെങ്കിലും മുറിവുകളോ അല്ലെങ്കിൽ രോമം പൊഴിയുന്ന അവസ്ഥയോ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ പുറമെ നടക്കാനൊക്കെ കൊണ്ടുപോകുന്ന നായ്ക്കളൊക്കെ ആണെങ്കിൽ തിരിച്ചു വരുമ്പോൾ കൈയും കാലൊക്കെ നീറ്റാക്കി ക്ലീൻ ആക്കി വെക്കണം, അല്ലെങ്കിൽ വിരലിൻ്റെ ഇടയ്ക്കൊക്കെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചെള്ളിൻ്റെ അസുഖം, ചെള്ള് പരത്തുന്ന ചെള്ളുപനി പോലെയുള്ള അസുഖങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. അപ്പം ചെള്ള് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൊതുക് കടിച്ചാലുണ്ടാവുന്ന അസുഖങ്ങളുണ്ട്, അപ്പോൾ കൊതുകിൻ്റെ കടിയേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ശുദ്ധമായിട്ടുള്ള വെള്ളം, ഭക്ഷണം അത് കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ എലിപ്പനി മനുഷ്യർക്കും വരുന്ന പോലെ തന്നെ നായ്ക്കൾക്കും വളരെ അപകടകരമായിട്ടുള്ള അസുഖമാണ്. എലിപ്പനി വരാതിരിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെളിവെള്ളത്തിലൊക്കെ കളിക്കാൻ വിടാതിരിക്കുക. വന്നാൽ തന്നെ കൈ നീറ്റാക്കിയിട്ടെല്ലാം വെക്കുക.
1: ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലേ. പ്രിയ ശ്രോതാക്കളെ, മഴക്കാല മൃഗസംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പുല്ലുപ്പി വെറ്റിനറി ഡിസ്പെൻസറിയിലെ വെറ്റിനറി സർജൻ ഡോക്ടർ റിൻസി തെരേസ മറുപടി പറയുകയായിരുന്നു. ഇതുവരെ സാങ്കേതിക സഹായം എം അശോകൻ, രതീഷ് പി കെ, നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ പി വി പ്രഭാത്.

0: വാണി
1: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
2: ആകാശവാണി കണ്ണൂർ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 24,666 രൂപ, കാഞ്ഞങ്ങാട് 26,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 24,660 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 13,300 രൂപ, തലശ്ശേരി 12,000 രൂപ, കാസർഗോഡ് 11,000 രൂപ, തളിപ്പറമ്പ് 13,000 രൂപ, കാഞ്ഞങ്ങാട് 11,000 രൂപ. തേങ്ങാപിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 4,000 രൂപ, തലശ്ശേരി 4,100 രൂപ, കാസർഗോഡ് 3,700 രൂപ, തളിപ്പറമ്പ് 4,300 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 67,000 രൂപ, തളിപ്പറമ്പ് 66,500 രൂപ, കാഞ്ഞങ്ങാട് 67,000 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 22,000 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 41,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 39,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ

0: ബുള്ളറ്റിനാണ് നിങ്ങൾ കേട്ടത്.
1: ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി. വീണപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾ കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.

പ്രധാന വാർത്തകൾ. രണ്ടാംഘട്ട പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. 5 മലയാളികൾ ഉൾപ്പെടെ 65 പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വരും ദശാബ്ദങ്ങളിലെ ഭരണപരമായ ഓരോ തീരുമാനവും വികസിത ഭാരതമെന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നാഫെഡിന്റെ ലേല പോർട്ടൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ഹോർമൂസ് തുറക്കുന്നത് ആഗോള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇന്ത്യൻ കായികരംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ഭവനിൽ 2026 രണ്ടാമത് പത്മ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിസ്തുല സംഭാവനകൾ നൽകിയ പ്രമുഖർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്നും 5 രണ്ടാംഘട്ടത്തിൽ രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയത്. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ എന്നിവരെയാണ് പത്മവിഭൂഷൺ നൽകി ആദരിച്ചത്. നടൻ മമ്മൂട്ടിയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷണും, നർത്തകി കലാമണ്ഡലം വിമല മേനോൻ പത്മശ്രീ പുരസ്കാരവും ഏറ്റുവാങ്ങി. ഈ വർഷം 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. വരും ദശാബ്ദങ്ങളിലെ ഓരോ ഭരണപരമായ തീരുമാനവും വികസിത ഭാരതമെന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ IAS ബാച്ചിന്റെ 40%ത്തിലധികം വനിതാ ഓഫീസർമാരാണ് എന്നത് രാഷ്ട്രനിർമ്മാണത്തിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി നിയമിതരായ 2024 ബാച്ചിലെ 183 IAS ട്രെയിനികളുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഭരണത്തിന്റെ കേന്ദ്രബിന്ദുവായി ജനങ്ങളെ പ്രതിഷ്ഠിക്കാൻ യുവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, ഉൽപാദന മേഖലയിലെ വളർച്ച, ഊർജ്ജ സുരക്ഷ, യുവാക്കൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയ്ക്കാണ് ഇന്ത്യ ഇന്ന് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വകുപ്പുകൾ തമ്മിലുള്ള ശക്തമായ ഏകോപനം ശാശ്വതമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. നാഫെഡ് പുരോഗതിയുടെ പാതയിലാണ്. 12 മുൻപ് സാമ്പത്തിക പ്രയാസങ്ങൾ അലട്ടിയിരുന്ന നാഫെഡ് ഇന്ന് 74 കർഷകർക്ക് സേവനം നൽകുന്നുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ 500 ലാഭത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ന്യൂഡൽഹിയിൽ നാഫെഡിന്റെ ലേല പോർട്ടൽ nafed.in ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. രാജ്യത്ത് കാർഷിക വിളകളുടെ ഉൽപാദനം കഴിഞ്ഞ ദശകത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചുവെന്ന് ചടങ്ങിൽ സംസാരിക്കവെ കൃഷി കർഷകക്ഷേമ വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി സംഭരണം കർഷക സൌഹൃദവും സുതാര്യവുമാക്കിയ നാഫെഡിന്റെയും നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷന്റെയും ഉദ്യോഗസ്ഥരെയും മന്ത്രി അഭിനന്ദിച്ചു. nafed.in പോർട്ടലിലൂടെ കർഷകർക്ക് 48 മണിക്കൂറിനുള്ളിൽ ഉൽപ്പന്നങ്ങളുടെ വില അവരുടെ ബാങ്ക് അക്കൌണ്ടിലെത്തുമെന്ന് മന്ത്രി.

0: ചൂണ്ടിക്കാട്ടി. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത ഇന്ത്യ. ന്യൂഡൽഹിയിൽ നടന്ന 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തെ അഭിസംബോധന ചെയ്യവെയാണ് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ നിലപാട് വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിനെ സ്വാഗതം ചെയ്ത അദ്ദേഹം മേഖലയിലെ സുഗമമായ കപ്പൽ ഗതാഗതം സാമ്പത്തിക പുരോഗതിക്ക് വഴിവെക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. ആഗോള ഊർജ്ജ സുരക്ഷയും ഉറപ്പാകും. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ ദുരുപയോഗം, തീവ്രവാദത്തിന്റെ പുതിയ രൂപങ്ങൾ, ഡിജിറ്റൽ ലോകത്തെ സൈബർ ഭീഷണികൾ എന്നിവ നേരിടാൻ കൂട്ടായ ശ്രദ്ധ ആവശ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
1: We need to be cognizant of the new security threats and challenges. Non-traditional threats have transcended national borders and have developed defeat systems against conventional responses. Innovative disruptive technologies, more camouflaged variants of terrorism, cyber threats in a world which is getting increasingly digitized, they all constitute an important threats for us.
0: ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ച ശേഷം ഇന്ത്യയിലേക്കുള്ള 11 കപ്പലുകൾ ഹോർമൂസ് കടന്നുവെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യൻ പതാക വഹിക്കുന്ന 10 കപ്പലുകൾ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ഇപ്പോഴുണ്ട്. ഖത്തറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പൊട്ടിത്തെറിയിൽ 12 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റ 66 പേർ ചികിത്സയിലാണെന്നും മൃതദേഹങ്ങൾ ഇന്ത്യയിലെത്തിക്കാൻ നടപടികൾ പുരോഗമിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. പാക് അധീന കശ്മീരിലെ അശാന്തിക്ക് കാരണം ഇന്ത്യയാണെന്ന പാകിസ്ഥാൻ പ്രതിരോധമന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫിന്റെ ആരോപണം തള്ളി ഇന്ത്യ. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നതായി അദ്ദേഹം പറഞ്ഞു.
2: We categorically reject these fabricated claims with the contempt that they deserve. The ongoing protests in Pakistan-occupied Kashmir are a direct consequence of Pakistan's decades-long policy of systemic economic exploitation, denial of fundamental rights, and administrative oppression. We hope the international community will hold Pakistan accountable for its misdeeds and abuses.
0: 2026 ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ചരിത്രം കുറിക്കുമെന്നും കേരളത്തിൽ നിന്നുള്ള കായിക താരങ്ങൾ അതിൽ നിർണായക പങ്കുവഹിക്കുമെന്നും കേന്ദ്ര കായികമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഇന്ത്യൻ കായികരംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യ പ്രാപ്തമാണെന്ന് ലോകത്തിന് കാണിച്ചുകൊടുക്കേണ്ട സമയമാണിതെന്ന് ചടങ്ങിൽ സംസാരിച്ച ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 370 അസാധുവാക്കിയതോടെ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ കാഴ്ചപ്പാട് സാക്ഷാത്കരിച്ചുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചരമവാർഷിക ദിനത്തിൽ ശ്യാമപ്രസാദ് മുഖർജിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET UG ഫലം പ്രഖ്യാപിച്ചു. CUET ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഫലം പരിശോധിക്കാവുന്നതാണ്. 11 ലക്ഷത്തിലധികം പേർ എഴുതിയ പരീക്ഷ രാജ്യത്തും വിദേശത്തുമായി 321 കേന്ദ്രങ്ങളിലായി മെയ് 11 മുതൽ 31 വരെ തീയതികളിലാണ് നടന്നത്. പുരുഷ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 നടക്കുന്ന മത്സരത്തിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വെളുപ്പിന് 1:30 ഇംഗ്ലണ്ട് ഘാനയെയും 4:30 മത്സരത്തിൽ പനാമ ക്രൊയേഷ്യയുമായും ഏറ്റുമുട്ടും. നാളെ രാവിലെ 7:30 കൊളംബിയയും കോംഗോയും തമ്മിലുള്ള മത്സരം നടക്കും. മഴക്കാലത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഓപ്പറേഷൻ മൺസൂൺ പദ്ധതിയുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. തൃശൂർ ജില്ലയിൽ നടത്തിയ വ്യാപക പരിശോധനയിൽ പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: തൃശൂർ ശക്തൻ മാർക്കറ്റിലെ മത്സ്യമാംസ വിപണന കേന്ദ്രങ്ങളിലും വിവിധ സർക്കിളുകളിലെ ഹോട്ടലുകൾ, സ്കൂളുകൾ, അങ്കണവാടികൾ എന്നിവിടങ്ങളിലുമാണ് പ്രത്യേക പരിശോധനകൾ നടന്നത്. പരിശോധനയിൽ കണ്ടെത്തിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത 20 കിലോഗ്രാമോളം പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം ഉൾപ്പെടെ കണ്ടെത്തുന്നതിനായി ഭക്ഷ്യവസ്തുക്കളുടെയും കുടിവെള്ളത്തിന്റെയും 22 സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് കാക്കനാട് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽ നിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടാംഘട്ട പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. 5 മലയാളികൾ ഉൾപ്പെടെ 65 പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വരും ദശാബ്ദങ്ങളിലെ ഭരണപരമായ ഓരോ തീരുമാനവും വികസിത ഭാരതമെന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നാഫെഡിന്റെ ലേല പോർട്ടൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ഹോർമൂസ് തുറക്കുന്നത് ആഗോള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ. ഇന്ത്യൻ കായികരംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
5: ആകാശവാണി കണ്ണൂർ. സയൻസ് കഫേ പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഏവർക്കും സ്വാഗതം.

ഭൂമിയിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും അവശിഷ്ടങ്ങളോ അവയുടെ ജീവിതത്തിൻ്റെ അടയാളങ്ങളോ പാറകളിൽ സംരക്ഷിക്കപ്പെടുന്നതിനെയാണ് ഫോസിലുകൾ എന്ന് പറയുന്നത്. ഭൂമിയുടെ പുരാതന ചരിത്രം മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട തെളിവുകളാണ് ഇവ. റേഡിയോ ഡേറ്റിങ്ങിലൂടെയാണ് ഇവയുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നത്. ഫോസിലുകൾ ഭൂമിയുടെ ചരിത്രത്തിലേക്കുള്ള ഒരു ജാലകമാണ്. ഭൂമിയിലെ പുരാതന ജീവജാലങ്ങളുടെ വിലപ്പെട്ട രേഖകളാണ് ഇവ. പുതിയ പുതിയ അറിവുകൾ നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഫോസിലുകളുടെ പഠനത്തിലൂടെ. അതുകൊണ്ടുതന്നെ ഇവ ശാസ്ത്രലോകത്തിന് അമൂല്യമായ ഒരു സമ്പത്താണ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ശാസ്ത്രീയമായ മാർഗമാണ് റേഡിയോ ഡേറ്റിംഗ്. ഇന്നത്തെ സയൻസ് കഫേയിലൂടെ നമുക്ക് റേഡിയോ ഡേറ്റിങ്ങിനെ കുറിച്ച് കൂടുതലായി അറിയാം. ഈ വിവരങ്ങൾ നമുക്കായി പങ്കുവയ്ക്കുന്നത് നാച്ചുറലിസ്റ്റ് ഇർവിൻ സെബാസ്റ്റ്യൻ.

0: ഡിനോസോറുകളുടെ കഥ പറയുന്ന ജുറാസിക് പാർക്ക് എന്ന സിനിമയിലൂടെയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ ഭൂമിയിൽ ജീവിച്ച് ഇന്ന് നാമാവശേഷമായിരിക്കുന്ന ഈ ജീവിവർഗത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് തന്നെ. കോടിക്കണക്കിന് വർഷങ്ങളോളം ഇവിടെ ആധിപത്യം സ്ഥാപിച്ച ഡിനോസോറുകളുടെ വലിപ്പത്തിലും രൂപത്തിലും വലിയ വൈവിധ്യമുണ്ടായിരുന്നു. ഭൂമിയിലെ ജീവന്റെ പരിണാമചരിത്രം പഠിക്കുന്നതിൽ ഡിനോസോറുകളുടെ ഫോസിലുകൾ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. ഇതേക്കുറിച്ച് നമുക്ക് കേൾക്കാം ഇന്നത്തെ സയൻസ് കഫേയിലൂടെ.
1: ഞാൻ സൂവോളജിയാണ് മെയിനായിട്ട്, സയൻസ് സ്ട്രീമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അതിനുശേഷം റേഡിയോളജി എടുത്തു. റേഡിയോളജി എടുത്തിട്ട് അതിൽ ഫിസിക്സിന്റെ ഭാഗത്തേക്കാണ് പഠനം മുന്നോട്ട് പോയത്. സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം അതിനു വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ റേഡിയോ ഡേറ്റിങ്ങിനെ കുറിച്ചൊക്കെ കൂടുതൽ പഠിച്ചു. അങ്ങനെ ഫോസിൽ കാർബൺ ഡേറ്റിംഗ്, റേഡിയോ ഡേറ്റിംഗ് എന്നും പറയും അതിന്. കാർബൺ ഡേറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പം അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും വായിക്കാനും താല്പര്യമുണ്ടായി. പിന്നെ അൾട്ടിമേറ്റ്ലി എത്തിപ്പെട്ടത് ഡിനോസറുകൾ എന്ന് പറഞ്ഞ ആ ഒരു മേഖലയിലേക്കാണ്. അതൊരു വലിയ മേഖലയാണ്.
2: നമ്മളെക്കാളും എത്രയോ 100 മടങ്ങോളം കാലം ഈ ഭൂമി അടക്കി വാണിരുന്ന ജീവികളാണ് ഡൈനോസർ വർഗം. ഏകദേശം 230 ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നെയാണ് ഡൈനോസറുകൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഡൈനോസറുകൾ ജീവിച്ച കാലഘട്ടം

0: തന്നെ ഏകദേശം 50 ദശലക്ഷം വർഷങ്ങൾ വീതമുള്ള മൂന്ന് കാലമായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യം പ്രത്യക്ഷപ്പെട്ട കാലമാണ് ട്രയാസിക് പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് നമ്മൾ ജുറാസിക് പീരീഡ്. നമ്മളെ ജുറാസിക് പാർക്ക് സിനിമയൊക്കെ ആ പീരീഡിൻ്റെ പേരിൽ നിന്ന് കടമെടുത്തതാണ്. അപ്പം അത് ജുറാസിക് പീരീഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഡൈനോസറുകളുടെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡൈനോസറുകൾ ജീവിച്ചിരുന്നതും ഏറ്റവും കൂടുതൽ വകഭേദങ്ങൾ ഉണ്ടായിരുന്നതും ജുറാസിക് കാലഘട്ടത്തിലായിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് പിന്നെ ക്രെട്ടേഷ്യസ് കാലഘട്ടം വരുന്നത്. ക്രെട്ടേഷ്യസ് കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രെട്ടേഷ്യസ് കാലത്തിലാണ് നമുക്ക് സിനിമകളിലൂടെയും മറ്റും സുപരിചിതമായ ടിറസ്, അതായത് ടൈനോസോറസ് റെക്സ്, പിന്നെ ട്രൈസറോട്ടോപ്പ്, വെലോസിറപ്റ്റർ തുടങ്ങിയ ഈ നമുക്ക് സുപരിചിതമായ ഈ ഡൈനോസറുകളൊക്കെ ജീവിച്ചിരുന്നത് ഈ ക്രെട്ടേഷ്യസ് കാലഘട്ടത്തിലാണ്. ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഫോസിലുകൾ ഭൂമിയുടെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങളാണ്. ഇത് നമ്മൾ ഡേറ്റിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അത് ആ പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഡൈനോസറുകൾ ഭൂമിയുടെ പരിണാമ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ജീവികളിൽ ഒന്നാണ്. ഏറ്റവും കൂടുതൽ കാലം ഭൂമി അടക്കി വാണിരുന്ന ജീവിവർഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡൈനോസറാണ്. അപ്പോൾ അവയുടെ ഫോസിലുകൾ പഠിക്കുന്നതിലൂടെ ഭൂമിയുടെ പുരാതന കാലാവസ്ഥ, ജീവ വൈവിധ്യം, പരിണാമങ്ങൾ എങ്ങനെ സംഭവിച്ചു, അങ്ങനെയുള്ള കുറേ അറിവുകളാണ് നമ്മൾ നേടിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ മേഖല നല്ലപോലെ പഠിക്കേണ്ട ഒരു മേഖലയാണ്. ഇതെന്താ വെച്ചാൽ ഇന്നും പുതിയ അറിവുകൾ, ഓരോ കൊല്ലവും പറയുകയാണെങ്കിൽ പുതിയ എത്രയോ ഡിനോസറുകൾ കണ്ടെത്തുന്നുണ്ട് ഈ മേഖലയിൽ. അപ്പോൾ എപ്പോഴും പുതിയ അറിവുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരു മേഖലയാണ് ഫോസിലുകളുടെ പഠനമുള്ള മേഖല.
1: ഇപ്പൊ ദിനോസോർ എന്ന് പറയുമ്പോ ഒരു ശരാശരി ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ ജുറാസിക് പാർക്കാണ് വരുന്നത് അല്ലെ? എങ്ങനെയാണ് ഇത്രയും വിചിത്രമായ ഒരു മേഖലയിലേക്ക്, വളരെ കൗതുകകരമാണ്, എന്താ ഇങ്ങനെ ഒരു വഴിക്ക് ചിന്ത പോയത്?
2: അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിലൂടെയാണ് ഞാൻ അൾട്ടിമേറ്റ്ലി ഈ ഡിനോസർ എന്നുള്ള ഒരു ഇതിലേക്ക് എത്തുന്നത്. ഡിനോസർ മാത്രമല്ല, പുരാതനമായ ജീവികളെ കുറിച്ചൊക്കെ ഞാൻ കാര്യമായിട്ട് വായിക്കുകയും അതിന് അറിവുകൾ നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് അൾട്ടിമേറ്റ്ലി ഞാൻ മലയാളത്തിലേക്ക് അത് പകരണം എന്നുള്ള ആ ഒരു തോട്ട് എനിക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ മലയാളത്തിൽ ഡിനോസറുകളുടെ 1000-ൽ പലം ലേഖനങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്.
1: ഈ ഡിനോസറുകളുടെ ആ ഒരു വഴിക്ക് ചിന്ത പോയപ്പോ എവിടെ നിന്നാണ് അതിന്റെ ഒരു 0 hour, എവിടെ നിന്നാണ് ചിന്തകളുടെ തുടക്കം?
2: ചിന്തകളുടെ തുടക്കം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങള് ബേർഡ് വാച്ചിങ് ചെയ്യായിരുന്നു, പക്ഷികളെ കുറിച്ച് പഠിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ പക്ഷികളുടെ പൂർവികരാണ് ഡിനോസർ എന്നുള്ള ഒരു അറിവ് വന്നു. അപ്പം ഡിനോസറുകളെ കുറിച്ച് കൂടുതൽ പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ത്യയിൽ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സൗത്തിലേക്ക് അധികം ഇല്ലെങ്കിൽ നോർത്തിൽ, മധ്യപ്രദേശിലൊക്കെ ഈ ഡിനോസറുകളുടെ ഫോസിൽ കിട്ടുന്ന ശിലകളുണ്ട്. ശിലാക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറയുടെ ഇടയിൽ നിന്നാണ് ഇതിന്റെ ഫോസിലുകളൊക്കെ കിട്ടുക. മധ്യപ്രദേശിലാണുള്ളത്, ഞാൻ അവിടെ പോയിട്ടില്ല. അതിന്റെ ഒരു നല്ലൊരു മ്യൂസിയം കൽക്കട്ടയിലുണ്ട്.
0: ഫോസിലിൽ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. പ്രധാനമായും മെറൈൻ ഫോസിൽസ്, സമുദ്രത്തിൽ നിന്നുള്ള ജീവികളുടെ ഫോസിലുകൾ, ട്രയലോബൈറ്റ്സ്, നോട്ടിലസ് എന്ന് പറഞ്ഞ ജീവികൾ, ഇവരുടെയൊക്കെ ഫോസിലുകൾ, അങ്ങനത്തെ ഫോസിൽ ബെഡുകൾ ഒരുപാട് കാണാനും പഠിക്കാനുമുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്നെ ഏറ്റവും ആകർഷിച്ചൊരു ഫോസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയൊന്നുമല്ല, ടിറക്സ് എന്ന് പറഞ്ഞൊരു ഡൈനോസറിൻ്റെ ഫോസിലാണ്. ആ ഫോസിൽ സ്റ്റാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഫോസിലാണ്. അത് വളരെ പ്രശസ്തമായ ഒരു ഫോസിലാണ്. ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും സമ്പൂർണമായ എല്ലുകളും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള കംപ്ലീറ്റായ 5th ടിറക്സ് ഫോസിലാണത്, സ്റ്റാൻ എന്ന പേരിൽ. അത് അമേരിക്കയിലെ ഈ ഫോസിലുകൾ കണ്ടെത്തുന്ന സ്ഥലമായ ഹെൽ ക്രീക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, സൗത്ത് ഡക്കോട്ടയിൽ. അവിടെ നിന്ന് കണ്ടെത്തി 1987 കണ്ടെത്തിയൊരു ഫോസിലാണത്. അത് ഒരു ടൂറിന്റെ ഭാഗമായിട്ട് ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സയന്റിഫിക് സെന്ററിൽ വന്നായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്ന് ഈ സ്റ്റാൻ എന്ന് പറഞ്ഞ ആ ടിറക്സിന്റെ ഫോസിലിനെ നേരിട്ട് കണ്ടായിരുന്നു. അപ്പം എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ഫോസിലാണ് ഈ ടിറക്സിന്റെ ഫോസിൽ. ഇന്നത് അബുദാബിയിലെ നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം ആ ഫോസിൽ വിലയ്ക്ക് വാങ്ങുകയും അവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് ഈ ഫോസിൽ.
1: ഭൂമുഖത്ത് നിന്ന് ഇത്തരം ഭീമന്മാര് അപ്രത്യക്ഷമായതൊരു ഉൽക്കാപതനത്തോടു കൂടിയാണെന്നൊക്കെ വായിച്ചു കേട്ടു. അത് അങ്ങനെയൊക്കെ തന്നെയാണോ അതിന്റെ ഒരു അന്വേഷിച്ചു ചെന്നപ്പോ എത്തിയ നിഗമനം?
2: അതെ, ഒരു ഉൽക്കാപതനത്തിലൂടെയാണ് അതിന് ആ ഒരു ചെയിൻ ഓഫ് ഇവന്റ്സ് സ്റ്റാർട്ട് ആവുന്ന അതിലൂടെയാണ്. ആ ഒരു KT ഇവന്റ് എന്ന് പറയും. ആ ഇവന്റിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉൽക്ക വന്ന് ഭൂമിയിലേക്ക് പതുക്കുകയും അതിനോടനുബന്ധിച്ച് ഒരു ന്യൂക്ലിയർ വിന്റർ പോലെ ഒരു വിന്റർ ഭൂമിനെ അവലംബം ചെയ്യുകയും ചെയ്തു. അത് വളരെ കാലങ്ങളോളം നീണ്ടു നിന്ന് അതിന്റെ ഒരു പരിണിത ഫലമായിട്ട് ഭൂമിയിലേക്ക് വെളിച്ചം വരാതെ സസ്യങ്ങൾ

0: ഉണ്ടാവാതെ അങ്ങനെ ഒരു ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഡിനോസറുകൾക്ക് മീൻസ് വലിയ ഡിനോസറുകൾക്ക് വംശനാശം വരികയും അതിൽ നിന്ന് തന്നെ ചെറിയൊരു വിഭാഗം ഇതിനെ അതിജീവിച്ച് ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന പക്ഷികളായി പരിണമിക്കുകയും ചെയ്തത്.
1: ഈ ആസ്റ്ററോയ്ഡ് വന്ന് പതിക്കുന്നതിലൂടെ ഈ വൻ സ്ഫോടനം അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഭയങ്കര കാട്ടുതീ, സുനാമി, അങ്ങനെ കാര്യങ്ങൾ വരുന്നു. പിന്നെ ഒരു ന്യൂക്ലിയർ വിൻ്റർ പോലത്തെ അവസ്ഥ ഭൂമിയിൽ വരുന്നു. അന്തരീക്ഷത്തിൽ ഫുള്ള് പൊടി നിറയുന്നു. അപ്പം സൂര്യപ്രകാശം തകണയപ്പെടുന്നു. അങ്ങനെയാവുമ്പോൾ എന്തുവാ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സസ്യങ്ങൾക്കൊന്നും ഫോട്ടോസിന്തസിസ് നടത്താൻ പ്രകാശം കിട്ടാതെയാവുന്ന സസ്യങ്ങൾ നശിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. അങ്ങനെ സസ്യങ്ങൾ നശിക്കുന്നതോടുകൂടി ആ ഒരു ഭക്ഷ്യശൃംഖല തകരുന്നതോടുകൂടിയാണ് ഭൂരിഭാഗം ഡൈനോസറുകൾക്കും വംശനാശം വരുന്ന ആ സമയത്ത്. മുഴുവനായിട്ടല്ല, ചെറിയൊരു വിഭാഗം ഇതിനെ അതിജീവിച്ചു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ആ അതിജീവിച്ച ഡൈനോസറുകളാണെന്ന് പക്ഷികളായിട്ട് വരുന്നത്.
2: അതായത് വംശനാശത്തിന്റെ തുടച്ചു നീക്കല് പെടാത്തവരാണ് ഇന്ന് പക്ഷികളായിട്ട് നിലനിൽക്കുന്നത്.
0: അതെ അതെ അതെ, നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ പക്ഷികളും ഡിനോസറുകളുടെ പിൻഗാമികളാണ്. ഡിനോസറുകളിൽ പല വർഗങ്ങളുണ്ടായിരുന്നു എന്നറിയാമല്ലോ. അതിൽ ഇരുകാലികളായ ഒരു ടെറോപോഡ എന്ന് പറഞ്ഞ ഒരു ഇരുകാലി വിഭാഗം ഡിനോസറുകൾ ഉണ്ടായിരുന്നു. അത് ഡിനോസറുകളുടെ ആ ഒരു സമയത്ത് തന്നെ അതിൽ വളരെയധികം വിഭിന്നമായ ഡിനോസറുകൾ ഉണ്ടായിരുന്നു. മീൻസ് ഇരുകാലിൽ ഓടാൻ സാധിക്കുന്നവ, മരങ്ങളിൽ കയറി ഗ്ലൈഡ് ചെയ്ത് പോകാൻ സാധിക്കുന്നവ, ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പം തൂവലുകൾ ഉള്ളവ ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു വിഭാഗത്തിൽ നിന്നാണ്, ആ തെറാപോഡ എന്ന വിഭാഗത്തിൽ നിന്നാണ് ഇന്നത്തെ ഏവിയൻ എന്നുള്ള നമ്മുടെ പക്ഷികളുടെ ആ വിഭാഗം ഉരുത്തിരിഞ്ഞു വരുന്നത്.
2: അതായത് നമ്മൾ ആ സിനിമ കാണുമ്പോൾ നിങ്ങളുടെയൊക്കെ അവസാന അവലംബം എന്ന് പറഞ്ഞാൽ ആ സിനിമയാണ്. അതിൽ പല വിഭാഗത്തിലുള്ള മാംസ ബുക്കുകളും സസ്യ ബുക്കുകളും ഒക്കെ ഉണ്ട്. എന്തൊക്കെ വെറൈറ്റി ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത്?
0: ഭക്ഷണത്തിന്റെ ബേസിൽ മൂന്നായിട്ട് തിരിക്കാൻ സാധിക്കും. എന്താ വെച്ചാൽ ഇതെല്ലാം പഠനത്തിലൂടെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോസിൽ കിട്ടുമ്പോൾ തന്നെ ആ ഡിനോസറിന്റെ ആ വയറ്റിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാം തിരിച്ചറിയാം. മീൻസ് എന്ത് ഭക്ഷണമായിരിക്കും അവർ കഴിച്ചിട്ടുണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാം. പിന്നെ മാംസ ബുക്കുകളായിട്ടുള്ള ഡിനോസറുകളെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. മീൻസ് കൂർത്ത പല്ലുന്നകളും അതിനനുസരിച്ചുള്ള ആകാരവും ആയിരിക്കും. സസ്യ ബുക്കുകൾ ആണെങ്കിൽ നമുക്കറിയാം പരന്ന പല്ലുകളും ചവച്ചയക്കാനുള്ള കഴിവ്, അങ്ങനെയുള്ള ഡിനോസറുകളായിരിക്കാം. മിശ്ര ബുക്കുകൾ ആണെങ്കിൽ സസ്യജാലങ്ങളെല്ലാം കഴിക്കുമെങ്കിലും അവസരം വരുമ്പം ചെറിയ മറ്റിനം ജീവികളെ ഭക്ഷണമാക്കുന്നുണ്ടാവുക. അത് ഇന്നത്തെ പക്ഷികളുമായിട്ട് വളരെയേറെ സാമ്യമാണ്. ഈ പറഞ്ഞതെല്ലാം ഇന്നത്തെ പക്ഷികളിലുണ്ട്. സസ്യബുക്കായിട്ടുള്ള പക്ഷികളുണ്ട്, ഓസ്ട്രിച്ച്, കസവേരി എന്നൊക്കെ പറഞ്ഞ കുറെ പക്ഷികളുണ്ട്. സസ്യബുക്കായിട്ടുള്ള പക്ഷികളുണ്ട്, മിശ്ര ബുക്കായിട്ടുള്ള പക്ഷികളുണ്ട്. നമ്മുടെ വീട്ടിലുള്ള കോഴി മിശ്ര ബുക്കാണ്. അത് ചോറിട്ട് ഇട്ട് കൊടുത്ത് അരിമണികൾ കൊടുത്ത് അതും കഴിക്കും, പുഴുവിനെയും പിടിച്ച് തിന്നും. ഇനി അതല്ല, തീർത്തും മാംസ ബുക്കായിട്ടുള്ള കഴുകന്മാര്, ഈഗിളുകള്, പരുന്തുകൾ, ഇങ്ങനത്തെ വർഗമുണ്ട്. ഇതേ സെയിം ഡിവിഷൻ അവിടെ ഉണ്ടായിരുന്നു.
2: ഈ ആറ്റൻബറോന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഒരു ഫോസിലിൽ നിന്ന് ഒരു ഡിനോസോറിനെ സൃഷ്ടിക്കുക, വളരെ കാല്പനികമാണ്. പക്ഷെ അത് സയൻസിന്റെ കണ്ണിൽ എത്രമാത്രം പ്രാക്ടിക്കലാണ്?
0: അത് സയൻസിന്റെ കണ്ണിൽ തീരെ പ്രാക്ടിക്കൽ അല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിനോസറുകളുടെ ആക്ച്വലായിട്ടുള്ള വംശം 65 ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നേ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു DNA അംശം കിട്ടാതെ നമുക്ക് അങ്ങനെ ഒരു ഇതിനെ വികസിപ്പിച്ചെടുക്കാനൊന്നും സാധിക്കില്ല. അത്രത്തോളം പുരോഗമിച്ചിട്ടില്ല, പുരോഗമിക്കുമായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കറിയാം ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നമ്മൾ സാധിക്കില്ല എന്ന് വിചാരിച്ച പലതും ഇപ്പം സാധിക്കുന്നുണ്ട്. അപ്പം ഇപ്പം അങ്ങനെ ഒരു DNA വേർതിരിച്ചെടുക്കാനോ അതിൽ നിന്ന് ഒരു ഡിനോസറിനെ നിർമ്മിക്കാനോ ഒന്നും സാധിക്കുന്ന കാര്യമല്ല. അത് തികച്ചും കാൽപനികമായ എഴുത്തുകാരന്റെ ഒരു ഭാവന എന്നാണ്. ആ സിനിമയൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്. അത് എഴുത്തുകാരന്റെ ഒരു ഭാവന എന്നുള്ളതിന്റെ മൈക്കൽ ക്രിട്ടൺ എന്നുപേരുള്ള ഒരു എഴുത്തുകാരനാണ് ജുറാസിക് പാർക്ക് എഴുതിയിട്ടുള്ളത്. പുള്ളിന്റെ ഒരു ഭാവന എന്നാണ് ആ ഒരു ലോകം വിശാലമായിട്ട് വന്നത്.
2: പക്ഷെ അതിൽ നിന്ന് മറ്റു പല കാര്യങ്ങൾക്കും ഇതുപോലെ പാരലലി മറ്റു പല ജീനിൽ നിന്നും ഇപ്പൊ ഇവൻ മനുഷ്യനടക്കം അല്ലെ ധാരാളം അങ്ങനെ പലതിനും അത് വഴിതെളിച്ചു.
0: ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമുക്കറിയാം ഈ നൂറ്റാണ്ട് തുടങ്ങുന്ന ടൈമില് ഓസ്ട്രേലിയയില് തലസീൻ എന്ന് പറഞ്ഞിട്ട് ഒരു കടുവേനെ പോലെ ഇരിക്കുന്ന ഒരു പട്ടീന്റെ വർഗമുള്ള ഒരു ജീവിയുണ്ട്, ഒരു മാർസൂപ്പിയൽ, ഒരു സഞ്ചിമൃഗം ഉണ്ടായിരുന്നു. തലസിൻ എന്ന് പറയും, പട്ടീനെ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. അത് അവിടുത്തെ ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും മുകളിലിരുന്ന ടോപ്പ് എപ്പെക്സ് പ്രൊഡക്ടർ എന്ന് പറയും. ബാക്കിയുള്ള ജീവികളൊക്കെ അതിന്റെ കീഴെയാണ്. അത് ആണ് അവിടെ ഏറ്റവും വേട്ടയാടി പിടിക്കുന്ന ഒരു ജീവി. അങ്ങനെയുള്ള ജീവിനെ അവിടെ മനുഷ്യന്മാർ ചെന്നിട്ട് അവിടെ ഓസ്ട്രേലിയയിൽ അറിയാമല്ലോ കന്നുകാലി വ്യവസായമാണ് കൂടുതൽ. ഈ കന്നുകാലി വ്യവസായത്തിനൊരു തടസ്സമാണെന്ന് പറഞ്ഞിട്ട് അതിനെ കൊന്നൊടുക്കി. കൊന്നൊടുക്കിയിട്ട് അതിന്റെ വംശം തീരെ അറ്റുപോയി. മീൻസ് അത് എക്സ്റ്റിൻറ്റ് ആയി.

0: പോയി, വംശനാശം സംഭവിച്ചു. അതിന്റെ ഒരു പ്രിസർവ് ചെയ്തു വെച്ച ബോഡിയിൽ നിന്ന് ഇപ്പം അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്താ വെച്ചാൽ ഇന്റാക്ട് ആയിട്ട് ഡി എൻ എ ഉണ്ട്, അത് പ്രിസർവ് ചെയ്തു വെച്ച ബോഡി ഉണ്ട്. അതേമാതിരി തന്നെയാണ് നിങ്ങളിപ്പം കഴിഞ്ഞ ഒരു ആറേഴ് മാസത്തിന് മുന്നേ കേട്ടിട്ടുണ്ടാവുമെന്ന് വെച്ചിരുന്നു, ഡയർ വുൾഫ് എന്ന് പറഞ്ഞിട്ട് ഒരു വംശനാശം സംഭവിച്ചു പോയ ഒരു ചെന്നായ് വർഗത്തിനെ ഈ ടെക്നോളജി ഉപയോഗിച്ച് ഇപ്പൊ പുനർജീവിപ്പിച്ചിട്ടുണ്ട്. ഈ ഡയർ വുൾഫ് എന്ന് പറഞ്ഞത് ഏകദേശം ഇപ്പത്തെ കാലഘട്ടം തുടങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 മുതൽ 12,500 വർഷം വരെ മുന്നേ ജീവിച്ചിരുന്ന ഒരു ചെന്നായാണ്. ആ ചെന്നായനെ ഡി എക്സ്റ്റിൻക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലെയിം ഈ കഴിഞ്ഞ കൊല്ലം വന്നിട്ടുണ്ട്.
1: എങ്ങനെയായിരിക്കും അത് ഇല്ലാണ്ടായിട്ടുണ്ടാവുക?
0: അത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് വംശനാശം സംഭവിച്ചൊരു ജീവിയാണ്. അതിന് സയന്റിസ്റ്റ് എന്ത് ചെയ്തു കഴിഞ്ഞാൽ ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട്. ഇപ്പൊ ഒരു ഗ്രേ വുൾഫിന്റെ ഡി എൻ എ എടുത്തിട്ട് അതിൽ ആ വുൾഫിന്റെ ഡി എൻ എന്റെ സീക്വൻസിങ് എഡിറ്റ് ചെയ്ത് ചേർത്തിട്ട് അതിനെ ആ ജീവിയെ നിർമ്മിക്കുക എന്നുള്ള അങ്ങനെ ഒരു പ്രക്രിയയുണ്ട്. അതിനോട് പൂർണ്ണമായിട്ടും സാമ്യം ഉണ്ടാവില്ല, പക്ഷെങ്കിൽ ആ ജീവിന്റെ പ്രത്യക്ഷമായ ബാഹ്യമായ സംഗതികളെല്ലാം ആ ജീവിയെ പോലെ തന്നെ ഉണ്ടാവും. അതിപ്പം ഇപ്പൊ ഉണ്ടായിട്ടുള്ള ജീവിനെ കണ്ടാൽ തന്നെ അറിയാം, ഇപ്പോഴുള്ള ചെന്നായ്ക്കളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് അതുള്ളത്.
1: അങ്ങനെ ഒരു പുതിയ ജീവി വർഗത്തിന് സൃഷ്ടിക്കുമ്പോ, പുതിയതല്ല മുൻപുണ്ടായിരുന്നു, ഒരു കണ്ണി നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോ അതിന് ഈ നമ്മുടെ പ്രകൃതിയിൽ ഇണങ്ങിച്ചേരാൻ ഒരു തരം ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അതിനെങ്ങനെ നമ്മൾ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകണം?
0: ഇപ്പൊ അത് ഒരു ക്ലോസ്ഡ് ഇതിലാണ് നിൽക്കുന്നത്. ഇപ്പൊ അവരത് പൂർണ്ണമായിട്ടും പബ്ലിഷ് ചെയ്തിട്ടില്ല. 3 ചെന്നായ് കുട്ടികളെയാണ് ഈ ഒരു ജീൻ എഡിറ്റിംഗ് വഴി ബയോടെക് എന്ന് പറഞ്ഞ ഈ കമ്പനി നിർമ്മിച്ചിട്ടുള്ളത്, കൊളോസൽ ബയോസയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള. അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് അതിൽ 14 ജീനുകൾ 20 സ്ഥലങ്ങളിലായിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് അതിനെ ഒരു പുനർജീവൻ കൊടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ആ 3 ചെന്നായ് കുട്ടികളും ഇപ്പൊ ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട് അവരുടെ കയ്യില്. അപ്പൊ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും കാണാം.
1: ഇനിയിപ്പോ ഈ കാർബൺ ഡേറ്റിംഗിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാർബൺ 14 അല്ലേ,
0: കാർബൺ 14 എന്ന് വെച്ചാൽ ഈ കാർബൺ
1: ഐസോടോപ്പ്
0: ആ മൂലകത്തിന് എന്താ വെച്ചാൽ ഒരു ഹാഫ് ലൈഫ് ഉണ്ട്. ഒരു ഇത്ര വർഷങ്ങൾ കഴിയുമ്പം അതിന്റെ എത്രയാണ്, ഇപ്പം 10 ആണുള്ളതെങ്കിൽ അത് 5 മാറും. വീണ്ടും അത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ ഈ 5 2.5 പിന്നെയും കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ 2.5 ഇങ്ങനെ ഇത് കുറഞ്ഞു വരും. അപ്പം നമുക്ക് കാർബൺ ഡേറ്റ് ചെയ്താൽ കറക്റ്റ് അറിയാം. എന്താ വെച്ചാൽ ഒരു ജീവി ജീവനോടെ ഇരിക്കുമ്പം ശ്വസിക്കുന്ന കാർബൺ അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ കാർബൺ 14 കോൺസ്റ്റന്റ് ആയിട്ട് റിപ്ലനിഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് ആ ഒരു ഡീകെ സംഭവിക്കില്ല. അപ്പം എപ്പ ഈ ജീവി മരിക്കുന്നോ അപ്പൊ തൊട്ട് ഇത് പിന്നെ റിപ്ലനിഷ് ആവുന്നില്ല. എന്താണോ ആ ശരീരത്തിൽ ആ എല്ലുകളിലും ഒക്കെ ഉള്ളത് അത് ആ കാർബൺ 14 തന്നെയായിരിക്കും. അത് പിന്നെ പുതിയ കാർബൺ 14 വരുന്നില്ല അവിടെ. അപ്പൊ ഈ കാർബൺ 14 ഈ പകുതിയാവുന്ന കൊല്ലങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വർഷം മുന്നെയാണ് ഈ ജീവി മരിച്ചിട്ടുള്ളത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂലകത്തിന്റെ ഒരു പ്രത്യേകത കാരണമാണ് നമ്മൾ അങ്ങനെ ഡേറ്റ് ചെയ്യുന്നത്. അതിനാണ് കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത്, റേഡിയോ ഡേറ്റിംഗ് എന്നും പറയും.
2: ജനറലായിട്ടുള്ള ഒരു സംശയമാണ് ഈ റേഡിയോ ഡേറ്റിംഗും കാർബൺ ഡേറ്റിംഗ് എന്നും പറയുന്നതൊക്കെ ഒന്ന് തന്നെയാണെന്നല്ല, അല്ല അത്യാവശ്യം ഇത് വ്യത്യസ്തമാണ്. കാർബൺ ഡേറ്റിംഗിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കാർബൺ 14 എന്ന് പറഞ്ഞ മൂലകത്തിൻ്റെ ഹാഫ് ലൈഫ് വെച്ചിട്ട് പഠിക്കുന്നതാണ് കാർബൺ ഡേറ്റിംഗ്. കാർബൺ ഡേറ്റിംഗ് ഏകദേശം 60,000 വർഷം വരെ മുന്നേ ജീവിച്ച ജീവനുള്ള ജീവികളുടെ ഫോസിലുകളും കാര്യങ്ങളും മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് പ്രായം നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ കാലം മുന്നേ ജീവിച്ച ജീവികളുടെയും പ്രായം കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് റേഡിയോമെട്രിക് ഡേറ്റിംഗ് അല്ലെങ്കിൽ റേഡിയോ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് കാർബണല്ല, അതിന് ഉപയോഗിക്കുന്ന മൂലകം പൊട്ടാഷ്യം ആർഗൺ അല്ലെങ്കിൽ യുറേനിയം ലെഡ്, ഇങ്ങനെ കൂടുതൽ ഹാഫ് ലൈഫ് ഉള്ള ഐസോടോപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ആ പ്രായം കണക്ക് കൂട്ടുന്നത്.
1: ഇതിപ്പോ ഈ വർഷം അല്ലെങ്കിൽ ഇത്ര കൊല്ലം മുൻപ് ജീവിച്ചിരുന്നു എന്നുള്ളതിൽ അപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞിരുന്നു, അത് എന്താണ് ഭക്ഷണം കഴിക്കണേന്ന് പോലും മനസ്സിലാകാൻ പാകത്തിൽ എന്ത് ക്വാളിറ്റി ആയിരിക്കും ഈ കാർബൺ 14 ഈ ഭക്ഷണം കഴിച്ചിരുന്നത് ഇന്നതാണെന്ന് തെളിയിക്കുന്നത്?
0: ഭക്ഷണം കഴിച്ചത് ഇന്നതാണെന്നുള്ളത് കാർബൺ 14 വെച്ചിട്ടല്ല, ആ ജീവി ഫോസിലൈസ് ആവുമ്പോ അതിന്റെ എല്ലാ ഭാഗങ്ങളും ഫോസിലൈസ് ആവും. അവസാനം കഴിച്ച ഭക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഫോസിലൈസ് ആയിട്ടുണ്ടാവും.
2: ഫോസിൽ എങ്ങനെയുണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതിപുരാതനമായ ജീവികളോ മൃഗങ്ങളോ ഇത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുന്നേ ജീവിച്ചാവാം, അവ ബാക്കി വെക്കുന്ന അവയുടെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അവയുടെ തെളിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല വന്ന് മണ്ണിൽ പതിച്ച ആ ഒരു ഇല വീഴ്ത്തിയ ഒരു അടയാളമാവാം, അല്ലെങ്കിൽ ഒരു ഡിനോസർ നടന്നു പോയ കാൽപ്പാടുകളാവാം, അല്ലെങ്കിൽ അവയുടെ മുട്ടയുടെ അവശിഷ്ടങ്ങളാവാം, ഇങ്ങനെ എന്ത് വേണമെങ്കിലാവാം. അപ്പം അങ്ങനെ ഈ പഴയ ജീവികൾ ബാക്കി വെച്ച് പോയ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അത് പഠിക്കാൻ അതിൻ്റെ കറക്റ്റ് കാലം മനസ്സിലാക്കാനുമാണ് നമ്മൾ ഈ ഡേറ്റിംഗ് ഉപയോഗിക്കുന്നത്.

0: അപ്പൊ സാധാരണയായിട്ട് സസ്യബുക്കായിട്ടുള്ള അന്നത്തെ ജീവികൾക്കൊക്കെ ഈ ഭക്ഷണം അരയ്ക്കാനുള്ള ഒരു കാപ്പബിലിറ്റി ഇല്ലായിരുന്നു. വായിക്ക് നല്ലപോലെ ചൂജിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ജീവികളൊക്കെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഉരുളൻ കള്ളുകളൊക്കെ തെരഞ്ഞു പിടിച്ച് എടുത്ത് കഴിക്കും. ഇത് വയറ്റില് ഒരു രണ്ടാമത്തെ പല്ല് പോലെ കിടന്ന് വർക്ക് ചെയ്യും. ഈ ചെല്ലുന്ന ഇലകളും കാര്യങ്ങളൊക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരഞ്ഞ് ഒരു രണ്ടാമത്തെ പല്ലായിട്ട് വർക്ക് ചെയ്യും. അപ്പൊ ഈ ഗ്യാസ്ട്രോളിയത്ത് ഈ കല്ലിന്റെ കൂട്ടങ്ങള് ജീവി മരിച്ചു കഴിയുമ്പോൾ അത് ആ വയറിന്റെ സ്ഥാനത്ത് അത് അവിടെ ഉണ്ടാവും. ആ ഫോസിൽ കിട്ടുന്നതിന്റെ കൂട്ടത്തിൽ ഇതും കിട്ടും. ഇത് പക്ഷെ വളരെ കൗതുകം. ഇത് ഡിനോസറിന്റെ പിൻഗാമികളാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. പക്ഷികളൊക്കെ എല്ലാ പക്ഷികളും ചെയ്യുന്നുണ്ട്. ഈവൻ നിങ്ങളുടെ വീട്ടിലെ കോഴി വരെ കല്ലുകളും ഇതും പെറുക്കി തിന്നുന്നുണ്ട്. അവർക്ക് ആ സീഡ് അല്ലെങ്കിൽ ആ ഒരു ദഹിക്കാൻ പ്രയാസമുള്ള ആ സസ്യത്തിന്റെ ഭാഗങ്ങൾ ആ ഒന്ന് അരച്ചു കിട്ടാൻ വേണ്ടി എടുക്കുന്ന ഒരു ടെക്നിക്കാണത്.
1: ഇതുപോലെ വേറെ എന്തൊക്കെ കൗതുകങ്ങളാണുള്ളത് ഈ പറഞ്ഞ ഫോസിൽ പഠനത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്?
0: ഇന്ന് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 കൊല്ലം മുന്നേ ഉള്ള സ്ഥിതിയല്ല. 50 കൊല്ലം മുന്നേ നമ്മൾ എങ്ങനെയാണ് വിഭാവന ചെയ്ത പല ഡിനോസറുകളെയും പുതിയ സയൻസ് അതിന് മാറ്റി ചിന്തിച്ചിട്ട് നമ്മൾ 50 കൊല്ലം മുന്നേ, നിങ്ങൾ 93 ആദ്യത്തെ ജുറാസിക് പാർക്ക് സിനിമ വരുന്നത് അല്ലെ. ആ സിനിമ വരുമ്പോ അതില് ഒരു ചെറിയ ഡിനോസർ കാണിച്ചിട്ടുണ്ട്, വെലോസിറാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയത് എല്ലാവരെയും ഓടിച്ചിട്ട് പിടിക്കുന്ന ഒരു ചെറിയൊരു ഡിനോസർ കാണിച്ചു. അന്ന് ആ ഡിനോസറിന് സ്കെയിൽ ശകലങ്ങളാണ് മേത്ത് എന്നുള്ളൊരു ധാരണയായിരുന്നു സ്കിന്ന്. പക്ഷെ അത് ഇന്ന് മാറി. ഇന്ന് ആ വർഗത്തിൽപ്പെട്ട തെറോപോഡ എന്ന പറയുക, ആ വർഗത്തിൽപ്പെട്ട ഡിനോസറുകൾക്കൊക്കെ ദേഹമാസകലം മുടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൽ ചിലവേക്ക് തൂവലുകൾ ഉണ്ടായിരുന്നു കൈകളിൽ എന്ന് വരെ ഇന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതും ഈ നമ്മുടെ ആ ഫോസിൽ പഠനത്തിലൂടെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഈ ഫെദർ ആണെങ്കിൽ ആ ഫെദറിന്റെ ഇംപ്രഷൻ ഉണ്ടാവും ആ ഫോസിലില്. അപ്പൊ അങ്ങനെ ഇതെല്ലാം കണ്ടെത്താൻ പറ്റും. അങ്ങനെ പിന്നെ ശാസ്ത്രത്തിന് ഇപ്പം എന്താ വെച്ചാൽ പഴയ ടെക്നിക് ഒന്നും ഇല്ല. ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു ഫോസിൽ കിട്ടിയാൽ അത് MRI സ്കാനൊക്കെ ചെയ്തിട്ട് അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വരെ കണ്ടെത്താൻ ഇന്ന് നമുക്ക് കഴിയും. അപ്പൊ അത് കാരണം ഒരു 25 കൊല്ലം 30 കൊല്ലം മുന്നേ ഉള്ള കാഴ്ചപ്പാടല്ല ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ. ഈ നിരന്തരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഫീൽഡാണ്. എന്താ വെച്ചാൽ പുതിയ പഠനങ്ങളും പഠന ഉപകരണങ്ങളും വരുമ്പോൾ അതിനനുസരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പം ഒരു 30 കൊല്ലം മുന്നേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു ജീവിയല്ല ഡിനോസർ എന്ന് പറഞ്ഞു. 30 കൊല്ലം മുന്നേ നമ്മൾ അതൊരു ശീതരക്തമുള്ള ജീവിയാണ്, വലിയ ഭയങ്കര ഭീമാകാരമായുള്ള ജീവികളാണ്, അപ്പൊ അത് പതിയെ സഞ്ചരിക്കുന്ന ജീവികളായിരിക്കും എന്നൊക്കെയായിരുന്നു നമ്മൾ ചിന്തിച്ചത്. അപ്പൊ ഇപ്പം നമുക്ക് പുതിയ പഠനങ്ങളിലൂടെ നമുക്കറിയാം ഇതെല്ലാം ഉഷ്ണരക്തമുള്ള ജീവികളായിരുന്നു, വളരെ ആക്റ്റീവായിട്ട് സഞ്ചരിക്കുകയും കൂട്ടം കൂടി നമ്മുടെ ഇന്നത്തെ ഇന്ന് കാണുന്ന മാമൽസിനെ പോലെ തന്നെ കൂട്ടം കൂടി സഞ്ചരിക്കുന്നതും ആക്റ്റീവായിട്ട് ബാക്കിയുള്ള ജീവികളെ വേട്ടയാടി ജീവിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പം നമുക്കറിയാം.
1: ഇപ്പൊ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, അതായത് സിനിമയിൽ പറഞ്ഞ പോലെ അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇല്ല, അതിന്റെ ഈ പറഞ്ഞ ഒരു DNA ബാക്കിയില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ നമ്മൾ പലപ്പോഴും ഇങ്ങനെ കേൾക്കാം പല ജീവികളും വംശനാശത്തിന്റെ വക്കിലാണെന്ന് പറയുന്ന സമയത്ത് നാളെയോ അല്ലെങ്കിൽ സമീപ ഭാവിയിൽ ഇങ്ങനെ ഒരു കണ്ണി അറ്റു പോകാതിരിക്കാൻ അവരുടെ DNA സൂക്ഷിക്കുക എന്നുള്ളതൊരു കടമയല്ലേ?
0: ഓഫ് കോഴ്സ്, DNA എന്നല്ല, വിത്തുകളും അങ്ങനെ തന്നെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ചെടികളിലും ഇതിലുള്ള വിത്തുകളും ഒരു വംശം അറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. പക്ഷെ അതിൽ ഈ ബാക്കി വെക്കുന്ന കാര്യങ്ങളാണ് DNA, അല്ലെങ്കിൽ ടിഷ്യൂവിന്റെ സാമ്പിളുകൾ, അല്ലെങ്കിൽ ഒരു ജീവിയെ മൊത്തമായിട്ടാണെങ്കിൽ ആ മൊത്തമുള്ള സാമ്പിളുകൾ. നമുക്ക് പറയാൻ സാധിക്കില്ല. നമുക്ക് ഒരു 50 കൊല്ലം 100 കൊല്ലം മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ ശാസ്ത്രപരമായിട്ട് നമ്മൾ എവിടെ എത്ര മുന്നേറുന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ.
1: ഒ.എൻ.വിയുടെ ഒരു കവിതയിലുണ്ട്, ഒരു കാലത്ത് ഇവിടെയെല്ലാം ഭൂമി മുഴുവൻ മനുഷ്യവാസമല്ലാതെ ഒരു മരുഭൂമിയാവുന്ന സമയത്ത് അന്യഗ്രഹത്തിൽ നിന്നൊരു ജീവി വന്നിട്ട് നമ്മുടെ കഥകൾ പറയുന്ന ശിലകളായിട്ട് മാറുമോ നമ്മളെന്ന് പറയുന്നത് പോലെ, അങ്ങനെ ആവാതിരിക്കാൻ അതൊരു പ്രിസർവേഷൻ കൃത്യമായിട്ട് ചെയ്യണം അല്ലേ?
0: അതെ, ഇത് പ്രിസർവ് ചെയ്യേണ്ടത് തന്നെ ഒരു കാര്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പഠനങ്ങളിലൂടെ ഇപ്പം ഈ സസ്യങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളാണെങ്കിൽ ഇപ്പം നമുക്ക് മുന്നേ എന്തായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. ഈ ശാസ്ത്രം മുന്നോട്ട് പോകുന്നതോറും നമ്മൾ ഇനിയും ഇനിയും അറിവുകൾ പലതിലും നേടുകയും മുന്നേ ചേർത്ത് വെച്ച അറിവുകൾ പല തിരുത്തുകളിൽ വരുത്തുകയും നമ്മൾ ചെയ്യും. ശാസ്ത്രത്തിന്റെ ഒരു മോഡ് ഓഫ് റണ്ണിങ് അങ്ങനെ തന്നെയാണ്. പുതിയത് കാര്യങ്ങൾ വരുമ്പോൾ അത് ഉൾക്കൊള്ളാനും ശാസ്ത്രത്തിന്റെ ഒരു വേ ഓഫ് തിങ്കിങ് അങ്ങനെയാണ്. ഇന്ന ഘട്ടങ്ങളും ഇന്നന്നെ കാര്യങ്ങളും ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ പറ്റുകയാണെങ്കിൽ അത് അംഗീകരിക്കുന്ന ഒരു മോഡാണ് ശാസ്ത്രം. അല്ലാതെ നമ്മൾ പഴയ ഒരു കാര്യമുണ്ട്, ഒരു 30 കൊല്ലം ഞാൻ മുന്നിങ്ങനെയാണ് ചിന്തിച്ചു അത് തന്നെ വേണം ഇപ്പോഴും എന്നുള്ള ഒരു പിടിവാശിയൊന്നും ശാസ്ത്രത്തിനില്ല.
1: ഫ്ലെക്സിബിലിറ്റിയാണ് ശാസ്ത്രത്തിനെ ശാസ്ത്രമായിട്ട് നിർത്തുന്നത്.
0: അത് തന്നെയാണ് ശാസ്ത്രത്തിന്റെ വളർച്ച. ഈ ഒരു കാര്യം മുന്നോട്ട് വളരണമെങ്കിൽ ഈ ഫ്ലെക്സിബിലിറ്റി വളരെ അത്യാവശ്യമാണ്.
2: റേഡിയോ ഡേറ്റിംഗ്, ചരിത്രത്തിന്റെ കാലപ്പഴക്കം കണ്ടെത്തുന്ന ശാസ്ത്രീയ മാർഗം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാച്ചുറലിസ്റ്റ് ഇർവിൻ സെബാസ്റ്റ്യൻ.

ഇന്നത്തെ സയൻസ് കഫേ ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, ശബ്ദലേഖന സഹായം ദീപ കൃഷ്ണൻ, നിർവഹണ സഹായം ഉഷ വിനീത്.

അറിയിപ്പ്. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കയ്യക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി കണ്ണൂർ. കാവ്യകേളി പങ്കെടുക്കുന്നവർ: എം വി നാണി ടീച്ചർ, പി സുനന്ദ ടീച്ചർ, എം വസന്ത ടീച്ചർ, ജിജ ശ്രീജിത്ത്, ജിതേഷ് കെ പി.
1: പരശുരാമൻ തന്റെ അച്ഛനായ ജമദഗ്നി മഹർഷിയുടെ കൽപ്പന അനുസരിച്ച് അമ്മയായ രേണുകയെ വധിക്കാൻ ഒരുങ്ങിയപ്പോൾ അമ്മയുടെ ദൈന്യത കണ്ടിട്ടും പിതാവിന്റെ വാക്കുകൾ അനുസരിക്കുക എന്ന തന്റെ ധർമ്മത്തിൽ പരശുരാമൻ ഉറച്ചുനിന്നു. ഹൃദയം തകർന്ന രേണുക മകനോട് ഇങ്ങനെ പറയുകയാണ്. ശ്രീകുമാരൻ തമ്പിയുടെ രേണുക എന്ന കവിതയിലെ എട്ടുവരികൾ.

വിശപ്പും ദാഹവും അനുഭവിക്കുന്ന സാധു ജനങ്ങളിലാണ് ദൈവം കുടികൊള്ളുന്നത്. അവർ പാർക്കുന്നത് കൂരകളിലാണെങ്കിലും അത് ദേവാലയത്തിന് തുല്യമാണ്. അവിടെ തീ കത്തിക്കുന്ന തിരി ദീപാർച്ചനയായും അവർക്ക് നൽകുന്ന സാന്ത്വനത്തെ പുഷ്പാഞ്ജലിയായും കവിക്ക് തോന്നുന്നു. സാത്വിക ഭാവം ദൈവം എന്ന ടി ആർ തിരുവാഴാംകുന്നിൻ്റെ കവിതയിലെ വരികൾ. വിശപ്പും ദാഹവും തോന്നും മർത്യരാണെൻ്റെ ഈശ്വരൻ.

അർച്ചന അവരോടുരിയാടുന്നതാണെൻ്റെ നാമാർച്ചന. അവർക്കു കാഴ്ച വയ്ക്കുന്ന സാന്ത്വനം പുഷ്പാഞ്ജലി അവ

0: മണി അവരെ ശുശ്രൂഷിക്ക സാഷ്ടാംഗ പ്രണാമമാവും. അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ആ ആണ് വസന്ത ടീച്ചർ.
1: ദക്ഷിണേന്ത്യയിലെ അതിപ്രശസ്തമായ ശിവക്ഷേത്രമാണ് തഞ്ചാവൂരിലുള്ള ബൃഹദേശ്വര ക്ഷേത്രം. ചോളരാജ്യത്തിലെ രാജാവ് രാജരാജ ചോളൻ ഒന്നാമൻ നിർമ്മിച്ച ക്ഷേത്രം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ക്ഷേത്രം ഉൾപ്പെടുന്നു. ഉച്ച സമയത്ത് ഒരു നിഴൽ പോലും വീഴാത്ത രീതിയിലാണ് ഇതിന്റെ നിർമ്മിതി എന്നത് അത്ഭുതാവഹമാണ്. ഈ ക്ഷേത്രത്തിലെത്തിയ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ മനോവിചാരങ്ങളാണ് ഈ കവിതയിലെ പ്രതിപാദ്യം. ശിവന്റെ വാഹനമായ നന്ദിയുടെ കൂറ്റൻ പ്രതിമ മുൻവശത്ത് സ്ഥിതി ചെയ്യുന്നു. നന്ദികേശ്വരനു മുന്നിൽ കവി ഭാവനയിൽ കാണുന്ന ഹാരപ്പൻ കാള, പുലിക്കുളം കാങ്കയം കാളകൾ, ഇവ ഇന്ത്യൻ സംസ്കാരത്തിന്റെ തുടർച്ചയും ശക്തിയും കാലത്തിനിപ്പുറവും നിലനിൽക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു ബൃഹദേശ്വരം കവിതയിലെ എട്ട് വരികൾ. അമ്പിളിക്കല ചൂടും തഞ്ചാവൂർ പെരും കോവിൽ തൻ നിഴലിനെ തന്നെ വിഴുങ്ങി നിൽപ്പൂമൂകം ദീർഘയാത്ര തന്മധ്യേ ഞാനതിൻ കൽമണ്ഡപം നീർത്തിയ പരുക്കനിൽ തളർന്നു മയങ്ങുന്നു. രാത്രിയിൽ രാജരാജ ചോളന്റെ പടവരും ശബ്ദമോ കേട്ടു ജീവൻ ഞെട്ടി ഞാൻ ഉണരുന്നു. നന്ദികേശ്വരനെപ്പോൽ മുന്നിൽ ഹരപ്പൻ കാള, കാങ്കേയം പുലിക്കുളം കാളകൾ അതിൻ പിന്നിൽ.
2: അക്ഷരം ര, ജീജ. പ്രണയം ഏറ്റവും മനോഹരമാകുന്നത് അത് നഷ്ടപ്പെടുമ്പോഴാണ്. മുരുകൻ കാട്ടാക്കടയുടെ രേണുക എന്ന കവിതയിൽ പ്രണയത്തിന്റെ സൗന്ദര്യവും വേർപാടിന്റെ വേദനയും ഹൃദയഹാരിയായ പ്രകൃതി പ്രതീകങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു. ഓർമ്മിക്കുവാൻ മറ്റൊന്നും നൽകേണ്ടതില്ല, ഓർമ്മിക്കണം എന്ന വാക്ക് തന്നെ മതിയാകും. ആ വാക്കിനുള്ളിൽ തന്നെ സ്നേഹത്തിന്റെ സ്പർശവും സ്മരണയുടെ ഉറപ്പും ഒളിഞ്ഞിരിക്കുന്നു.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ര സുനന്ദ ടീച്ചർ ചൊല്ലും.
1: രാജനീതിയിൽ അടിച്ചമർത്തപ്പെടുന്നതും അരികുവൽക്കരിക്കപ്പെടുന്നതും കീഴാളരും സ്ത്രീകളുമാണ്. അതെന്നും അങ്ങനെയായിരുന്നു. ഇതിഹാസ പുരാണങ്ങളിലായാലും ചരിത്രത്തിന്റെ ഇരുണ്ട ഇടനാഴികളിലായാലും ഹസ്തിനപുരിയിലെ രാജകുമാരന് വില്ലാളി വീരനായി തിളങ്ങാൻ മഗധയിലെ നിഷാദകുമാരൻ പെരുവിരൽ മുറിച്ചു നൽകേണ്ടി വന്നു. ഇന്ദ്രലോകത്തോളം വളർന്ന മഹാബലി അസുരനായതുകൊണ്ടു മാത്രം പാതാള ലോകത്തേക്ക് ചവിട്ടിയെറിയപ്പെട്ടു. അസ്ത്രശസ്ത്രങ്ങളിൽ അർജുനനെ ജയിച്ചടക്കിയിട്ടും സൂതപുത്രനായതുകൊണ്ടു മാത്രം കർണന് സ്വയംവര മാംഗല്യത്തിനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു. കഥ പുതിയ കാലത്ത് പുതുവഴികളിൽ പലതായി ഇന്നും തുടരുകയാണ്. വിജയലക്ഷ്മിയുടെ വർത്തമാനം എന്ന കവിതയിലേക്ക്.

0: അഞ്ചാമത്തെ വരിയിലെ അക്ഷരം വ നാണി ടീച്ചർ.
1: ആരോഗ്യം, സൗന്ദര്യം, ആയുസ്, സ്വാതന്ത്ര്യം ഒക്കെ ഓരോ മനുഷ്യനും ഏറെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. സന്തോഷപൂർണമായ ജീവിതത്തിന് അടിത്തറ പാകുന്ന ഇവയൊക്കെ നേടിയെടുക്കണമെന്ന് കിനാവ് കാണുന്നു മനുഷ്യൻ. കിനാവ് നിഷ്ഫലമാണെന്ന് അഭിപ്രായപ്പെടുകയാണ് കവി. അത് സഫലമാക്കാൻ പരിശ്രമവും കൂടി വേണമെന്ന് കവി ഓർമ്മപ്പെടുത്തുന്നു. ഉള്ളൂരിന്റെ കരച്ചിലോ എന്ന കവിതയിലെ വരികൾ. വ്യാധിയേക്കാളും നരർക്കാരോഗ്യം പരം കാമ്യം, വൈരൂപ്യത്തിനേക്കാളും സൗന്ദര്യമാകർഷകം, പ്രാണനാശത്തിന്

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ഉ. ജിതേഷ്.
1: പലപ്പോഴും വിദ്യാഭ്യാസം വെറും ബാഹ്യാഡംബരമായി ഉടുപ്പിൽ തുന്നിച്ചേർക്കുന്ന അലങ്കാരം എന്ന പോലെ പുറത്ത് കാണിക്കുവാനുള്ള ഒന്നായി മാറുന്നു. വിദ്യാഭ്യാസം മനുഷ്യനെ ഉന്നതനാക്കുന്നതിന് പകരം സാമൂഹിക അസമത്വം, അഹങ്കാരം, സ്വാർത്ഥത എന്നിവയിലേക്ക് വഴിവെക്കുന്നത് കവിയെ വേദനിപ്പിക്കുന്നു. വള്ളത്തോളിൻ്റെ ഐക്യമേ സേവാൽ സേവ്യം എന്ന കവിതയിലെ എട്ട് വരികൾ. ഉയർന്ന വിദ്യാഭ്യാസം ഉടുപ്പിൽ തുന്നിച്ചേർക്കും, ഉയർന്ന വിദ്യാഭ്യാസം എത്ര താഴ്ത്തിയിലാ നമ്മെ. ആ മനുഷ്യ സംസ്കാരമെങ്ങ് അസമദൃഷ്ടി.

0: ത്തിൽ അക്ഷരം വന്നിരിക്കുന്നത് തായാണ് വസന്ത ടീച്ചർ.
1: പ്രകൃതിശക്തിയെ അത്യധികം ആരാധനയോടെ വീക്ഷിക്കുന്ന കവിയാണ് ജി. പ്രപഞ്ചശക്തിയെ വിശ്വസിക്കാൻ അദ്ദേഹം എന്നും ആഹ്വാനം ചെയ്യുന്നുമുണ്ട്. ആകാശതാരങ്ങൾ വിറകൊള്ളുന്നത് തന്റെ ബുദ്ധിയെയും കായിക ശക്തിയെയും ഭയന്നിട്ടാണെന്ന ചിന്ത മനുഷ്യന്റെ അഹങ്കാരം മാത്രമാണ്. ബുദ്ധിയായും സ്നേഹമായും പലവിധ കഴിവുകളായും ജൈവശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തിന്റെ താൽപ്പര്യമനുസരിച്ചാണ് ഈ മഹാപ്രപഞ്ചം വളർന്നുകൊണ്ടിരിക്കുന്നത്. വിഡ്ഢിയായ മനുഷ്യ, ഈ ലോകഗോളം ചിരിക്കുന്നത് താനാണെന്ന ധാർഷ്ട്യം മതിയാക്കൂ എന്ന് കവി ജി ശങ്കരക്കുറുപ്പ്, കവിത വിശ്വദർശനം. താരകൾ വിറപ്പത് മർത്യലോകത്തിൻ ശക്തിയുദ്ഗാരത്തെ ഭയന്നല്ല മർത്യരേ ഭ്രമിക്കായ്വിൻ തങ്ങ

0: ബുദ്ധിയായി ഹൃദയമായി കർമ്മശക്തിയായി നാനാസിദ്ധിയായി നിങ്ങൾക്കുള്ളിലെ ധനാതിചൈതന്യം സന്തതം വിടരുന്നതതിൻ്റെ ഇച്ഛയ്ക്കൊത്താണ് അന്തമറ്റതാം മഹാപ്രപഞ്ചം വളരുന്നു. അക്ഷരം ബ ജിജ.
1: പി കുഞ്ഞിരാമൻ നായരുടെ കളിമണ്ണിൽ നിന്നൊരു കന്യക എന്ന കവിതയിൽ ഗ്രാമീണ ജീവിതത്തിലെ കഠിനാധ്വാനവും കർഷകരുടെ കഷ്ടപ്പാടുകളും

ചിത്രീകരിച്ചിരിക്കുന്നു. കഠിനാധ്വാനവും നന്മയും സത്യസന്ധതയും കൈമുതലായുള്ള ഗ്രാമീണർക്ക് അഭിവൃദ്ധി ഉണ്ടാകണമെന്നുള്ള കവിയുടെ അദമ്യമായ ആഗ്രഹമാണ് ഈ വരികളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്.

0: അക്ഷരം സാണ് ചൊല്ലുന്നത് സുനന്ദ ടീച്ചർ.
1: പൂവും ആകാശവും കിളിയും നിലാവും തെളിഞ്ഞ പ്രഭാതവും ഉള്ളിടത്തോളം കാലം വിശ്വചൈതന്യത്തിന്റെ മഹിമാവിലാസത്തെക്കുറിച്ച് തനിക്ക് സങ്കല്പിക്കാൻ കഴിയുമെന്നാണ് കവിയുടെ വിശ്വാസം. എന്നാൽ സങ്കല്പങ്ങൾ സാക്ഷാത്കരിക്കപ്പെടേണ്ടതില്ല. സാക്ഷാത്കരിക്കപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ സങ്കല്പത്തിനിടമില്ല. മാമ്പഴത്തിന്റെ മാധുര്യം ഒരു സങ്കല്പമായി നിൽക്കുന്നതാണ് നല്ലത്. ജീവിതത്തിന് പ്രതീക്ഷ നൽകുന്നത് സങ്കല്പങ്ങളാണ്. ചങ്ങമ്പുഴയുടെ ഭാഷയിൽ എന്നും കൊതിക്കലാണെന്നും ഭജിക്കലാണെന്നും പ്രതീക്ഷിക്കലാണ് സൗഖ്യം. ലോകത്തിലയ്യോ കരഗതമാവുകിൽ ആകാശപുഷ്പവും ശുഷ്കപുഷ്പം. ഇവിടെ കവി പാടുകയാണ് പൂവിന്റെ നിർബാധ നിദ്രാസുഖവും അനന്ത നീലാകാശത്തിന്റെ തത്വചിന്താവ്യാപ്തിയും കിളിയുടെ നൈസർഗിക ഗാനങ്ങളും മുഴുതിങ്കളിന്റെ അകാരണമായ ആഹ്ലാദവും ഇളംപുല്ലിന്റെ വിനയവും ഇപ്പാരിൻ നേതൃത്വത്തെ നേരിടാനുള്ള അരുണ നിർഭീകതയും തന്റെ നിദാന്ത സങ്കല്പമായി പൂവിടണം. എങ്കിലും പേടി തോന്നുന്നു, എന്നെങ്കിലും അവ സാക്ഷാത്കരിക്കപ്പെട്ടാലോ. അക്കിത്തത്തിന്റെ എന്റെ പേടി എന്ന കവിതയിലെ 8 വരികൾ.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യ അക്ഷരം ശ. നാണി ടീച്ചർ.
1: ദരിദ്രനോ സമ്പന്നനോ അല്ലാത്ത ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന ദയനീയനെ നേർക്കുനേർ കാണുന്ന കവിത. നിത്യജീവിതത്തിന്റെ പ്രാരബ്ധ പതിവുകളിൽപ്പെട്ടുഴലുന്ന ശരാശരി മനുഷ്യന്റെ അഴലും ആത്മീയതയും പ്രതിധ്വനിക്കുന്ന വരികളിലേക്ക് അക്കിത്തത്തിന്റെ നരനായി ഇങ്ങനെ.

വള്ളത്തോളിൻ്റെ ഒരു ഉറക്കുപാട്ട് എന്ന കവിതയിലെ വരികളാണിവ. ഭൂമിയിലെ സകല ചരാചരങ്ങളെയും തക്ക നേരത്ത് ഓരോരോ നിശബ്ദ ഗീതങ്ങൾ പാടി പ്രകൃതിദേവി ഉറക്കുന്നു, ഉണർത്തുന്നു. ആ പ്രകൃതിദേവി തൻ്റെ മകനെയും അതുപോലെ സംരക്ഷിക്കട്ടെ. ഇന്നുള്ളതിനേക്കാൾ ഉന്മേഷത്തോടെ നാളെയും ഉണർന്നെണീപ്പാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്ന വാത്സല്യനിധിയായ ഒരമ്മയുടെ മനസ്സാണ് ഈ കവിതയിൽ.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം എ ആണ്. വസന്ത ടീച്ചർ.
1: മഹാഭാരത യുദ്ധം എന്ന പുഴ അനായാസം താണ്ടിക്കടന്നുപോയ പാണ്ഡവരെ ഓർത്ത് അത്ഭുതം കൂറുകയാണ് വേദവ്യാസൻ. ഒട്ടേറെ മഹാരഥന്മാർ ഈ യുദ്ധപ്പുഴയിൽ പല വിധത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ദ്രോണരും ഭീഷ്മരും പുഴയുടെ ഇരുതീരങ്ങളാണെങ്കിൽ ജയദ്രഥൻ തിളങ്ങി മറിഞ്ഞൊഴുകുന്ന ജലമാണ്. പുഴയിലെ കരിമ്പാറ ശകുനിയും മുതലക്കൂറ്റൻ ശല്യരുമത്രേ. ജലത്തിന്റെ ഒഴുക്ക് കൃപരും വേലിയേറ്റം സൂര്യപുത്രനായ കർണനുമായിരിക്കെ പുഴ കടന്ന് വിജയശ്രീലാളിതരായി എത്തിയ പാണ്ഡവർ അസാമാന്യർ തന്നെയല്ലേ എന്ന് വേദവ്യാസനൊപ്പം കവി അക്കിത്തവും വിസ്മയിക്കുന്നു. എങ്ങനെ താണ്ടി പാണ്ഡവന്മാരീ യുദ്ധപ്പുഴ എന്നു വിസ്മിതനായി ഭഗവാൻ വേദവ്യാസൻ. ദ്രോണർ ഭീഷ്മരുമിതിൻ തീരങ്ങൾ ജയദ്രഥനാണിതിലൊഴുകും ജലമായി തിളങ്ങുന്നു. ഇതിലെ കരിമ്പാറയാര് ശകുനിയല്ലാതെ മുതല

0: ஏற்றமல்லே சத்தியத்தில். அக்ஷரம் இ, ஜீஜ.
1: കുട്ടമത്തിന്റെ ലഹരി എന്ന കവിതയിലെ എട്ട് വരികൾ. ലഹരിക്ക് അടിമപ്പെടുന്ന മനുഷ്യ സമൂഹത്തിന്റെ ചിത്രം വരച്ചുകാട്ടുന്ന കവിതയാണിത്. അമൃതത്തിന് സമാനമായ ഇളനീരിനെ ക്ഷമയും ധാർമ്മികതയും നശിച്ച മനുഷ്യൻ ലഹരിക്കായി ഉപയോഗിക്കുന്നു. ഒരിക്കലും തീരാത്ത ലഹരി അനുഭവങ്ങൾ തേടി വിചാരശൂന്യനായി നടക്കുന്ന മനുഷ്യൻ സ്വന്തം ജീവനും ആരോഗ്യവും കുടുംബസൌഖ്യവുമെല്ലാം നശിപ്പിക്കുന്നു. മദ്യം, കറുപ്പ്, കഞ്ചാവ് പോലുള്ള ലഹരികൾ സമൂഹത്തിലുണ്ടാക്കുന്ന വിപത്തിനെ വരച്ചു കാട്ടുന്നു ഈ കവിത.

0: ആ ആണ് അക്ഷരം, സുനന്ദ ടീച്ചർ ചൊല്ലും.
1: മഹാഭാരതത്തിലെ ദുരന്ത നായകനായ കർണന്റെ കവചദാനത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് രചിച്ച കൃതിയാണ് കർണഭൂഷണം. ദുര്യോധന പക്ഷപാതിത്വത്തിന്റെ പാപം കർണൻ കഴുകിക്കളയുന്നത് തന്റെ ആയുസ്സിനെ നിലനിർത്തുന്ന കവചകുണ്ഡലങ്ങൾ ദാനം ചെയ്യുന്നതിലൂടെ.

ചെയ്യുകയാണ്. ഈ ത്യാഗാഗ്നിയിൽ കർണന്റെ പാപം ദഹിക്കുകയും ചെയ്യുന്നു. കവചത്യാഗത്തെക്കുറിച്ചറിഞ്ഞ വാത്സല്യനിധിയായ പിതാവ് കർണനെ കാണാനെത്തുന്നതാണ് കവിതയിലെ സന്ദർഭം. മകന്റെ അരികിലെത്തിയപ്പോൾ ആ ചെന്തിക്ക്

ആസ്പദം ക്ഷീരസമുദ്ര സന്താനമായ പാരിജാതത്തെ പ്രസവിക്കില്ല. പാണ്ഡവ മാതാവായ കുന്തിയാണ് നിന്റെ മാതാവ്. ഉള്ളൂരിന്റെ ഉജ്ജ്വല വാഗ്വിലാസമാണ് ഈ കവിതയിൽ വിളങ്ങുന്നത്.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യ അക്ഷരം പ. നാണി ടീച്ചർ.
1: രാത്രി മുഴുവൻ പാടുന്ന രാക്കിളികളെ പല കവികളും വിരഹവേദനയുടെ പങ്കാളികളാക്കാറുണ്ട്. അവരുടെ പാട്ടിൽ പ്രണയത്തിന്റെ ആവേശവും വിരഹത്തിന്റെ ദുഃഖവും ഒരുപോലെ പ്രതിനിധാനം ചെയ്യുന്നു. പറയാനാകാത്ത ഒരായിരം ദുഃഖങ്ങൾ കവിയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ വേദന രാക്കിളിയോട് പങ്കുവെക്കുകയാണ്. പഴയ ഓർമ്മയിൽ നിന്നെങ്കിലും സന്തോഷവും സംഗീതവും വീണ്ടെടുക്കാനാകുമോ എന്ന പ്രതീക്ഷയോടെയുള്ള ചോദ്യവും രാക്കിളിയോട് ചോദിക്കുന്നുണ്ട്. മുരുകൻ കാട്ടാക്കടയുടെ രാക്കിളിക്കൊരു മറുപാട്ട് എന്ന കവിതയിലെ വരികൾ. പറയുവാനാകാത്തൊരായിരം കഥനങ്ങൾ ഹൃദ

0: അക്ഷരം ഇ ജിതേഷ്.
1: വയലാറിന്റെ എനിക്കും മരണമില്ല എന്ന കവിതയിലെ വരികൾ. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പാടിയ വയലാറിന്റെ അടിയുറച്ച പ്രമാണം മനുഷ്യസ്നേഹം തന്നെയായിരുന്നു. ഈ കവിതയിലെ ഞാൻ മനുഷ്യരാശിയെ ആകെ പ്രതിനിധീകരിക്കുന്നു. ആ മനുഷ്യനിൽ തുടിക്കുന്ന സനാതന ചൈതന്യത്തെ സ്നേഹജ്വാലയായും അവനിൽ അവിശ്രമം പായുന്ന അശ്വത്തെ കാലമായും കവി വിഭാവനം ചെയ്യുന്നു. മനുഷ്യൻ്റെ പരിണാമത്തിൻ്റെ ചരിത്രം ഒരു ജൈത്രയാത്രയുടേതാണ്.

ഇവയും കണ്ണിൽ പൂത്തുവിടരും സ്വപ്നങ്ങളും കരളിൽ സംഗീതവും സഞ്ചരിക്കുകയാണ് ഞാനേവം സയൻസിന്റെ കഞ്ചുകമണിഞ്ഞുകൊണ്ടീ യുഗങ്ങളിലൂടെ.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം സായാണ്. വസന്ത ടീച്ചർ.
1: അന്ധവിശ്വാസത്തിനെതിരെ പൊരുതിക്കൊണ്ട് ശാസ്ത്രം എന്ന സത്യത്തെ ഉയർത്തിപ്പിടിച്ച കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്ന പാരമ്പര്യ വിശ്വാസം തെറ്റാണെന്ന് തെളിയിച്ചത് ശാസ്ത്രമാണ്. ഭൂമിയുടെ കറക്കമാണ് രാപ്പകലുകൾ ഉണ്ടാക്കുന്നതെന്ന് ശാസ്ത്രത്തെ മുൻനിർത്തി കവിയും ഉറപ്പിക്കുന്നു. ബുദ്ധിജീവിയെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ അന്ധവിശ്വാസങ്ങളിൽ കുരുങ്ങി നിൽക്കാതെ ഉയർന്ന ശിരസോടെ മുന്നേറാൻ കവി ഉദ്ഘോഷിക്കുന്നു. കവിത ആര്യാവർത്ത ചർച്ച. സൂര്യൻ കിഴക്കുതിച്ചസ്തമിപ്പൂ പടിഞ്ഞാറെന്ന് കള്ളം പറഞ്ഞതാരേ, ആര്യന്മാരെന്ന പഴഞ്ചന്മാരല്ലാതെ ആരു പറയും.

0: സൂര്യനുദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല, കാര്യം തുറന്നു പറഞ്ഞു ശാസ്ത്രം. ഊഴിവട്ടത്തിൽ കറങ്ങുക കാരണം ഉണ്ടായിടുന്നു പകലും രാവും. അക്ഷരം സ ജിജ.
1: കുമാരനാശാന്റെ കരുണയിലെ അവസാന ഭാഗത്തിലെ വരികളാണ്. കൈകാലുകൾ ഛേദിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന വാസവദത്തയുടെ അരികിലേക്ക് ഉപഗുപ്തൻ ആഗതനാകുന്നു. മരണത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഉപഗുപ്തൻ ബുദ്ധന്റെ കരുണയാൽ വാസവദത്തയ്ക്ക് ശാശ്വതമായ മനഃശാന്തിയും സമാധാനവും ലഭിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. ഉപഗുപ്തന്റെ വാക്കുകളിൽ ബുദ്ധസൂക്തം ശ്രവിച്ച തൃപ്തിയാൽ ചരിതാർത്ഥയായി വാസവദത്ത മരണമടയുന്നു. കരുണയിലെ വരികളിലേക്ക്.

0: ഇവിടെ അക്ഷരം വരുന്നത് ക ആണ്. സുനന്ദ ടീച്ചർ.
1: മഹാബലി, മൂന്ന് ലോകങ്ങളിലും പുകൾ പെറ്റവൻ, പണക്കാരും പാവപ്പെട്ടവരുമില്ലാത്ത സമത്വ സുന്ദരമായ ലോകം, അതായിരുന്നു മഹാബലിയുടെ ഭരണനേട്ടം. ഭൂമിയിൽ ഐശ്വര്യം വിളയാടിയപ്പോൾ അസൂയമൂത്ത ഇന്ദ്രൻ മഹാബലിയെ ആക്രമിച്ചു കീഴ്പ്പെടുത്തുന്നു. തുടർന്ന് മഹാബലി ശാന്തനായി ഇന്ദ്രനോട് പറയുകയാണ്, ഈ ലോകം നശ്വരമാണ്. ഇവിടെ ഉണ്ടായവയെല്ലാം അല്പകാലം നിലനിന്ന് മറഞ്ഞുപോകും. ഒന്നും ശാശ്വതമല്ല. കാലമതിന്റെ കനത്ത കരങ്ങളാൽ വെറുതെ കളിയായിട്ട് ഒന്ന് പിടിച്ചു കുലുക്കിയാൽ കൊഴിഞ്ഞു വീഴുന്നവയാണ് ബ്രഹ്മാണ്ട താരകപ്പൂക്കൾ. ഒക്കെയും അറിയുന്നതുകൊണ്ട് എനിക്ക് നഷ്ടബോധമില്ല. കാലം തരുന്നത് കാലം തന്നെ തിരിച്ചെടുക്കുന്നു. അത്രമാത്രം. എത്ര മനോഹരവും ഉദാത്തവുമായ വരികൾ! വള്ളത്തോളിന്റെ ഇന്ദ്രനും മഹാബലിയും എന്ന കവിതയിലേക്ക്.

കാവ്യകേളി സമാപിക്കുന്നു. പങ്കെടുത്തവർ എം വി നാണി ടീച്ചർ, പി സുനന്ദ ടീച്ചർ, എം വസന്ത ടീച്ചർ, ജിജ ശ്രീജിത്ത്, ജിതേഷ് കെ പി.

8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോക വീഥികളിൽ

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു നിർവഹിച്ചു. രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ജേതാക്കളായ ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ എന്നിവരും പത്മഭൂഷൺ ജേതാക്കളായ നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവരും പത്മശ്രീ ജേതാവ് വിമല മേനോനും പുരസ്കാരം സ്വീകരിച്ചു. ഓരോ ഭരണപരമായ തീരുമാനവും വികസിത ഭാരതമെന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി നിയമിതരായ 2024 ബാച്ചിലെ 183 IAS ട്രെയിനികളുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പുതിയ IAS ബാച്ചിന്റെ 40% വനിതാ ഓഫീസർമാരാണ് എന്നത് രാഷ്ട്ര നിർമ്മാണത്തിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണത്തിന്റെ കേന്ദ്രബിന്ദുവായി ജനങ്ങളെ പ്രതിഷ്ഠിക്കാൻ യുവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ സഭ നിർത്തിവച്ച് വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന് അറിയിച്ചു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയും സഭയിൽ നടന്നു. 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്തുവച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റൽ, കിഫ്ബി ബാധ്യതയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യൻ കായിക രംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രചാരണ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫൺ റണ്ണിന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക കാര്യങ്ങളിൽ കേരളത്തിൽ ദൃശ്യമാകുന്ന ഊർജ്ജവും ഉത്സാഹവും പങ്കാളിത്തവും ഏറെ പ്രചോദനമേകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12 വർഷം മുമ്പ് സാമ്പത്തിക പ്രയാസങ്ങൾ അലട്ടിയിരുന്ന നാഫെഡ് ഇന്ന് 74 ലക്ഷം കർഷകർക്ക് സേവനം നൽകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ 500 കോടിയുടെ ലാഭത്തിലാണ് സ്ഥാപനം. ന്യൂഡൽഹിയിൽ നാഫെഡിന്റെ ലേല പോർട്ടൽ NAFED.IN ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. രാജ്യത്ത് കാർഷിക വിളകളുടെ ഉൽപാദനം കഴിഞ്ഞ ദശകത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചെന്ന് ചടങ്ങിൽ സംസാരിക്കവെ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. NAFED.IN പോർട്ടലിലൂടെ കർഷകർക്ക് 48 മണിക്കൂറിനുള്ളിൽ ഉൽപ്പന്നങ്ങളുടെ വില അവരുടെ ബാങ്ക് അക്കൌണ്ടിലെത്തുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഡോക്ടർ KJ റീനയെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ട്രൈബ്യൂണൽ നടപടി ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കാൻ സർക്കാർ ഉത്തരവ്. 6.5 ലക്ഷത്തോളം പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസ് ഹൌസിംഗ് ആന്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സീറോയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ സമാപിക്കും. ഒരു മാസക്കാലത്തോളം നീണ്ടുനിന്ന മഹോത്സവത്തിന് തൃക്കലശാട്ടോടെയാണ് സമാപനമാകുന്നത്.

0: ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 10:30 പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഘാനയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ പുലർച്ചെ 4:30 ക്രൊയേഷ്യ പനാമയുമായി ഏറ്റുമുട്ടും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാളെ 1000-ാമത്തെ വാണിജ്യ കപ്പലിനെ സ്വാഗതം ചെയ്യാനൊരുങ്ങുന്നു. മദർഷിപ്പ് MSC ലൂസിയാന നാളെ വൈകിട്ട് ഏകദേശം 5 മണിയോടെ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തുറമുഖം അധികൃതർ അറിയിച്ചു. ബിരുദ പ്രവേശനത്തിനായുള്ള സർവകലാശാല പൊതുപ്രവേശന പരീക്ഷ CUET ഫലം പ്രഖ്യാപിച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. CUET ഔദ്യോഗിക പോർട്ടൽ വഴി ഫലം അറിയാൻ കഴിയും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കാസർഗോഡ് സർക്കാർ അന്ധവിദ്യാലയത്തിൽ നൈറ്റ് വാച്ച്മാൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 നടക്കും. യോഗ്യത 8-ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. ബിരുദധാരികൾ അപേക്ഷിക്കാൻ അർഹരല്ല. പ്രായപരിധി 18-40. ഫോൺ നമ്പർ 0499425518. മാനന്തവാടി ഗവൺമെന്റ് കോളേജിലെ ഇലക്ട്രോണിക്സ് വിഭാഗം നടപ്പിലാക്കുന്ന ISRO റെസ്പോണ്ട് മേജർ റിസർച്ച് പ്രൊജക്റ്റിലേക്ക് ജൂനിയർ റിസർച്ച് ഫെല്ലോ തസ്തികയിലേക്ക് നേരിട്ടുള്ള അഭിമുഖം നടത്തുന്നു. ഈ മാസം 30 രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ, അനുബന്ധ രേഖകൾ എന്നിവ സഹിതം കോളേജ് പ്രിൻസിപ്പാൾ മുൻപാകെ ഹാജരാകണം. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും ഫോൺ നമ്പർ 9447953305. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ അനസ്തേഷ്യ ടെക്നീഷ്യൻ തസ്തികയിൽ 2 ഒഴിവുണ്ട്. യോഗ്യത ഡിഗ്രി, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി. പ്രവൃത്തി പരിചയം അഭികാമ്യം. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം 30 രാവിലെ 11 മണിക്ക് മുൻപായി ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം കൊമേഴ്സ് ഇംഗ്ലീഷ് അധ്യാപക ഒഴിവിലേക്ക് ഗസ്റ്റ് അധ്യാപക നിയമനത്തിലുള്ള ഇന്റർവ്യൂ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കും. നടുവിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വകുപ്പിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വർക്ക്ഷോപ്പ് ഫോർമാൻ, സിവിൽ എഞ്ചിനീയറിംഗിൽ ട്രേഡ്സ്മാൻ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. PSC യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ രാവിലെ 10:30 നടുവിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തേണ്ടതാണ്. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ കരാറടിസ്ഥാനത്തിൽ ഫോട്ടോഗ്രാഫർമാരുടെ പാനൽ തയ്യാറാക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 27 കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ നടക്കും. 26 ഉച്ചയ്ക്ക് 1 മണിവരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499945515. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇംഗ്ലീഷ് ജൂനിയർ തസ്തികയിലേക്ക് നിയമനത്തിലുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 നടക്കും. ഫോൺ നമ്പർ 99 46 98 57 75. നർക്കിലക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 27 രാവിലെ 11 മണിക്ക് ആശുപത്രിയിൽ നടക്കും. യോഗ്യത സർക്കാർ അംഗീകൃത DMLT, BSc, MLT, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധം. ഫോൺ നമ്പർ 04672241888. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് നടക്കും. യോഗ്യത +2 DMLT, BSc, MLT, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. പ്രായപരിധി 40 വയസ്സിൽ താഴെ. ഫോൺ നമ്പർ 04672215522. സാമൂഹ്യനീതി വകുപ്പിൽ കാസർഗോഡ് പ്രൊബേഷൻ ഓഫീസിൽ പ്രൊബേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ 10-ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ 1-ാം യൂണിറ്റായ മാനവികതയിലെ നവോത്ഥാനം ഇറ്റലിയിൽ എന്ന പാഠഭാഗം കേൾക്കാം. അവലോകനം ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ പ്രിയ ബി.
2: പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ലോകം ഫുട്ബോൾ ലഹരിയിലാണ്. വേൾഡ് കപ്പ് ഒപ്പം നമ്മളും അല്ലേ? അർജന്റീന, ബ്രസീൽ എന്ന് തുടങ്ങി പല ടീമുകളുടെയും ആരാധകരല്ലേ ഇവിടെയുള്ളവരെല്ലാം? കളി കാണാറില്ലേ? എന്നാൽ ഈ ലോകകപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചാലോ? ലോകകപ്പ് 4 തവണ നേടിയ ശക്തമായ ഒരു ഫുട്ബോൾ രാജ്യമുണ്ട്. എന്നാൽ 2018, 2022, 2026 എന്നീ തുടർ ലോകകപ്പുകളിൽ അവർക്ക് യോഗ്യത നേടാനുമായില്ല. ആ രാജ്യം ഏതാണെന്ന് പറയാമോ? ഇല്ലെങ്കിൽ ഒരു ക്ലൂ കൂടി തരാം. ലോക ഫുട്ബോളിനെ വിസ്മയിപ്പിച്ച ബുഫോൺ, മാൽദിനി, പിർലോ തുടങ്ങിയ ഇതിഹാസ താരങ്ങളെ ലോകത്തിന് സമ്മാനിച്ച നാടാണ് അതെ, ഇറ്റലി. ഇന്ന് ലോകകപ്പിൽ ഇറ്റലി ഇല്ലെങ്കിലും ലോക ചരിത്രത്തിൽ ഇറ്റലിയുടെ സ്ഥാനം വളരെ വലുതാണ്. 100 ആണ്ടുകൾക്ക് മുമ്പ് കല, സാഹിത്യം, ശാസ്ത്രം എന്നിവയിലൂടെ ലോകത്തെ മാറ്റിമറിച്ച നവോത്ഥാനത്തിന്റെ ജന്മഭൂമിയാണ് ഇറ്റലി. നമുക്ക് ഇന്ന് 10-ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 1-ാമത്തെ യൂണിറ്റായ മാനവികത, അതിലെ നവോത്ഥാനം ഇറ്റലിയിൽ എന്ന പാഠഭാഗം ചർച്ച ചെയ്താലോ? എല്ലാവരും റെഡിയല്ലേ? എന്താണ് നവോത്ഥാനം? മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണ് നവോത്ഥാനം. വ്യാപാര പുരോഗതിയുടെയും മറ്റ് ഘടകങ്ങളുടെയും ഫലമായി ഇറ്റലിയിൽ വളർന്നു വന്ന നവോത്ഥാനം യൂറോപ്പിനെ മുഴുവൻ സ്വാധീനിച്ചതെങ്ങനെയാണ് എന്നാണ് ഈ പാഠഭാഗത്തിലൂടെ വിശകലനം ചെയ്യുന്നത്. യൂറോപ്പിൽ, പ്രത്യേകിച്ച് ഇറ്റലിയിൽ, നവോത്ഥാനം രൂപപ്പെടാനുള്ള സാഹചര്യങ്ങളും അവയുടെ സവിശേഷതകളെയും കുറിച്ച് ധാരണ നേടുക എന്നൊരു പഠന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള സംക്രമണ കാലമായിരുന്നു നവോത്ഥാനം. എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ നവോത്ഥാന കാലത്ത് കണ്ടെത്തിയത്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുമോ? അതെ, വാണിജ്യ രംഗത്തെ പുരോഗതി, ഫ്യൂഡലിസത്തിന്റെ തകർച്ച, നഗരങ്ങളുടെ വ്യാപനം, സമ്പന്ന വിഭാഗത്തിന്റെ ആവിർഭാവം, മാനവികതയുടെ കടന്നുവരവ്, കല, ശാസ്ത്രരംഗങ്ങളിലുണ്ടായ പുരോഗതി, ഇതെല്ലാം നവോത്ഥാനകാലത്തിന്റെ മാറ്റങ്ങളാണ്. എന്നാൽ എന്തുകൊണ്ടാണ് നവോത്ഥാനം ഇറ്റലിയിൽ? അതാണ് ഇന്നത്തെ ചോദ്യം. നമുക്കൊരു ലോകഭൂപടം കണ്ടാലോ? നിങ്ങളുടെ പാഠഭാഗത്തുള്ള ഇറ്റലിയുടെ സ്ഥാനം കണ്ടെത്താനുള്ള ആ ഭൂപടം ഒന്ന് നിരീക്ഷിക്കൂ. ഭൂപടത്തിന്റെ സഹായത്തോടെ ഇറ്റലി ഏത് കടലിന്റെ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നും ഈ കടൽ ഏതെല്ലാം വൻകരകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും വ്യക്തമായി കണ്ടെത്താനുള്ള ഒരു പ്രവർത്തനം നിങ്ങൾക്ക് തരട്ടെ. അതോടൊപ്പം മധ്യകാല ഇറ്റലിയിൽ നിലനിന്നിരുന്ന പ്രധാന നഗരങ്ങളും കണ്ടെത്തി പട്ടികപ്പെടുത്തു. അതെ, റോം, നേപ്പിൾസ്, ബൊളോണ, വെനീസ്, ജനോവ, പിസ, ഫ്ലോറൻസ്, മിലാൻ, ഇതെല്ലാം ഇറ്റലിയിലെ നഗരങ്ങളാണ്. ഏത് കടലിന്റെ സമീപത്താണ് ഇറ്റലി സ്ഥിതി ചെയ്യുന്നത്? ഭൂപടം നിരീക്ഷിച്ച് പറയാൻ പറ്റുമോ? അതെ, മെഡിറ്ററേനിയൻ കടല്.

ഏത് വൻകരകൾക്കിടയിലാണ് ഈ മെഡിറ്ററേനിയൻ കടൽ? ആ, ഭൂപടത്തിന്റെ സഹായത്തോടെ കണ്ടെത്തൂ. വടക്ക് യൂറോപ്പും തെക്ക് ആഫ്രിക്കയും കിഴക്ക് ഏഷ്യയും ഉൾപ്പെടുന്നതാണ് മെഡിറ്ററേനിയൻ കടൽ. ഇറ്റലിയിൽ നവോത്ഥാനം ആരംഭിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരിക്കും? നമുക്ക് ചർച്ചയിലൂടെ ഈ പാഠഭാഗത്തിന്റെ വിവരശേഖരണം നടത്താം. ഒന്നാമത്തെ സൂചകം, ഇറ്റാലിയൻ നഗരങ്ങളുടെ സവിശേഷതകൾ. രണ്ട്, യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം. മൂന്ന്, കുരിശുയുദ്ധങ്ങളുടെ സ്വാധീനം. നാല്, ബ്യൂബോണിക് പ്ലാഗും മാനവികതയും. അഞ്ച്, പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ പുനർജനി. ആറ്, കോൺസ്റ്റാന്റിനോബിളിന്റെ പതനം. നമുക്ക് ഇറ്റാലിയൻ നഗരങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇറ്റാലിയൻ നഗരങ്ങൾക്ക് മറ്റ് യൂറോപ്യൻ നഗരങ്ങളിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? സ്വതന്ത്രവും സമ്പന്നവും ഊർജസ്വലവുമാണ്. വേറെ എന്തൊക്കെ പോയിന്റുകൾ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും? അതെ, വ്യാപാരികൾക്ക് ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖല എന്നിവയെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, വാണിജ്യ സാങ്കേതിക വിദ്യകളിലുള്ള കാര്യക്ഷമത, പ്രത്യേകിച്ച് ബുക്ക് കീപ്പിംഗ് പോലുള്ള സാങ്കേതിക വിദ്യയില്, ഇതെല്ലാം ഇറ്റാലിയൻ നഗരങ്ങളെ മറ്റ് യൂറോപ്യൻ നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ സൂചകത്തിലേക്ക് പോയാലോ. ഇറ്റാലിയൻ നഗരങ്ങളിൽ വ്യാപാരി വർഗം വളർന്നു വരാനിടയായ സാഹചര്യം നോക്കാം. ഇത് ഒരു അധിക അറിവിലേക്കായിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് തരുന്നത്. റോമാ സാമ്രാജ്യത്തിന്റെ പതനത്തിനു ശേഷം ഫ്യൂഡൽ നാടുവാഴികൾ അധികാരമേറ്റു. നിരവധി കച്ചവട നഗരങ്ങൾ അവിടെ ഉയർന്നു വന്നു. അറബികളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങി യൂറോപ്പിലെ പ്രഭുക്കന്മാരും നാടുവാഴികൾക്കും കൈമാറ്റം ചെയ്ത കച്ചവടക്കാർ ഇറ്റലിയിൽ കച്ചവടത്തിനു പുറമേ പണമിടപാടും നടത്തിയിരുന്നു. ഇതിലൂടെ ഇറ്റലിയിൽ ഒരു വ്യാപാരി വർഗം അതിവേഗം വളർന്നു വരാനിടയായി. വാണിജ്യ പുരോഗതിയുടെ ഫലമായി ഇറ്റലിയിൽ ഉയർന്നു വന്ന കുടുംബങ്ങളും അതോടൊപ്പം വളർന്നു വന്ന നഗരങ്ങളും ഒന്ന് പട്ടികപ്പെടുത്തി നോക്കൂ. ഇനി നമുക്ക് പതിനൊന്നാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം എങ്ങനെയാണ് നവോത്ഥാനത്തിന് കാരണമായത് എന്ന് നോക്കാം. എന്തൊക്കെയായിരുന്നു ഈ വാണിജ്യവൽക്കരണത്തിന്റെ ഫലങ്ങൾ, ഒന്ന് വായിച്ച് കണ്ടെത്താൻ സാധിക്കുമോ? അതെ, മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ തകർച്ചയാണ് പ്രധാന കാരണം. മതമേധാവിത്വത്തിന്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി. സമ്പന്ന വിഭാഗത്തിന്റെ ഉയർച്ചയും ആധിപത്യവും, സമ്പന്ന കുടുംബങ്ങളുടെ ഉദയവും രാഷ്ട്രീയ അധികാരത്തിലെ അവരുടെ പങ്കും, ഇതെല്ലാം നവോത്ഥാനത്തിന്റെ ഉദയത്തിന് കാരണമായ ഘടകങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതിനു ശേഷം മൂന്നാമത്തെ പോയിന്റിലേക്ക് നമുക്ക് പോകാം. എന്താണത്? കുരിശുയുദ്ധങ്ങളുടെ സ്വാധീനം. അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് കുരിശുയുദ്ധങ്ങൾ? വിശുദ്ധ നാടായി കരുതപ്പെടുന്ന ജെറുസലേമിനായി ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധങ്ങളെയാണ് നമ്മള് കുരിശുയുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. സിഇ 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ കാലഘട്ടത്തിലാണ് ഈ യുദ്ധങ്ങൾ നടന്നത്. മധ്യകാലത്ത് നടന്ന ഈ കുരിശുയുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിയിച്ചു. കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങൾ, നഗരങ്ങൾ, അവിടുത്തെ ജനജീവിതം തുടങ്ങിയവയുമായി ഇറ്റാലിയൻ നഗരങ്ങൾ പരിചയത്തിലായത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടി. ഇസ്ലാമിക സാമ്രാജ്യവും ബൈസാന്റിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യാപാരത്തിലൂടെ സമ്പത്ത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഒഴുകിത്തുടങ്ങി. അങ്ങനെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിന്റെ കുത്തക ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായി. അപ്പോ ഈ നിയന്ത്രണം നവോത്ഥാനത്തിന്റെ ആക്കം കൂട്ടാൻ സഹായിച്ചു. ആ ഇടയ്ക്ക് ഇറ്റലിയിൽ പൊട്ടിപ്പുറപ്പെട്ട, യൂറോപ്പിനെ തന്നെ തകർത്തെറിഞ്ഞ ഒരു മഹാമാരിയായിരുന്നു ബ്യൂബോണിക് പ്ലാഗ്. അതും ഇറ്റലിയിലെ നവോത്ഥാനത്തിന് ആക്കം കൂട്ടിയ ഘടകങ്ങളാണ്. എന്താണ് ഈ പ്ലാഗിന്റെ പ്രത്യേകത? ശരീരം അഴുകിയ ഗന്ധം മൂലമാണ് ഈ പ്ലാഗ് പുറം ലോകം അറിഞ്ഞത്. പവിത്രീകരിക്കപ്പെട്ട പള്ളി പരിസരങ്ങൾ ഈ അനേകമായ ശവശരീരങ്ങൾ അടക്കം ചെയ്യാൻ അപര്യാപ്തമായിരുന്നു. രോഗം ബാധിച്ചവരുടെ ശരീരത്തിൽ കറുത്ത കുമിളകൾ രൂപപ്പെട്ടിരുന്നു. ഇതിനാൽ ഈ രോഗം കറുത്ത മരണം എന്നും അറിയപ്പെട്ടു. വാണിജ്യത്തിനായി വന്ന കപ്പലുകളിലൂടെ എത്തിയ എലികളിലെ ചെള്ളുവഴിയാണ് യൂറോപ്പിൽ
പ്ലാഗ് പടർന്നു.

പിടിച്ചത്. ബ്യൂബോണിക് പ്ലാഗ് ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായി ബാധിച്ചു. കുറേ തൊഴിലാളികൾ മരണപ്പെട്ടു. ആ മരണം കാർഷിക മേഖലയെ ദോഷകരമായി ബാധിച്ചു. ജനങ്ങൾ പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി.

0: ഗത്തിൽ റോമിന്റെ പൗരാണികതയെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ കണ്ടാലോ? പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനം ഇറ്റലിയിൽ ജനജീവിതത്തെ സ്വാധീനിക്കാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? നഗരങ്ങളിലെ സമ്പത്ത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമൂഹിക ഐക്യം തുടങ്ങിയവ ജനങ്ങളിൽ പൗരബോധവും ആത്മാഭിമാനവും വളർത്തി. പ്രാചീന റോമ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ക്രമസമാധാനം, ഭരണകൂടം എന്നിവയെ സംബന്ധിച്ച ആശയങ്ങൾ ഇറ്റലിയിൽ പ്രചരിച്ചു. പ്രാചീന റോമൻ നിയമങ്ങളിലും ലാറ്റിൻ ഭാഷയിലും പാണ്ഡിത്യമുണ്ടായിരുന്ന വിദ്യാസമ്പന്നരായ ഒരു വിഭാഗം വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. തൽബലമായി പ്രാചീന ഭാഷ, സാഹിത്യം, സ്ഥാപനങ്ങൾ, പൌരാണികത എന്നിവയിൽ ഇവർക്ക് താൽപര്യം ജനിച്ചു. ഓരോ നഗരവും കലയുടെയും സാഹിത്യത്തിന്റെയും കേന്ദ്രങ്ങളാകാൻ ആഗ്രഹിച്ചു. പ്രാചീന റോമാ നഗരത്തിലെ ചിത്രങ്ങൾ, കയ്യെഴുത്ത് പ്രതികൾ, കെട്ടിടാവശിഷ്ടങ്ങൾ തുടങ്ങിയവ രാജാക്കന്മാരുടെയും പുരോഹിതരുടെയും കണ്ടെടുത്ത് സംരക്ഷിക്കപ്പെട്ടു. ഇതോടുകൂടി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതും കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതും യുദ്ധങ്ങളെക്കാൾ തങ്ങളെ ജനമനസ്സിൽ അനശ്വരമാക്കുമെന്ന് രാജാക്കന്മാർ കരുതി. ഇത്തരം കാര്യങ്ങളും ഇറ്റലിയിൽ നവോത്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയിരുന്നു. അടുത്തതായി തുർക്കികളുടെ കോൺസ്റ്റാന്റിനോബിൾ ആക്രമണം. എവിടെയാണ് കോൺസ്റ്റാന്റിനോബിൾ? ഭൂപടം ഒന്ന് നോക്കിയാലോ? കോൺസ്റ്റാന്റിനോബിളിന്റെ സ്ഥാനം ഒന്ന് കണ്ടെത്തൂ. കോൺസ്റ്റാന്റിനോബിൾ, അതെ, യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കര, ജല, വ്യാപാര പാതകളുടെ സംഗമ കേന്ദ്രമാണ് കോൺസ്റ്റാന്റിനോബിൾ. തുർക്കിയിലെ ബോസ്ഫറസ് കടലിടുക്കിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. കരിങ്കടൽ, മെഡിറ്ററേനിയൻ കടൽ എന്നിവയെ ബന്ധിപ്പിക്കുന്ന പ്രധാന ജലപാതയാണ്. ഇന്ന് അത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? അതെ, ഇസ്താംബുൾ. ഇനി കോൺസ്റ്റാന്റിനോബിളിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം എന്താണെന്ന് നോക്കിയാലോ? ഇത് ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള പ്രധാന വ്യാപാര കേന്ദ്രം. സുഗന്ധവ്യഞ്ജനങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ തുടങ്ങിയവ യൂറോപ്പിലെത്തിയിരുന്നത് ഈ നഗരത്തിലൂടെയായിരുന്നു. തന്ത്രപ്രധാനമായ ഒരു സ്ഥാനം കൂടിയാണ് കോൺസ്റ്റാന്റിനോബിൾ. ബോസ്ഫറസ് കടലിടുക്ക് നിയന്ത്രിച്ചതിനാൽ സൈനികമായും രാഷ്ട്രീയമായും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. കൂടാതെ സംസ്കാരങ്ങളുടെ സംഗമ കേന്ദ്രമാണ് കോൺസ്റ്റാന്റിനോബിൾ. തുർക്കികളുടെ കോൺസ്റ്റാന്റിനോബിൾ ആക്രമണം ഇറ്റലിയുടെ വൈജ്ഞാനിക മേഖലയെ സ്വാധീനിച്ചതെങ്ങനെയെന്ന് നോക്കാം. പ്രാചീന ഗ്രീക്കോ റോമൻ സാഹിത്യകൃതികളുടെ കയ്യെഴുത്തു പ്രതികൾ കൈവശമുണ്ടായിരുന്ന നിരവധി പണ്ഡിതന്മാരുടെ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോബിൾ. തുർക്കികളുടെ ആക്രമണത്തെ തുടർന്ന് അവർ തങ്ങളുടെ കൈവശമുള്ള കയ്യെഴുത്ത് പ്രതികളുമായി എവിടെയെത്തി? ഇറ്റലിയിലേക്ക് വന്നു. മധ്യകാലത്ത് സർവകലാശാലകളിൽ മാത്രം ഒതുങ്ങിനിന്ന അന്വേഷണങ്ങളും പഠനങ്ങളും ഗ്രന്ഥാലയങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും കലാപരമായ പുരോഗതിയും സാംസ്കാരിക രംഗത്തെ പരീക്ഷണങ്ങൾക്കും വഴിയൊരുക്കി. ഇതോടെ സാംസ്കാരിക രംഗത്തും വൈജ്ഞാനിക മേഖലയിലും പുത്തൻ ആശയങ്ങൾ പ്രകടമാകാൻ തുടങ്ങി. ഇറ്റലിയിൽ നവോത്ഥാനം ആരംഭിക്കാനുള്ള കാരണങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഈ യൂണിറ്റിൽ തുടർന്നു വരുന്ന നവോത്ഥാന കാലത്തെ ഓരോ രംഗങ്ങളിലും ചിത്രകല, ശില്പകല, വാസ്തുവിദ്യ, സാഹിത്യം, ചരിത്രരചന, ശാസ്ത്രം, മതനവീകരണം ഇവയിലുണ്ടായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും ഈ പാഠഭാഗം നിങ്ങളെ സഹായിക്കും. നവോത്ഥാന കാലത്ത് രൂപപ്പെട്ട പ്രധാന ആശയമായ മാനവികതയുടെ പ്രസക്തി മനസ്സിലാക്കാനും ആധുനിക ലോകത്തെ പുതിയ രീതികൾ നോക്കിക്കാണാനും യുക്തിപരമായി ചിന്തിച്ച് വിമർശനാത്മകമായി വിലയിരുത്താനും നിങ്ങൾക്ക് സാധിക്കട്ടെ.
1: 10-ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ 1-ാം യൂണിറ്റായ മാനവികതയിലെ നവോത്ഥാനം ഇറ്റലിയിൽ എന്ന പാഠഭാഗത്തിന്റെ അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവലോകനം ചെയ്തത് തൃശൂർ ജില്ലയിലെ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ പ്രിയ ബി. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി കണ്ണൂർ.

ഗാനലോക വീഥികളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ മലയാള സിനിമകളിലൂടെ പ്രസ്തുത സിനിമകളിലെ ഗാനങ്ങളിലൂടെയുള്ള ഈ പരമ്പരയുടെ യാത്ര തുടരുന്നു. ഇപ്പോൾ നാം വിലയിരുത്തുന്നത് 61 മാർച്ച് 10 റിലീസായ സീതാരാമ കല്യാണം എന്ന ചിത്രത്തിലെ

ഇതേ പേരിൽ തെലുങ്കിൽ റിലീസായ ചിത്രത്തിന്റെ മലയാളം ഡബ്ബിംഗ് പതിപ്പാണ് ഈ സിനിമ. 1955 ഒടുവിൽ റിലീസായ നാട്യതാര എന്ന ഡബ്ബിംഗ് ചിത്രത്തിനു ശേഷം മലയാളത്തിൽ റിലീസാകുന്ന രണ്ടാമത്തെ ഡബ്ബിംഗ് ചിത്രമാണ് സീതാരാമ കല്യാണം. ഡബ്ബിംഗ് ചിത്രങ്ങൾക്ക് സംഭാഷണവും ഗാനങ്ങളും എഴുതുന്നതിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള അഭയദേവാണ് നാട്യതാരയിൽ എന്ന പോലെ ഈ ചിത്രത്തിലും ഗാനങ്ങൾ രചിച്ചിട്ടുള്ളത്. സിനിമയുടെ ആദ്യഘട്ടം മുതൽ സംഗീത സംവിധാന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഗാലി പെഞ്ചല നരസിംഹറാവുവാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. മൂല തെലുങ്ക് ചിത്രത്തിലെയും ഡബ്ബിംഗ് പതിപ്പിലെയും ലഭ്യമായ ഗാനങ്ങൾ ഒന്നൊന്നായി ഇനി നമുക്ക് പരിശോധിക്കാം. ചിത്രത്തിൽ നിന്ന് ശങ്കരാഭരണ രാഗത്തിലുള്ള ശിവസ്തുതി. കൈലാസ കവാടത്തിൽ നന്ദികേശ്വരനാൽ പ്രവേശനാനുമതി നിഷേധിക്കപ്പെട്ട രാവണൻ നാരദന്റെ ഉപദേശമനുസരിച്ച് പരമശിവനെ പാട്ടുപാടി സംപ്രീതനാക്കാൻ ശ്രമിക്കുന്നതാണ് സന്ദർഭം. പരമശിവന് ഹിതകരമായ രാഗമാണ് ശങ്കരാഭരണം. അതുകൊണ്ട് പരമശിവനെ പ്രീതിപ്പെടുത്താൻ ശങ്കരാഭരണരാഗത്തിലുള്ള ഒരു ഗാനമാകുന്നതിൽ ഔചിത്യമുണ്ട്. ഇവിടെ ഗാനരംഗത്തിൽ രാവണൻ തന്റെ രാജകീയ അലങ്കാരങ്ങളും ആഭരണങ്ങളും വെടിഞ്ഞ് സാധാരണ വേഷത്തിലാണ് ഈ ശിവസ്തുതി ഗാനം പാടുന്നത്.

സപ്തസ്വരങ്ങൾ പരമശിവന്റെ അഥവാ ശങ്കരന്റെ ഏഴാഭരണങ്ങളെ സൂചിപ്പിക്കുന്നതാണെന്ന സങ്കല്പവും പ്രചാരത്തിലുണ്ട്. സ സർപ്പത്തെയും, രി രുദ്രാക്ഷത്തെയും, ഗ ഗംഗയെയും, മ മൃഗത്തെയും, പ പുഷ്പത്തെയും, ധ ധമരുവിനെയും, നി നിശാകരൻ അഥവാ അമ്പിളിക്കലയെയും സൂചിപ്പിക്കുന്നുവത്രേ. സീതാരാമ കല്യാണത്തിന്റെ തെലുങ്ക് പതിപ്പിൽ നിന്നുള്ള ഗാനം കേൾക്കുക. ഈ ഗാനം പാടിയത് ഘണ്ടശാല. ഈ ഗാനത്തിന്റെ മലയാളം പതിപ്പ് ലഭിച്ചിട്ടില്ല.

0: నన్ని నా భక్తినే పరిగణిస్తున్నావా? ప్రేమతో స్వామి సాక్షాత్కరించకపోతే బలివితో ఈ కైలాసాన్ని ప్రకలించి నా లంకా ద్వీపానికి తరలించుకుపోతాను.
1: പരമശിവനെ പ്രത്യക്ഷപ്പെടുത്താൻ രാവണൻ കൊടും തപസ്സാരംഭിച്ചെങ്കിലും ആനന്ദ താണ്ഡവ നൃത്തത്തിൽ പാർവതിയോടൊപ്പം മുഴുകിയ പരമേശ്വരൻ ഇതറിഞ്ഞതേയില്ല. കോപിഷ്ഠനായ രാവണൻ കൈലാസപർവ്വതം ഇളക്കിമാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ പാടുന്ന ശിവതാണ്ഡവ സ്തോത്രം.

കൈലാസം ഇളക്കി മാറ്റാൻ രാവണൻ ശ്രമിക്കുന്നതിനിടയിൽ നടരാജ നൃത്തത്തിന് തടസ്സമുണ്ടാകുന്നു. കോപിഷ്ഠനായ പരമശിവൻ കാലിന്റെ തള്ളവിരൽ കൊണ്ട് ചെറുതായൊന്ന് അമർത്തിയപ്പോൾ രാവണൻ നിലംപതിച്ചു. നിരാശനും ദുഃഖിതനുമായ രാവണൻ പരമേശ്വരനോട് ഈ വിധം കേണുപാടി.

0: स्वामी करुणिंच साक्षात्करिंच नी अनुग्रहानिकरहं कानि ఈ తనువు వృత ఈ జీవితం వ్యర్థం నీకే సమర్పిస్తాను నాదమూర్తివైన నీ దివ్యగానం చేస్తూ నీలో ఏకమైపోతాను జై మహాదేవ ఓం నమః శివాయ
1: രാവണന്റെ തപസ്സിലും ഭക്തിയിലും ആത്മാർപ്പണത്തിലും സംപ്രീതനായ പരമശിവൻ ഒടുവിൽ പ്രത്യക്ഷപ്പെട്ട് പ്രിയഭക്തന് ദർശനമരുളി. വീണ്ടും ശിവസ്തുതികൾ ആലപിക്കുകയാണ് രാവണൻ.
2: വത്സ ദശകന്ധര

0: സ്തുതികൾക്കു ശേഷം രാവണൻ ആവശ്യപ്പെട്ട വരങ്ങൾ നൽകുകയാണ് പരമശിവൻ.
1: നന്നെലിഗെത്തി പിളിച്ചിന നീവ് ഇക രാവണ ബിരുദന്തോ വർദ്ധില്ലു നീ അഭിഷ്ടമേതോ വർദ്ധിച്ചു പ്രസാദിസ്ഥാൻ.
2: സന്യമി സ്വാമി, നരുല വല്ല വാ നരുല വല്ല ദാനവുലക്കെന്നടു പ്രമാദം ലേദു സ്വാമി. അസുരുള പെമ്പു സഹിച്ചലേനി യക്ഷ കിഞ്ചര കിംപുരുഷ ഗരുഡ ഗന്ധർവ സിദ്ധ സാക്ഷ്യ വിദ്യാധരാദി സർവദേവസമൂഹാന്നി നിദ്രിഞ്ചേ ശക്തി പ്രസാദിച്ചു.
1: തഥാസ്തു.
0: കൈലാസത്തിൽ നിന്ന് സിനിമ രാവണപുരിയായ ലങ്കയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ലങ്കാ മാഹാത്മ്യം ഇതാ ഇങ്ങനെ ഗാനരൂപത്തിൽ കേൾക്കാം.

0: సురక్షితం
1: മഹേശ്വര വരപ്രസാദങ്ങൾ കൈക്കലാക്കിയ രാവണൻ മുനിവൃന്ദ ദേവഗണാദികളെ കടന്നാക്രമിക്കുകയാണ്. രാവണന്റെ ദുഷ്ചെയ്തികൾക്ക് പശ്ചാത്തലമായി ഉയർന്നു കേൾക്കുന്ന ഗാനശകലം.
0: ദാനവകുലവൈരി ദർപ്പംഗു വർണ്യന്തു സദുവുലവരുഗാനി സദുവരാദു സുരപക്ഷപാതി വിസ്ഫുരണ കൈകാവിൻസു യാഗംബുലേവിയു സാഗരാദു അമരുല മേലുകൈ ആചരിഞ്ചടി യജ്ഞ

ലങ്കാപുരിയിൽ കൊട്ടാരത്തിൽ മണ്ഡോദരിയോടൊപ്പം അനുരാഗ വിവശനായി രാവണൻ വീണമീട്ടുന്നു. അതിനൊപ്പം മധുരമായി പാടുകയാണ് മണ്ഡോദരി. ഗാനരംഗത്തിൽ രാവണനായി എൻ ടി രാമറാവുവും മണ്ഡോദരിയായി ബി സരോജാദേവിയും അഭിനയിക്കുന്നു. ദേശ് രാഗത്തിലാണ് സംഗീത സംവിധായകൻ ഗാലി പെഞ്ചല നരസിംഹറാവു ഈ ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്.

ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം വി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

ആകാശവാണി കഥകളിപ്പദങ്ങൾ കലാമണ്ഡലം സി വി സുകുമാരനും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് സദനം ശ്യാമളൻ, കലാനിലയം കുഞ്ഞുണ്ണി ചെണ്ട, തൃപ്പലമുണ്ട നടരാജ വാര്യർ മദ്ദളം. പാണ്ഡവരുടെ അജ്ഞാതവാസം പശ്ചാത്തലമാക്കി ഇരയിമ്മൻ തമ്പി എഴുതിയ രണ്ടാട്ടക്കഥയിൽ ആദ്യത്തേതാണ് കീചകവധം.

ചൂതിൽ തോറ്റ് നിബന്ധന പ്രകാരമുള്ള 12 വർഷത്തെ വനവാസം പൂർത്തിയാക്കി പാണ്ഡവർ. തുടർന്ന് അജ്ഞാതവാസത്തിനായി അവർ പാഞ്ചാലിക്കൊപ്പം വേഷപ്രച്ഛന്നരായി വിരാട രാജധാനിയിൽ അഭയം തേടി. രാജ്ഞി സുദേഷ്ണയുടെ അന്തപുരദാസിയായി മാലിനി എന്ന പേരിൽ കഴിയുന്നു പാഞ്ചാലി. ആരെയും മോഹിപ്പിക്കുന്ന സൗന്ദര്യമുള്ള മാലിനിയെ ഒരു നാൾ കീചകൻ കാണുവാനിടയായി. വിരാട സേനാധിപനാണ് കരുത്തനായ കീചകൻ. മാലിനിയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച കീചകൻ ഉദ്യാനത്തിൽ പൂക്കളിറുക്കുകയായിരുന്ന ആ അന്തപുരദാസിയെ തടഞ്ഞു നിർത്തുന്നു. തുടർന്ന് താൻ ആ സൗന്ദര്യത്തിൽ എത്രമാത്രം ഭ്രമിച്ചിരിക്കുന്നുവെന്ന് പറയുന്ന പദം. മാലിനി രുചിരഗുണശാലിനി രാഗം പാടി. മാലിനി ഈ വാക്കുകളോട് ശക്തമായി പ്രതികരിക്കുന്നു. ഭർത്താക്കന്മാരായ 5 ഗന്ധർവന്മാരെപ്പറ്റി സൂചിപ്പിക്കുന്ന മാലിനി, കീചകൻ അതിരുകടന്നാൽ സീതയെ അപഹരിച്ച രാവണന്റെ ഗതിയാവും ഉണ്ടാവുക എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സാദരം നീ ചൊന്നമൊഴി എന്ന പദം രാഗം ബേഗട.

കീചകന് ശക്തമായി മറുപടി നൽകിയ മാലിനി ഉദ്യാനത്തിൽ നിന്നും പോകുന്നതോടെ ഇരേമ്മിൻ തമ്പി രചിച്ച കീചകവധം ആട്ടക്കഥയുടെ ഈ അവതരണം സമാപിക്കുകയാണ്. പാടിയത് കലാമണ്ഡലം സി വി സുകുമാരൻ, സദനം ശ്യാമളൻ, കലാനിലയം കുഞ്ഞുണ്ണി ചെണ്ട, തൃപ്പലമുണ്ട നടരാജ വാര്യർ, മദ്ദളം.

ആകാശവാണി കണ്ണൂർ. അറിയിപ്പ്: കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ചിത്രം പാരലൽ കോളേജ്. പാടിയത് യേശുദാസ്. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം കണ്ണൂർ രാജൻ.

യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം വേനൽ കിനാവുകൾ. ഗാനശില്പികൾ ഒ എൻ വി കുറുപ്പ്, എൽ വൈദ്യനാഥൻ. അടുത്ത ഗാനം ആവണിക്കുന്നിലെ കിന്നരിപ്പൂക്കൾ എന്ന ചിത്രത്തിൽ. ഗായകർ യേശുദാസ്, ചിത്ര. ഒ എൻ വിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ്റെ സംഗീതം.

ഇനി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം തുടർകഥ. ഗാനശില്പികൾ ONV കുറുപ്പ്, സംഗീതം SP വെങ്കടേഷ്.

ചിത്രം ഒരു സായാഹ്നത്തിന്റെ സ്വപ്നം. ഗായകർ എം ജി ശ്രീകുമാർ, ചിത്ര. ഗാനശില്പികൾ ONV കുറുപ്പ്, ഔസേപ്പച്ചൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ആകാശവാണി, നമസ്കാരം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. രാജ്യത്ത് ഔപചാരിക തൊഴിലവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന അഥവാ PMVBRY. 2025 ഓഗസ്റ്റ് 1 PMVBRY പ്രാബല്യത്തിൽ വന്നു. പദ്ധതിയുടെ പാർട്ട് എ പ്രകാരം EPFOയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും പ്രതിമാസം

0: 100,000 രൂപ വരെ വേതനം ലഭിക്കുന്നതുമായ പുതുതായി ജോലിയിൽ പ്രവേശിച്ച ജീവനക്കാർക്ക് ഒരു മാസത്തെ വേതനത്തിന് തുല്യമായ തുക ആനുകൂല്യമായി ലഭിക്കാൻ അർഹതയുണ്ട്. പരമാവധി 15,000 രൂപ വരെയുള്ള ഈ ആനുകൂല്യം 2 ഗഡുക്കളായാണ് നൽകുക. പദ്ധതിയുടെ പാർട്ട് ബി പ്രകാരം അധികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന തൊഴിലുടമകൾക്ക് പുതുതായി നിയമിക്കപ്പെടുന്ന ഓരോ ജീവനക്കാരനും പ്രതിമാസം 3,000 രൂപ വരെ 2 വർഷത്തേക്ക് ആനുകൂല്യം ലഭിക്കാൻ അർഹതയുണ്ട്. തൊഴിൽ വളർച്ച വർദ്ധിപ്പിക്കുന്നതിൽ ഉൽപാദന മേഖലയ്ക്കുള്ള പ്രാധാന്യം കണക്കിലെടുത്ത് ഈ മേഖലയിലുള്ള തൊഴിലുടമകൾക്ക് 2 വർഷത്തേക്ക് കൂടി അധികമായി ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും. 99,446 കോടി രൂപ ബജറ്റ് വിഹിതമുള്ള PMVBRY 2 വർഷത്തെ കാലയളവിനുള്ളിൽ 3.5 കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിൽ ഏകദേശം 1.92 കോടി ഗുണഭോക്താക്കൾ ആദ്യമായി തൊഴിൽ രംഗത്തേക്ക് പ്രവേശിക്കുന്നവരായിരിക്കും. 2025 ഓഗസ്റ്റ് മുതൽ ഇതുവരെ 70,00,000 പുതിയ ജീവനക്കാരെ PMVBRY വഴി ഔപചാരിക തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു. ഇതിലേകദേശം 30% സ്ത്രീകളാണ്. തുടർച്ചയായി 6 മാസത്തിലധികം ജോലിയിൽ തുടരുന്ന ജീവനക്കാർക്ക് ഈ പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട്. PMVBRY പദ്ധതി പ്രകാരം പ്രതിമാസം 100,000 രൂപ വരെ ശമ്പളമുള്ള യോഗ്യരായ പുതിയ ജീവനക്കാർക്ക് 15,000 രൂപ വരെയുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചേക്കാം. കൂടാതെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന യോഗ്യരായ സ്ഥാപനങ്ങൾക്ക് പ്രതിമാസം 1 ജീവനക്കാരന് 3,000 രൂപ വരെയുള്ള പ്രോത്സാഹന തുകയും ലഭിക്കും. ഈ പദ്ധതി വഴി നിർമ്മാണ മേഖലയ്ക്ക് 4 വർഷത്തേക്കും മറ്റ് മേഖലകൾക്ക് 2 വർഷത്തേക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാകും. ഔപചാരിക തൊഴിലവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഒരേപോലെ പിന്തുണ നൽകുന്നതിലും PMVBRY പദ്ധതി ഇതിനകം തന്നെ ശ്രദ്ധേയമായ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. 2026 മാർച്ചിൽ മാത്രം 461 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. പദ്ധതിയുടെ പാർട്ട് എ പ്രകാരം ആദ്യമായി ജോലിയിൽ പ്രവേശിച്ച 4.41 ലക്ഷം ജീവനക്കാർക്കായി 247 കോടി രൂപ വിതരണം ചെയ്യുകയും അങ്ങനെ തൊഴിൽ രംഗത്തേക്ക് കടന്നുവരുന്ന യുവജനങ്ങൾക്ക് നേരിട്ടുള്ള സാമ്പത്തിക സഹായം ഉറപ്പാക്കുകയും ചെയ്തു. പാർട്ട് ബി പ്രകാരം ഏകദേശം 6.46 ലക്ഷം അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച 17,551 സ്ഥാപനങ്ങൾക്ക് 214 കോടി രൂപയുടെ ആനുകൂല്യങ്ങളും നൽകി. 2026 ജൂൺ 19 ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജനയ്ക്ക് കീഴിൽ ഏകദേശം 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തത്. വെറുമൊരു തൊഴിൽ പദ്ധതി എന്നതിനേക്കാൾ ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്ന യുവജനങ്ങളുടെ അഭിലാഷങ്ങൾക്ക് കരുത്ത് പകരുന്ന പദ്ധതിയാണ് വികസിത് ഭാരത് റോസ്കർ യോജനയെന്ന് ചടങ്ങിനെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞു. വ്യവസായ മേഖലയ്ക്കും തൊഴിൽ ശക്തിക്കുമിടയിൽ ദൃഢബന്ധം സൃഷ്ടിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പദ്ധതി ജീവനക്കാരെയും തൊഴിലുടമകളെയും ഒരേ സമയം പിന്തുണയ്ക്കുന്നതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്ന യുവജനങ്ങൾക്കൊപ്പമാണ് സർക്കാരെന്നും അതോടൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു.
1: ഈ റോജ്ഗാർ യോജന സാമാന്യ തോർ പർ സോചേ ജാനെ വാലി റോജ്ഗാർ യോജനാ സേ ബഹുത് ആഗേ ബഡ്കർ പെഹലി നോക്കരി പാനെ വാലി യുവാക്കെ സപ്നോ കോ ശക്തി ദേനെ വാലി യോജന ഹൈ. യേ യുവാ ഓർ ഉദ്യോഗോ കെ ബീച്ച് एक मजबूत सेतु बनाने वाली योजना है. आमतौर पर योजनाएं या तो कर्मचारी के लिए बनती हैं या तो फिर उद्योगों के लिए बनती हैं, लेकिन ये एक योजना ऐसी है, इस योजना में भारत के सामर्थ्यवान मेरे युवा, समृद्ध युवा भविष्य की ओर और उद्योग विकास की ओर, और इन दोनों को साथ लेकर चलती है. जो युवा अपनी पहली नौकरी शुरू करता है, सरकार उसके साथ खड़ी होती है. और इसलिए उद्योगकार को भी लगता है कि अकेला मेरे यहां नहीं आया है, इसके पीछे पूरी सरकार आई है. और इसके कारण ऐसे युवकों की तरफ देखने का उस उद्योगकार का भी नजरिया बदल जाता है. और जो संस्थान नए रोजगार का सृजन करता है, सरकार उनका भी उत्साह बढ़ाती है.
0: ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക വികസനത്തിൽ സ്ത്രീകളുടെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തത്തെക്കുറിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. രാത്രികാല ഷിഫ്റ്റ് ജോലികളുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ, വർക്ക് ഫ്രം ഹോം അവസരങ്ങളുടെ പ്രോത്സാഹനം, ജോലിസ്ഥലങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തൽ എന്നിവ തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് പ്രധാനമന്ത്രി.

0: വ്യക്തമാക്കി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന ഇൻസെന്റീവ് വിതരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പ്രധാന ചടങ്ങിൽ തൊഴിലുടമകളും ജീവനക്കാരുമായ ഗുണഭോക്താക്കൾ, വിവിധ പങ്കാളിത്ത സംഘടനകളുടെ പ്രതിനിധികൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ എന്നിവരുൾപ്പെടെ ഏകദേശം 1200 ക്ഷണിതാക്കൾ പങ്കെടുത്തു. രാജ്യത്തെ വിവിധ ഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് എത്തിയ തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സർക്കാരിന്റെ ജനകേന്ദ്രീകൃതമായ സമീപനത്തിലൂടെ തൊഴിലാളികളും തൊഴിലുടമകളും ഇന്ന് രാഷ്ട്രനിർമ്മാതാക്കളായും ഇന്ത്യയുടെ വളർച്ചാഗാഥയിൽ തുല്യ പങ്കാളികളായും അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. 4 തൊഴിൽ കോഡുകൾ പ്രാബല്യത്തിൽ വന്നത് തൊഴിലാളികളുടെ അന്തസ്സും സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനുള്ള ചരിത്രപരമായ ചുവടുവയ്പാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തുടനീളമുള്ള 200 കേന്ദ്രങ്ങളിൽ നടന്ന പ്രാദേശിക പരിപാടികളിൽ ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ, സംസ്ഥാന തൊഴിൽ മന്ത്രിമാർ, പാർലമെന്റ് അംഗങ്ങൾ, നിയമസഭാംഗങ്ങൾ, മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച ഈ പരിപാടികളിൽ ജീവനക്കാരുടെയും തൊഴിലുടമകളുടെയും പ്രതിനിധികൾ ഉൾപ്പെടെ ഏകദേശം 200,000 പേർ പങ്കാളികളായി. കേരളത്തിലെ രണ്ടാംഘട്ടത്തിൽ പാർട്ട് എ പ്രകാരം, അതായത് ആദ്യതവണ ജീവനക്കാർക്കുള്ള ഇൻസെന്റീവ് എന്ന നിലയിൽ 21,606 ജീവനക്കാർക്ക് 1,291.55 രൂപയുടെ ആനുകൂല്യവും പാർട്ട് ബി പ്രകാരം, അതായത് തൊഴിലുടമകൾക്കുള്ള പിന്തുണ എന്ന നിലയിൽ 1,421 തൊഴിലുടമകൾക്ക് 3,615.04 രൂപയുടെ ആനുകൂല്യവും ലഭിച്ചു. കേരളത്തിൽ EPFOയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ MLA മാരായ വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, മേയർ VV രാജേഷ്, കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ എന്നിവർ പങ്കെടുത്തു. June 15 കണക്കനുസരിച്ച് തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ പരിധിയിൽ 2,375 സ്ഥാപനങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ 64,748 അംഗങ്ങൾ എൻറോൾ ചെയ്യപ്പെട്ടു. ഇതിൽ 23,731 പുതിയ അംഗങ്ങളും ജോലിയിൽ തിരിച്ചെത്തിയ 41,037 അംഗങ്ങളും ഉൾപ്പെടുന്നു. കൊല്ലം മേഖലയിലെ 1,108 സ്ഥാപനങ്ങൾ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പദ്ധതിയിൽ ഉൾപ്പെട്ട 10,483 അംഗങ്ങളിൽ 4,672 പേർ പുതിയ അംഗങ്ങളും 5,811 പേർ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചവരുമാണ്. കോട്ടയം റീജിയണൽ ഓഫീസിന്റെ പരിധിയിൽ 1,525 സ്ഥാപനങ്ങൾ പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ 15,445 അംഗങ്ങൾ എൻറോൾ ചെയ്തു. ഇതിൽ 6,989 പുതിയ അംഗങ്ങളും ജോലിയിൽ തിരിച്ചെത്തിയ 8,458 അംഗങ്ങളും ഉൾപ്പെടുന്നു. കൊച്ചി മേഖലയിൽ 6,719 സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ 199,240 അംഗങ്ങൾ പദ്ധതിയുടെ ഭാഗമായി ചേർന്നിട്ടുണ്ട്. ഇതിൽ 80,744 പുതിയ അംഗങ്ങളും 118,496 പേർ വീണ്ടും ചേർന്ന അംഗങ്ങളുമാണ്. കോഴിക്കോട് മേഖലയിൽ 3,567 സ്ഥാപനങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 59,230 അംഗങ്ങൾ ചേർന്നിട്ടുണ്ട്. ഇതിൽ 22,715 പുതിയ അംഗങ്ങളും 36,515 പുനർനിയമനം ലഭിച്ച അംഗങ്ങളും ഉൾപ്പെടുന്നു. കണ്ണൂർ മേഖലയിൽ 1,352 സ്ഥാപനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. ഇതിൽ ആകെ 10,407 അംഗങ്ങൾ എൻറോൾ ചെയ്തു. ഇതിൽ 5,906 പേർ പുതിയ അംഗങ്ങളും 4,501 പേർ ജോലിയിൽ പുനർനിയമനം ലഭിച്ചവരുമാണ്. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ ഭാഗമായി കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ രാജ്യസഭാ MP സി സദാനന്ദ മാസ്റ്റർ മുഖ്യാതിഥിയായി. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനമാണ് രാജ്യത്ത് പുരോഗമിക്കുന്നതെന്ന് രാജ്യസഭാ MP പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുന്ന ജീവനക്കാർക്ക് സമൂഹത്തോട് വലിയ പ്രതിബദ്ധതയുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: ആ 15,000 രൂപ ഒരു പ്രതിബദ്ധത നമ്മളിൽ ഉണ്ടാക്കിയെടുക്കും. യുവ സഹോദരങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന ഈ ഇൻസെന്റീവ് എന്ന് പറയുന്നത് ഞാനത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ ചിന്തിക്കാനുള്ള ഒരു ആശയം തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ ഒരു അതിശയോക്തിപരമായി അല്ലെങ്കിൽ ഇതിലെന്തർത്ഥം എന്ന നിലയ്ക്ക് ഇതിനൊന്നും യുക്തിയില്ല എന്നൊന്നും ചിന്തിച്ചേക്കരുത് എന്ന ഒരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. കാരണം നമ്മുടെ ലക്ഷ്യം 2047 വികസിത ഭാരതം, നമുക്കതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഉദ്ബോധനം എന്തായിരുന്നു? മാനവ സേവയാണ് മാധവ സേവ. നമ്മുടെ നാട്ടിൽ മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന മണിമന്ദിരങ്ങളിലല്ല ഭഗവാൻ ഇരിക്കുന്നത്. തൊട്ടിപ്പണിയെടുക്കുന്നവന്റെ, ചെരുപ്പുകുത്തിയുടെ, ശ്മശാനം സൂക്ഷിപ്പുകാരന്റെ, ഉന്തുവണ്ടി ഉന്തി ജീവിതം നയിക്കുന്നവന്റെ, റിക്ഷ വണ്ടി ഓടിക്കുന്നവന്റെ ചെറ്റക്കുടലുകളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവിടേക്ക് പോവുക. അതുകൊണ്ടാണ് മാനവ സേവയാണ് മാധവ സേവ എന്നൊരാശയം അദ്ദേഹം നമ്മുടെ മുമ്പിൽ വെച്ചത്. അപ്പൊ നമ്മളിപ്പോ ഈ ഇരിക്കുന്ന ആളുകളെല്ലാം ഒരു ജോലി ലഭിക്കും.

0: ആൾ എന്ന നിലയ്ക്ക്, ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് നമ്മുടെ ഭാവി സുരക്ഷിതമാണ്. പക്ഷെ നമ്മൾ മാത്രം സുരക്ഷിതമായാൽ മതിയോ? അവശരായ, ആർത്തരായ, നിരാലംബരായ അനേക കോടി ആളുകൾ നമ്മുടെ ഈ ഭാരതത്തിലുണ്ട്. അവരെ സേവിക്കുക.
1: എറണാകുളം മുനിസിപ്പൽ ടൌൺ ഹാളിൽ നടന്ന പരിപാടിയിൽ കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുഖ്യാതിഥിയായി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രത്യേക വീഡിയോ സന്ദേശം നൽകി. നിയമനിർമ്മാണ, ഭരണ, നീതിന്യായ മേഖലകളിലെയും പൊതുസ്ഥാപനങ്ങളിലെയും വ്യവസായ സാമൂഹിക മാധ്യമ മേഖലകളിലെയും പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയുടെ കോർഡിനേറ്ററും ഇപിഎഫ്ഒ എൻഫോഴ്സ്മെന്റ് ഓഫീസറുമായ ശ്രീമതി മൈഥിലി എൻ ആകാശവാണിയോട്.
2: തൊഴിലാളികൾക്ക് അന്തസ്സും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കിക്കൊണ്ട് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ഗവൺമെന്റിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് PMVBRY പ്രതിഫലിപ്പിക്കുന്നത്. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പിന്തുണ നൽകിക്കൊണ്ടും ഔപചാരിക തൊഴിലവസരങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും രാജ്യം വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ഇന്ത്യൻ കുടുംബങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷയും സുരക്ഷിതത്വവും നൽകാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ 2025 ഓഗസ്റ്റ് 1 മുതൽ 2027 ജൂലൈ 31 വരെയുള്ള കാലയളവിൽ സൃഷ്ടിക്കപ്പെടുന്ന പുതിയ തൊഴിലുകൾക്കാണ് ബാധകമാകുന്നത്. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് ഉമംഗ് ആപ്പ് വഴിയോ ഔദ്യോഗിക ഇപിഎഫ്ഒ PMVBRY പോർട്ടൽ വഴിയോ ആധാർ കാർഡും ഫേസ് ഓതന്റിക്കേഷനും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം.
1: തൊഴിൽ സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന് പദ്ധതിയുടെ ഗുണഭോക്താവും കണ്ണൂരിലെ AKG മെമ്മോറിയൽ സഹകരണ ആശുപത്രിയിലെ ജൂനിയർ ക്ലർക്കുമായ അമൽ പുരുഷോത്തമൻ ആകാശവാണിയോട് പറഞ്ഞു.
3: PMVBRY ക്യാമ്പയിൻ പ്രകാരം നമ്മളെ AKG ഹോസ്പിറ്റലും അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ്. കാരണം എംപ്ലോയീസിനും അതേപോലെ എംപ്ലോയർക്കും ഒരേപോലെ ഇൻസെൻറ്റീവും കാര്യങ്ങളും കിട്ടുന്ന ഒരു സ്കീമാണ് ഈ PMVBRY. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എംപ്ലോയർ സൈഡിൽ നിന്ന് കൂടുതലായിട്ട് ജീവനക്കാരെ PFലേക്ക് ചേർപ്പിക്കുക എന്നുള്ളൊരു ഇനീഷ്യേറ്റീവ് ആണ് ഇതിലൂടെ എടുക്കുന്നത്. ഇതുകൊണ്ട് എംപ്ലോയീസിനും അതേപോലെ എംപ്ലോയർക്കും ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഒരു മാസത്തിലെ ഒരു ഇൻസെൻറ്റീവായിട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക്, അതായത് ഓർഗനൈസേഷന്റെ അക്കൗണ്ടിലേക്കും അതേപോലെ ചേർക്കുന്ന എംപ്ലോയീസിന്റെ അക്കൗണ്ടിലേക്കും ഒരു ഇൻസെൻറ്റീവ് പോലെ വരുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് 2-3 മാസമായി നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പ്രൊവിഡന്റ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ, മുമ്പൊക്കെ ജീവനക്കാരുടെ പെൻഷൻ PF കാര്യങ്ങൾ അടക്കുന്ന കാര്യങ്ങളായാലും എല്ലാം പേപ്പർ വർക്ക്സ് ആണ്. അതെല്ലാം മാറി ഇപ്പോൾ ഓൺലൈൻ സംവിധാനത്തിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ എംപ്ലോയീസിന്റെ പെട്ടെന്ന് നമ്മളെ പേയ്മെന്റുകൾ അടക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ജീവനക്കാരുടെ ലോൺ അപ്ലിക്കേഷൻ എല്ലാം വെരി ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുത്താൽ തന്നെ 2-3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് പാസ്സായിട്ട് ജീവനക്കാർക്ക് ആ പൈസ കിട്ടുന്നൊരു ഇതിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ഈ PF പ്രൊവിഡന്റ് ഫണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: തൊഴിലില്ലായ്മ എന്ന ആഗോള വെല്ലുവിളിയെ നേരിടാൻ യുവാക്കൾക്കും അവരെ ഉൾക്കൊള്ളുന്ന വ്യവസായ മേഖലയ്ക്കും ഒരുപോലെ പ്രോത്സാഹനം നൽകുന്ന ഇത്തരം സമഗ്രമായ സമീപനങ്ങൾ സാമൂഹിക പുരോഗതിയിലും സാമ്പത്തിക വളർച്ചയിലും നൽകുന്ന സംഭാവനകൾ ഏറെ വലുതാണ്. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി, അവതരണം സുധിൻ സൈനുദ്ദീൻ.

ആകാശവാണി കണ്ണൂർ. സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റും 10 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി ആശംസകളോടെ ജയ് ഹിന്ദ്.